0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: സ്റ്റേ കണക്റ്റഡ് വിത്ത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കുന്ന എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടി കിടന്ന് നല്ല ശീലമുണ്ടല്ലോ.
2: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
3: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
2: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം, സബാൽ ഖേർ. ഹോം 92.2 എഫ്എമ്മിലേക്ക് എല്ലാ ലിസണേഴ്സിനും സുസ്വാഗതം. രാവിലെ ഫ്രഷ് ആയിട്ട് കാറിലേക്ക് വന്ന് ഡ്രൈവ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ കേൾക്കുന്ന ഒരു ശബ്ദം. എന്തായാലും ഏറ്റവും നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം ആരംഭിക്കണം. വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്നല്ലേ പറയാറ്. ഏറ്റവും നല്ലൊരു ഗംഭീര തുടക്കം തന്നെ ആകട്ടെ എന്ന് വിചാരിച്ച് സൂക്ഷ്മമായി നിരീക്ഷിച്ച് വളരെ കാച്ചി കുറുക്കിയ വാക്കുകൾ മാത്രമേ ഇതിലൂടെ വേക്കപ്പ് കോളിലൂടെ നിങ്ങൾക്ക് നൽകേണ്ടതുള്ളൂ. കാരണം ഒരുപാട് കേട്ടിരിക്കാനുള്ള സമയവുമില്ല, ക്ഷമയുമില്ല. നല്ല ആൾക്കാരുമായിട്ടുള്ള ബന്ധം കരിമ്പിൻ ജ്യൂസ് പോലെയാണെന്ന് കേട്ടിട്ടുണ്ടോ? സൂക്ഷ്മമായി നിരീക്ഷിച്ച് വളരെ കാച്ചി കുറുക്കിയ വാക്കുകൾ മാത്രമേ ഇതിലൂടെ വേക്കപ്പ് കോളിലൂടെ നിങ്ങൾക്ക് നൽകേണ്ടതുള്ളൂ. കാരണം ഒരുപാട് കേട്ടിരിക്കാനുള്ള സമയവുമില്ല, ക്ഷമയുമില്ല. നല്ല

0: മധുരം മാത്രം വിളമ്പും. അങ്ങനെയുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. ഒന്ന് തമാശ പറയാനും നമ്മൾ പറഞ്ഞ ചളി അടിക്കുക എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെയുള്ള സുഹൃത്തുക്കൾ അതൊന്ന് വേറെ തന്നെയാണ്. എപ്പോഴും ഓർക്കുക, ആ കൂട്ടുകാരെ നിങ്ങൾ ഓർക്കേണ്ടത് ഇവരൊരു കരിമ്പിൻ ജ്യൂസ് തന്നെയാണല്ലോ. എന്തൊക്കെ നമ്മൾ പറഞ്ഞ് പിണങ്ങിയിരുന്നാലും വാട്സപ്പിൽ നിന്ന് ഡിലീറ്റ് ചെയ്താലും പിന്നെയും കറങ്ങി തിരിഞ്ഞ് എങ്ങനെയെങ്കിലും വരും, ആ നിന്റെ ശബ്ദം കേട്ടിട്ട് കുറച്ച് ദിവസമായല്ലോ, പിണക്കമാണോ എന്ന് ചോദിക്കാനുള്ള സുഹൃത്ത്, എന്തൊക്കെ അങ്ങോട്ട് കൈപ്പേറിയ അനുഭവങ്ങൾ കൊടുത്താലും തിരിച്ച് മധുരം തരുന്ന ആ കരിമ്പിൻ ജ്യൂസ് പോലുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ ജീവിതം ധന്യമായി. അങ്ങനൊരു വ്യക്തി ഉണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കുമ്പോൾ ഹിയർ വി സ്റ്റാർട്ട് ടുഡേസ് വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling. Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: പരിചയമുള്ളൊരു വ്യക്തിയെ കാണുമ്പോൾ ആദ്യം നമ്മൾ എന്താ ചോദിക്കുന്നേ? ആ സുഖാണോ, ഹൗ ആർ യു, ഹൗ ഡു യു ഡു, ഇതൊക്കെയല്ലേ നമ്മൾ സാധാരണ ചോദിക്കാറ്. പുതിയൊരു ജെൻസി ടേം കേട്ടിരുന്നോ നിങ്ങൾ ആരെങ്കിലും? എനിക്കത് അത്ര ദഹിച്ചില്ല, എന്നാലും ഒന്ന് പറഞ്ഞു നോക്കാന്ന് വിചാരിച്ചു. യു ഡു യു, യു ഡു യു എന്ന് പറയുമ്പോൾ എന്തോ ഒരു ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് ഉള്ളതുപോലെ തോന്നുന്നു അല്ലേ? പക്ഷേ യു ഡു യു എന്ന് പറയുന്നത് പുതിയ തലമുറയ്ക്ക് അത്ര അപരിചിതമല്ലാത്തൊരു ടേമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സിമ്പിളായിട്ട് പറയുന്നത് എന്താണ് യു ഡു യു എന്ന് ചോദിച്ചാൽ എന്താണ്? അതായത് നിനക്കിഷ്ടമുള്ളതുപോലെ, മീൻസ് ടു ലിവ് ലൈഫ് ആസ് പെർ യുവർ വിഷ്, നിന്റെ വഴിയിലൂടെ നിന്റെ വേയിലൂടെ സഞ്ചരിക്കുക, വിത്തൌട്ട് വറിയിങ് അബൌട്ട് അതേഴ്സ് ഒപ്പീനിയൻസ്. മറ്റുള്ളവർ അഭിപ്രായങ്ങൾ നിരവധി പറഞ്ഞോട്ടെ, കാരണം ഇത് രണ്ടർത്ഥത്തിലെടുക്കാം. ചിലർ പറയും നമ്മുടെ നേർവഴിക്ക് നയിക്കാൻ വേണ്ടി പേരൻസ് ഒരുപാട് നമ്മളെ എല്ലാ കാര്യങ്ങളും തടയിടാറുണ്ട് അല്ലേ. നാട്ടിലൊക്കെ നമുക്ക് ഈ കൗമാര പ്രായക്കാർ അതുപോലെ ടീനേജിലോ യൂത്തിലുള്ളവരൊക്കെ വഴിതെറ്റി പോകുന്നത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കണം ഇവരെയൊക്കെ ഒന്ന് നേർവഴിക്ക് നടത്തിക്കൂടായിരുന്നോ എന്ന് നമ്മൾ ചിന്തിക്കുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ പുതിയൊരു തലമുറയുടെ ഒരു പുതിയൊരു സന്ദേശം എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവിക്കാൻ വിട്ടേക്കൂ, യഥേഷ്ടം വിട്ടേക്കൂ, നമ്മളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് വിരിച്ചൊന്ന് പറന്നോട്ടെ, പാറി പറന്നോട്ടെ. ഞങ്ങളുടെ ചിറകുകൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പറക്കാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് പറക്കാൻ പറ്റില്ല. ഞങ്ങളുടെ പൊട്ടൻഷ്യൽ ഈസ് ഡിഫറെന്റ്. അതിലേക്ക് എത്തിക്കണമെങ്കിൽ ഈ തടയിട്ടുകൊണ്ടിരുന്നാൽ പറ്റില്ല എന്ന് പറയുന്ന ഒരു പുതിയ തലമുറയാണ് ഇന്ന് നമുക്ക് മുന്നിലുള്ളത്. അപ്പോൾ ആ ഒരു കോൺഫ്ലിക്റ്റ് പല വീടുകളിലും ഉണ്ടായേക്കാം. മക്കൾ ശരിയായ രീതിയിൽ വളരാൻ വേണ്ടി അച്ഛനും അമ്മയും തടയിടുന്നത് അവർ ഡെഫിനറ്റ്ലി അവർ തിരിച്ച് സംസാരിക്കാൻ തുടങ്ങും, പേരൻസിനോട് കയർത്ത് സംസാരിക്കാൻ തുടങ്ങും. ആ ഒരു സമയത്താണ് ഈ കോൺഫ്ലിക്റ്റ് അധികമാകുന്നത്. പക്ഷേ തലമുറ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഞങ്ങളുടെ സ്വപ്നങ്ങൾ ചിറക് വിരിച്ച് പറക്കാനുള്ളതും ഒരുപാടധികം രാജ്യങ്ങൾ സഞ്ചരിക്കണം, അതിന് ഓരോ കാര്യത്തിനും ഇങ്ങനെ തടയിട്ടുകൊണ്ടിരുന്നാൽ ജീവിതം മുന്നോട്ട് പോകുന്നത് പ്രശ്നമാകും. യു ഡു യു എന്ന് പറഞ്ഞാൽ എന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ എന്നെ അനുവദിക്കുക എന്ന് പറയുന്ന ഒരു പുതിയ ടേമാണ് അത്രേ. നമുക്ക് ഒരു പക്ഷേ അത് ദഹിക്കാൻ പ്രയാസമായി തോന്നിയേക്കാം, പക്ഷേ ഇത് പല കുട്ടികളും എസ്പെഷ്യലി ഗേൾസ്, നമ്മൾ ആദ്യം വിചാരിക്കും പെൺകുട്ടികൾ കുറച്ചുകൂടെ ഒന്ന് ഒതുങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ടൈപ്പാണോ? അല്ല, ആൺകുട്ടികളെക്കാൾ മേ ബി പെൺകുട്ടികൾ ഇപ്പോൾ ഡിസിഷൻ എടുക്കുന്നില്ലേ ഒരുപാട് കാര്യങ്ങൾ. കാരണം അവർ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണെങ്കിൽ അച്ഛനെ അമ്മയും ഡിപ്പെൻഡ് ചെയ്യേണ്ട എന്നൊരു ഘട്ടം എത്തുമ്പോൾ ജീവിതം എനിക്കുള്ളതാണ്, എന്റെ ഇഷ്ടത്തിന്, എന്റെ സ്വാതന്ത്ര്യത്തിന് മറ്റാരും അതിൽ തടയിടേണ്ട കാര്യമില്ല. ബിക്കോസ് ഐ എം ഫിനാൻഷ്യലി സ്റ്റേബിൾ, എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും, എനിക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ പറ്റും, ഒറ്റയ്ക്ക് താമസിക്കാൻ പറ്റും, മറ്റൊരാളുടെ ആശ്രയമില്ലാതെ ഞാൻ പൊക്കോളാം. മേ ബി പല ചുറ്റും നടക്കുന്ന നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ നടക്കുന്ന പുതിയതായിട്ട് ഒരുപാട് കാശ് ചിലവാക്കി കല്യാണം കഴിക്കുന്നു, ഒത്തുചേരാൻ പോകാൻ പറ്റാത്ത കപ്പിൾസ്, യങ് കപ്പിൾസ് ഉണ്ടായിട്ടുണ്ട്. അഭിപ്രായങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ വിലങ്ങുതടിയാകുന്ന ഒരു വ്യക്തിയാണ് ജീവിതത്തിലേക്ക് വരുന്നതെങ്കിൽ നമ്മൾ അതുവരെ കരുതിക്കൂട്ടി വെച്ച പല കാര്യങ്ങളും നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇപ്പോഴത്തെ പെൺകുട്ടികൾ അതിനൊന്നും റെഡിയല്ല. അപ്പോൾ ആ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം, ആ ഇൻഡിപെൻഡൻസ്, ഇതെല്ലാം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് യു ഡു യു എന്ന് പറയുന്നത് വളരെ നിസ്സാരമായി തോന്നും. പക്ഷേ എത്ര തന്നെ മുന്നോട്ട് പോയാലും നമ്മൾ ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യം, എങ്ങനെ ജീവിക്കണമെന്നത് നിങ്ങളുടെ തന്നെ തീരുമാനമാണ്, അത് സ്വന്തം തീരുമാനമാണ്. പക്ഷേ അത് എങ്ങനെയും ജീവിച്ചു കളയാം എന്നതിനുള്ള ലൈസൻസ് അല്ല എന്നോർക്കുക.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ടാലന്റിൽ വിശ്വസിക്കുന്നുണ്ടോ? ഡെഫിനറ്റ്ലി, ഏതൊരു കാര്യ വിജയത്തിനും ടാലന്റ് ആവശ്യമാണ്. ഇപ്പോ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രിയ നടൻ മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ നമ്മൾ നിസ്സംശയം പറഞ്ഞു അദ്ദേഹം അർഹിക്കുന്നത് തന്നെ. ആ ടാലന്റിന് മുന്നിൽ മറ്റാരും വരില്ല എന്ന് നമ്മൾ ഏകകണ്ഠമായി മലയാളികൾ പറഞ്ഞു. പക്ഷേ ആ ടാലന്റ് മാത്രമാണോ അത് അദ്ദേഹത്തിന് നേടിക്കൊടുത്തത്? അല്ല, ഒരു കംപ്ലീറ്റ് പ്ലാനിംഗ് ഉള്ള വ്യക്തിയാണ് അദ്ദേഹം. വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. സ്വന്തം ഭക്ഷണ രീതിയിലായാലും മറ്റുള്ളവരോട് പെരുമാറുന്നതിലായാലും ഡ്രസ്സിംഗ് രീതിയിൽ ആണെങ്കിലും ഷാബിയല്ല, ഒരിക്കലും ഷാബിയായിട്ട് നമുക്ക് മമ്മൂട്ടിയെ കാണാൻ പറ്റില്ല. അത്രയധികം വെൽ പ്ലാൻഡ് ആയിട്ടുള്ളൊരു ലൈഫാണ് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ടാലന്റ് കൂടുതൽ ശോഭയേറിയതായി എന്ന് വേണം പറയാൻ. അല്ലാതെ എനിക്ക് ടാലന്റ് ഉണ്ട്, ഞാൻ നന്നായി പാടും, ഞാൻ നന്നായി ആക്ട് ചെയ്യും, ഞാൻ നന്നായിട്ട് ഡാൻസ് ചെയ്യും, പക്ഷേ എനിക്ക് വലിയൊരു പ്ലാനിംഗ് ഒന്നുമില്ല, ആസ് യൂഷ്വൽ എങ്ങനെയാണോ നേരിട്ടേണ്ടി വരുന്നത് അതുപോലെ ഞാൻ ജീവിച്ചേക്കാം എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് ഒരു പക്ഷേ ആ ഒരു സ്ഥാനത്ത് എത്താൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. അതുകൊണ്ടാണ് പറയുന്നത്, പ്ലാനിംഗ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്, നോട്ട് ഓൺലി ടാലന്റ്. ടാലന്റ് കിട്ടിയാൽ നിങ്ങൾ ഭാഗ്യം ചെയ്തത്, നിങ്ങൾക്ക് അത് മേ ബി ബൈ ബ്ലഡ്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ, കുടുംബത്തിൽ നിന്ന് തന്നെ ഒരുപാട് കലാകാരന്മാരുള്ള ഒരു പുതിയ ജനറേഷൻ ഒരുപാട് ടാലന്റ് ബൈ ബേർത്ത് തന്നെ കിട്ടുന്നവരുണ്ട്. പക്ഷേ നല്ലൊരു പ്ലാനിംഗ് ഇല്ലാതെ പോകുമ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ നിന്നും സ്ലിപ്പ് ചെയ്തു പോകുന്ന അവസരങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. പ്ലാനുള്ള ഒരു മണ്ടൻ പ്ലാൻ ഇല്ലാത്ത ഒരു ജീനിയസിനെ തോൽപ്പിക്കുമെന്നത് ഒരു തത്വമാണ്. ഇത് ശരിക്കു പറഞ്ഞാൽ വാരൻ ബുഫേയുടെ ഒരു തത്വം തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഒരു തത്വചിന്തയിൽ വരുന്നതാണ് ഈ ഒരു വാചകം. അതായത് ലോകത്തിലെ ഏറ്റവും വിജയകരമായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ വിസ്ഡം അദ്ദേഹം ഒരുപാട് പഠിച്ചു കണ്ടു, അതിൽ നിന്നുമാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. ഒരു പക്ഷേ ബുദ്ധി അല്പം കുറവാണെങ്കിലും ഒരു വെൽ സ്ക്രിപ്റ്റഡ് വെൽ പ്ലാൻഡ് അജണ്ട ഉണ്ടെങ്കിൽ ഏറ്റവും വലിയ ജീനസിനെക്കാട്ടിലും സക്സസ് റേറ്റ് കൂടാൻ അവർക്ക് ചാൻസ് ഉണ്ട്. നോട്ട് ഓൺലി ഇൻ ലൈഫ്, ജീവിതത്തിലും അത് ആപ്ലിക്കബിൾ ആണ്. ലൈഫിൽ മാത്രമല്ല, ഇൻവെസ്റ്റ്മെന്റ്സിലായാലും ബിസിനസ്സിലായാലും ചെറിയ ചെറിയ സിമ്പിൾ പ്ലാൻസ്, സിമ്പിൾ സ്റ്റെപ്സ്, ചെറിയ ചെറിയ കാൽവെപ്പുകൾ മുന്നോട്ട് പോകുമ്പോൾ അത് നമ്മളെ എത്തേണ്ട സ്ഥാനത്ത് എത്തിക്കും എന്നത് നിസ്സംശയം അദ്ദേഹം എഴുതി ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. ലഭ്യത കൂടുമ്പോൾ മൂല്യം കുറയും, അത് വസ്തുക്കൾക്കായാലും മനുഷ്യർക്കായാലും. പക്ഷേ നല്ലൊരു പ്ലാനിങ്ങിലൂടെ മുന്നോട്ട് പോയി നോക്കൂ, ഡെഫിനറ്റ്ലി സക്സസ് വിൽ ബി യുവേഴ്സ്. With that note, it's me Jaya signing off from today's Wake Up Call with Jaya, brought to you by Green Farm Superfoods.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

0: Home FM Headlines.
1: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
2: വന്ദേ മാതരത്തിൽ നിലപാട് കടുപ്പിക്കാൻ പ്രതിപക്ഷം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇന്നും സ്തംഭിക്കും. ഡൽഹി പ്രതിഷേധത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി നൽകുമെന്ന സർക്കാരിന്റെ നിർദ്ദേശം പ്രതിപക്ഷം പൂർണ്ണമായും തള്ളിയിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാൻ ആര് അനുമതി നൽകിയെന്ന് സർക്കാർ വ്യക്തമാക്കണം. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാപ്പ് പറയണമെന്നും അയോധ്യ സംഭാവന കൊള്ളയിൽ അടിയന്തര ചർച്ച വേണമെന്നുമുള്ള ആവശ്യങ്ങളിൽ പ്രതിപക്ഷം ഉറച്ചു നിൽക്കുകയാണ്. പ്രതിപക്ഷം നിരന്തരം ആവശ്യങ്ങൾ മാറ്റിമറിക്കുകയാണെന്നും കോൺഗ്രസ് ഗോൾ പോസ്റ്റ് മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നും ബിജെപി അധ്യക്ഷൻ ഇന്നത്തെ സമ്മേളനത്തിലും വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകും. വ്യാഴാഴ്ച പാർലമെന്റ് സമ്മേളനം അവസാനിക്കാനിരിക്കെ FCRA ഭേദഗതി ബിൽ കൊണ്ടുവരാൻ സർക്കാർ നീക്കം നടത്തുന്നതായി സൂചനയുണ്ട്. വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കണമെന്ന ചീഫ് സെക്രട്ടറിയുടെ കത്തിനെതിരെ വിമർശനം ശക്തമാക്കാൻ പ്രതിപക്ഷം. പൂർണ്ണമായും ആലപിക്കണമെന്ന നിലപാടിൽ ഗവർണർ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിലാണ് വിമർശനം കടുപ്പിക്കാൻ ധാരണയിലെത്തിയത്. ഔദ്യോഗിക ചടങ്ങുകളിൽ വന്ദേമാതരം മുഴുവൻ പാടേണ്ടതില്ലെന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ. സംസ്ഥാന പ്രോട്ടോകോൾ വിഭാഗത്തിന് ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വന്ദേമാതരം വിവാദങ്ങളിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നിലപാട് വ്യക്തമാക്കിയിരുന്നു. സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകളിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കും, അതാണ് തന്റെ നിലപാടെന്നും അദ്ദേഹം പറഞ്ഞു. സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകളിൽ വന്ദേമാതരം പൂർണ്ണമായി പാടാൻ നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന വിശദീകരണവുമായി ലോക്ഭവൻ നേരത്തെ രംഗത്തെത്തിയിരുന്നു. സർക്കാർ പുറത്തിറക്കിയ സർക്കുലർ ഗവർണറുടെ നിർദ്ദേശപ്രകാരം ചീഫ് സെക്രട്ടറി മറികടന്നുവെന്നാണ് മന്ത്രിമാർ പ്രതികരിച്ചത്. കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിയെന്ന കേസിൽ അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ എറണാകുളം റൂറൽ പോലീസ് ഇന്ന് കോതമംഗലം കോടതിയിൽ 3 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ നൽകും. എറണാകുളം റൂറൽ പോലീസ് എടുത്ത 2 കേസിലും അർജുന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. സംഘടിത കുറ്റകൃത്യത്തിന് ഗൂഢാലോചന നടത്തിയ കേസിൽ അർജുൻ ആയങ്കിയുടെ ജാമ്യം റദ്ദാക്കാമെന്ന പോലീസ് റിപ്പോർട്ടും കോതമംഗലം മാജിസ്ട്രേറ്റ് കോടതി ഇന്ന് പരിഗണിക്കും. ജന്തർമന്ദറിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾക്ക് നേരെ അധിക്ഷേപ പരാമർശം നടത്തിയ കേസിൽ അറസ്റ്റ് സഹയാത്രികൻ TG മോഹൻദാസ് ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകും. ഇന്നലെ ജാമ്യം ലഭിച്ചെങ്കിലും ജാമ്യവ്യവസ്ഥ പ്രകാരമാണ് ഹാജരാകുന്നത്. തുടർച്ചയായ 3 ദിവസം ഹാജരാകണമെന്നാണ് ജാമ്യവ്യവസ്ഥ. രാവിലെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിലെത്തണം. ഇതുകൂടാതെ എല്ലാ തിങ്കളാഴ്ചകളിലും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകേണ്ടതുണ്ട്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിയമനത്തിന് കൈക്കൂലിയെന്ന G സുധാകരൻ MLA ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന CPM നേതാവ് H സലാം. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് സലാം നേരിട്ട് പരാതി നൽകി അന്വേഷണം ഉണ്ടാകുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. ഒരു പൊതുപരിപാടിയിലായിരുന്നു സുധാകരൻ ആരോപണമുന്നയിച്ചത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ LDF സർക്കാരിന്റെ 5 വർഷക്കാലം 100 പേരെ നിയമിച്ചുവെന്നും ഒരാൾക്ക് 2 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയെന്നുമാണ് നിയമനം നടത്തിയതെന്നാണ് G സുധാകരൻ പരസ്യമായി പ്രതികരിച്ചത്. തിരുവനന്തപുരത്തും കൊല്ലം നീണ്ടകരയിലുമായി മത്സ്യബന്ധന വള്ളങ്ങൾ മറിഞ്ഞുണ്ടായ അപകടങ്ങളിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ ഊർജ്ജിതമായി തുടരുന്നു. തിരുവനന്തപുരത്ത് കടലിൽ കാണാതായ ജോൺ ഷിജിൻ എന്നിവർക്കായുള്ള തിരച്ചിലിൽ നാവികസേന പങ്കാളിയാകുന്നു. കൂടുതൽ വള്ളങ്ങളടക്കമുള്ള സൌകര്യങ്ങൾ ഉൾപ്പെടുത്തുമെന്നും കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷം മന്ത്രിമാർ അറിയിച്ചിരുന്നു. കൊല്ലം നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ പുത്തൻതുറ സ്വദേശി ഗൌതം കൃഷ്ണനെ കാണാതായിട്ട് ഇന്ന് 12-ാം ദിവസം പിന്നിടുകയാണ്. കൊളംബിയയിലുണ്ടായ വൻ ഭൂകമ്പത്തിൽ മരണസംഖ്യ ഉയരുന്നു. ഇതുവരെ 132 പേരാണ് മരിച്ചത്. 500-ലധികം പേർക്ക് പരിക്കേറ്റു. നിരവധി കെട്ടിടങ്ങൾ തകർന്നു. രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. മരണസംഖ്യ ഉയർന്നേക്കാനാണ് സാധ്യത. 7.4 റിക്ടർ സ്കെയിലിൽ തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന് പിന്നാലെ കൊളംബിയയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ സമാധാന ചർച്ചയ്ക്ക് പുതിയ ഉപാധിയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിൽ നിന്ന് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ട്രംപ്. US തുടർ ചർച്ചകൾ നടക്കണമെങ്കിൽ ഈ നിബന്ധന പാലിക്കണമെന്ന് ട്രംപ്. ഹോർമുസ് തുറക്കുന്നതിന് ഇറാൻ യുദ്ധത്തിലുണ്ടായ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ട്രംപ് ആവശ്യമുന്നയിച്ചിരിക്കുന്നത്. ബസ് ഓൺ ഡിമാൻഡ് മൂന്നിടങ്ങളിൽ രണ്ടാഴ്ചത്തേക്ക് സൗജന്യ യാത്ര. യാത്രക്കാർക്ക് തങ്ങളുടെ ആവശ്യാനുസരണം ബുക്ക് ചെയ്ത് യാത്ര ചെയ്യാൻ സാധിക്കുന്ന ദുബായ് റൂട്ട്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ബസ് ഓൺ ഡിമാൻഡ് സേവനം പുതിയ മൂന്നിടങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിച്ചിരുന്നു. അൽകോ, സത്വ, മിർദിഫ് എന്നിവിടങ്ങളിലാണ് സേവനം. ഇവിടങ്ങളിൽ ആദ്യഘട്ടത്തിൽ യാത്രക്കാർക്ക് സൌജന്യമായി പരിധിയില്ലാതെ യാത്ര ചെയ്യാം. സത്വയിലും മിർദിഫിലും തിങ്കളാഴ്ച മുതൽ ഈ മാസം 23 വരെയും അൽകോസിൽ ഈ മാസം 16 വരെയും സൌജന്യമായി യാത്ര ചെയ്യാം. തിങ്കൾ മുതൽ വ്യാഴം വരെ രാവിലെ 5 മുതൽ അർദ്ധരാത്രി വരെ സമയം, വെള്ളി ശനി ദിവസങ്ങളിൽ രാവിലെ 5 മുതൽ പിറ്റേന്ന് പുലർച്ചെ 1 മണിവരെയും ഞായറാഴ്ച രാവിലെ 8 മുതൽ അർദ്ധരാത്രി വരെയും യാത്ര ചെയ്യാം. മാധ്യമങ്ങൾക്കെതിരെ പരാതിയുമായി അർജന്റീനിയൻ ഇതിഹാസ താരം ലിയോണൽ മെസ്സി. പിതാവിന്റെ സംസ്കാര ചടങ്ങുകളിൽ മാധ്യമങ്ങൾ അതിക്രമിച്ചു കയറി തങ്ങളുടെ സ്വകാര്യത നശിപ്പിച്ചുവെന്ന് മെസ്സി. വിശദവാർത്ത 8 മണിക്ക്.
1: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
0: Time check.
1: Brought to you by Ozone Cargo.
2: Good morning, studio clock ഇപ്പോൾ സമയം 7:06.
0: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
0: Weather update.
1: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
2: ചൂടുണ്ട്, മഴ മേഘങ്ങളെയും കാണാനുണ്ട്. ദുബായിൽ ഇപ്പോഴത്തെ താപനില 36°C, അന്തരീക്ഷ ഈർപ്പം 49%.
0: Weather update.
1: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: വെൽക്കം ബാക്ക് ഹോം 92.2 FM-ലേക്ക് സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. അങ്ങനെ മറ്റൊരു ചൊവ്വാഴ്ചയിലേക്ക് നിൽക്കുന്നത് August 11-ലാണ്. വെരി ഗുഡ് മോർണിംഗ് മിനി പത്മ, നമസ്കാരം.
1: വെരി ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. മോഹൻലാലിന്റെ ശബ്ദത്തിൽ ആ പാട്ട് രാവിലെ കേട്ട് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ എന്തൊരു സുഖാണല്ലേ അക്ഷയ്. ഞാൻ ഇങ്ങനെ ആറ്റും മണലിങ്ങനെ ആ ഒരു ഒരു നദിയുടെ തീരത്ത്, ഒരു പുഴയുടെ തീരത്ത് ഇങ്ങനെ ഇരുന്നിട്ട് സുഖകരമായി. റൺ ബേബി റൺ, അതാണ് തോന്നില്ലേ സിനിമ?
0: യെസ്, അതെ അതെ. എനിക്ക് ഈ പാട്ട് കേൾക്കുമ്പോൾ ഭാരതി ഓർമ്മ വരും, മറ്റേ ആറ്റുമണൽ വാരുവാസുതരും ശശിധരകുമാർ.
1: അക്ഷയ് എല്ലാത്തിലും തമാശ നടത്തുന്ന ഒരാളാണ്. പക്ഷെ എന്തൊരു രസമായിട്ട് മോഹൻലാലിന്റെ സൗണ്ടിന് ഒരു ഒരു എന്താ പറയുക, ഒരു ഒരു മാസ്മരികത ഉണ്ടെന്ന് പറയുന്നത്. ഒരു പാട്ടുകാരനല്ല, പക്ഷെ അദ്ദേഹം പാടുമ്പോൾ ചിലപ്പോൾ സ്വരസ്ഥാനങ്ങളൊക്കെ കറക്റ്റായിട്ട് വന്നോളന്നില്ല. പക്ഷെ എന്തൊരു രസം. പാട്ടുകൾക്ക് വലിയ ഗായകനാകണമെന്നോ അല്ലെങ്കിൽ ഗാംഭീര്യമുള്ള സൗണ്ട് വേണമെന്നോ ഒന്നുമില്ല. അത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ കയറി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് ഏറ്റവും ഇഷ്ടം. ഇത് പിന്നെയും പിന്നെ ഇങ്ങനെ ലൂപ്പിലിട്ട് കേട്ടോണ്ടിരിക്കാൻ പറ്റിയൊരു പാട്ടാണ്.
0: അതുപോലെ തന്നെയാണ് കൈതപ്പൂവിന്റെ.
1: ആ കൈതപ്പൂവ് എന്നൊക്കെ പറയുമ്പോ അല്ലേ, അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് അങ്ങ്
0: വരും. അതേ ശബ്ദവും ഭയങ്കര,
1: അത് എന്തൊരു എന്തൊരു വരികളും എന്തൊരു വാക്കുകളും എന്തൊരു ശബ്ദമാണ്. എന്തായാലും മോഹൻലാലിന്റെ ലാലേട്ടന്റെ ഏറ്റവും നല്ലൊരു പാട്ടില് നമുക്ക് തുടങ്ങാൻ വേണ്ടിട്ട് പറ്റിയത് നല്ല രസമുണ്ട്. എന്തായാലും സിനിമാക്കാരുടെ കുറച്ച് വാക്കുകളിൽ തന്നെ ഇന്ന് തുടങ്ങാന്ന് വിചാരിക്കുന്നു. ഓടിയെത്താൻ പറ്റാത്ത അകലമില്ല, എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഉയരമില്ല എന്ന് വിദ്യാർത്ഥികളോട് കഴിഞ്ഞ ദിവസം നിവിൻ പോളി പറഞ്ഞ ഒരു നല്ലൊരു പോസിറ്റീവ് കോട്ടായിട്ട് എനിക്ക് തോന്നി. ഓടിയെത്താൻ പറ്റാത്ത ഒരു അകലവും നമ്മുടെ ഒന്നും ജീവിതത്തിൽ ഇല്ല എന്നെല്ലാവരും മനസ്സിലാക്കുക. എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒരു ഉയരവും നമ്മളെ സംബന്ധിച്ചില്ല, എല്ലാ ഉയരങ്ങളും നമുക്ക് കീഴടക്കാവുന്നതേ ഉള്ളൂ. സെയിന്റ് തെരേസാസ് വനിതാ കോളേജിലെ വിദ്യാർത്ഥിനികൾക്ക് മുന്നിലാണ് പ്രചോദിപ്പിക്കുന്ന പ്രസംഗവുമായിട്ട് നടൻ നിവിൻ പോളി എത്തിയത്. കോളേജിൽ പുതിയ ചിത്രം ബത്ലഹേം കുടുംബ യൂണിറ്റ് അതിന്റെ പ്രൊമോഷനായിട്ട് എത്തിയപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഒട്ടേറെ നിയന്ത്രണങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മുടെ പെൺകുട്ടികൾ. എന്നാൽ പെൺകുട്ടികൾക്ക് ഓടിയെത്താൻ പറ്റാത്ത അകലങ്ങളും എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഉയരങ്ങളും ചാടിക്കടക്കാൻ പറ്റാത്ത തടസ്സങ്ങളുമില്ല എന്നാണ് നിവിൻ പോളി പറഞ്ഞത്. വലിയ ആവേശത്തോടെ ഏറ്റെടുക്കേണ്ട ഒരു വാക്കുകളാണ്, കാരണം സിനിമാ താരങ്ങളുടെ വാക്കുകൾക്കൊക്കെ സമൂഹത്തിനെ സ്വാധീനിക്കാൻ വലിയ രീതിയിൽ കഴിയും. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഓടിയെത്താൻ പറ്റാത്ത അകലമില്ല, എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഉയരങ്ങളുമില്ല.
0: തീർച്ചയായിട്ടും. അപ്പൊ എന്താണ് ഒരു ബ്യൂട്ടിഫുൾ ഒരു കോട്ടിൽ നിന്ന് തന്നെയാണ് സത്യം പറഞ്ഞ നമ്മൾ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് പത്രങ്ങളിലേക്ക് പോവാം. പത്രങ്ങൾ എന്താണ് നിറഞ്ഞു നിൽക്കുന്ന വാർത്ത? പശ്ചിമേഷ്യയിലെ തന്നെ, ഞാനിപ്പോ മനോരമ തുറക്കുമ്പോ തന്നെ ഇറാനെ പേടിച്ച് ട്രംപ് രഹസ്യ വിമാനത്തിൽ പറന്നു.
1: ട്രംപാണ്, അങ്ങനെ പേടിക്കാൻ സാധ്യതയൊന്നും ഇല്ല. പറന്നു എന്നുള്ളത് ചിലപ്പോ സത്യമായിരിക്കും. എന്തായാലും പശ്ചിമേഷ്യ വലിയ രീതിയിൽ അശാന്തമാകുന്നില്ല. പക്ഷെ വീണ്ടും വീണ്ടും ഇറാനു മേൽ സമ്മർദ്ദം, അതായത് കൂടുതൽ പണം കൊടുക്കണം, അങ്ങനെ യുദ്ധത്തിനുള്ള നഷ്ടപരിഹാരം നൽകണം എന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ മാറുന്നുണ്ട്. യു എൻ ഓഫീസിന് ഇന്ത്യയുടെ സമ്മാനം 5 മൈലുകൾ. ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഇതാദ്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ട്. യു എനിൽ നിന്നാണ് ആ വാർത്ത. ഐക്യരാഷ്ട്രസഭയുടെ ജനീവയിൽ ഓഫീസിലേക്ക് 5 മൈലുകളെ സമ്മാനിച്ച നമ്മുടെ ഇന്ത്യ. വെള്ളിയാഴ്ച നടന്ന ചടങ്ങിലാണ് യു എനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി അരിന്ദം ബാഗ്ചി, അദ്ദേഹം യു എൻ ഒ ജി ഡയറക്ടർ ജനറൽ ടാറ്റിയാന വളവൊയ്ക്ക മൈലുകളെ ഔദ്യോഗികമായിട്ട് കൈമാറിയത്. നീലത്തൂവലുകളുള്ള 4 മൈലുകൾ, അപൂർവമായിട്ട് മാത്രം കാണപ്പെടുന്ന വെള്ളത്തൂവലുള്ള ഒരു ആൺമയിലിനെയുമാണ് കൈമാറിയത്. ഐക്യരാഷ്ട്രസഭയുടെ യൂറോപ്യൻ തലസ്ഥാനം സ്ഥിതി ചെയ്യുന്ന അരിയാന പാർക്കിലാകും ഇനി ഇവയുടെ ഈ മൈലുകളുടെ സ്വതന്ത്ര വിഹാരം. സൗന്ദര്യത്തിന്റെയും സഹിഷ്ണുതയുടെയും പ്രതീകമാണ് ഇന്ത്യയുടെ മൈലുകൾ എന്നാണ് പറയുക. പരിസ്ഥിതിയുടെ സംരക്ഷണത്തിലും ജൈവ വൈവിധ്യത്തിന്റെ സംരക്ഷണത്തിലുമുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ഇത് സൂചിപ്പിക്കുന്നു എന്നാണ് ഇന്ത്യൻ പ്രതിനിധി പറഞ്ഞത്. ഇത് 2nd തവണയാണ് ഇന്ത്യ യു എൻ ഒ ജിക്ക് മൈലുകളെ സമ്മാനിക്കുന്നത്. ഇതിനു മുമ്പ് 1981 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഡൽഹി മൃഗശാലയിലെ 2 മൈലുകളെ ജനീവയിൽ എത്തിച്ചിരുന്നു. ഇന്ത്യയുടെ പ്രതിബദ്ധത ഇത് സൂചിപ്പിക്കുന്നു എന്നാണ് ഇന്ത്യൻ പ്രതിനിധി പറഞ്ഞത്. ഇത് 2nd തവണയാണ് ഇന്ത്യ യു എൻ ഒ ജിക്ക് മൈലുകളെ സമ്മാനിക്കുന്നത്. ഇതിനു മുമ്പ് 1981 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന

0: മരുന്നിനുമ്പോ വിലയിരുത്തണൊക്കെ ഇതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന്. എന്തായാലും വലിയൊരു സാമ്പത്തിക അഴിമതി ആ ഒരു വിഷയത്തിൽ നടന്നു എന്നാണ് പറയുന്നത്. എനിക്കൊന്ന് വലിയ ചോദ്യം ചെയ്യലും വലിയ അഴിമതിയൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കട്ടെ അല്ലേ.
1: തീർച്ചയായിട്ടും, കാരണം ഒരുപാട് പേർക്ക് പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് അത്രയും ആശ കൊടുത്തേക്കുന്ന ഒരു സംഭവമായിരുന്നു അത്. ഇത്തരത്തിലുള്ള ഒരു നമ്മളെ പറ്റിക്കില്ലായിരുന്നോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്.
0: ശരിക്കും ഇത് പറഞ്ഞപ്പോഴാണ് ഇന്നിപ്പോ മെസ്സിയുടേതായിട്ട് വന്നൊരു പരാമർശം. കഴിഞ്ഞ ദിവസങ്ങളിലാണ് അദ്ദേഹത്തിന്റെ പിതാവ് മരിച്ചത്. അപ്പൊ സംസ്കാര ചടങ്ങുകളൊക്കെ നടന്നിരുന്നു. അദ്ദേഹം വളരെ നിശിതമായിട്ട് മാധ്യമങ്ങളെ വിമർശിച്ചു. ഈ സ്വകാര്യത എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഒരു വിവാഹത്തിലേക്ക് നമ്മൾ അതിക്രമിച്ച് കയറിയിട്ടെത്തുന്നത് പോലെയല്ല ഒരു മരണസ്ഥലത്ത് നമ്മൾ ചെല്ലുന്നത്. വിവാഹത്തിൽ നമ്മൾ ഒരു പക്ഷെ കണ്ണടച്ചേക്കും പോട്ടേന്ന് വെച്ചേക്കും. മരണം എന്ന് പറയുന്നത് നമ്മുടെ മാത്രം സ്വകാര്യതയാണ്. നമ്മുടെ പിതാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വകാര്യതയാണ്, നമ്മുടെ മാത്രമാണ്. അദ്ദേഹത്തിന്റെ വിയോഗം അല്ലെങ്കിൽ അദ്ദേഹത്തിന് യാത്ര അയക്കുന്ന ചടങ്ങിൽ നമ്മൾ ചിലപ്പോൾ പൊട്ടിക്കരഞ്ഞേക്കാം, ചിലപ്പോൾ ഒന്നും മിണ്ടാതിരുന്നേക്കാം. നമ്മൾ നമ്മുടെ വികാരങ്ങളും സങ്കടങ്ങളും ഒക്കെ പ്രകടിപ്പിക്കാൻ പല മാർഗങ്ങളും കണ്ടെത്തിയേക്കാം. അത് നമുക്ക് മാത്രം ഉള്ളതാണ്. അവിടെ മാധ്യമങ്ങൾ വരരുതെന്ന് പറഞ്ഞിട്ടും ഈ പാപ്രാസികളൊക്കെ പോയിട്ട് മെസ്സി അടക്കം അദ്ദേഹത്തിന്റെ കുട്ടികളും ഭാര്യ എല്ലാവരും അടങ്ങുന്ന കുടുംബാംഗങ്ങളുടെ ചിത്രങ്ങളും മറ്റുമൊക്കെ പിന്നെ പകർത്തുകയും അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തു. അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അനുവദിച്ചിരിക്കുന്ന മാധ്യമങ്ങളെയോ അവരുടെ സ്വകാര്യ ഫോട്ടോഗ്രാഫേഴ്സോ അതെടുത്ത ചിത്രങ്ങൾ പിന്നീട് കണ്ടാൽ പോരെ എന്നാണ് മെസ്സി ചോദിച്ചത്. നിങ്ങൾ ചെയ്തത് എന്റെ സ്വകാര്യതയിലേക്കുള്ള ഒരിക്കലും മാധ്യമങ്ങളോടോ പൊതുജനങ്ങളോടോ ആരാധകരോടോ മോശമായിട്ട് പെരുമാറുന്ന മെസ്സി നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പിതാവ് നമുക്കറിയാം വേൾഡ് കപ്പ് മത്സരത്തിനിടെ ഒരിക്കൽ ഗോളടിച്ച ശേഷം അദ്ദേഹം കരയുന്നുണ്ടായിരുന്നു ഒരു മത്സരം. അപ്പം ആളുകൾ വിചാരിച്ചു എന്തിനാണ് ഇങ്ങനെ കരഞ്ഞത് മെസ്സി. അപ്പം എന്റെ സ്വകാര്യമായിട്ടുള്ള ദുഃഖം അന്ന് അച്ഛൻ അസുഖബാധിതനായിട്ട് കിടക്കുകയായിരുന്നു. ആ സങ്കടമാണെന്ന് പിന്നീട് മെസ്സി പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അത്രത്തോളം അച്ഛനുമായിട്ട് വൈകാരിക ബന്ധം നമ്മളെല്ലാവരും അങ്ങനെയാണ്. ചിലപ്പോൾ നമ്മൾ കാണിച്ചു എന്ന് വരും ചിലർ കാണിക്കില്ല. അപ്പം അദ്ദേഹം പറഞ്ഞ ഒരു വാർത്തയും കൂടി ഇന്ന് വന്നിട്ടുണ്ട്.
1: തീർച്ചയായിട്ടും
0: ഇന്നലെ അത് സഭയിൽ അവതരിപ്പിച്ചു. പക്ഷെ ഇന്നലത്തെ ബഹളം കാരണം അത് പാസ്സാക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. പാസ്സാക്കും, അത് വളരെ എളുപ്പത്തിൽ പാസ്സായി പോയി. അത് ബില്ല് നിയമമായിട്ട് വന്ന് പിന്നെ ഇനി കേരളമാണ്. കേരളത്തിന്റെ പേര് കേരള എന്നത് രേഖ ഭരണഘടനാ രേഖയിലൊക്കെ കേരള എന്നാണല്ലോ. നമ്മൾ കേരളത്തിലാണ് കേരളം എന്ന് പറയുമെങ്കിലും ഒഫീഷ്യലി അത് കേരള എന്നാണ്. അപ്പൊ നമ്മൾ ആവശ്യപ്പെട്ടു നമ്മുടെ നിയമസഭ പ്രമേയം പാസ്സാക്കി നമുക്കത് കേരളം എന്ന് വേണമെന്ന്. അത് കേന്ദ്രത്തിന് സമർപ്പിച്ചു. കേന്ദ്രം അത് അംഗീകരിച്ചു. കേന്ദ്രം അംഗീകരിച്ചപ്പോരാ അത് ലോക്സഭയിൽ വെച്ച് പാസ്സാക്കിയിട്ട് രാഷ്ട്രപതി ഒപ്പുവയ്ക്കണം.
1: അപ്പൊ ഇനി നമ്മുടെ സഭ പാസ്സായി കഴിഞ്ഞാൽ ലോക്സഭയിലേക്ക്,
0: നമ്മുടെല്ലാം കഴിഞ്ഞ ലോക്സഭയിൽ ഇന്നലെ അവതരിപ്പിച്ചു. അത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് അവതരിപ്പിക്കേണ്ടിയിരുന്നത്. കഴിഞ്ഞ കുറെ നാളായിട്ട് അദ്ദേഹം വരുന്നില്ല സഭയിൽ. അതുകൊണ്ട് തന്നെ നിത്യാനന്ദ റായ് സഹമന്ത്രിക്കും അവതരിപ്പിക്കും. അദ്ദേഹം അവതരിപ്പിച്ചു. പക്ഷെ ആ ബിൽ പാസ്സാക്കണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ടിടലും കുറച്ച് നടപടിക്രമങ്ങളുണ്ട്. ഇന്നലത്തെ ബഹളം എന്തായിരുന്നു? ആഭ്യന്തരമന്ത്രി എത്തിയേ പറ്റൂന്നായിരുന്നു ബഹളം.
1: അതാണ് ഈ അമിത്ഷാ വരും ബഹളം വെക്കരുത് പ്രതിപക്ഷത്തോട്.
0: നിങ്ങൾ വരും, അദ്ദേഹം വരും. ഇപ്പൊ പ്രതിപക്ഷം വരുന്ന അദ്ദേഹം വന്നാ പോരാ, പ്രധാനമന്ത്രി മാപ്പ് പറയണം. അതാണ് ജെ പി നദ്ദ പറയുന്നത്. നിങ്ങൾ ആദ്യം പറഞ്ഞു അമിത്ഷാ വരണമെന്ന്. ഇപ്പൊ അമിത്ഷാ വരും എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ പറയുന്നു അമിത്ഷാ വന്നാ പോരെ, മാപ്പ് പറയണം, പ്രധാനമന്ത്രി മാപ്പ് പറയണം. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു ഈ ഗോൾ പോസ്റ്റ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കരുതെന്ന് ജെ പി നദ്ദ പറയുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിൽ വലിയ ബഹളമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്ന ഒട്ടും. പക്ഷേ കുറച്ച് വിട്ടുവീഴ്ച ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ആദ്യമായിട്ട് നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതായത് ഡൽഹിയിൽ ആ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഉണ്ടായിരുന്നല്ലോ, അതിനെ തുടർന്നിട്ട് ആ വിഷയം ചർച്ച ചെയ്യാമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ വിഷയത്തിൽ സഭയിലെത്തും മറുപടി പറയും, നിങ്ങൾ ഇങ്ങനെ ബഹളം വയ്ക്കരുത് എന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജുവിന് പറയേണ്ടി വന്നു. അതായത് അതിന് പറയേണ്ടി വന്നതിന് കാരണം എന്താണ്? രാജ്യസഭാ ചെയർമാൻ സി പി രാധാകൃഷ്ണൻ പറഞ്ഞു, ഇങ്ങനെ സ്ഥിരം ബഹളം വെച്ചുകൊണ്ടിരുന്ന സഭാ നടപടികൾ തടസ്സപ്പെടും, നിങ്ങൾ നിങ്ങളുടെ ആഭ്യന്തരമന്ത്രിയോട് സഭയിലെത്താൻ ആവശ്യപ്പെടൂ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കിരൺ റിജിജു കുറച്ചയഞ്ഞിട്ട് ഒരു അഭ്യർത്ഥന മട്ടിൽ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയുമായിട്ടൊക്കെ സംസാരിക്കാൻ തുടങ്ങി.
1: തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ നമ്മുടെ ദേശീയപാതയോരത്തുള്ള നിർമ്മാണത്തിന് കടുകട്ടിയായിട്ടുള്ള സുപ്രീം കോടതിയുടെ ഉത്തരവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിനകത്ത് എനിക്ക് തോന്നുന്നു കേരളം അത് നടപ്പിലാക്കാനായിട്ടാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ വീട് പണിയുന്നതിനെയൊക്കെ
0: ഏകദേശം
1: വേണമെന്നുള്ളത് അത് കുറച്ചുകൂടെ അതിന്റെ ഇത് കൂടാനായിട്ട് പോകുന്നു എന്നുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ
0: ദേശീയപാതയുടെ കാര്യത്തിലല്ല, നമ്മളൊരു വീട് വെക്കുമ്പോൾ തൊട്ട അയൽവാസിക്ക് ഒരു വണ്ടി കടന്നു പോകാൻ ഒരു അല്ലെങ്കിൽ റോഡിന് ഇത്ര സ്ഥലം വിട്ടുകൊടുക്കാൻ അതിനുള്ള മാന്യതയോ മര്യാദയോ നമ്മൾ നാട്ടുമ്പുറങ്ങളിൽ പ്രത്യേകിച്ച് തീരെ കാണാറില്ല. ഒരു ഇത്തിരി ഒരു കാൽ സെന്റ് സ്ഥലത്തിനൊക്കെ വേണ്ടിയിട്ട് അടിപിടി കൂടും, അവരുടെ വീട്ടിലെ മരം പിന്നെ ഇലകൾ വീണു എന്നൊക്കെ പറഞ്ഞ് അടികൂടുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ട്. നാളെ അതേ വീട്ടുകാരാണ് നിങ്ങളൊന്ന് വെട്ടിയിട്ട് വാഴത്തണ്ട് പോലെ കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആശുപത്രിയിൽ എത്തിക്കാനും നിങ്ങളുടെ പിന്നെ വിദേശത്തുള്ള മക്കളെ വിളിച്ചു വരുത്താനും നിങ്ങൾക്ക് ആ സമയത്ത് വേണ്ടുന്ന എല്ലാ സഹായം നൽകേണ്ടത് നമ്മൾ പലരും മറന്നു പോകുന്നു, നമ്മൾ ഉൾപ്പെടെ പലരും മറന്നു പോകുന്നു. അപ്പോൾ ഈ ദേശീയപാതയ്ക്ക് സ്ഥലം വിടുന്നത് നിയമം പാലിച്ചിട്ടായിരിക്കും, പക്ഷെ നമ്മൾ നമ്മുടെ വീട് വീട് വെക്കുമ്പോഴും അയൽവാസിക്ക് കൂടി ഉപദ്രവിക്കാത്ത രീതിയിൽ നമ്മൾ

0: ആലോചിക്കുന്നതും കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇപ്പൊ നാട്ടിലുള്ളവരും ഇപ്പൊ വീടുള്ളവരും മനസ്സിൽ അങ്ങനെ പല അതിർത്തി തർക്കങ്ങളും ഒക്കെ നടക്കുന്നവരും ആലോചിച്ചാൽ നല്ലത്. ഏറ്റവും നല്ല ഏറ്റവും ശത്രുവായിട്ടുള്ള ഒരു അയൽക്കാരനെ പോലും നമ്മൾ വെറുപ്പിക്കരുത് എന്നാണ് പറയുന്നത്. കാരണം ആപത്തിൽ അദ്ദേഹം ഓടിയെത്തും.
1: തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഈ നമ്മുടെ ദേശീയപാതയില് ഇത് പ്രകാരം ഇപ്പൊ പറയുന്നത് 17.5 meter നമ്മൾ വിടണമെന്നാണ്. ഇനി വാണിജ്യ കെട്ടിടമാണെങ്കിൽ 52.5 meter വിടണമെന്നാണ്. ഭാവിയിലെ ഒരു ഡെവലപ്മെന്റ് കൂടെ മുന്നിൽ കണ്ടിട്ടാണ് ഇതൊക്കെ ഓരോന്നൊക്കെ പറയുന്നത്. അപ്പം ഖത്തർ നിർബന്ധമാണെങ്കിൽ മാത്രം ദേശീയപാതയിൽ പോവാ, ഇല്ലെങ്കിൽ ഒരു വില്ലേജ് സൈഡിൽ തന്നെ പോകുന്നതാണ് ഏറ്റവും
0: നല്ലത്. അത്ര വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്തിനാ അവിടെ നിക്കണം എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. പക്ഷെ അവിടേക്ക് വർഷങ്ങളായിട്ട് താമസിക്കുന്നവർക്ക് അവർക്ക് പൊന്നും വിലയുള്ള സ്ഥലമായിരിക്കും, അത് അങ്ങനെ വിട്ടുകൊടുക്കാൻ മനസ്സുണ്ടാവില്ല. പക്ഷെ വിട്ടുകൊടുക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, എത്രയോ തലമുറകൾക്ക് വേണ്ടിയുള്ള ഒരു നല്ല റോഡിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ത്യാഗം കൂടിയാണെന്ന്. പിന്നെ ആ വിട്ടുകൊടുക്കലിന് ഒരുവിധം നല്ല പൈസയും പൊന്നും വില സർക്കാർ ഏറ്റെടുക്കുന്നതിനൊക്കെ പൊന്നും വില കൊടുത്തിട്ട് തന്നെയാണ് കേരളത്തിലൊക്കെ ഏറ്റെടുക്കുന്നത്. അപ്പൊ അതുണ്ടായാലും നല്ലത്.
1: ഞാൻ വളരെ അടുത്ത് ഹരിപ്പാട് പോയ സമയത്ത് NH-47 ആണ് അവിടെ കൂടെ പോകുന്നത്. അവിടെ ഒരു അപ്പാർട്ട്മെന്റ്, പുതിയതായിട്ട് വന്ന അപ്പാർട്ട്മെന്റ് പൊളിക്കേണ്ടി വന്നു. റോഡിന്റെ പക്കത്താണ് കൊണ്ടുവച്ചേക്കുന്നത്. വീതി കൂട്ടേണ്ട കാരണത്തിൽ ഓൾറെഡി പേപ്പറും കാര്യങ്ങളും ഒക്കെ കൊടുത്തു. അപ്പം അങ്ങനെ നമ്മൾ പറയുന്ന പുതിയതായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുക. എന്താണെങ്കിലും രാജ്യം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ റോഡ് എന്താണെങ്കിലും പുരോഗമിക്കും. ഇപ്പൊ ഇത് കഴിഞ്ഞാൽ അടുത്ത 10 വർഷത്തിൽ എടുത്തു വരും.
0: അപ്പം മരടിൽ കണ്ടില്ലേ, നിയമങ്ങൾ ലംഘിച്ചിട്ട് അത്രയും കോടികളുടെ ഫ്ളാറ്റ് പൊളിച്ചു കളയാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതിക്ക് ഒന്നും നോക്കേണ്ടി വന്നില്ല. അത് അങ്ങനെയാണ്, പ്രകൃതിയോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് നിങ്ങൾ കിട്ടിയെങ്കിൽ അത് ഒരു മാതൃകയാണ്. അത് പൊളിച്ചു കളയുന്നതിനോട് നമുക്ക് വിഷമമുണ്ട്. അതിൽ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരുപാട് പേർക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു. പോകുന്നൊക്കെ സൗബിൻ ഷാഹിറൊക്കെ ഉണ്ടായിരുന്നു, ജോൺ ബ്രിട്ടാസ് ഉണ്ടായിരുന്നു, അവർക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് പോകുന്നതിനേക്കാൾ വിഷമം നാളെ ഇത് പലർക്കുള്ള ഒരു പാഠവും കൂടിയാണ്. അപ്പൊ ഇനി ഒരാൾ അത് കിട്ടാൻ പോകുമ്പോൾ ഒരു ഇൻവെസ്റ്ററോ ഒരു ബിൽഡേഴ്സോ അങ്ങനെ പോകുമ്പോൾ അവരാലോചിക്കും, നമ്മൾ ഈ പ്രകൃതി നിയമങ്ങളൊക്കെ പാലിച്ചിട്ടാണോ, പരിസ്ഥിതി നിയമങ്ങളൊക്കെ പാലിച്ചിട്ടാണോ, പിന്നെ കണ്ടൽ കാടുകളാണോ കായലാണോ ചതുപ്പ് നിലങ്ങളാണോ ഓരോടത്തും എങ്ങനെയാണ് ബിൽഡിംഗ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ നല്ലോണം പഠിച്ചിട്ട് വേണം എല്ലാവരും ചെയ്യാൻ വേണ്ടി. അതിനൊരു വലിയ പാഠമായിരുന്നു മരടിൽ ആ ഫ്ളാറ്റ് പൊളിക്കാനുള്ള സുപ്രീം കോടതി വിധി.
1: തീർച്ചയായിട്ടും. നമ്മൾ കോട്ടക്കിൽ നിന്ന് കോഴിക്കോട് പോകുമ്പോഴും ഇതുപോലെയാണ് റോഡ് പണി അങ്ങ്. ഞാനിങ്ങനെ ഞാൻ അതിന് മുന്നേ അത് കണ്ടിട്ടില്ല. ഞാൻ വിചാരിക്കും അവിടെയൊക്കെ വീടുകൾ ഉണ്ടായിരുന്നോ നേരത്തെ?
0: ഉണ്ടായിരുന്നോ?
1: അത് മാറ്റിട്ടാണ്. അത്ര കൺസ്ട്രക്ഷൻ ആണ് അവിടെ നടക്കുന്നത് അല്ലേ? ഹ്യൂജ്. അപ്പൊ എന്താണെങ്കിലും
0: ചങ്ക് വെട്ടി എന്നൊക്കെ പറഞ്ഞ നല്ല രസമാട്ടോ. ആ ഒരു സ്ട്രെച്ച് കൂടി യാത്ര ചെയ്ത് പോകാനും നല്ല
1: രസമാണ്. ശരി, അപ്പൊ എന്താണെങ്കിലും പുതിയതായിട്ട് അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പുതിയ നിയമ ഭേദഗതികൾ വന്നിട്ടുണ്ട്, ചെക്ക് ചെയ്യുക, എന്നിട്ട് മാത്രം കൺസ്ട്രക്ഷനിലേക്ക് പോകാം.
0: കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു വിവാദമാണ് വന്ദേ മാതരം. ഇപ്പൊ സ്വാതന്ത്ര്യ ദിനം വരാൻ പോവാണ്. വന്ദേ മാതരം പൂർണ്ണമായിട്ടും ചൊല്ലുമെന്ന് കഴിഞ്ഞ ദിവസം ഗവർണർ പറയുന്നു. അങ്ങനെ പൂർണ്ണമായിട്ടും ചൊല്ലാൻ പറ്റില്ല, ആദ്യത്തെ 2 ഇരടികൾ മാത്രമേ പറ്റൂ എന്ന് സർക്കാർ പറയുന്നു. ലോക്ഭവൻ ഒന്ന് പറയുന്നു. പ്രതിപക്ഷമാണെങ്കിൽ ഇടതുപക്ഷം പറയുന്നത് ചൊല്ലാൻ എത്രയാണോ ചൊല്ലിയിരുന്നത് അത് മാത്രമേ സമ്മതിക്കൂ, പുതിയതൊന്നും സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിൽ. ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മുടെ ചെങ്കോട്ടയിൽ വന്ദേ മാതരം മുഴങ്ങും. കേന്ദ്രമന്ത്രിമാർക്ക് ശേഷം രാഹുൽ ഗാന്ധിക്ക് സീറ്റ് നൽകിയെന്നാണ് വാർത്ത. രാജ്യത്തിന്റെ നമ്മുടെ ഇന്ത്യയുടെ 80th സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ വന്ദേ മാതരവും യുവശക്തിയും മുഖ്യ പ്രമേയമാകും. ദേശീയഗീതത്തിന്റെ 150th വാർഷികത്തിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ചെങ്കോട്ടയിൽ വന്ദേ മാതരം ആലപിക്കപ്പെടുമെന്ന് പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് അറിയിച്ചു. ചെങ്കോട്ടയിലേക്ക് പ്രധാനമന്ത്രി എത്തുമ്പോഴായിരിക്കും വന്ദേ മാതരം മുഴങ്ങുക. തുടർന്ന് ദേശീയ പതാക ഉയർത്തിയ ശേഷം മോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിലെ യുവജനങ്ങളുടെ സംഭാവന അംഗീകരിച്ചുകൊണ്ട് യുവശക്തി പ്രമേയം സ്വീകരിച്ചിരിക്കുന്നതെന്ന് സെക്രട്ടറി പറഞ്ഞു. ബങ്കിംചന്ദ്ര ചാറ്റർജി വന്ദേ മാതരം നമ്മൾ സ്കൂളിൽ പഠിക്കുന്നതാണ്. അന്ന് അദ്ദേഹം പിന്നെ ബ്രിട്ടീഷുകാരെ രാജ്ഞിയെ വാഴ്ത്തുക എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം സ്വന്തമായിട്ട് നമ്മുടെ ഭാരതാംബയെ വാഴ്ത്തുക എന്ന രീതിയിൽ എഴുതിയ ഒരു ഇതാണ്. പിന്നീട് അത് രവീന്ദ്രനാഥ് ടാഗോർ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതിയിൽ ചൊല്ലിയതോടു കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു ഗാനത്തിന് വലിയ പ്രസക്തി. പക്ഷെ പിന്നീട് അതിലെ ഒരു അപകടം എന്നത് ജവഹർലാൽ നെഹ്റു മറ്റുള്ളവരൊക്കെ മനസ്സിലാക്കുകയും മഹാത്മാഗാന്ധിയുടെയും ടാഗോറിന്റെയും ഒരു അനുമതിയോട് കൂടിയിട്ട് ബാക്കിയുള്ള ഭാഗം വേണ്ട എന്ന് വയ്ക്കുകയും ചെയ്യായിരുന്നു. കാരണം ആദ്യ ഭാഗത്തൊക്കെ കൃത്യമായിട്ട് നമ്മുടെ ഇന്ത്യയെ വർണ്ണിക്കുകയും ഇന്ത്യയുടെ ഭംഗിയും ഇന്ത്യയുടെ ശക്തിയെക്കുറിച്ച് പറയുമ്പോഴും അടുത്ത വരികളിലേക്ക് വരുമ്പോൾ അത് ഒരു പ്രത്യേക മതത്തിലെ രീതിയിലേക്ക് പോകുമ്പോൾ അത് വേണ്ട. കാരണം നമ്മുടെ ഒരു സെക്യുലർ മതേതര രാജ്യമാണ്. അപ്പോൾ അത് ആരെയും വിഷമിപ്പിക്കേണ്ട, ആരുടെയും വികാരങ്ങൾ വ്രണപ്പെടുത്തേണ്ട എന്ന് കരുതിയിട്ട് അത് മാറ്റിവെച്ചതാണ്. അതെന്തിനാണ് വീണ്ടും കൊണ്ടുവന്നതെന്നാണ് ചോദ്യം വരുന്നത്. എന്നാൽ ആ വിവാദം ശക്തമായിട്ട് മുന്നോട്ട് ഗവർണർ പറഞ്ഞിട്ടുണ്ട് ഞാനത് മുഴുവൻ ആലപിക്കും. ലോക്ഭവൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആദ്യത്തെ 2 പിന്നെ വരികൾ ആലപിച്ചാൽ മതി. സംസ്ഥാന സർക്കാരിന്റെ പ്രോട്ടോകോളും പറയുന്നത് ഞങ്ങൾ ഇതുവരെ എങ്ങനെയായിരുന്നു ചെയ്തത്. സാധാരണഗതിയിൽ നമുക്കറിയാം ഒരു ചടങ്ങ് തുടങ്ങുമ്പോഴും അവസാനത്തിലും ജനഗണമനയാണ് നമ്മൾ നമ്മുടെ ദേശീയ ഗാനമായിട്ട് നമ്മൾ ആന്തം ആയിട്ട് നമ്മൾ ചൊല്ലിയിരുന്നത്. അതിനുശേഷം ഇപ്പോഴാണ് ഈ അടുത്ത കാലത്താണ് ഈ വന്ദേ മാതരം ഇങ്ങനെ ഒരു പ്രധാന ഇതായിട്ട് നമ്മൾ സ്കൂളിലൊക്കെ ചൊല്ലാറുണ്ട്. പക്ഷെ അത് മുഴുവനായിട്ട് ചൊല്ലണ്ട, അതിൽ ഇങ്ങനെ ഒരു സംഭവം അടിച്ചേൽപ്പിക്കണ്ട എന്നാണ് പറയുന്നത്.
1: തീർച്ചയായിട്ടും. നമ്മുടെ നാട്ടിൽ E20 പെട്രോളിന്റെ ആശങ്ക വളരെ വളരെ വലുതാണ്. സത്യം പറഞ്ഞാൽ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്നത് പെട്രോൾ വാഹന ഉപഭോക്താക്കൾക്കാണ്. ഈ ആളുകളെല്ലാം തന്നെ ഈ കൺസ്യൂമേഴ്സും യൂസേഴ്സും ഒക്കെ തന്നെ EV-യിലേക്ക് സ്വിച്ച് ചെയ്യുന്നു. എന്നുള്ളത് ആണ് ഇപ്പൊ ഏറ്റവും കിട്ടുന്ന ഡേറ്റ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഈ പെട്രോൾ വാഹനങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇത് വളരെ ബേസിക് ആയിട്ട് നല്ല രീതിയിൽ ഇതിനെ ഇടപെട്ട് തീർക്കേണ്ട ഒരു സംഭവമാണ്. കാരണം വളരെ നല്ലൊരു കാര്യം തന്നെയാണ്, പക്ഷെ അത് വാഹനങ്ങൾക്ക് കേട് വരുമോ, ആൾക്കാർക്ക്
0: എല്ലാം
1: അത് മാത്രമല്ല, ഒരു പുതിയ കാര്യം വരുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് അത് അവയർനെസ് കൊടുക്കണം. ഒരു ചെറിയ പാർട്ട് മാറ്റി മാത്രം മതി എന്നാണ്. അപ്പൊ അതിന്റെ കോസ്റ്റ് ആര് വരും?
0: സർവീസ് നടത്തുമ്പോൾ മാറ്റാവുന്നത് മന്ത്രി ലോക്സഭയിൽ
1: ആയിക്കോട്ടെ. ഇതൊക്കെ നമ്മള് എത്രയോ പേരില്ലോ, ആരുണ്ട് ഫുൾ ക്യാഷ് കൊടുത്ത് വണ്ടി എടുക്കണേ? എല്ലാരും ലോൺ എടുത്തിട്ടായിരിക്കും അവരുടെ ആഗ്രഹിച്ച ഒരു വണ്ടി എടുക്കുന്നത് അല്ലേ. പിന്നെ അത് ആ പാർട്ട് മാറ്റി കഴിഞ്ഞാൽ ഇനി അത് അതിനെ പറ്റി എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ എന്ന് ഇത് മന്ത്രി അല്ലല്ലോ പറയണ്ടേ. അപ്പോ അത് അത് എവിടൊക്കെയോ ഒരു പ്രശ്നങ്ങൾ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും ഭയങ്കര ആശങ്കയിലാണ് നമ്മുടെ ഇന്ത്യയിലെ E20 പെട്രോളിനെ സംബന്ധിച്ചുള്ള കാര്യം.
0: വാഹനങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം വൈറലായിട്ട് കമ്മീഷണർക്ക് അയച്ചൊരു ഓട്ടോ ഡ്രൈവറുടെ കുറിപ്പ് പുറത്തു വന്നിട്ടുണ്ട് കേട്ടോ. അദ്ദേഹം പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങളിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ഷൗക്കത്ത് അലി സർ, എന്റെ പേര് നാസർ, നഗരത്തിലെ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഓട്ടോ ഡ്രൈവറാണ്. ഇങ്ങനെ തുടങ്ങുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണുമ്പോൾ നമ്മളെല്ലാവരും സംശയിക്കും, പിന്നീട് വായിക്കും. അങ്ങനെ പോസ്റ്റ് വായിച്ച തൊട്ട ദിവസം കൊണ്ട് 7400 പേർ 800 പേർ പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. 1000+ കമന്റുകൾ ആ പോസ്റ്റിൽ വന്നു. പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം പോസ്റ്റിന് പ്രതികരണങ്ങൾ അറിയിച്ചു. ഉള്ളടക്കം നിസ്സാരമെന്ന് തോന്നുമെങ്കിലും ഒന്ന് ചിന്തിച്ചാൽ മുച്ചക്രത്തിൽ ജീവിതം തള്ളി നിൽക്കുന്ന മനുഷ്യരുടെ വേദന തന്നെയാണ് ആ മനുഷ്യൻ എഴുതിയിരിക്കുന്നത്. ഓണം അടുത്തു വരുന്നു, ഇപ്പോഴുള്ളതിന്റെ 10 ബ്ലോക്ക് അപ്പോഴുണ്ടാകും. ഇപ്പോൾ തന്നെ 30 ഓട്ടം പോയാൽ 20 ഇന്ധനത്തിന് പോകുന്ന സ്ഥിതിയാണ്. സാധാരണ ദിവസങ്ങളിൽ പോലും ഗതാഗത കുരുക്ക് അതിരൂക്ഷമാകുന്ന നഗരത്തിൽ ഓണത്തിരക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഒരാഘോഷം വന്നാൽ സിറ്റിയിലെ ആളുകൾ വന്നുകൂടും, നല്ല ഓട്ടവും കിട്ടും, പക്ഷെ ഓടാൻ കഴിയുന്നില്ല. കുറേ നാളുകളായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്ന വേദനയാണിത്. ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറയുന്നത് ഒരാൾ മാത്രമായിട്ട് വരുന്ന കാറുകൾക്ക് താൽക്കാലിക നിയന്ത്രണമെങ്കിലും ഏർപ്പെടുത്തുന്നു. ഒരു വീട്ടിൽ 3 വാഹനങ്ങൾ ഉണ്ടെങ്കിൽ 3 മൂന്ന് വഴിക്ക് പോയിട്ട് 3 സാധനങ്ങൾ മേടിക്കുമ്പോൾ നമ്മൾ കാർപൂളിംഗ് എന്ന് പറയാറില്ലേ, അതിലേക്ക് മാറിക്കൂടെ, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ എല്ലാവരും ഒന്നിച്ച് ഒരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ അത്രയും പേർക്ക് അത് ഉപകാരപ്രദം. ഒരാൾ വന്നിട്ട് ഈ ഗതാഗത കുരുക്ക് ഉണ്ടാക്കുന്നത് ശരിയാണോ എന്ന്, ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു ഓട്ടോ ഡ്രൈവർക്ക് 30 ഒരു ഓട്ടം കിട്ടിയാൽ 20 ഇന്ധനത്തിന് പോയാൽ പിന്നെ അദ്ദേഹം എന്താണെന്നുള്ളതാണ് ചോദ്യം. അദ്ദേഹം അത് സിറ്റി പോലീസ് കമ്മീഷണർക്ക് അയച്ച ഒരു കത്താണ്. എനിക്കൊന്ന് നല്ല രീതിയിൽ അത് എടുക്കണമല്ല.
1: പക്ഷേ ഇതിൽ പറയുമ്പോൾ വേറൊരു കാര്യം, ഇപ്പൊ ഇന്ത്യ നമുക്കൊരു വിയറ്റ്നാമിന്റെ വിൻഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് വേണ്ടി അനുമതി കൊടുത്തിട്ടുണ്ട്. അത് ഇത്തരത്തിലുള്ള SUV കാറുകളാണ്. അപ്പൊ അങ്ങനത്തെ കാറുകളെ ടാക്സി ആയിട്ട് വരുമ്പോൾ ഇദ്ദേഹം പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അതിനകത്ത് വലിയ പ്രശ്നങ്ങളാണ് വരുന്നത്. ഇപ്പം മെട്രോപോളിറ്റൻ സിറ്റീസിലൊക്കെയാണ് ഈ വിൻഗ്രൂപ്പിന്റെ ഈ കാറുകൾ കൂടുതൽ ഇലക്ട്രിക് ആണ്, അതാണ് മെയിൻ കൂടുതൽ. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇപ്പം നമ്മൾ യൂറോപ്പിലൊക്കെ പോവാണെങ്കിൽ ചില സ്ഥലത്ത് ഇപ്പോഴും പഴയ ആ ഹോഴ്സ് കുതിര വെച്ച് കൊടുത്ത വണ്ടിയാണ്. നമ്മുടെ ഇതെല്ലാം പ്രിസർവ് ചെയ്യണം അല്ലെ, അതായത് ഗ്രാമങ്ങളിൽ, അതായത് ചെറിയ പട്ടണങ്ങളിൽ ഒക്കെ ഓട്ടോറിക്ഷ തന്നെ നമ്മൾ കൊടുക്കണം. അതിന് വേണ്ട മാനദണ്ഡങ്ങൾ നമ്മൾ പറയുന്ന നിൽക്കുന്ന സമയത്ത് അവൻ യൂട്ടേൺ അടിക്കുന്നു.
0: പക്ഷെ
1: അതിന്റെ ഒരു ഭംഗി നമ്മുടെ നാട്ടുകളിലെ പഴയ വാഹനങ്ങളും അതൊക്കെ പ്രിസർവ് ചെയ്ത് ഏറ്റവും പുതിയ രീതിയിൽ ഓടിക്കുക, എല്ലാ മേഖലയും നമ്മൾ കൺസേർവ് ചെയ്യണം. ഇതൊരു സൈക്കിളാണ്. അപ്പം ഈ വാഹനങ്ങൾ മാത്രം, ഇദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്, നാളെ ടാക്സിയിൽ ഒരാൾ മാത്രം സഞ്ചരിക്കാൻ തുടങ്ങി എന്ത് ചെയ്യും ഈ ഓട്ടോയുടെ പൈസയിൽ? കാരണം വെങ്കുറൂപ്പ് ഒക്കെ പറഞ്ഞ 7 പെർ കിലോമീറ്റർ എന്ന് പറയുന്നത് ഓട്ടോയുടെ താഴെയാണ് പറയുന്നത്.
0: അപ്പൊ
1: അത് വലിയ തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും നല്ലൊരു മെസ്സേജാണ് അദ്ദേഹം കൊടുത്തിരുന്നത് അല്ലേ.
0: കായിക പേജിലേക്ക് പോകുമ്പോൾ സൗരവ് ഗാംഗുലിക്കും ഭാര്യയ്ക്കും വധഭീഷണി, അന്വേഷണം ആരംഭിച്ച് കൊൽക്കത്ത പോലീസ് എന്ന് പറഞ്ഞിട്ട് വർത്ത. എത്ര കാലമായി സൗരവ് ഗാംഗുലിയെ കുറിച്ചൊക്കെ കേട്ടിട്ടല്ലേ. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ BCCI മുൻ പ്രസിഡന്റുമായിട്ടുള്ള സൗരവ് ഗാംഗുലിക്കും ഭാര്യയ്ക്കുമാണ് വധഭീഷണി. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഗാംഗുലിക്ക് ഇങ്ങനെ വധഭീഷണി കത്തുകൾ ലഭിച്ചു വരികയാണ് എന്നാണ് പറയുന്നത്. എന്തിനാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ 6 ഇങ്ങനെ കത്തുകൾ ലഭിക്കുന്നുണ്ട്. ആദ്യം അത് ഗൗരവമായിട്ട് എടുത്തില്ല, പക്ഷേ തിങ്കളാഴ്ച അദ്ദേഹത്തിന്റെ ഓഫീസിൽ ലഭിച്ച 2 കത്തുകളിൽ വധിക്കുമെന്നും ഉപദ്രവിക്കുമെന്ന രീതിയിൽ ദക്ഷിണ കൊൽക്കത്തയിൽ ഇപ്പോൾ പരാതി കൊടുത്തിട്ടാണുള്ളത്. പക്ഷേ പിന്നെ ഉറവിടമൊന്നും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. കത്തുകൾ അയക്കാൻ ഉപയോഗിച്ചതായി കരുതുന്ന ഒരു മൊബൈൽ നമ്പർ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ നമ്പറിന്റെ ഉടമയൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള സൗരവ് ഗാംഗുലി, അദ്ദേഹത്തിനെയും ഭാര്യനെയും, അദ്ദേഹത്തിന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ മികച്ചൊരു ഡാൻസറും കൂടിയാണ്, കഥ കലാകാരിയും കൂടിയാണ്, അവരെയൊക്കെ എന്തിനാണ് വധിക്കാൻ ശ്രമിക്കുന്നത്? ഇതിന്റെയൊക്കെ പിന്നിലുള്ള ഛേദോ വികാരം എന്താണ് അല്ലെ? സിനിമയിലെ ഡയലോഗ് പോലെ എന്താണ് താങ്കളുടെ ഛേദോ വികാരം?
1: തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ വെറ്റൊരു വാർത്ത, പതാക വാങ്ങാൻ വ്യാജ GST ബില്ല്.
0: അവിടെ അഴിമതിയോട് അഴിമതിയാണ്
1: ബിജെപിയിലാണ് നിന്ന് ഇത് തട്ടിപ്പ് എന്നുള്ള 25 തട്ടിപ്പിന്റെ പതാകയാണ് ഈ. ഒന്ന് ആലോചിക്കുക, സീസൺ വെച്ചുള്ള തട്ടിപ്പാണ് ശബരിമല അരവണ, അത് കഴിഞ്ഞ് August 15 പതാക, ഇനിയിപ്പോ ഓണത്തിന് അത്ത പൂവിന്റെ വരുവായിരിക്കാം, അങ്ങനെ പല പല കാര്യങ്ങള്.
0: ശരിക്കും ബി ജെ പിയില് തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ കൊടി വെക്കുന്ന സമയത്താണ് കേന്ദ്രത്തിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ പിന്നെ ദേശീയ തലത്തിൽ നിന്ന് അവരുടെ പണവും കൊടികളൊക്കെ വരുന്നതിന് മുമ്പ് ഇവിടുന്ന് അങ്ങ് വാങ്ങി വാങ്ങി എന്ന് പറയുകയും അതിലൊരു അഴിമതി കാണിച്ചു. അതാണ് ഈ കൊടി
1: വിവാദം.
0: അത് അദ്ദേഹം പറയുന്നുണ്ട്. കാരണം ഇത് ആര് ചെയ്തു, പാർട്ടിക്കുള്ളിൽ ആര് ചെയ്താലും ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആ പാർട്ടിക്കുള്ളിൽ വലിയൊരു അഴിമതി, ഈ കൊടി വിവാദം കഴിഞ്ഞ് കുറേ നാളുകളായിട്ട് ആ പാർട്ടിക്കകത്ത്, പിന്നെ അത് ആ പാർട്ടിക്കകത്തെ വിഷയമായതുകൊണ്ട് മറ്റു പാർട്ടിക്കാരത് ഏറ്റെടുക്കുന്നില്ല എന്നില്ല. കാരണം അവരെ ബാധിക്കുന്ന വലിയ വിഷയമല്ലല്ലോ അത്.
1: ശരി ശരി. എന്തായാലും ഓണക്കാലത്ത് നമ്മുടെ നാട്ടിൽ ട്രെയിൻ ടിക്കറ്റിന് ഭയങ്കര ക്ഷാമം എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. ബാംഗ്ലൂരിലേക്ക് സ്വകാര്യ ബസ്സുകളാണ് ഇപ്പൊ ഓടാനായിട്ട് 3500 മുതൽ മേളിലേക്കാണ് ടിക്കറ്റ് നിരക്ക് സ്വകാര്യ ബസ്സുകൾക്ക് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് കേട്ടോ.
0: ഇവിടുന്ന് നാട്ടിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺ 100,000 മേലെയാണ്
1: നമുക്ക്.
0: അത്ര വലിയ ഒന്നാമത് ഇപ്പൊ സർവീസ് കുറവാണ്. പിന്നെ പശ്ചിമേഷ്യയിലെ ഇന്ധന പ്രതിസന്ധിയിൽ അങ്ങനെയും കുറച്ച്
1: കൂടി. എയർ ഇന്ത്യയുടെ പ്രശ്നങ്ങൾ
0: കണ്ണൂരില്
1: ഒരു രക്ഷ. ഞാൻ പറയട്ടെ, എന്ത് ചെയ്യും ജനങ്ങള്? അല്ലെങ്കിൽ നമ്മൾക്ക് ഇപ്പൊ ഞാൻ ആലോചിക്കരുത്, അമേരിക്ക യൂറോപ്പ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ വേറെ ഒരു ഫ്ലൈറ്റും ഇല്ല, കാരിയേഴ്സും ഇല്ല, എമിറേറ്റ്സോ അല്ലെങ്കിൽ ഖത്തർ എയർവേസോ തുടങ്ങിയ അത്രയും റേറ്റ്. നമ്മൾ ഒന്നെങ്കിൽ അതിലേക്ക് സ്വിച്ച് ചെയ്യണം. കാരണം ഈ നമ്മൾ പൈസ കൊടുത്തിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഓപ്ഷൻ വെക്കുന്നുണ്ടല്ലോ ജനങ്ങളെടുത്ത് അവരുടെ ലീവും ഓഫീസും കാര്യങ്ങളും. ഇവര് പറയുന്ന എല്ലാം ശരിയാണ്. ഇവർക്ക് ഇന്നില്ലെങ്കിൽ ആര് പരിഹാരം തരും? എന്റെ ജോലി പോവും, എന്റെ ഇൻഷുറൻസ്, എന്റെ വിസ പോവും, എന്ത് ചെയ്യും നമ്മൾ? അപ്പൊ ഇതൊക്കെ വളരെ കർശനമായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യമാണ്.
0: കണ്ണൂർ എയർപോർട്ടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ അപൂർവം ചില വിമാനങ്ങളെ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ എമിറേറ്റ്സ് അടക്കമുള്ള വലിയ വിമാന കമ്പനികൾക്കൊക്കെ സർവീസ് കൊടുക്കാനും മറ്റ് സൗകര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആ മലബാറിലെ യാത്രാ പ്രശ്നങ്ങളും ഈ പറഞ്ഞ പോലെ ചാർജും ഫെയറും ഒക്കെ എത്ര കുറഞ്ഞു കിട്ടും, ആ രീതിയിലേക്കൊക്കെ പോകുമായിരുന്നു. പക്ഷെ ഒന്നും ഈ സമയത്ത് നടക്കില്ല. ഇനി ഏത് കാലത്താണ് കണ്ണൂരിലൊക്കെ വലിയ വിമാനങ്ങളൊക്കെ നല്ല രീതിയിൽ തിരക്ക് പിടിച്ച്, എന്തൊരു നല്ല വിമാനത്താവളാന്നറിയോ, എയർപോർട്ടാണെന്നറിയോ, പക്ഷെ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റാതെ ഇങ്ങനെ ഇനി ചില വലിയ പിന്നെ കെട്ടിടങ്ങളൊക്കെ ഉണ്ടായിട്ട് കാട് പിടിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകില്ല. ഏതാണ്ട് അതിന് സമാനമായിട്ട് ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പിന്നെ യാത്ര തുടങ്ങിയിട്ട് എത്ര വർഷങ്ങളായിട്ട് ഇപ്പോഴും ഒന്നും ആക്റ്റീവ് ആയിട്ടില്ല. ഏറ്റവും തിരക്ക് പിടിച്ച വിമാനത്താവളം ആവേണ്ടതല്ലേ കണ്ണൂർ കൊച്ചിക്ക് ശേഷം? അതെന്തുകൊണ്ടാവുന്നില്ല? കരിപ്പൂർ ഒന്ന് ആലോചിച്ചൊക്കെ, കരിപ്പൂർ ഇല്ലാതായി ഇനി ഒരു ദിവസം കരിപ്പൂർ വിമാനത്താവളം ഇല്ല എന്നുള്ള വാർത്തയും കൂടി വരും. എന്തെങ്കിലുമൊക്കെ ലോബികൾ കളിക്കുന്നതായിരിക്കും.
1: എത്രയോ ജനങ്ങൾ വസിക്കുന്ന ഒരു ഏരിയ ആണ് ഈ കണ്ണൂർ ആ മേഖല. അത് എത്രയോ നല്ല രീതിയിൽ അതിനെ മേളിലോട്ട് വിടും. എനിക്ക് സങ്കടം തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ജനങ്ങളെല്ലാം ദേഷ്യപ്പെടുന്ന അതിലെ ഏതോ ഒരു മാനേജറോ കേട്ടോ, അദ്ദേഹം എന്ത് ചെയ്യാനാണ്? അദ്ദേഹം ഒന്നും ചെയ്യാനില്ല. അദ്ദേഹത്തെ അത്രമാത്രം ഭീഷണികളാണ് ജനങ്ങൾ മുഴക്കുന്നത്. ജനങ്ങളുടെ സൈഡിൽ നിന്നുള്ളൊരു വികാരമാണ് അവർ പറയുന്നത്. പക്ഷെ ഇതിനൊരു അറുതി വന്നേ പറ്റൂ, പ്രത്യേകിച്ച് ഈ സീസണിൽ.
0: തീർച്ചയായിട്ടും ഒരുപാട് പേര് യാത്രയ്ക്ക് നിൽക്കുമ്പോൾ ഇനിയെങ്കിലും ഫ്ലൈറ്റ് സർവീസ് ഒക്കെ കറക്റ്റ് ആയിട്ട് വരട്ടെ. നമ്മുടെ നാട്ടില് അർജുൻ ആയങ്കിയെ സംബന്ധിച്ച വാർത്ത, കസ്റ്റഡിയിൽ വേണം അപേക്ഷ നൽകി പോലീസ് എന്ന വാർത്ത. അതുപോലെ ടി ജി മോഹൻദാസിന് ഇന്നലെ തന്നെ ജാമ്യം ലഭിച്ച വാർത്തയുണ്ട്. അദ്ദേഹം ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകും. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ കടലിൽ കാണാതായവരുടെ വീടുകളിൽ എത്തിയിട്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അവരൊന്നും എത്താത്തതിനെ ചൊല്ലിയിട്ട് വലിയൊരു പ്രശ്നം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി ഇപ്പോൾ അവിടെ സന്ദർശിച്ചിരിക്കുന്നു എന്നൊരു വാർത്തയും കൂടി വന്നിട്ടുണ്ട്. നഷ്ടപരിഹാരമില്ലാതെ ഹോർമോസ് തുറക്കില്ല എന്ന് ഇറാൻ പറഞ്ഞ വാർത്ത. അതുപോലെ വെയ്റ്റ് ഇസ് ഓവർ, വെൽക്കം ബാക്ക് സർഫ്രാസ്. ഇത് രണ്ടും ആയിട്ട് ചേർത്ത് വായിക്കാതെ, വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഭാരം എന്നതും, വെയ്റ്റ് എന്നാൽ കാത്തു നിൽപ്പ്. കാരണം ഈ സർഫ്രാസ് ഖാൻ ഭാരം കൂടിയത് കാരണം അല്ലെങ്കിൽ ഫിറ്റ്നസ് കുറഞ്ഞ കാരണം അദ്ദേഹത്തിനെ കുറെ മാറ്റി നിർത്തിയിരുന്നു. തടി കൂടുതലെന്നും ഫിറ്റല്ലെന്നും ഒക്കെ വിമർശനം ഉണ്ടായിരുന്നു. ഇന്ത്യൻ ടീമിലേക്ക് അദ്ദേഹം തിരിച്ചെത്തിയിരിക്കുകയാണ്. ശരീരഭാരം 17 കിലോ കുറച്ച് ഇന്ത്യൻ ടീമിലേക്ക് അങ്ങനെ അദ്ദേഹം തിരിച്ചു വന്നിരിക്കുകയാണ്. 2024 ടെസ്റ്റിലെ കന്നി സെഞ്ചുറി ആഘോഷിക്കുന്ന സർഫ്രാസ് ഖാന്റെ ചിത്രത്തിന് ശേഷം അദ്ദേഹത്തിന് കൂടുതലായിട്ടൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ സർഫ്രാസ് ഖാൻ തിരിച്ചു വന്നിരിക്കുകയാണ് ഇന്ത്യൻ ടീമിൽ എന്നൊരു പറഞ്ഞ വാർത്ത. അതുപോലെ പിന്നെ ഫിഫയുടെ പ്രസിഡന്റ് ഇൻഫാന്റിനോക്കെതിരെ ആഞ്ഞടിച്ച് യുവേഫയും AFCയും കോൺകഫും എല്ലാവരും രംഗത്ത് വന്നിരിക്കുന്ന ഒരു വാർത്തയും ഉൾപേജിലെ പ്രധാനപ്പെട്ട വാർത്തയായിട്ട് വന്നിട്ടുണ്ട്.
1: കലീസ്റ്റംസിലേക്ക് വരികയാണെങ്കിൽ, നമുക്ക് കഴിഞ്ഞ ദിവസം ഇന്ത്യൻസിന് വന്നേക്കുന്ന ഒരു എൻട്രിയുടെ കാര്യം, യു എ വിസയുടെ എൻട്രിയുടെ കാര്യം തന്നെ അത് എടുത്തു പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സംഭവം, മാഗ്നിറ്റ്യൂഡിൽ എർത്ത്ക്വേക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു
0: കൊളംബിയയിൽ. 100+ പേര് മരിച്ചു, 500+ പേർക്കും ഭയങ്കരമായിട്ടുള്ള റിക്ടർ സ്കെയില് നല്ല രീതിയിൽ രേഖപ്പെടുത്തിയ ഒരു ഭൂചലനമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ വിസയുടെ കാര്യം പറഞ്ഞില്ലേ, 20,000 വിസയാണ് ഇവര് പിന്നെ ദുബായ് കൾച്ചർ ആൻഡ് ടൂറിസം ആദ്യഘട്ടത്തിൽ കൊടുക്കുന്നത്. എല്ലാവർക്കും കിട്ടുന്ന വെച്ചാൽ ഇവരുമായിട്ട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ട്രാവൽ ഏജൻസി, അവിടെ 3 രാത്രി ഹോട്ടലിൽ ബുക്കിംഗ് അബുദാബിയിൽ, അങ്ങനെയുള്ളവർക്കാണ് ഇത് കൊടുക്കുന്നത്. എങ്കിൽ പോലും ആ 285 രൂപ വിസയുടെ പൈസ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഒരു കുടുംബത്തിൽ നിന്ന് ഇത്ര പേര് വരുന്നുണ്ടെങ്കിൽ അത്രയും കുറഞ്ഞു കിട്ടും. അബുദാബി സന്ദർശിക്കാൻ നല്ല രീതിയിൽ അത് കണ്ടിട്ട് 3 ദിവസത്തെ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് ആ പാക്കേജ് എടുത്തിട്ടാണ് വരേണ്ടത്. അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകാമെന്നാണ് പറയുന്നത്. 30 ദിവസത്തെയാണ് കേട്ടോ വാലിഡിറ്റി ആ വിസ വരുന്നത്. നമ്മളിവിടെ എത്തിയതിനു ശേഷം 30 ദിവസം വാലിഡിറ്റിയിലെ ഒരു വിസയാണ്.
1: തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നമ്മുടെ സൗദി അറേബ്യയിൽ ഒരു ഫയർ ബ്രേക്ക്ഔട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ബംഗ്ലാദേശികൾ ഒരുപാട് പേർക്ക് അതിനകത്ത് പരിക്കുകൾ ഏറ്റിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ.
0: അതുപോലെ യുഎയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു നല്ല വാർത്ത, ഈ ഒരു പശ്ചിമേഷ്യയിൽ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, അപ്പൊ ഇനി ഇവിടെ യുഎയിലോ അല്ലെങ്കിൽ ഗൾഫിലൊക്കെ അവസരങ്ങൾ കുറയുമെന്ന് പലർക്കും സംശയമുണ്ടായിരുന്നു. യുഎ പോസ്റ്റ് വൺ ഓഫ് വേൾഡ് സ്ട്രോങ്സ്റ്റ് പോസ്റ്റ് പാൻഡമിക് ഹയറിംഗ് റിക്കവറീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയും കൂടി വന്നിട്ടുണ്ട്. അതുപോലെ നോ റീസൺ ടു ഫിയർ ഡിഫൻസ് പാക്ട് ബിറ്റ്വീൻ പാകിസ്ഥാൻ, തുർക്കി ആൻഡ് സൗദി അറേബ്യ എന്ന് പറഞ്ഞിട്ട് ഇറാന്റെ ഒരു കൈകൊടുക്കൽ വാർത്തയും കൂടി വലിയതായിട്ടുണ്ട്. ഫാമിലീസ്, ബാച്ചിലേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് ക്യാൻ റൺ ഷെയർഡ് ഹൗസിംഗ് ഇൻ ദുബായ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശ്വാസ വാർത്തയും വന്നിട്ടുണ്ട്. അലേർട്ട് യു എ ഫോൾസ് സൈബർ അറ്റാക്സ് ഓൺ ഇറ്റ്സ് ഏവിയേഷൻ എനർജി സെക്ടേഴ്സ് എന്ന് പറഞ്ഞൊരു വാർത്തയും ഖലീജ് ടൈംസിന്റെ തലക്കെട്ട് വാർത്തയായിട്ട് ഇടം പിടിച്ചിട്ടുണ്ട്. ഇനി ഒരു വാർത്തയും കൂടിയിട്ട്, നമുക്ക് പലർക്കും അനുഭവപ്പെടുന്ന ഒരു പ്രശ്നമാണ് കേട്ടോ ഇത്. പക്ഷേ സോഷ്യൽ ബേൺ ഔട്ട് അനുഭവപ്പെടാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതായത് നമ്മളൊരു കൂട്ടായ്മയിൽ പോകുന്നു, ഒരു വിരുന്നിൽ പോകുന്നു, ഒരു സൗഹൃദ കുറച്ചേരം ഇരിക്കുമ്പോൾ നമ്മളവിടെ ഫിറ്റ് അല്ലാന്ന് നമുക്ക് തന്നെ തോന്നുന്ന ഒരവസ്ഥ. ഇത് നടി തൃഷയാണ് പറഞ്ഞിരിക്കുന്നത്. എവിടെ പോയി കഴിഞ്ഞാലും കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞിട്ടാൽ എന്തോ ഒരു പ്രശ്നം, തിരിച്ച് വീട്ടിലേക്ക് പോകണം, വീട്ടിലേക്ക് പോകണം, വീട്ടിലേക്ക് പോകണം എന്ന് എനിക്കിടയ്ക്ക് ഇത് തോന്നാറുണ്ട് കേട്ടോ. ഞാൻ ഏത് ആഘോഷങ്ങളിൽ അലിഞ്ഞ് ചേരുന്ന വ്യക്തിയാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞ് പോയാലോ വീട്ടിലേക്ക് എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അതുപോലെ ഇവർ പറയുന്നുണ്ട് സോഷ്യൽ ബേൺ ഔട്ട് വന്നു കഴിഞ്ഞാൽ സ്വയം ചോദിക്കണം, നമുക്ക് ഊർജ്ജം തരുന്ന, നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക. അതിന് ഉത്തരം കണ്ടെത്തി കഴിഞ്ഞാൽ സോഷ്യൽ ബേൺ ഔട്ട് ഒന്ന് മാറാമെന്നാണ് പറയുന്നത്.
1: ഇപ്പോഴത്തെ കാലത്താണ് ഇങ്ങനത്തെ ടേമുകളൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. പണ്ട് ഇതുണ്ടായിരുന്നു, നമ്മളവിടെ പിടിച്ചിരിക്കായിരുന്നു. ഇപ്പൊ പിന്നെ അറ്റ്ലീസ്റ്റ് ഫോണെങ്കിലും ഉണ്ട് നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാനായിട്ട്. അല്ലെ, പഴയ കാലത്ത് നോക്കി നമുക്ക് ഭയങ്കര ഓക്വേർഡാണ്. ഏതെങ്കിലും ഒരു സദസ്സിലേക്ക് നോക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ മറ്റേ നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ അല്ലെ, കല്യാണത്തിന് ഫുഡ് കഴിക്കുന്ന സമയത്ത് മറ്റേ ക്യാമറ കൊണ്ട് ഇന്ന് ക്യാമറമാൻ മാത്രമേ ഉള്ളൂ, അന്ന് ലൈറ്റ് മാനോടുണ്ട്.
0: അതൊരു കണ്ണിലടിക്കുമ്പോ ചോറ് കുഴക്കണോ സാമ്പാറിനോ,
1: അത് ഒരു കാലത്ത് നമുക്ക് എല്ലാ ആഴ്ചയിലും കല്യാണങ്ങൾ ഉണ്ടല്ലോ, വലിയ ക്യാമറയായിട്ടാണ് വരുന്നത്. അന്നത്തെ കാലത്ത് സോഷ്യൽ ബേണൗട്ട് അതാണ്.
0: എന്റെ ബ്രദറിന് സോഷ്യൽ ബേണൗട്ട് ഉണ്ടെന്ന് ഞാൻ മനസ്സിലായി. കാരണം എന്താ അറിയോ, വീട്ടിലേക്ക് ആരും അതിഥികൾ വന്ന് അടുക്കള വാതിൽ കൂടി ഇറങ്ങി അളിയൻ ഓടി
1: പോകുന്നുണ്ട്.
0: അവൻ അടുക്കള വാതിൽ വഴി ഓടി രക്ഷപ്പെടുന്ന ഒരു കാഴ്ച കാണാറുണ്ട്. അപ്പൊ അന്നും അവൻ അനുഭവിച്ചിരുന്ന സോഷ്യൽ ബേൺ ഔട്ടാണ്. അതുപോലെ അതിഥികൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മളെ മുന്നിൽ ഇരുത്തിട്ട് പാടൂ, പിന്നെ ഇപ്പൊ ചൊല്ലു, മദ്യം ചൊല്ലു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അച്ഛനമ്മമാര് നമ്മളെ ചിലപ്പോ സോഷ്യൽ ബേൺ ഔട്ട് ആക്കാറുണ്ട്. ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടും?
1: അനിയനെ ഓടുന്ന് പറഞ്ഞപ്പോ എന്റെ മനസ്സിലേക്ക് വരുന്ന വിഷൽ ഏതാന്ന് അറിയാം, ഇന്ത്യൻ പ്രണയകർക്ക്
0: ഏതാണ്ട് അതിന് സമാനമായിട്ട് ഒരു ഓട്ടം തന്നെയാണ് അളിയൻ ഓടിയിരിക്കുന്നത്.
1: തന്നെയാണ് പ്രധാന വാർത്തകൾ. ബാക്കി വിശേഷങ്ങളും വാർത്തകളും ഒക്കെ തന്നെ വരുന്ന മണിക്കൂറുകൾ ബിന്ദി പത്മ നിങ്ങളെ നേരിട്ട് അറിയിക്കുന്നതാണ്. അപ്പൊ എന്താണെങ്കിലും വൺസ് അഗൈൻ ഗുഡ് മോർണിംഗ് ഹോം 92.2 എഫ്എമ്മിൽ പ്രസ് ക്ലബിൽ അക്ഷയ് മിനി പത്മയുമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. ലെറ്റ്സ് ഗോ ടു ട്രെൻഡിംഗ് സോങ് ഓഫ് ദ അവർ.
2: ട്രെൻഡിംഗ് സോങ് ഓഫ് ദി അവർ ബ്രോട്ട് ടു ബൈ അൽ മറായ കാർ ആൻഡ് ബസ് റെന്റൽ, ദി മോസ്റ്റ് അഫോർഡബിൾ കാർ റെന്റൽ ഇൻ ദി യുഎഇ സിൻസ് 1993.

0: Traffic update.
1: Traffic update.
2: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: All right, Ravale. Traffic in the situation. നോക്കുകയാണെങ്കിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് സ്ലോ മൂവിംഗ് മാത്രമാണ് കാണുന്നത്. ഏകദേശം നല്ല രീതിയിൽ സ്ലോ മൂവിംഗ് അൽ വർക്ക് വൺ വരെയുള്ള സ്ട്രെച്ചിൽ സ്ലോ മൂവിംഗ് ട്രാഫിക് സിറ്റുവേഷൻ കാണുന്നുണ്ട്. ഷെയ്ഖ് അലി തേറ്റ് ഓൾ റോഡിലും അത്യാവശ്യം അത് പിന്നെ രാവിലെ എല്ലാ ദിവസവും ഉള്ള ഒരു ട്രാഫിക് സിറ്റുവേഷൻ ആണ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ ഷാർജ നമ്മുടെ നാഷണൽ പ്ലെയിൻസ് ഒക്കെ കഴിഞ്ഞ് ഫ്രണ്ടിലേക്ക് ടുവേർഡ്സ് ദുബായിലേക്ക് വരുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി എമിറേറ്റ്സ് റോഡൊക്കെ തന്നെ ഫ്രീ ഫ്ലോയിങ് കുറച്ച് ദിവസം അവിടെ ഉള്ളൂ കേട്ടോ. ഈ ശാന്തതയും കാര്യങ്ങളൊക്കെ സ്കൂളൊക്കെ ഇപ്പോൾ തുറക്കും. ബാക്കി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ അജ്മാനിൽ നിന്ന് ടുവേർഡ്സ് നമ്മുടെ വാട്സൺ സ്ക്വയറിലേക്ക് വരുന്നവിടത്ത് കുറച്ചൊരു കഞ്ചഷൻ കാര്യങ്ങളുണ്ട്. പക്ഷെ അജ്മാനൊക്കെ ഭയങ്കര ശാന്തമാണ് കേട്ടോ. നേരത്തെ എല്ലാ ദിവസവും എനിക്ക് അജ്മാനിലെ ഉമ്മൽക്കോയിലെ ആ ഒരു ട്രാഫിക് സിറ്റുവേഷൻ പറയാനേ ഉണ്ടായിരുന്നുള്ള സമയം. എന്താണെങ്കിലും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ബാക്കി എല്ലാ റോഡുകളും കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ ദുബായ് റോഡ് ഭയങ്കര ഫ്രീ ഫ്ലോയിങ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിവേസ് എല്ലാവരും ഡ്രൈവ് സേഫ്. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585825820 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് ഒരു മെസ്സേജ് തന്നാൽ മതി.
2: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, number 1 in GCC. TNC apply.
4: എന്റമ്മേ, ഞാനീ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
5: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസി ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
6: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
5: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
6: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം ഓഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, നമ്മുടെ ഓണം.
5: For details, call 0504260948.
6: Brought to you by Volcano LED Display. Professional indoor and outdoor LED display solution providers in UAE. Call now 0525242017.
7: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alwankul, Parthubai.

0: ശരീരത്തിന്റെ രുചിയോടും ഓണ സദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടിയരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്,

0: ഹോം എഫ്എം ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: പാർലമെന്റിൽ നിന്നും പ്രക്ഷുബ്ധമാകും. വന്ദേമാതരം നിലപാട് കടുപ്പിക്കാൻ പ്രതിപക്ഷം. നഷ്ടപരിഹാരം വേണമെന്ന പുതിയ ഉപാധിയുമായി ട്രംപ്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇന്നും സ്തംഭിക്കും. ഡൽഹി പ്രതിഷേധത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി നൽകുമെന്ന സർക്കാരിന്റെ നിർദ്ദേശം പ്രതിപക്ഷം പൂർണ്ണമായും തള്ളി. വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാൻ ആരനുമതി നൽകിയെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന പ്രതിപക്ഷം. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാപ്പ് പറയണമെന്നും അയോധ്യ സംഭാവന കൊള്ളയിൽ അടിയന്തര ചർച്ച വേണമെന്നുമുള്ള ആവശ്യങ്ങളിൽ പ്രതിപക്ഷം ഉറച്ചു നിൽക്കുകയാണ്. പ്രതിപക്ഷം നിരന്തരം ആവശ്യങ്ങൾ മാറ്റിമറിക്കുകയാണെന്നും കോൺഗ്രസ് ഗോൾ പോസ്റ്റ് മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നും JP Nadda. ഇന്നത്തെ സമ്മേളനത്തിലും വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകും. വ്യാഴാഴ്ച പാർലമെന്റ് സമ്മേളനം അവസാനിക്കാനിരിക്കെ FCRA ഭേദഗതി ബിൽ കൊണ്ടുവരാൻ സർക്കാർ നീക്കം നടത്തുന്നതായി ആലോചനയുണ്ട്. വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കണമെന്ന ചീഫ് സെക്രട്ടറിയുടെ കത്തിനെതിരായ വിമർശനം ശക്തമാക്കാൻ പ്രതിപക്ഷം. പൂർണ്ണമായും ആലപിക്കണമെന്ന നിലപാടിൽ ഗവർണർ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിലാണ് വിമർശനം കടുപ്പിക്കാൻ ധാരണയിലെത്തിയത്. ഔദ്യോഗിക ചടങ്ങുകളിൽ വന്ദേമാതരം മുഴുവൻ പാടേണ്ടതില്ലെന്ന നിലപാടിലാണ് കേരള സർക്കാർ. സംസ്ഥാന പ്രോട്ടോകോൾ വിഭാഗത്തിന് ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വന്ദേമാതരം വിവാദങ്ങളിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കറും നിലപാട് വ്യക്തമാക്കിയിരുന്നു. സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകളിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കും, അതാണ് തന്റെ നിലപാട്. സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകളിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കാൻ നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന വിശദീകരണവുമായി നേരത്തെ ലോക്ഭവൻ രംഗത്തെത്തിയിരുന്നു. സർക്കാർ പുറത്തിറക്കിയ സർക്കുലർ ഗവർണറുടെ നിർദ്ദേശപ്രകാരം ചീഫ് സെക്രട്ടറി മറികടന്നു എന്നാണ് മന്ത്രിമാരുടെ പ്രതികരണം. കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിയെന്ന കേസിൽ അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ എറണാകുളം റൂറൽ പോലീസ്. കോതമംഗലം കോടതിയിൽ 3 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ നൽകും. എറണാകുളം റൂറൽ പോലീസ് എടുത്ത 2 കേസിലും അർജുന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. സംഘടിത കുറ്റകൃത്യത്തിന് ഗൂഢാലോചന നടത്തിയ കേസിൽ അർജുൻ ആയങ്കിയുടെ ജാമ്യം റദ്ദാക്കണമെന്ന പോലീസ് റിപ്പോർട്ടും കോതമംഗലം മാജിസ്ട്രേറ്റ് കോടതി ഇന്ന് പരിഗണിക്കും. ജന്തർ മന്ദിറിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ കേസിൽ TG മോഹൻദാസ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകും. ജാമ്യം ലഭിച്ചെങ്കിലും ജാമ്യ വ്യവസ്ഥ പ്രകാരമാണ് ഹാജരാകുന്നത്. തുടർച്ചയായി 3 ദിവസം ഹാജരാകണം. ഇതുകൂടാതെ എല്ലാ തിങ്കളാഴ്ചകളിലും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകേണ്ടതുണ്ടെന്നും വ്യവസ്ഥ. അധിക്ഷേപ പരാമർശത്തിൽ അറസ്റ്റിലായ RSS സഹയാത്രികൻ TG മോഹൻദാസിന്റെ ജാമ്യ ഉത്തരവ് പുറത്ത്. പോലീസ് വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞാണ് തിരുവനന്തപുരം ACJM കോടതിയുടെ ഉത്തരവ്. അറസ്റ്റ് സുപ്രീംകോടതി വിധിയുടെ ലംഘനം. സുപ്രീംകോടതിയുടെ ഭരണഘടനാപരമായ നിർദ്ദേശത്തെ പോലീസ് അവഗണിച്ചു. നോട്ടീസ് നൽകിയാൽ പ്രതി ഒളിവിൽ പോകുമെന്ന പോലീസ് വാദം അംഗീകരിക്കാൻ കഴിയില്ല. നോട്ടീസ് നൽകാത്തത് പോലീസിന് തൃപ്തികരമായി ന്യായീകരിക്കാനായില്ലെന്നും ഉത്തരവിൽ പറയുന്നു. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിയമനത്തിന് കൈക്കൂലിയെന്ന മുൻമന്ത്രി ജി സുധാകരൻ MLA ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന CPM നേതാവ് HSalam. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് സലാം നേരിട്ട് പരാതി നൽകി. അന്വേഷണം ഉണ്ടാകുമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഒരു പൊതുപരിപാടിയിലായിരുന്നു സുധാകരന്റെ ആരോപണം വന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ LDF സർക്കാരിന്റെ 5 വർഷക്കാലം 100 പേരെ നിയമിച്ചുവെന്നും ഒരാൾക്ക് 2 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയാണ് നിയമനം നടന്നതെന്നും കൈക്കൂലി വാങ്ങിയവരെ തനിക്കറിയാമെന്നുമാണ് ജി സുധാകരൻ പരസ്യമായി പറഞ്ഞിരുന്നത്. തിരുവനന്തപുരത്തും കൊല്ലം നീണ്ടകരയിലുമായി മത്സ്യബന്ധന വള്ളങ്ങൾ മറിഞ്ഞുണ്ടായ അപകടങ്ങളിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ ഊർജിതമായി തുടരുന്നു. തിരുവനന്തപുരത്ത് കടലിൽ കാണാതായ ജോൺ ഷിജി എന്നിവർക്കായുള്ള തെരച്ചിൽ നാവികസേനയും പങ്കാളിയായി. കൂടുതൽ വള്ളങ്ങൾ അടക്കമുള്ള സൌകര്യങ്ങൾ ഉൾപ്പെടുത്തുമെന്ന് കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷം മന്ത്രിമാർ അറിയിച്ചിരുന്നു. കൊല്ലം നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ പുത്തൻതുറ സ്വദേശി ഗൗതം കൃഷ്ണനെ കാണാതായിട്ട് ഇന്ന് 12-ാം ദിവസം പിന്നിടുകയാണ്. അപകടത്തിൽ ഗൗതത്തിന്റെ പിതാവ് രാധാകൃഷ്ണനും മുത്തശ്ശൻ രാജീവനും ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ഗൗതമിന്റെ അമ്മ രേഷ്മയുടെ പ്രതിഷേധത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഗൗതമിന്റെ വീട്ടിലെത്തിയ മുഖ്യമന്ത്രി VD സതീശൻ കുടുംബത്തിന് എല്ലാവിധ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിരുന്നു.

0: മുതൽപ്പുഴയിൽ കായലിൽ വീണ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തിയ അല്പം മുമ്പ് അഞ്ചുതെങ്ങ് പുത്തൻമണ്ണ് വാടയിൽ വീട്ടിൽ പ്രവീൺ തോമസ് ആണ് മരിച്ചത്. മുതൽപ്പുഴി താഴംപള്ളി ലേലഹാളിനടുത്തുള്ള കായലിൽ മത്സ്യത്തൊഴിലാളികളാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ആസൂത്രണ ബോർഡ് പരീക്ഷാ തട്ടിപ്പിൽ പരീക്ഷാ രേഖകൾ നൽകണമെന്ന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിനെതിരെ പി എസ് സി നൽകിയ റിട്ട് ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇന്നെത്തും. ഹർജിയിലുള്ള സാങ്കേതിക പിഴവ് തിരുത്തി വീണ്ടും സമർപ്പിക്കണമെന്ന് കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. തിരുവനന്തപുരം സ്വദേശിയായ പരാതിക്കാരന്റെ അപേക്ഷയിൽ പരീക്ഷാ ഉത്തരക്കടലാസിന്റെയും ഇന്റർവ്യൂ മാർക്ക്ലിസ്റ്റിന്റെയും മുഴുവൻ രേഖകളും ലഭ്യമാക്കാൻ വിവരാവകാശ കമ്മീഷണർ ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഈ ഉത്തരവ് നടപ്പാക്കാൻ പി എസ് സി ഇതുവരെ തയ്യാറായിട്ടില്ല. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന എൽ പി എസ് ടി റാങ്ക് ഹോൾഡേഴ്സിനെ ചർച്ചയ്ക്ക് ക്ഷണിച്ച് സർക്കാർ. പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ ചേംബറിൽ രാവിലെ ചർച്ച. റാങ്ക് ഹോൾഡേഴ്സിനെ പ്രതിനിധീകരിച്ച് മൂന്ന് പേർക്ക് ചർച്ചയിൽ പങ്കെടുക്കാം. സമരം 37 ദിവസം പിന്നിടുമ്പോഴാണ് സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കുന്നത്. സമരത്തിൽ നിന്ന് പിന്മാറണമെന്നും രണ്ടു മാസത്തെ സാവകാശം അനുവദിക്കണമെന്നും സർക്കാർ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും പ്രതിഷേധക്കാർ ഇത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ജാർഖണ്ഡിൽ ജെ പി എസ് സി പരീക്ഷാക്രമക്കേടിനെതിരെ പ്രതിഷേധം തുടരുന്നതിനിടെ വിദ്യാർത്ഥി നേതാവ് ദേവേന്ദ്രനാഥ് മധോദിയുമായി ഫോണിൽ സംസാരിച്ച് സി ജെ പി സ്ഥാപകൻ അഭിജിത് ദീപ്കെ. വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് നടപടിയെ സി ജെ പി അപലപിച്ചു. പോലീസ് നടപടിയിൽ അന്വേഷണം വേണമെന്ന് അഭിജിത് ദീപ്കെ. ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ദേവേന്ദ്രയെ റാഞ്ചിയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കോട്ടയത്ത് വൻ എം ഡി എം എ വേട്ട നടക്കുന്നുവെന്ന വാർത്തയാണ് പ്രധാന വാർത്തയായി വരുന്നത്. 8 ഗ്രാം എം ഡി എം എയുമായി 3 പേർ പിടിയിൽ. വ്യാപകമായ റെയ്ഡ് തുടരുകയാണ്. കുറ്റിപ്പുറം സ്വദേശികളാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പിടിയിലായിരിക്കുന്നത്. കൊളംബിയയിലുണ്ടായ വൻ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 150ലേക്കെത്തുന്നു. 500ലധികം പേർക്ക് പരിക്ക്. നിരവധി കെട്ടിടങ്ങൾ തകർന്നു. രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുന്നു. മരണസംഖ്യ ഉയർന്നേക്കാനാണ് സാധ്യത. റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന് പിന്നാലെ കൊളംബിയയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ സമാധാന ചർച്ചയ്ക്ക് പുതിയ ഉപാധിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിൽ നിന്ന് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ട്രംപ്. അമേരിക്കയുമായുള്ള തുടർ ചർച്ചകൾ നടക്കണമെങ്കിൽ ഈ നിബന്ധന പാലിക്കണമെന്ന് ട്രംപ്. ഹോർമസ് തുറക്കുന്നതിന് ഇറാൻ യുദ്ധത്തിലുണ്ടായ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ട്രംപ് അതേ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. സൗദി അറേബ്യയും പാകിസ്ഥാനും തുർക്കിയും ചേർന്ന് രൂപം കൊടുത്ത ത്രികക്ഷി പ്രതിരോധ കരാർ ഇറാനുള്ള ഭീഷണിയല്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗാൻ. യു എസിനെക്കുറിച്ചും പശ്ചിമേഷ്യയിലെ സമാധാനത്തെക്കുറിച്ചുമുള്ള ധാരണ മാറുന്നതിന്റെ തെളിവാണ് കരാറെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബസ് ഓൺ ഡിമാൻഡ്. 3 ഇടങ്ങളിൽ 2 ആഴ്ചത്തേക്ക് സൗജന്യ യാത്ര. യാത്രക്കാർക്ക് ആവശ്യാനുസരണം ബുക്ക് ചെയ്ത് യാത്ര ചെയ്യാൻ കഴിയുന്ന ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ബസ് ഓൺ ഡിമാൻഡ് സേവനം പുതിയ 3 പ്രദേശങ്ങളിലേക്ക് കൂടി നേരത്തെ വ്യാപിപ്പിച്ചിരുന്നു. അൽകോ, സത്വ, മിർദീഫ് എന്നിവിടങ്ങളിലാണ് സേവനമുള്ളത്. ഇവിടങ്ങളിൽ ആദ്യഘട്ടത്തിൽ യാത്രക്കാർക്ക് സൗജന്യമായി യാത്ര ചെയ്യാം. സത്വയിലും മിർദീഫിലും തിങ്കളാഴ്ച മുതൽ ഈ മാസം 23 വരെയും അൽകോസിലെ ഈ മാസം 16 വരെയും സൗജന്യമായി യാത്ര ചെയ്യാം. തിങ്കൾ മുതൽ വ്യാഴം വരെ രാവിലെ 5 മുതൽ അർദ്ധരാത്രി വരെ സമയം. വെള്ളി ശനി ദിവസങ്ങളിൽ രാവിലെ 5 മുതൽ പിറ്റേന്ന് പുലർച്ചെ 1 മണി വരെയും ഞായറാഴ്ച രാവിലെ 8 മുതൽ അർദ്ധരാത്രി വരെയും യാത്ര ചെയ്യാം. മാധ്യമങ്ങൾക്കെതിരെ പരാതിയുമായി ഫുട്ബോൾ ഇതിഹാസം ലിയണൽ മെസ്സി. പിതാവിന്റെ സംസ്കാര ചടങ്ങുകളിൽ മാധ്യമങ്ങൾ അതിക്രമിച്ചു കയറി തങ്ങളുടെ സ്വകാര്യത നശിപ്പിച്ചു എന്ന് അർജന്റീനിയൻ താരം ലിയണൽ മെസ്സി. ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോയ്ക്ക് പിന്തുണയുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇൻഫാന്റിനോയെ പുറത്താക്കേണ്ട കാര്യമില്ല, തന്റെ പിന്തുണ അദ്ദേഹത്തിനാണെന്നും ട്രംപ് പറയുന്നു.
1: Was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
0: Good morning, studio clock. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 9 മിനിറ്റ്.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
0: ദുബായിലെ ഇപ്പോഴത്തെ താപനില 38 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷ ഈർപ്പം 39%.
2: Weather update.
1: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit Aldras

0: are listening to Sand Dunes with Akshay and Vidya.
1: Good morning, welcome back home. This is your point 2 of America. Swagatham once again. Good morning. Dubai ellavarthu ingane irundu podi kadakkunna oru kalavasthayana njan just ende vandi onnu park cheyanayittu velilekku poittundayirunnu. Aa samayam njan nokkunna samayathil innum mazha veeyya kazhinja divasam parna orma undo. August 15th ne njan eppo Indian consulate il povunna samayathu oru chattal mazha avadu undavu. Adu endu kondanu nariyilla. Flag hoisting ne samayathu oru chattam mazhayum karyangal okke undayirunnu. Nonnu nokki kazhinjal ella varshavum danda ekadesham August mid okke aayumbodhukku namukku oru mazha kittarundu. എന്നാണ് തോന്നുന്നത്. ലെറ്റ് സീ, നമുക്ക് ദുബായ്ക്കാർക്ക് ഒരു ചട്ടൽ മഴയെങ്കിലും ഷാർജയുടെ വടക്കും കിഴക്കും ഒക്കെ ഉള്ള ഭാഗത്ത്, ഏത് ഭാഗത്താന്ന് എനിക്കറിയില്ലട്ടോ, പക്ഷെ എന്തായാലും നല്ല മഴ പലയിടങ്ങളിലും. നല്ല കഴിഞ്ഞ ദിവസം എന്നാ സ്റ്റോം ആയിരുന്നു, അതായത് ആലിപ്പഴം അങ്ങോട്ട് തകർത്തങ്ങോട്ട് പെയ്യായിരുന്നു. അപ്പം എന്താണേലും മഴ പെയ്യാൻ സാധ്യതയുണ്ടോ ഇല്ലയോ? അപ്പം ഞങ്ങളുടെ താഴത്തെ ഒരു ചേട്ടനുണ്ട്, ഞാൻ ചോദിച്ചു ചേട്ടൻ ഇന്ന് മഴ പെയ്യോ എന്ന് ചോദിച്ചു. അറിയത്തില്ല മോനെ, നമുക്ക് നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് എല്ലാവരും മഴ ഇങ്ങനെ കൊതിച്ചിരിക്കുകയാണ്. ഡ്രൈവ് ചെയ്യുമ്പോൾ നല്ല സുഖമില്ല, നല്ല പാട്ടൊക്കെ കേട്ട് ഈ ഒരു മൂടി കാലാവസ്ഥ, വെളി ചൂടാണെങ്കിലും നമ്മുടെ വണ്ടിയുടെ എസിയുടെ ആ തണുപ്പിൽ ഇങ്ങനെ ഡ്രൈവ് ചെയ്യാൻ നല്ല രസമാണ്. എനിവേസ്, നമ്മൾ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അബുദാബിയിലേക്ക് നമ്മൾ ട്രാവലേഴ്സ് വരുന്നുണ്ടെങ്കിൽ, സ്പെഷ്യലി ഇന്ത്യൻ ട്രാവലേഴ്സ് വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് 3 ദിവസത്തെ വിസ നിങ്ങൾക്ക് ഇവിടത്തേക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 285 ദിർഹം. സോ സത്യം പറഞ്ഞാൽ നമ്മളൊരു 1 മന്ത് വിസയോ അല്ലെങ്കിൽ 2 മന്ത് വിസയിലേക്കോ, 1 മന്ത് വിസയിലേക്കൊക്കെ പോകുകയാണെങ്കിൽ ഒരു 300 എബോവ് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന ഒരു ഇതുണ്ട്. ഒരു ഒരു വിസ എടുക്കണമെങ്കിൽ അത് 285 എന്ന് പറഞ്ഞാൽ മിനിമം കോസ്റ്റ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു കോംപ്ലിമെൻ്ററി വിസ സ്കീമിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം 20,000 പേർക്കാണ് ഇത് വരുന്നത്. പക്ഷേ ഇത് എന്ന് വരെ ആർക്കൊക്കെ എപ്പോൾ എങ്ങനെ എന്നുള്ളൊരു കാര്യമാണ് എല്ലാവരുടെ മനസ്സിലുള്ളത്. വളരെ സിമ്പിളായിട്ട് പറയാം, ഈ വർഷം ഒക്ടോബർ 31 മുന്നേ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിനകത്ത് വന്നിരിക്കണം. അതായത് നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം. നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ട് ഒക്ടോബർ 31 മുന്നേ നിങ്ങൾ ഈ രാജ്യം സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പദ്ധതിയിലേക്ക് പോകാം. 3 ദിവസത്തെ ഫ്രീ വിസ കിട്ടും. അതും നിങ്ങൾ ഇവിടെ രജിസ്റ്റർ ചെയ്തേക്കുന്നതാണ്, ഈ പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്തേക്കുന്ന ട്രാവൽ ഏജൻസുമായിട്ട് മാത്രം എടുത്തിട്ടുണ്ടെങ്കിലേ ഇത്തരത്തിൽ കിട്ടുള്ളൂ. നിങ്ങൾ ഡയറക്റ്റ് അവിടെ നിന്നെങ്ങാനും കയറി ഇവിടെ വന്നു കഴിഞ്ഞാൽ വിസ കിട്ടണമെന്നില്ല. 20,000 വിസയാണ് കൊടുക്കുന്നത്. ഒരു ഫാമിലി ഇനി എല്ലാവർക്കും എടുക്കാം, അതോ 4 പേർക്ക് മാത്രമേ ഈ വിസ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അങ്ങനെ എന്തെങ്കിലും റെസ്ട്രിക്ഷൻ ഉണ്ട്? അങ്ങനെ ഒരു റെസ്ട്രിക്ഷനും ഇല്ല. ഒരു ഫാമിലി നിങ്ങൾ എത്ര മെമ്പേഴ്സായിട്ടാണോ യുഎയിലേക്ക് വരുന്നത് അല്ലെങ്കിൽ അബുദാബിയിലേക്ക് വരുന്നത്, അത്രയും പേർക്കും ഈ വിസ ഫ്രീ കിട്ടാനായിട്ടുള്ള അവസരം നിങ്ങൾക്കുണ്ട്. ഇനി ഒക്ടോബർ 31 മുന്നേ നിങ്ങൾ ബുക്ക് ചെയ്തു, എന്നിട്ട് ഒക്ടോബർ 31 ശേഷം നവംബറിലോ ഡിസംബറിലോ അങ്ങനെ വന്നാൽ ഈ ഒരു സംഭവം കിട്ടോ? കിട്ടത്തില്ല. ഒക്ടോബർ 31 മുന്നേ ബുക്കും ചെയ്യണം. ഒക്ടോബർ 31 മുന്നേ നിങ്ങൾ ഇവിടെ വന്നെങ്കിൽ മാത്രമേ ഈ ഓഫർ നിങ്ങൾക്ക് വാലിഡ് ആയിട്ട് കിട്ടുകയുള്ളൂ എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറയുന്നത്. അപ്പോൾ എന്താണേലും ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും അത് അതൊരു വാലിഡ് ഫാക്ടറാണ്. ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പാസ്പോർട്ടൊക്കെ കളഞ്ഞ് വേറെ ഏതെങ്കിലും രാജ്യത്തെ സിറ്റിസൺ ആയിട്ടുണ്ടെങ്കിൽ അതല്ല, ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സ് എന്നുള്ള വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ 3 ദിവസം എടുക്കും ഈ വിസ കിട്ടാനായിട്ടുള്ള കാലാവധി കാര്യങ്ങളൊക്കെ, അത് കംപ്ലീറ്റ്ലി നമ്മുടെ എന്താ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. പക്ഷേ യൂഷ്വലി നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഈവൻ ട്രാൻസിറ്റ് ആയിട്ടുള്ളവർക്ക് പോലും 2 മണിക്കൂർ കൊണ്ട് പലപ്പോഴും വിസ കിട്ടാറുണ്ട്. അത് കംപ്ലീറ്റ്ലി അവരുടെ ഡിസിഷനാണ് എത്ര നേരം എടുക്കും എന്നുള്ള കാര്യം. അപ്പം എന്തായാലും ദുബായ് അറിയാം അല്ലെങ്കിൽ യു എ അറിയാം, ഒട്ടും ആരെ മുഷിപ്പിക്കാതെ തന്നെ നമുക്ക് പെട്ടെന്ന് വിസയും കാര്യങ്ങളും ഒക്കെ റെഡിയാകുന്ന ഒരു രാജ്യം കൂടെയാണ്. അപ്പോൾ ഒക്ടോബർ 31 കഴിഞ്ഞാൽ ഇത് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ നാട്ടിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ ഇതൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഒക്ടോബർ 31 മുന്നേ ബുക്ക് ചെയ്യുക. ഇപ്പോൾ ഓഗസ്റ്റ് 1 തൊട്ടാണ് തുടങ്ങിയേക്കുന്നത്, ഇപ്പം തന്നെ ബുക്ക് ചെയ്യുക. ഒക്ടോബർ 31 മുന്നേ ഏത് ദിവസം വരിക, 3 ദിവസം അടിച്ചുപൊളിയായിട്ട് ആ ഒരു 300 ദിർഹംസ്. 31 കഴിഞ്ഞാൽ ഇത് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ നാട്ടിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ ഇതൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഒക്ടോബർ 31 മുന്നേ ബുക്ക് ചെയ്യുക. ഇപ്പോൾ ഓഗസ്റ്റ് 1 തൊട്ടാണ് തുടങ്ങിയേക്കുന്നത്, ഇപ്പം തന്നെ ബുക്ക് ചെയ്യുക. ഒക്ടോബർ

0: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since
1: 1993. പെഡി എന്ന് പറയുന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ് കേട്ടോ. നല്ല നല്ല അടിപൊളി സിനിമയാണ്. നമുക്ക് ആദ്യം കാണുമ്പോൾ കുറച്ച് ക്ലീശ ആയിട്ടൊക്കെ തോന്നും, പക്ഷെ വളരെ നല്ല രീതിയിലാണ് എടുത്തു വെച്ചേക്കുന്നത് രാംചന്ദ്രൻ. ഞാൻ പറഞ്ഞല്ലോ, ഒരു ക്രിക്കറ്റർ, ഒരു സ്പോർട്സ്മാന്റെ ഒക്കെ ഒരു സ്റ്റോറി കാണിക്കുന്ന, ഒരു നാടിന് റെയിൽവേ സ്റ്റേഷന് വേണ്ടി നടത്തുന്ന ഒരു പോരാട്ടത്തിന്റെ ഒരു കഥയാണ് പെഡി എന്ന് പറയുന്ന സിനിമ. എന്തായാലും അതിലെ ബ്യൂട്ടിഫുൾ സോങ്ങാണ് എൻജോയ് ദിസ് ബ്യൂട്ടിഫുൾ സോങ് ഇൻ ഹോം 90.2 FM. അക്ഷയാണ് കൂടെയുള്ളത് 11 o'clock.

0: Trending song of the hour
1: was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 055-811-9125.
2: You're listening to Home 92.2 FM. Home is a feeling.
3: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ

0: ആ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.5.
0: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. പുള്ളിക്കും തൂറ്റി.
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
0: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ.
1: പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ?
0: പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയടന്ന് നല്ല ശീലമുണ്ടല്ലോ.
2: ബെസ്റ്റ് ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
3: എല്ലാവരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
2: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
4: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM. UAE ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
5: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
6: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
4: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
7: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
4: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, UAE വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
7: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Ood Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
4: Perfume Dubai, Moj Perfumes, a perfume supermarket for luxury inspired perfumes at affordable prices.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
8: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
9: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
8: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
10: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
11: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
12: Affordable and immediate. That's the power of radio advertising.
13: For our special packages, call now or WhatsApp to 055-666-5859.
14: That's 055-666-5859.
15: Home 92.2 FM. Home is a feeling.
16: നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷത്തിനായി നാം എന്തെല്ലാം ചെയ്യുന്നു?
2: പക്ഷേ നമ്മുടെ ആരോഗ്യത്തിനായി നമ്മൾ അത്ര ശ്രദ്ധ കൊടുക്കാറുണ്ടോ?
16: രോഗലക്ഷണങ്ങൾ വരുന്നതിന് മുൻപ് ആരോഗ്യത്തെ കുറിച്ച് അറിയാൻ MVR, ഹോൾ ബോഡി MRI ഡിഫ്യൂഷൻ സ്ക്രീനിംഗ്,
2: ക്യാൻസർ സ്ക്രീനിംഗ്, MRI, CT സ്കാൻ, മാമോഗ്രാം, അൾട്രാസൗണ്ട്, ബ്ലഡ് ടെസ്റ്റ്.
16: കാരണം കുടുംബത്തിന്റെ ആരോഗ്യവും സന്തോഷവും നിങ്ങളുടെ കൈകളിലാണ്. A healthy family is always a happy family. MVR Diagnostic Clinic, Advanced Scan, Assured Future.
17: Sand Dunes with Akshay on Home 92.2 FM.
18: ഈ പ്രവാസികളായിട്ട് നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ ഗ്യാസിൻ്റെ നമ്മുടെ സബ്സിഡി നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നമ്മൾ ഓഗസ്റ്റ് 16 മുന്നേ നമ്മൾ EKYC പൂർത്തീകരിക്കണം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. നമ്മൾ പലപ്പോഴും നമ്മൾ ഇവിടെയൊക്കെ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുടുംബമായിട്ടൊക്കെ ഇവിടെ ഉള്ളവരാണെങ്കിൽ നമ്മളിത് വിട്ടുപോകും. അപ്പം നാട്ടിലാരെങ്കിലും ഒക്കെ നമ്മുടെ വീട്ടിലുണ്ട് ഉള്ളവരാണെങ്കിൽ അവരെങ്കിലും അറ്റ്ലീസ്റ്റ് ഓർമ്മപ്പെടുത്തും. എങ്ങനെ ഓർമ്മപ്പെടുത്തി നിങ്ങൾ ചെയ്യാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ 16 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇത് വളരെ ഈസിയാണ് നമുക്ക് ചെയ്യാനായിട്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല നാട്ടിലുള്ളവർക്ക് ഇത് തന്നെ ഇത് അത്ര പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള എനിക്കൊരു ഡൗട്ടുണ്ട്. കാരണം ഇത് ആപ്ലിക്കേഷൻ വഴിയാണ് ചെയ്യേണ്ടത്, ഒന്നുമില്ല. ജസ്റ്റ് നമ്മുടെ ഇപ്പം എന്താ പറയുന്നത്, ഇന്ത്യൻ ഗ്യാസ് ആണെങ്കിൽ ഇന്ത്യൻ 1 എന്ന് പറയുന്ന അവരുടെ ആപ്ലിക്കേഷൻ ഉണ്ട്, ഇന്ത്യൻ ഓയിൽ 1 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. അതുപോലെ നമ്മുടെ ഏതാണോ ഏജൻസി, നമ്മുടെ ഗ്യാസ് ഏജൻസി, അവരുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ആ ഡൗൺലോഡിൽ നിങ്ങൾ കയറുക, നമ്മുടെ ഡീറ്റെയിൽസ് അയച്ചു അടിച്ചു കൊടുക്കുക, നമ്മുടെ ഫോൺ നമ്പർ എടുത്തു കൊടുക്കുക. നമ്മുടെ പ്രൊഫൈലിൽ തന്നെ ചെന്ന് കഴിഞ്ഞാൽ മൈ പ്രൊഫൈൽ ഉണ്ടാവും കേട്ടോ. കേട്ടോ. എല്ലാ ഗ്യാസ് ഏജൻസിക്കും നിങ്ങളുടേതായിട്ടുള്ള പ്രൊഫൈൽ ഉണ്ട്. നമ്മൾ ഇവിടുത്തെ യു എ പാസിലൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ മൈ പ്രൊഫൈൽ എന്ന് പറയുന്നത് അത് നിങ്ങളാണോ തന്നെ നിങ്ങൾ വിലയിരുത്താൻ വേണ്ടി മാത്രം ചെയ്യുന്ന, ചുരുക്കി പറഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് മൈ പ്രൊഫൈലിലേക്ക് ഇല്ല, നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കുക, ഫോൺ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും, ആ ഒ ടി പി എൻ്റർ ചെയ്ത് നിങ്ങൾ അതിനകത്ത് കയറുക, നിങ്ങൾ എല്ലാ കാര്യങ്ങളും വായിച്ചു നോക്കുക, കുറേ ഡിക്ലറേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ അത് ടിക്ക് ചെയ്യുക. അതിനുശേഷം ഒരു ഫേസ് ഐ ഡി വരും, ഓതൻറ്റിക്കേഷൻ സംഭവം വരും. ആ ഫേസ് ഒതൻറ്റിക്കേഷൻ സംഭവം, ഇപ്പം ആധാർ ഫേസ് ആർ ഡി എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്, അത് വെച്ചിട്ടാണ് നമുക്ക് ഫേസ് സ്കാനും കാര്യങ്ങളും ഒക്കെ ചെയ്യേണ്ടത്. ആ സംഭവം ഫേസ് സ്കാൻ ചെയ്യുക, ഡൺ. ഇത്രയേ ഉള്ളൂ സംഭവം. പക്ഷേ ഇത് എങ്ങനെ നമ്മുടെ നാട്ടിലുള്ള പ്രായമുള്ളവരിലേക്ക് അവർക്കുള്ള ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് ഇച്ചിരി കൺഫ്യൂഷൻ ആയിട്ട് തോന്നുന്നു. ഇവിടെ ഉള്ളവർക്കൊക്കെ നമുക്ക് തന്നെ ചെയ്ത് കാണിക്കാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പഠിപ്പിച്ചു കൊടുക്കുക, നിങ്ങളൊരു വീഡിയോ കോളിൽ ചെന്നിട്ട് ഇത് അവരെ കാണിച്ചു കൊടുക്കുക. ബെസ്റ്റ് ഓപ്ഷൻ ഞാൻ പറഞ്ഞിട്ട് ഇവർ തന്നെ പറയുന്നുണ്ട്, അതായത് ഒന്നെങ്കിൽ ഗ്യാസ് ഏജൻസിയുടെ നമ്മുടെ ഗ്യാസ് നമുക്ക് ഡെലിവറി ചെയ്യാനായിട്ടൊരു ചേട്ടൻ വരുമല്ലോ നമ്മുടെ നാട്ടിലൊക്കെ, ആ അവരുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള അദ്ദേഹത്തെ കൊണ്ട് ആ വരുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്കിത് ചെയ്യാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടേതായിട്ടുള്ള, അതായത് ഡിസ്ട്രിബ്യൂഷനിൽ ചെന്നിട്ട് ആ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ അവിടെ നിന്ന് നമുക്ക് സഹായം തേടി നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഇത് ഏതാ, എനിക്കൊന്ന് എല്ലാത്തിനും തന്നെ വേണമെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ഗ്യാസ് ഏജൻസികൾ ഉള്ളതുകൊണ്ട് ഇപ്പം ബി ബി സി എല്ലിൻ്റെ എച്ച് പി സി എല്ലിൻ്റെയും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഇന്ത്യൻ ഓയിലിൻ്റെയും ഇന്ത്യ ഗ്യാസോ അങ്ങനെ കുറേ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ അല്ലേ. എനിക്ക് ഇന്ത്യൻ ഗ്യാസാണ്, ഐ എൻ ഡി എ എൻ ഇ, ഇന്ത്യൻ ഗ്യാസ്. ഇന്ത്യൻ ഗ്യാസും ഉണ്ട്, ഇന്ത്യൻ ഓയിൽ ഗ്യാസ് ഉണ്ടോ, രണ്ടും രണ്ടാണോ എന്താണല്ലോ, ഇന്ത്യ ഗ്യാസ് അത് മതി. എന്തായാലും ഗ്യാസ് നിങ്ങൾക്ക് സപ്ലൈ കണക്ഷൻ വേണമെന്നുള്ളവരാണ്, സബ്സിഡി വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ 16 മുന്നേ ഇത് ചെയ്തെങ്കിൽ മാത്രമേ, എന്നറിയാം നമ്മൾ ചില സമയത്ത് ഗ്യാസിൻ്റെ വിലയൊക്കെ പോകുന്ന ഈ സബ്സിഡി കൂടെ ഇല്ലാന്നുണ്ടെങ്കിൽ എന്തോരം പ്രശ്നങ്ങളാണ് നമ്മൾ നേരിടുന്നതെന്നുള്ളൊരു കാര്യം. അപ്പം എന്താണെങ്കിലും 16 മുന്നേ ചെയ്യണം. നാട്ടിലുള്ളവരോടൊക്കെ പറയാം, നിങ്ങൾക്ക് ഇവിടെ തന്നെ നിങ്ങളുടെ പേരിൽ ഇവിടെ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അതും ചെയ്യാം. വളരെ, ഞാൻ പറഞ്ഞല്ലോ, വളരെ സിമ്പിളാണ് ഇത്. നമ്മൾ കേൾക്കുമ്പോൾ ഈ കെ വൈ സി ഒക്കെ അപ്ഡേറ്റ് ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വൻ സംഭവമാണെന്ന് വിചാരിക്കും. അങ്ങനെയൊന്നുമല്ല, ഒരു 5 മിനിറ്റ് തീർക്കാവുന്ന സംഭവങ്ങളേ ഉള്ളൂ. അപ്പോൾ എന്താണെങ്കിലും നാട്ടിലുള്ളവരോടൊക്കെ പറയുക, എന്നാലും കുറച്ച് ദിവസം കൂടെ മാത്രമേ ഉള്ളൂ, ഒരു 4-5 ദിവസം മാത്രമേ ഉള്ളൂ നമുക്കിനിയും ബാക്കി. അപ്പോൾ വേഗം തന്നെ ചെയ്യാം കേട്ടോ.
19: ഹോം എഫ്എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകോൾ പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Traffic update.
2: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: ട്രാഫിക് ഞാൻ രാവിലെ പറഞ്ഞ പോലെ തന്നെയുള്ള ട്രാഫിക് സിറ്റുവേഷൻ ആണെങ്കിലും കുറച്ച് ഒന്ന് കുറഞ്ഞിട്ടുണ്ട്, ഷാർജ ഇച്ചിരി കൂടിയിട്ടുണ്ട്. അതായത് ദുബായിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദിലുള്ള ആ ഒരു സ്ലോ മൂവിങ് ട്രാഫിക് പറഞ്ഞല്ലോ, അത് ഒരു വിട്ടുവിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ ഒരു ട്രാഫിക് സിറ്റുവേഷൻ കാണുന്നത്. എന്നാൽ കുറഞ്ഞ് ഷാർജ ഏരിയയിൽ ഇച്ചിരി കൂടിയിട്ടുണ്ട്. നമ്മൾ ഷെയ്ഖ് ജാർ റോഡിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ട്രേഡ് സെൻറ്ററിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ടിങ്, അതുപോലെ തന്നെ അൽഖേൽ റോഡിൻ്റെ അവിടെ ഒരു സ്റ്റാർട്ടിങ് ചെറിയ സ്ലോ മൂവിങ്, ബാക്കി ഫ്രീ ആണ് കേട്ടോ, എൻ്റെ സ്ട്രെച്ച് ഫ്രീ ആയിട്ടാണ് കിടക്കുന്നത്. എമിറേറ്റ്സ് റോഡിൽ ഒരു ചെറിയ രീതിയിലുള്ള ഒരു സ്ലോ മൂവിങ് കൺജഷൻ കാണുന്നുണ്ട്. ചെറിയൊരു ആ കവനേജ് ആ ഒരു ഭാഗത്ത് പാരലായിട്ട് പോകുന്ന റോഡുകൾ മാത്രമേ ഉള്ളൂ ആ വിഷയം കേട്ടോ. ബാക്കി എൻ്റെ റോഡ് ഫ്രീ ആണേ, നിങ്ങൾക്ക് നല്ല സ്വസ്ഥമായിട്ട് നിങ്ങൾക്ക് വണ്ടി ഓടിച്ചു പോകാൻ പറ്റുന്ന സാഹചര്യമാണ്. എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പഠിക്കേണ്ട, 0558582920 നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി.
2: നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ വൺ ഇൻ GCC. TNC apply.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ്.

ഓണക്കാലത്ത് തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കാൻ എത്തുന്നു ഖലീഫ. ഇടിവെട്ട ആക്ഷനും പ്രണയവും പ്രതികാരവും ഒക്കെയായി പൃഥ്വിരാജ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ മെഗാ മാസ് എന്റർടൈനർ ചിത്രം. പൃഥ്വിരാജിനൊപ്പം മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന ഹൈ വോൾട്ടേജ് കഥാപാത്രമായി മലയാളത്തിന്റെ മോഹൻലാലും പുലിമുരുകനും പോക്കിരി രാജയും സമ്മാനിച്ച ഹിറ്റ് മേക്കർ വൈശാഖ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ഓഗസ്റ്റ് 20 ലോകമെമ്പാടുമായി റിലീസിനെത്തുന്നു. ഖലീഫ മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഗോ ടിവി. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു ഇൻവൈറ്റ്സ്.

0: ഓണത്തിന്റെ രുചിയോടും ഓണ സദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടേരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ.
1: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എസിയെ ജെഎമ്മിന്റെ എസിയാ. ജെഎം എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ യുഎയിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ എസി പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി യുഎയിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
0: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982. Sand Dunes with Akshay on Home 92.2 FM.
2: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ

0: Evergreen Partigal was brought to you by Bashabhai Biryani, Vassal Hub, Block 4, Karama. For corporate and bulk orders, call 052-803-1100.
1: അങ്ങനെ എല്ലാവരും കാത്തിരിക്കുന്ന ആ ഖലീഫ മൂവി കോണ്ടസ്റ്റ്. ഖലീഫ നമുക്കറിയാം എത്രയോ നാളായിട്ട് ചർച്ച ആകുന്ന ഒരു സിനിമ തന്നെയാണ്. അതിന്റെ പോസ്റ്റേഴ്സ് ആണെങ്കിലും അതിന്റെ പല ഇന്റർവ്യൂസിലാണെങ്കിലും അല്ലെങ്കിൽ അതിന്റെ യു എയിൽ നടന്ന ഷൂട്ടാണെങ്കിലും എനിക്കൊന്നും ഒരുപാട് യു എ മലയാള പ്രവാസികൾ അതിനകത്ത് ഭാഗമായിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള കുറെ റോൾസുകൾ പലരും ഇതിനകത്ത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. എനിവേസ് അങ്ങനെ അറ്റ് ലാസ്റ്റ് ഖലീഫ റിലീസ് ആവാൻ വേണ്ടി പോവുകയാണ്. 15-ാം തീയതി അതിന്റെ ലോഞ്ചും കാര്യങ്ങളൊക്കെ യു എയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ടിക്കറ്റ്സ് വേണ്ടവർക്കാണ് എൻ്റെ ഈ ഒരു ചോദ്യം. വളരെ വളരെ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. സോ ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾപ്പിക്കട്ടെ. എങ്കിലാ എപ്പോഴും ഞാൻ കേൾക്കും, അങ്ങനെ കേൾപ്പിച്ചത് നിങ്ങൾക്ക് ഈസി ഉള്ളതാണ്. സത്യം പറഞ്ഞാൽ ഇത് ഈസിയാണ്, പക്ഷേ ഞാൻ ഇന്ന് കേൾപ്പിക്കാനല്ല പോകുന്നത്. ഞാൻ പറയുന്ന അതേ സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്യണം. ഓൾറൈറ്റ്, അപ്പോൾ നിങ്ങൾ വണ്ടി ഓടിക്കുന്നവരാണെങ്കിൽ വേണ്ട, നിങ്ങൾ ഓഫീസിൽ ചെല്ലാനുള്ള സമയം ഞാൻ തരാം. വണ്ടി ഓടിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇപ്പുറത്തിരിക്കുന്നവരാണെങ്കിൽ ഫോൺ എടുക്കുക, ഹോം 92.2 FM എന്ന ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്യുക, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് പോവാം. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിരിക്കണം. ജസ്റ്റ് നമ്മുടെ സ്റ്റോറിയിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ പൃഥ്വിരാജ് അഭിനയിച്ചേക്കുന്ന ഒരു സിനിമയിലെ ഒരു ഫോട്ടോ ഞാനത് അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏത് മൂവിയാണെന്ന് നിങ്ങൾ മാത്രം ഗസ് ചെയ്താൽ മതി. തെറ്റിപ്പോവാനൊക്കെ ഒരുപാട് ചാൻസുകളുണ്ട്, തെറ്റിപ്പോവാതിരിക്കട്ടെ. അപ്പം ഇതാണ് നിങ്ങളുടെ ടാസ്ക്. അതായത് നിങ്ങൾ ഫോൺ എടുത്ത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആക്കുക, ഹോം 92.2 FM നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റോറിയിൽ ഞാനൊരു പൃഥ്വിരാജിൻ്റെ ഒരു പോസ്റ്റർ ഞാനവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഇമേജാണ്, വളരെ വളരെ നിങ്ങൾക്കൊക്കെ മനസ്സിലാകുന്ന പക്ഷേ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അത് ഏത് സിനിമയാണെന്ന് മാത്രം ഗസ് ചെയ്യുക. ഗസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫോർമാറ്റ് പറയാം. ഖലീഫ സ്പേസ്, ആ ഏത് സിനിമയാണോ ആ ആൻസർ സ്പേസ് നിങ്ങളുടെ പേരോട് ചേർത്ത് 0585829220 എന്ന നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ഫോമാറ്റ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഉത്തരം ശരിയാണെങ്കിലും കാര്യമില്ല, ഞാൻ അതിനകത്ത് ഞാൻ സ്റ്റോറിയിലെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഫോമാറ്റ് ഇത്രയേ ഉള്ളൂ, ഖലീഫ സ്പേസ് റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേരോട് ചേർത്ത് 0585829220 നമ്മുടെ വാട്സാപ്പ് നമ്പർ. വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ. ലെറ്റ് സീ ആരാണ് ആദ്യത്തെ ആ കപ്പിൾ പാസ് ഫോർ ഖലീഫ മൂവി. നമുക്ക് നമ്മളൊക്കെ ഒരുമിച്ചിരുന്ന് കാണാൻ പോകുന്ന ആ ഒരു ഷോ ടിക്കറ്റ് സ്വന്തമാക്കാൻ പോകുന്നു എന്നുള്ളത് സൂൺ അറിയാം.
0: You are listening to Sand Tunes with Akshay and Vidya.

ഇല്ലാ. മഴയിലും വെയിലും കൂടാ ചായക്കൊപ്പം വട ഇടഞ്ഞാൽ നമുക്ക്.

0: Home FM Headlines.
1: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
2: പാർലമെന്റിൽ നിന്നും പ്രക്ഷുബ്ധമാകും, അമിത്ഷാ മറുപടി പറയുമെന്ന് സർക്കാർ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കാസർഗോഡ് MDMA പിടിയിലായവർ മുഖ്യമന്ത്രി VD സതീശനുമായി അടുത്ത ബന്ധമുള്ളവരെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ്. VD സതീശൻ സോഷ്യൽ മീഡിയ പേജിന്റെ കോർഡിനേറ്ററാണ് പ്രതി മുഹമ്മദ് ഹുസൈൻ. ഹുസൈന്റെ വീട്ടിൽ പ്രതിപക്ഷ നേതാവായിരിക്കെ VD സതീശൻ വിരുന്നിന് പോയിട്ടുണ്ട്. അന്വേഷണ പരിധിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൊണ്ടുവരണമെന്ന് VK സനോജ് ആവശ്യപ്പെട്ടു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ കരിങ്കൊടി പ്രതിഷേധത്തിൽ BJP യുവമോർച്ച പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. 10 പ്രവർത്തകർക്കെതിരെയാണ് റെയിൽവേ പോലീസ് കേസെടുത്തത്. ഇന്നലെ രാത്രിയിലാണ് മന്ത്രി N. ഷംസുദ്ദീന് നേരെ പ്രവർത്തകർ കരിങ്കൊടി കാട്ടിയത്. കാസർഗോഡ് സ്കൂളിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരത്തിലെ ചോദ്യാവലി വിവാദത്തിൽ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തിരുന്നു. വിവാദ ചോദ്യം തയ്യാറാക്കിയ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തത് അച്ചടക്ക നടപടിയുടെ പ്രാഥമിക ഘട്ടം മാത്രമാണെന്നും സംഭവത്തിൽ വിശദമായ അന്വേഷണം നടന്നുവരികയാണെന്നും മന്ത്രി പറഞ്ഞിരുന്നു. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇന്നും സ്തംഭിക്കും. ഡൽഹി പ്രതിഷേധത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി നൽകുമെന്ന് സർക്കാരിന്റെ നിർദ്ദേശം പ്രതിപക്ഷം പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാൻ ആര് അനുമതി നൽകിയെന്ന് സർക്കാർ വ്യക്തമാക്കണം. സംഭവത്തിൽ പ്രധാനമന്ത്രി മാപ്പ് പറയണമെന്നും അയോധ്യ സംഭാവന കൊള്ളയിൽ അടിയന്തര ചർച്ച വേണമെന്നുമുള്ള ആവശ്യങ്ങളിൽ പ്രതിപക്ഷം ഉറച്ചു നിൽക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി സ്ഥാനത്ത് വീണ്ടും മാറ്റം. നരേഷ് പാൽ ഗംഗ്വാറിന്റെ നിയമനം മരവിപ്പിച്ചു. നിയമനം പ്രഖ്യാപിച്ച് 3 ആഴ്ചയ്ക്കുള്ളിലാണ് മാറ്റം. ഗംഗ്വാറിന് പകരം ദീപ്തി ഗൗർ മുഖർജി പുതിയ സെക്രട്ടറിയാകും. 93 ബാച്ച് മധ്യപ്രദേശ് കേഡർ IAS ഉദ്യോഗസ്ഥയായ ദീപ്തി ഗൗർ മുഖർജി നിലവിൽ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ സെക്രട്ടറിയായിരുന്നു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട പ്രതികളുടെ നുണ പരിശോധനാ ഹർജി കോടതി തള്ളി. പോളിഗ്രാഫ് ബ്രെയിൻ മാപ്പിംഗ് പരിശോധനയ്ക്ക് അനുമതി നൽകാതെ ഡൽഹി ഫാസ്റ്റ് ട്രാക്ക് കോടതിയാണ് ഹർജി തള്ളിയത്. 3 പ്രതികളാണ് പരിശോധന ആവശ്യപ്പെട്ടത്. അതേസമയം നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയിൽ NTA ആഭ്യന്തര സംവിധാനങ്ങളിൽ വീഴ്ചയുണ്ടായെന്ന് കണ്ടെത്തൽ. വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കണമെന്ന ചീഫ് സെക്രട്ടറിയുടെ കത്തിനെതിരായ വിമർശനം ശക്തമാക്കാൻ പ്രതിപക്ഷം. പൂർണ്ണമായും ആലപിക്കണമെന്ന നിലപാടിൽ ഗവർണർ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ വിമർശനം കടുപ്പിക്കാൻ ധാരണ. ഔദ്യോഗിക ചടങ്ങുകളിൽ വന്ദേമാതരം മുഴുവൻ ആലപിക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് കേരള സർക്കാർ. പ്രോട്ടോകോൾ വിഭാഗത്തിന് ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകി. അതേസമയം വിവാദങ്ങളിൽ ഗവർണർ രാജേന്ദർ അർലേക്കർ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകളിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കും, അതാണ് തന്റെ നിലപാട്. പൂർണ്ണമായി പാടാൻ നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന വിശദീകരണവുമായി ലോക്ഭവൻ നേരത്തെ രംഗത്ത് വന്നിരുന്നു. സർക്കാർ പുറത്തിറക്കിയ സർക്കുലർ ഗവർണറുടെ നിർദ്ദേശപ്രകാരം ചീഫ് സെക്രട്ടറി മറികടന്നുവെന്ന മന്ത്രിമാരുടെ പ്രതികരണം. കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ അർജുൻ നായങ്കിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ എറണാകുളം റൂറൽ പോലീസ്. കോതമംഗലം കോടതിയിൽ 3 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ നൽകും. ജന്തർ മന്ദറിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ അധിക്ഷേപ പരാമർശം നടത്തിയ കേസിൽ TG മോഹൻദാസ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരായി. ഇന്നലെ ജാമ്യം ലഭിച്ചെങ്കിലും ജാമ്യ വ്യവസ്ഥ പ്രകാരമാണ് ഹാജരായിരിക്കുന്നത്. അതിനിടെ അധിക്ഷേപ പരാമർശത്തിൽ അറസ്റ്റിലായ RSS സഹയാത്രികൻ TG മോഹൻദാസിന്റെ ജാമ്യ ഉത്തരവ് പുറത്ത്. പോലീസ് വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞാണ് തിരുവനന്തപുരം ACJM കോടതിയുടെ ഉത്തരവ്. അറസ്റ്റ് സുപ്രീംകോടതി വിധിയുടെ ലംഘനം. സുപ്രീംകോടതിയുടെ ഭരണഘടനാപരമായ നിർദ്ദേശത്തെ പോലീസ് അവഗണിച്ചു. നോട്ടീസ് നൽകിയാൽ പ്രതി ഒളിവിൽ പോകുമെന്ന പോലീസ് വാദം അംഗീകരിക്കാൻ കഴിയില്ല. നോട്ടീസ് നൽകാത്തത് പോലീസിന് തൃപ്തികരമായി ന്യായീകരിക്കാനായില്ലെന്നും ഉത്തരവിൽ പറയുന്നു. ജി സുധാകരന്റെ ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് CPM. ആലപ്പുഴ മെഡിക്കൽ കോളേജ് നിയമനത്തിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കോഴ വാങ്ങി എന്നായിരുന്നു ജി സുധാകരൻ ആരോപിച്ചത്. ഈ ആരോപണം വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട CPM പരാതി നൽകി. മുൻ MLA HSalamാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് നേരിട്ട് പരാതി നൽകിയത്. അന്വേഷണം ഉണ്ടാകുമെന്ന് മന്ത്രിയുടെ ഉറപ്പ്. ഒരു പൊതുപരിപാടിയിലായിരുന്നു സുധാകരൻ ആരോപണം ഉന്നയിച്ചത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ LDF സർക്കാരിന്റെ 5 വർഷക്കാലം 100 പേരെ നിയമിച്ചു, ഒരാൾക്ക് 2 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയാണ് നിയമനം നടത്തിയെന്നായിരുന്നു ആരോപണം. ആസൂത്രണ ബോർഡ് പരീക്ഷാ തട്ടിപ്പിൽ പരീക്ഷാ രേഖകൾ നൽകണമെന്ന വിവരാവകാശ കമ്മീഷണർ ഉത്തരവിനെതിരെ PSC നൽകിയ റിട്ട് ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിൽ. ഹർജിയിലുള്ള സാങ്കേതിക പിഴവ് തിരുത്തി വീണ്ടും സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. ഗൌതം അദാനിക്കെതിരെയുള്ള ക്രിമിനൽ കേസുകൾ US കോടതി തള്ളി. സോളാർ പ്ലാന്റുകളുടെ കരാറുകൾ ലഭിക്കുന്നതിന് ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകാൻ ശ്രമിച്ചെന്നും US നിക്ഷേപകരെ വഞ്ചിച്ചെന്നുമായിരുന്നു ആരോപണം. വിധിയെ സ്വാഗതം ചെയ്യുന്നു, വലിയ ലക്ഷ്യങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് ഗൌതം അദാനിയുടെ പ്രതികരണം. കൊളംബിയയിലുണ്ടായ വൻ ഭൂകമ്പത്തിൽ മരണസംഖ്യ ഉയരുന്നു. 500-ലധികം പേർക്ക് പരിക്ക്. മരണസംഖ്യ ഇപ്പോൾ 140 കവിഞ്ഞു. നിരവധി കെട്ടിടങ്ങൾ തകർന്നു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. റിക്ടർ സ്കെയിലിൽ 7.4 രേഖപ്പെടുത്തിയ വൻ ചലനമാണ് ഉണ്ടായത്. പശ്ചിമേഷ്യയിലെ സമാധാന ചർച്ചയ്ക്ക് പുതിയ ഉപാധിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിൽ നിന്ന് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ട്രംപ്. യുഎസുമായുള്ള തുടർ ചർച്ചകൾ നടക്കണമെങ്കിൽ ഈ നിബന്ധന പാലിക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടു. സൌദി അറേബ്യയും പാകിസ്ഥാനും തുർക്കിയും ചേർന്ന് രൂപം കൊടുത്ത ത്രികക്ഷി പ്രതിരോധ കരാർ ഇറാനുള്ള ഭീഷണിയല്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായ്. യുഎസിനെക്കുറിച്ചും പശ്ചിമേഷ്യയിലെ സമാധാനത്തെക്കുറിച്ചുമുള്ള ധാരണ മാറുന്നതിന്റെ തെളിവാണ് കരാറെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അടുത്ത വാർത്ത 10 മണിക്ക്.
1: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
0: Time check.
1: Brought to you by Ozone Cargo.
2: Good morning studio clock ഇപ്പോൾ സമയം 9:06.
0: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
0: Weather update.
1: Brought to you by Aldra's Auto AC Parts, #1 Auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോഴത്തെ താപനില 39°C, അന്തരീക്ഷ ഈർപ്പം 37%.
0: Weather update.
1: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: of the hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 055-811-9125.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: Sand dunes. Sand dunes.
6: Sand Dunes with Akshay on Home 92.2 FM.
7: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பருத்துபாய்.
1: Once again, welcome back home 92.2 FM. സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. ഞാൻ ഡോക്ടർ ആരതിപ്പിള്ളയുടെ ഒരു സ്റ്റോറി വായിക്കുകയായിരുന്നു. അവരൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത് ആ ഒരു ബ്രാൻഡിൻ്റെ സക്സസിലേക്ക് കൊണ്ടുവന്നതിൻ്റെ ഒരു സ്റ്റോറിയായിരുന്നു. കൊറിയൻ സ്കിൻ കെയർ ആയിരുന്നു ഡോക്ടർ ആരതിപ്പിള്ള സ്റ്റാർട്ട് ചെയ്തിരുന്നത് കേട്ടോ. ആക്ച്വലി ആരതിപ്പിള്ള എന്ന് പറയുന്നത് നമ്മുടെ രവിപ്പിള്ളയുടെ മകളാണ്. അപ്പോൾ ആൾ ഡോക്ടറാണ്. അപ്പോൾ പ്രൊഫഷണലി ഡോക്ടറാണ് തിരഞ്ഞെടുത്തത്. പക്ഷെ ബിസിനസ്സിനെ കൊണ്ട് അദ്ദേഹത്തിന് ഭയങ്കര രീതിയിലുള്ള ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റോറി പറയുന്നത് എങ്ങനെയാണ്, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡെലിവറി കഴിഞ്ഞു. ഡെലിവറി കഴിഞ്ഞപ്പോൾ ഒരുപാട് സ്കിൻ പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ വന്നു. അപ്പോൾ സ്കിൻ കെയർ ചെയ്യാനായിട്ട് പറ്റണില്ല കുഞ്ഞുള്ളത് കൊണ്ടും, പല ജോലി തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിലിരിക്കുന്ന സമയത്താണ് എന്താണ് ഇതിനൊരു റെമഡി എന്ന് വിചാരിക്കുന്ന സമയത്താണ് ഈ ഒരു കൊറിയൻ സ്കിൻ കെയർ, കെ പോപ്പ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ കെ കെ ആർ ഒ എല്ലാം ഭയങ്കര രീതിയിൽ തരംഗമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കെ ബ്യൂട്ടി കേട്ടോ, കെ ബ്യൂട്ടി. അപ്പോൾ ഇതൊക്കെ തന്നെ ഭയങ്കര തരംഗമായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ തരത്തിലുള്ള ഒരു സ്കിൻ കെയർ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്ത് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് റിസൾട്ട് ഉണ്ടായി. പിന്നെ അത് ഒരു ബ്രാൻഡായി മാറാനും കൂടെ ആണ് അദ്ദേഹം മനസ്സിൽ കരുതിയത്. അങ്ങനെ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഇദ്ദേഹം ഒരു ബ്രാൻഡ് എന്നുള്ള രീതിയിൽ ഇത് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഇന്ന് ഭയങ്കര രീതിയിലുള്ള ആളുകളാണ് ആ ഒരു സംഭവത്തെ, ഒരു കൊറിയൻ സ്കിൻ കെയറിനെ ഏറ്റെടുത്തിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ ബ്രാൻഡിനെയോ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ മറ്റു കാര്യങ്ങളൊന്നുമില്ല, ആ ഒരു ലൈഫ് സ്റ്റോറി പറഞ്ഞ സമയത്ത് ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടിരുന്ന ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിരുന്ന സ്റ്റോറിയാണ്. അദ്ദേഹം ഒരു നാട്ടിലെ ഒരു വലിയൊരു എക്സ്പോർട്ട്, ഒരു വലിയൊരു കമ്പനിയുടെ ഒരു എക്സ്പോർട്ട് ഹെഡാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു ചെറിയൊരു കമ്പനി, അദ്ദേഹത്തിന് ഇതുപോലെ തന്നെ ഒരു സ്കിൻ പ്രോബ്ലം ഉണ്ടായിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്നറിയാതിരുന്ന സമയത്താണ് ഇതുപോലൊരു കൊറിയൻ സ്കിൻ കെയർ അദ്ദേഹം തന്നെ കണ്ടുപിടിച്ച്, റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചാണ് കേട്ടോ. അങ്ങനെ ആ കൊറിയൻ സ്കിൻ കെയർ അവിടുന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് ഏറ്റവും കൂടുതൽ കൺസ്യൂമർ മാർക്കറ്റാണ് നമ്മുടെ ഇന്ത്യ. അങ്ങനെ ഇന്ത്യയിൽ വിപണി തുടങ്ങി. ആദ്യം അദ്ദേഹം പറയുന്ന ഏകദേശം ഒരു എന്തായിരുന്നു, ഒരു 50,000 രൂപയുടെ കച്ചവടമൊക്കെ മാത്രമേ നാട്ടിൽ നടന്നുള്ളൂ അദ്ദേഹം. കാരണം നോർമലി ലിസ്റ്റ് ചെയ്ത് അങ്ങനെ കൊടുക്കുന്ന ഒരു സംഭവമായിരുന്നു. പിന്നെ അത് മാർക്കറ്റ് ചെയ്ത് അത് പ്രോപ്പറായിട്ട് അതിനെ പ്ലേസ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തെ തന്നെ ഏകദേശം ഇന്ന് ആ കമ്പനി

0: ഏകദേശം ഒരു 300 കോടി രൂപയുടെ തന്നെ ആസ്തിയിലേക്കാണ് വന്നിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. വിച്ച് മീൻസ് സി, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുന്നത് കൺസ്യൂമർ ഉള്ളത് കാരണം പ്രോപ്പറായിട്ട് മാർക്കറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്ത് അതിന് ക്വാളിറ്റി ഉണ്ടെങ്കിൽ അത് വൻ രീതിയിൽ സക്സസ് ആവുമെന്നുള്ളതിന് ഒരു സംശയമില്ല. അപ്പം അങ്ങനെയാണ് നമ്മുടെ പല ബ്രാൻഡ്സ് ഇപ്പോൾ ഒരുപാട് പേര് കൊറിയയിലും ചൈനയിലും ഒക്കെ പോയിട്ട് പല പ്രൊഡക്ട്സ് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ എപ്പോഴും ഒരു റിക്വസ്റ്റ്, നമുക്ക് ആർക്കും ഏത് ഒരാൾക്കും നമുക്ക് ബിസിനസ് തുടങ്ങാം, പക്ഷേ ഈ നമ്മൾ മുഖത്തിരുന്ന അല്ലെങ്കിൽ നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന മെഡിസിൻസും അല്ലെങ്കിൽ ക്രീംസും ഒക്കെ ആയിക്കോട്ടെ, ഇതൊക്കെ അത്രമാത്രം അഷ്യോർഡായിട്ട് വേണം മാത്രം വരക്കാൻ. കാരണം ഇത് പലരുടെയും എന്താ പറയുന്നത് കോൺഫിഡൻസിനെ നഷ്ടമാക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രമാത്രം കെയർ ചെയ്ത് അത്രമാത്രം ട്രസ്റ്റ്, നിങ്ങൾ ട്രസ്റ്റാണ് ഇത്, നിങ്ങളുടെ ഫേസിലോ അല്ലെങ്കിൽ നിങ്ങളൊരു ടാബ്ലറ്റാണോ ഇതൊക്കെ നിങ്ങൾക്ക് കഴിക്കാമെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളിത് യൂസ് ചെയ്യാവൂ എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ. പക്ഷെ എന്നാലും ഒരുപാട് പേർക്ക് ട്രൈ ഔട്ട് ചെയ്ത് ഒരു പുതിയൊരു ബിസിനസ് എന്ന പോലെ ഒരുപാട് എക്സ്ക്യൂസ് ആണ്. നമ്മൾ കഴിഞ്ഞ വട്ടം ഫുഡ് ഫെസ്റ്റ് നമ്മുടെ ഗൾഫ് ഫുഡിനൊക്കെ വന്നപ്പോൾ, സോറി ഇത് ഇതല്ല ഐ മീൻ കോസ്മെറ്റിക്കിൻ്റെ കാര്യം അല്ലെങ്കിൽ പോലും, എന്തോരം വെൻഡേഴ്സ് ആണ് ഇവിടെ സപ്ലയേഴ്സ് ഇല്ലാതെ ഒരു ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇല്ലാതെ ഇവിടെ നിൽക്കുന്നതെന്നറിയാം. അപ്പം ഇതുപോലെയുള്ള ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഇവിടെ ഈ ബ്യൂട്ടിയുടെ എക്സിബിഷൻസും കാര്യങ്ങളും ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ പോയി, അത് ഞാൻ പോയി കണ്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് അറിയാൻ ഭയങ്കര ത്വരയാണ് ഓരോ കാര്യങ്ങളും. അതുകൊണ്ട് അങ്ങനെയാണ് ഞാനൊരു വട്ടം പോയപ്പോൾ നമ്മുടെ ഇതിലെ ക്രീം മിക്സ് ചെയ്യുന്ന വലിയ മിക്സർ, അത് നമ്മുടെ നാട്ടിലില്ല, നമ്മുടെ ദോശമാവൊക്കെ അരയ്ക്കുന്ന പോലത്തെ ഒരു ഗ്രൈൻഡർ പോലത്തെ വലിയ മിക്സർ, അതിൽ നിന്ന് എങ്ങനെയാണ് ഒരു എന്താ പറയുക ട്യൂബിലേക്ക് ഒരു ക്രീം വന്ന് വീഴുന്നത്, ഇതൊക്കെ തന്നെ ഭയങ്കര രസമാണ് ആ പ്രോസസ്സ് നമുക്ക് പഠിക്കാനായിട്ട്. അപ്പം ഇതൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ബിസിനസ് എന്നൊക്കെയുള്ള ഒരു സ്വപ്നം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തിനും സമയം കഴിയും, ഒന്നിനും സമയം കഴിഞ്ഞിട്ടില്ല, എല്ലാ കാലഘട്ടത്തിലും ഒരു പുതിയതായിട്ടുള്ള ഒരു ഇന്നോവേറ്റീവ് ഐറ്റത്തിന് ഈ മാർക്കറ്റിൽ ലോകത്തിൽ സ്പേസ് ഉണ്ട്. അപ്പോൾ എന്താണേലും അങ്ങനെ ഒരു വ്യക്തി തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രശ്നം വന്ന സമയത്താണ് ആരതിപ്പിള്ളയുടെ ഒരു ബ്രാൻഡ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തതും, അങ്ങനെ അത് ഇന്ന് വൻ സക്സസ് ആണെന്നുള്ളൊരു കാര്യം കൂടിയാണ് പറയുന്നത്.
1: Brought to you by ABC Cargo and Courier, number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
0: All right, traffic in the situation ഷാർജ റോഡുകളിൽ തന്നെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ, പക്ഷേ ട്രാഫിക് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. രാവിലത്തെ കഴിഞ്ഞ മണിക്കൂറിൽ വെച്ച് നോക്കണമെങ്കിൽ നല്ല രീതിയിൽ ട്രാഫിക് കുറഞ്ഞിട്ടുണ്ട്. മലിക സ്ട്രീറ്റിൽ അത്യാവശ്യം ട്രാഫിക് ഉണ്ട്. അല്ലീത്തിയ ടോൾ റോഡിലും ട്രാഫിക് സിറ്റുവേഷൻ കാണുന്നുണ്ട് കേട്ടോ. വേറെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ ദുബായ് റോഡ്സ് കംപ്ലീറ്റ്ലി ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാനാണ്.
1: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, number 1 in GCC. TNC apply.
2: You are listening to Sand Dunes with Akshay and Vidya.

0: You are listening to Home 92.2 FM. Home is a feeling.
1: എന്നമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
2: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസി ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
2: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം ഓഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, മറ ഓണം.
2: For details, call 050-426-0948.
3: Brought to you by Volcano LED Display. Professional indoor and outdoor LED display solution providers in UAE. Call now 052-524-2017.

0: every Monday to Friday, evening 5 to 9pm. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: Ambaane, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
3: ശ്രദ്ധിക്കണ്ടാ
2: മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
4: അണ്ണം പേടിക്കണ്ട,
5: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
2: അമ്പാണ് എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
6: അണ്ണ ശ്രദ്ധിക്ക,
7: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് ഇൻ.

0: ഓണത്തിന്റെ രുചിയോടും ഓണ സദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടയരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ.
1: Sandunes with Akshay on Home 92.2 FM.
2: Evergreen പാട്ടുകൾ brought to you by ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: അങ്ങനെ ബെത്ലഹേം കുടുംബ യൂണൈറ്റ് ഖലീഫയുടെ വിന്നറിനെ ഞാൻ അനൗൺസ് ചെയ്യാൻ നിങ്ങൾക്ക് സമയം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പോയാൽ അതിന്റെ ക്ലൂവും കാര്യങ്ങളൊക്കെ കാണാം. എന്തായാലും ബെത്ലഹേം കുടുംബ യൂണിറ്റിന്റെ ആ ഒരു മൂവി എന്താണ് റിലീസ് ആവാൻ പോവാണ് നിവിൻ പോളിയുടെ, എനിക്ക് തോന്നുന്നു മമിതാ ബൈജു ഒക്കെ തന്നെ വളരെ നല്ല രീതിയിൽ അതിന്റെ ട്രെയിലറൊക്കെ നല്ല ക്ലാസ് ആയിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള. എന്റെ സോങ് സീക്വൻസ് ആണെങ്കിലും എല്ലാം. അപ്പൊ എന്താണ് ഇന്നത്തെ എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വളരെ സിമ്പിളാണ്. ഞാനിപ്പോ ഒരു ഡയലോഗ് കേൾപ്പിക്കാം, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സിനിമയ്ക്കകത്തെ നിവിൻ പോളിയുടെ ഡയലോഗ് തന്നെയാണ്. ഏതാണെന്ന് ഗസ് ചെയ്താൽ മതി. ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് ഇത്രയും സിമ്പിൾ ആയിട്ട് തരുന്നു, വളരെ ശ്രദ്ധിച്ചു കേട്ടോ.
2: അവന്റെ മകനും ഇവന്റെ മകനും മറ്റവന്റെ മകനും കൂടിയല്ലേ ഇപ്പം മലയാള സിനിമ ഉണ്ടാക്കുന്നു. ഇവിടെ എന്റേതായ സ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുക്കുന്ന സ്ട്രെസ്സിനിടയിൽ ചിലപ്പോൾ ഞാൻ മൂന്നോ നാലോ ബിരിയാണി കൂടുതൽ കഴിച്ചു തരും. അതിന്റെ പേരിൽ ഞാൻ തടി വെച്ച
1: ാണ് സിനിമ. വളരെ സിമ്പിൾ ആണ്, വേഗം തന്നെ മെസ്സേജ് അയക്കുക. മെസ്സേജ് അയക്കേണ്ട ഫോർമാറ്റ് ബെത്ലഹേം സ്പേസ്, ബെത്ലഹേം തന്നെ അയക്കുക. ബെത്ലഹേം സ്പേസ്, റൈറ്റ് ആൻസർ സ്പേസ്, നിങ്ങളുടെ പേരോട് ചേർത്ത് 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് മെസ്സേജ് അയച്ചാൽ ഇതിന്റെ ഒരു കപ്പിൾ പാസ് വേഗം തന്നെ ഞാൻ തരുന്നതാണ് കേട്ടോ. ഫോർമാറ്റ് തിരിക്കില്ല, കഴിഞ്ഞ ഇത് മെസ്സേജ് അയക്കാൻ പറഞ്ഞപ്പോൾ ഒരുപാട് പേര് ഫോർമാറ്റ് തിരിച്ചിട്ടുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്നാലും ഫോർമാറ്റ് തിരിക്കാതെ വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: Home FM Headlines.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
2: പാർലമെന്റിൽ പ്രതിഷേധം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പാർലമെന്റിനകത്തും പുറത്തും ഭരണ പ്രതിപക്ഷ വാക്പോര്. പരസ്പര മുദ്രാവാക്യവുമായി ഭരണ പ്രതിപക്ഷങ്ങൾ രംഗത്ത്. പാർലമെന്റ് വളപ്പിൽ മുദ്രാവാക്യം വിളിച്ച പ്രതിപക്ഷം. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഒളിച്ചോടരുതെന്ന ബാനറുമായി എൻഡിഎ എംപിമാരും രംഗത്ത്. ഡൽഹി പ്രതിഷേധത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി നൽകുമെന്ന സർക്കാരിന്റെ നിർദ്ദേശം പ്രതിപക്ഷം പൂർണ്ണമായും തള്ളിയിരിക്കുകയാണ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം മറ്റന്നാൾ അവസാനിക്കാനിരിക്കെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ നിലപാട് ഘടിപ്പിച്ച പ്രതിപക്ഷം. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് അതിക്രമത്തിൽ അമിത്ഷായുടെ പ്രസംഗമല്ല പ്രസ്താവനയാണ് വേണ്ടതെന്ന് ജോൺ ബ്രിട്ടാസ് എംപി. 17 ദിവസമായി ആഭ്യന്തരമന്ത്രി സഭയിൽ എത്തിയിട്ടില്ല. ഇതാദ്യത്തെ സംഭവം. അയോധ്യ സംഭാവനക്കുള്ള E20, പെട്രോൾ എന്നിവയിൽ ചർച്ച വേണമെന്ന് ജോൺ ബ്രിട്ടാസ് എംപി ആവശ്യപ്പെട്ടു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട പ്രതികളുടെ നുണപരിശോധനാ ഹർജി കോടതി തള്ളി. പോളിഗ്രാഫ് ബ്രെയിൻ മാപ്പിംഗ് പരിശോധനയ്ക്ക് അനുമതി നൽകാതെ ഡൽഹി ഫാസ്റ്റ് ട്രാക്ക് കോടതി. 3 പ്രതികളാണ് പരിശോധന ആവശ്യപ്പെട്ടത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ കരിങ്കൊടി പ്രതിഷേധത്തിൽ BJP യുവമോർച്ച പ്രവർത്തകർക്കെതിരെ കേസ്. 10 പ്രവർത്തകർക്കെതിരെയാണ് റെയിൽ പോലീസ് കേസെടുത്തത്. ഇന്നലെ രാത്രിയാണ് മന്ത്രി എൻ ഷംസുദ്ദീനു നേരെ പ്രവർത്തകർ കരിങ്കൊടി കാട്ടിയത്. കാസർകോട്ടെ സ്കൂളിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരത്തിലെ ചോദ്യാവലി വിവാദത്തിൽ അധ്യാപകനെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് കരിങ്കൊടി കാട്ടിയത്. വിവാദ ചോദ്യം തയ്യാറാക്കിയ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തത് അച്ചടക്ക നടപടിയുടെ പ്രാഥമിക ഘട്ടം മാത്രമാണെന്നും സംഭവത്തിൽ വിശദമായ അന്വേഷണം നടന്നുവരികയാണെന്നും മന്ത്രി അറിയിച്ചിരുന്നു. വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കണമെന്ന ചീഫ് സെക്രട്ടറിയുടെ കത്തിനെതിരെ വിമർശനം ശക്തമാക്കാൻ പ്രതിപക്ഷം. പൂർണ്ണമായും ആലപിക്കണമെന്ന നിലപാടിൽ ഗവർണർ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിലാണ് വിമർശനം കടുപ്പിക്കാൻ ധാരണയിലെത്തിയത്. കോതമംഗലം SHO ഭീഷണിപ്പെടുത്തിയെന്ന കേസിൽ അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ എറണാകുളം റൂറൽ പോലീസ്. കോതമംഗലം കോടതിയിൽ 3 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ നൽകി. എറണാകുളം റൂറൽ പോലീസ് എടുത്ത 2 കേസിലും അർജുന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. ജന്തർ മന്ദറിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ കേസിൽ TG മോഹൻദാസ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരായി. അതിനിടെ അധിക്ഷേപ പരാമർശത്തിൽ അറസ്റ്റിലായ RSS സഹയാത്രികൻ TG മോഹൻദാസിന്റെ ജാമ്യ ഉത്തരവ് പുറത്ത്. പോലീസിന്റെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞുള്ള ഉത്തരവ്. അറസ്റ്റ് സുപ്രീംകോടതി വിധിയുടെ ലംഘനം. ഭരണഘടനാപരമായ നിർദ്ദേശം പോലീസ് അവഗണിച്ചു. നോട്ടീസ് നൽകിയാൽ പ്രതി ഒളിവിൽ പോകുമെന്ന പോലീസ് വാദം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കോടതി. ജി സുധാകരന്റെ ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട CPM. ആലപ്പുഴ മെഡിക്കൽ കോളേജ് നിയമനത്തിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കോഴ വാങ്ങിയെന്നായിരുന്നു സുധാകരന്റെ ആരോപണം. വിജിലൻസ് അന്വേഷണമാണ് CPM ആവശ്യപ്പെട്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തും കൊല്ലം നീണ്ടകരയിലുമായി മത്സ്യബന്ധന വള്ളങ്ങൾ മറിഞ്ഞുണ്ടായ അപകടങ്ങളിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ ഊർജിതമായി തുടരുന്നു. തിരുവനന്തപുരത്ത് കടലിൽ കാണാതായ ജോൺ ഷിജിൻ എന്നിവർക്കായുള്ള തെരച്ചിൽ നാവികസേനയും പങ്കാളി. കൊല്ലം നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ പുത്തൻതുറ സ്വദേശി ഗൌതം കൃഷ്ണനെ കാണാതായിട്ടെന്ന 12-ാം ദിവസം പിന്നിടുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടരുന്ന LPST റാങ്ക് ഹോൾഡേഴ്സിനെ ചർച്ചയ്ക്ക് ക്ഷണിച്ച് സർക്കാർ. പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ ചേംബറിൽ ചർച്ച ആരംഭിച്ചു. റാങ്ക് ഹോൾഡേഴ്സിനെ പ്രതിനിധീകരിച്ച് 3 പേരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഗൌതം അദാനിക്കെതിരെയുള്ള ക്രിമിനൽ കേസുകൾ US കോടതി തള്ളി. സോളാർ പ്ലാന്റുകളുടെ കരാറുകൾ ലഭിക്കുന്നതിന് ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകാൻ ശ്രമിച്ചെന്നും US നിക്ഷേപകരെ വഞ്ചിച്ചെന്നുമായിരുന്നു ആരോപണം. കമ്പനിയുടെ അഴിമതി വിരുദ്ധ നയങ്ങളെക്കുറിച്ച് US നിക്ഷേപകരെ തെറ്റിദ്ധരിപ്പിച്ചെന്നും ആരോപണം. വിധി സ്വാഗതം ചെയ്യുന്നു. വലിയ ലക്ഷ്യങ്ങളുമായി മുന്നോട്ടെന്ന ഗൌതം അദാനിയുടെ പ്രതികരണം. കൊളംബിയയിലുണ്ടായ വൻ ഭൂകമ്പത്തിൽ മരണസംഖ്യ ഉയരുന്നു. മരണസംഖ്യ 200 അടുക്കുകയാണ്. 500-ലധികം പേർക്ക് പരിക്ക്. നിരവധി കെട്ടിടങ്ങൾ തകർന്നു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. കൊളംബിയയിൽ അടിയന്തരാവസ്ഥ. പശ്ചിമേഷ്യയിലെ സമാധാന ചർച്ചയ്ക്ക് പുതിയ ഉപാധി മുന്നോട്ട് വച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിൽ നിന്ന് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ട്രംപ്. USമായുള്ള തുടർ ചർച്ചകൾ നടക്കണമെങ്കിൽ നിബന്ധന പാലിക്കണമെന്ന് ഡൊണാൾഡ് ട്രംപ്. സൌദി അറേബ്യയും പാകിസ്ഥാനും തുർക്കിയും ചേർന്ന് രൂപം കൊടുത്ത ത്രികക്ഷി പ്രതിരോധ കരാർ ഇറാനുള്ള ഭീഷണിയല്ലെന്ന് ഇറാൻ. വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായ്. USനെക്കുറിച്ചും പശ്ചിമേഷ്യയിലെ സമാധാനത്തെക്കുറിച്ചുമുള്ള ധാരണ മാറുന്നതിന്റെ തെളിവാണ് കരാറെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മഹാരാഷ്ട്രയിൽ CBSE സൌത്ത് സോൺ തായ്ക്കൊണ്ടോ മത്സരത്തിനിടെ എതിരാളിയുടെ ചവിട്ടേറ്റ വിദ്യാർത്ഥിക്ക് ഗുരുതരമായി പരിക്കേറ്റ സംഭവത്തിൽ നിയമ നടപടിയിലേക്ക് കുടുംബം. തൃശൂർ പെരുമ്പില വൻസാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ +2 വിദ്യാർത്ഥി ഫൈസ് അബ്ദുൾ ജലാലിനെ ഗുരുതര പരിക്കുകളോടെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോയ്ക്ക് പിന്തുണയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇൻഫാന്റിനോയെ പുറത്താക്കേണ്ട കാര്യമില്ല. തന്റെ പിന്തുണ അദ്ദേഹത്തിനാണെന്നും ട്രംപ് പറയും. അടുത്ത വാർത്ത 11 മണിക്ക്.
0: FM News was brought to you by Dhanya Group of Companies since 1982.
3: Time check.
0: Brought to you by Ozone Cargo.
2: Good morning, Studio Clockil. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 6 മിനിറ്റ്.
3: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
3: Weather update.
0: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോഴത്തെ താപനില 39 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 37%.
3: Weather update.
0: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: listening to Home 92.2 FM. Home is a feeling.
1: ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. അക്ഷയ്യാണ് നിങ്ങളുടെ കൂടെയുള്ളത്. നമ്മുടെ നാട്ടിലെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓണക്കാലത്ത് ബാംഗ്ലൂരിൽ നിന്ന് നമുക്ക് ബസ്സിനും കാര്യങ്ങൾക്കും ഒക്കെ തന്നെ ഭയങ്കരധികം തിരക്ക്, സോറി ട്രെയിനിന് ഏറ്റവും കൂടുതൽ തിരക്കാണ്, ടിക്കറ്റ്സ് കിട്ടാനില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ബസ്സുകൾക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡുകളും ഏറ്റവും കൂടുതൽ പൈസ ഏറുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കൂടെ വന്നേക്കുന്നത്. ഇപ്പോൾ ഏകദേശം നോക്കുകയാണെങ്കിൽ 3500 നോർമൽ പുഷ് ബാക്ക് സീറ്റിന് മാത്രം 2600 രൂപയാണ്. അത് മാത്രമല്ല 3500 4390 രൂപയൊക്കെയാണ് ഒരു സീറ്റിന് വൺ വേക്ക് മാത്രമായിട്ട് ചാർജ് ചെയ്യുന്നത്. വൺ പ്രൈസിങ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയാണ്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ബാംഗ്ലൂരിലേക്കൊക്കെ പോകുന്നത് ഈ എനിക്ക് ട്രെയിനേക്കാട്ടി കുറച്ചുകൂടി ഇഷ്ടം ബസ്സായതുകൊണ്ട് ഞാൻ അപ്പനും ഞങ്ങളും എല്ലാവരും കൂടെ ബസ്സിനാണ് കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കാർ ഡ്രൈവ് ചെയ്ത് പോവുള്ളൂ, കാരണം അത്രയും ഓടിക്കണമല്ലോ. ഇതാകുമ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ റിലേറ്റീവ്സ് ഉണ്ട്, അവരുടെ വണ്ടി എടുത്തിട്ട് പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാം. അപ്പോൾ ബസ്സാണ് ഓപ്റ്റ് ചെയ്യാറ്. അന്ന് 1300-1500 രൂപയാണ് ഒരാൾക്ക്, അതായത് ഈ കല്ലട വോൾവോയിലൊക്കെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത്രയേ ഉള്ളൂ. അതും മൾട്ടി ആക്സിൽ വാഹനത്തിലൊക്കെ മാക്സിമം പോലെ 1800, അത്രയും രൂപയ്ക്ക് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ടിക്കറ്റ് കിട്ടുന്നത്. പക്ഷെ അവിടെയാണ് ഇന്ന് ഡബിളും അല്ലെങ്കിൽ അതിലും മേലെ റേറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഓണക്കാലത്തിന് മാസങ്ങൾക്ക് മുന്നെയാണ് നാട്ടിൽ ഈ ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെ ബുക്ക് ചെയ്തേക്കുന്നത്. നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ ബാംഗ്ലൂരിലുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നാട്ടിലേക്കൊക്കെ എങ്ങനെയാണ് പോകുന്നത്, എത്രയാടാ റേറ്റ് ഇങ്ങനെ പറഞ്ഞ് കേട്ടല്ലോ എന്നൊക്കെ നമുക്ക് ചോദിക്കാതാണ് കേട്ടോ. എനിവേസ്, നമ്മുടെ ഓണക്കാലം, നമ്മുടെ സദ്യ, സ്നേഹ സദ്യ നമ്മൾ ഗംഭീരമായിട്ട് തുടങ്ങാൻ പോകുന്നു. കുറച്ച് ദിവസം കൂടെ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ദ ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്കറിയാവുന്ന ഒരു വ്യക്തിനെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ വർക്ക് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതായിക്കോട്ടെ, ഇവിടുത്തെ ഒരു കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന കുറേയധികം ആളുകളുണ്ട് കേട്ടോ. ഒരുപക്ഷെ അവർ നമ്മുടെ റേഡിയോ കേൾക്കുന്നുണ്ടാവില്ല, ഫോർമാനായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തസ്തികയിലേക്കൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് മലയാളികളുണ്ട്. അത്തരത്തിലുള്ളവരൊക്കെ ഒരുപാട് നാളായിട്ട് നാട്ടിലേക്കൊക്കെ പോകാൻ മടിച്ചു നിൽക്കുന്നുണ്ട്. സാമ്പത്തികമാരും പല കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അവരെയൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കാം. നിങ്ങൾ വേണം സജസ്റ്റ് ചെയ്യാൻ. അങ്ങനെ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിൽ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. സോണ സദ്യ സ്പേസ് അവരുടെ പേരും അവരുടെ ഫോൺ നമ്പറുമാണ്. നിങ്ങൾ 0585829220 എന്ന നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കേണ്ടത്. 0585829220 എന്ന നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ജസ്റ്റ് അയച്ചാൽ മതി. നമ്മളവരെ തിരഞ്ഞെടുത്ത് നമ്മുടെ കൂടെ ഉള്ള ഒരു ഗ്രേറ്റ് ഒരു സദ്യയിലേക്കാണ് നമ്മൾ പോകുന്നത്. ദുബായിലെ തന്നെ വൺ ഓഫ് ദ ഫേമസ് ഫൈൻ ഡൈൻ സദ്യയ്ക്ക് പേര് കേട്ടിട്ടുള്ള കഥക് റെസ്റ്റോറൻറ്റ് ജുമേറയിലാണ് ഇത്തവണത്തെ നമ്മുടെ സ്നേഹ സദ്യ. ഹോം എഫോമിൻ്റെയും സദ്യയുടെ ഒരു കിക്ക് സ്റ്റാർട്ട് തന്നെയാണ് ഇത്തവണ നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ എന്താണേലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ലെറ്റ്സ് സീ ആരൊക്കെയാണ് നമ്മുടെ കൂടെ സദ്യയിൽ വരുന്നതെന്നൊക്കെ നമുക്ക് അന്ന് നോക്കാം. പക്ഷേ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഗ്രേറ്റ് ഗിഫ്റ്റാണ്, അത് പാഴാക്കായിരിക്കുക എന്നുള്ള കാര്യം കൂടെ പറയുന്നു.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: ಆರು ಆಯುರ್ವೇದ ಆರ್ ಎಸ್ ಆಗತಿರ್ ಬಿಲ್ಡಿಂಗ್ ಅಲ್ವನ್ಕುಲ್ ಪರ್ದುಬಾಯ್.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ്, അലിത്യ ടോൾ റോഡ്, ഈ രാവിലെ തൊട്ടുള്ള സ്ലോ മൂവിങ് ട്രാഫിക് ഇപ്പോഴും അവിടെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു വെഹിക്കിൾ ക്രാഷ് നമ്മുടെ അലിത്യ ടോൾ റോഡിൽ നമുക്കവിടെ ജസ്റ്റ് ഒരു ഇന്റർചേഞ്ചിൻ്റെ അവിടെ കാണാനുണ്ട് കേട്ടോ. നമ്മുടെ അബുഹൈൽ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ ആ ഭാഗത്ത് ഇച്ചിരി ചെറിയ കഞ്ചഷൻ ആയിട്ടുള്ള രീതിയിലാണ് കാണുന്നത്. അവിടെ മാത്രമേ ഉള്ളൂ ഈ ഒരു വിഷയം. ബാക്കി വേറെ അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷനും കാര്യങ്ങളോ ഒന്നും തന്നെ എങ്ങും തന്നെ കാണുന്നില്ല. വേറെ എവിടെയെങ്കിലും ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് ഒരു മെസ്സേജ് അയക്കാവുന്നതാണ്.
1: Traffic update.
3: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, നമ്പർ 1 in GCC. TNC apply.
4: Sand Dunes with Akshay on Home 92.2 FM.

ഈ ഓണക്കാലത്ത് തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കാൻ എത്തുന്നു ഖലീഫ. ഇടിവെട്ട ആക്ഷനും പ്രണയവും പ്രതികാരവും ഒക്കെയായി പൃഥ്വിരാജ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ മെഗാ മാസ് എന്റർടൈനർ ചിത്രം. പൃഥ്വിരാജിനൊപ്പം മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന ഹൈ വോൾട്ടേജ് കഥാപാത്രമായി മലയാളത്തിന്റെ മോഹൻലാലും പുലിമുരുകനും പോക്കിരി രാജയും സമ്മാനിച്ച ഹിറ്റ് മേക്കർ വൈശാഖ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ഓഗസ്റ്റ് 20 ലോകമെമ്പാടുമായി റിലീസിനെത്തുന്നു ഖലീഫ. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

0: Home 92.2 FM. Home is a feeling. യുഎഇയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
1: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
2: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
0: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
3: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
0: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യുഎഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
3: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. ബ്രോട്ട് യു ബൈ റൈറ്റ് വേ അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ്, ഊദ് മേത്ത ദുബായ്. റൈറ്റ് വേ, ഓൾവേസ് യുവർ റൈറ്റ് ചോയ്സ്. പവർഡ് ബൈ എയിംസ് ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ദുബായ്, യുവർ ഷിപ്പിംഗ് പാർട്ണർ ടു ജിസിസി.
0: പെർഫ്യൂം ദുബായ്, മോജ് പെർഫ്യൂംസ്, എ പെർഫ്യൂം സൂപ്പർ മാർക്കറ്റ് ഫോർ ലക്ഷറി ഇൻസ്പയർഡ് പെർഫ്യൂംസ് അറ്റ് അഫോർഡബിൾ പ്രൈസസ്.
4: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട.
5: ശ്രദ്ധിക്കണ്ടാ
4: മോളെ, പോയടാ, പോയി. വണ്ടിയുടെ എ സി അടിച്ചു പോയി.
6: അണ്ണം പേടിക്കണ്ട,
7: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
4: അമ്പാണ്, എന്നാ വേഗം പോ അൺറാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
8: അണ്ണ ശ്രദ്ധിക്ക. അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എൻ ഇ.

0: പാരമ്പര്യത്തിന്റെ രുചിയോടും ഓണസദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടേരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ. Sandunes with Akshay on Home 92.2 FM.
1: ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. എന്റെ കൂടെ അങ്ങനെ നിത്യ കൂടെ ജോയിൻ ചെയ്യുന്നതിന് വെരി ഗുഡ് മോർണിംഗ് നിത്യ.
2: വെരി വെരി ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ ഇന്നലെ വിശേഷങ്ങളൊന്നും പറയാൻ വേണ്ടി ജോയിൻ ചെയ്തില്ല, അതുകൊണ്ട് ഇന്ന് അങ്ങോട്ട് വരാം.
1: തീർച്ചയായിട്ടും ഞാൻ ആക്ച്വലി നിത്യക്ക് ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഇന്ത്യയിൽ കിട്ടുന്ന പല പ്രൊഡക്ട്സിന്റെയും വിദേശത്തുള്ള വില എത്രയാണെന്നറിയാം. അതായത് ഇന്ത്യയിൽ കിട്ടുന്ന ഒരു കൊതുക് തിരിയുടെ വിദേശത്തുള്ള പാരീസിലുള്ള വില അപ്രോക്സിമേറ്റ്ലി നോക്കിക്കഴിഞ്ഞാൽ 4,500 രൂപയാണ് കണക്കിൽ പറയുന്നത് കേട്ടോ. ഞാൻ ഇത് കഴിഞ്ഞ ദിവസം ജസ്റ്റ് ഞാൻ ഇത് ഗൂഗിളിൽ നോക്കി, ഇത് ശരിയാണോ എന്നുള്ളൊരു കാര്യം. നമ്മുടെ നാട്ടിലെ നോർമൽ കൊതുക് തിരി ഉണ്ടല്ലോ, അത് നമുക്കൊരു 40-50 100 രൂപ ആയിക്കോട്ടെ, അതിന് പാരീസിലെ മാർക്കറ്റ് ചെയ്യുന്നത് ആ ഒരു മേഖലയിൽ മാർക്കറ്റ് ചെയ്യുന്നത് ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ ഒരു 6,500 രൂപ എന്നുള്ള, അത് സെൻഡഡ് സ്പൈറൽ എന്ന് പറഞ്ഞിട്ടാണ് അവർ മാർക്കറ്റ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെയാണ് അവരവിടെ മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇത് ശരിയാണോ ചാറ്റ് ജിപിടി നോക്കിയ സമയത്ത് ഗൂഗിളിലും എല്ലായിടത്തും പല റിപ്പോർട്ട് വന്നിട്ടുണ്ട്, പല ജേർണൽസും ഒക്കെ തന്നെ, മാധ്യമങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഏതൊക്കെ സാധനങ്ങളാണ് ഇന്ത്യയിൽ നമുക്ക് വളരെ നിസ്സാരമായിട്ട് കിട്ടുന്ന പ്രൈസിൽ വിദേശത്ത് യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ഏറ്റവും കൂടുതൽ പ്രൈസിംഗ് ഉള്ള സാധനങ്ങൾ ഒന്ന് നോക്കാം.
2: പറയാം, നമ്മൾ കുറച്ച് സാധനങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്.
1: എന്തൊക്കെയാണ്
2: എനിക്ക് തോന്നുന്നത്, എല്ലാം നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഇരട്ടി വിലയാണ് കാണിക്കുന്നത്. ഇപ്പൊ നമുക്ക് മോർട്ടീൻ, ഇപ്പൊ നേരത്തെ പറഞ്ഞ മോർട്ടീൻ മോസ്കിറ്റോ കോയിൽ,
1: നോർമൽ കോയിൽ
2: 10 എണ്ണം എടുത്താൽ ഇന്ത്യയിൽ വെറും ഒരു 35 രൂപ കണക്കാക്കിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ യു എസിൽ ശരിക്കും പറഞ്ഞാൽ ഇതിന് 29 ഇരട്ടി, അതായത് $10.72.
1: ഓ ശരി, അപ്പൊ ഏകദേശം 600-700 രൂപ ആണെന്നുള്ള, അത് നോർമലാണ്. ഞാൻ പറഞ്ഞ ഈ സെന്റർ സ്പൈറൽ സെന്റർ എന്ന് പറഞ്ഞ ഒരു സാധനത്തിനാണ് ഈ 4,500 അത്രയും $120 ഒക്കെ ആണ് അവർ കണക്കാക്കുന്നത്. അപ്രോക്സിമേറ്റ്ലി 6,500 രൂപ എന്നാണ് അതിന് പറയുന്നത്. ഇനി അതിന്റെ സ്റ്റാൻഡ് കൂടെ വേണമെന്നുണ്ടെങ്കിൽ അതിന് ഇറത്തിയ വില.
2: അതുപോലെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും, മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ടാണ് മൈസൂർ സാൻഡൽ സോപ്പ് എന്ന് പറയുന്നത്. അതൊരു 125 ഗ്രാമിന് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു 63 രൂപ കണക്കാക്കുകയാണെങ്കിൽ, യു എസില് ശരിക്കും ഇതിന്റെ ഒരു 10.9 ഇരട്ടി എന്ന് പറയാം, അതായത് അപ്രോക്സിമേറ്റ്ലി $7.21.
1: ശരി, അത്രയാണ് വരുന്നത് അല്ലേ. ശരി, ഇനി നമ്മുടെ നാട്ടിലെ മാഗി നൂഡിൽസ് 162 രൂപയാണ് നാട്ടിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഓവർസീസിലേക്ക് പോകാമെങ്കിൽ 1,665 രൂപയാണ് മാഗിക്ക് പോയിരിക്കുന്നത്. ഡാബറിന്റെ നീം ടൂത്ത്പേസ്റ്റ്, ഇത് എനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നിയിട്ടുള്ള, കാരണം നമ്മുടെ നാട്ടിൽ ഒരു 52 രൂപ, ഇല്ലെങ്കിൽ ഇനി അങ്ങേറ്റം നമ്മൾ 200 രൂപ കൂട്ടിക്കും. വിദേശത്തെ പ്രൈസ്, നോർമൽ പ്രൈസ് 450 രൂപയാണ്. പക്ഷെ എന്നാൽ ഇത് യൂറോപ്പിൽ പല സ്ഥലങ്ങളിലും 2,000 രൂപയായിട്ട് പറയുന്നുണ്ട്. ബൊട്ടാനിക്കൽ ഓറൽ കെയർ എന്ന് പറഞ്ഞിട്ടാണ് ഇതിനെ അവിടെ മാർക്കറ്റ് ചെയ്യുന്നത്.
2: ഓ ഐ സീ.
1: അപ്പൊ അങ്ങനെയും അതിനെ അവിടെ
2: മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ഡാബർ വേപ്പ് ടൂത്ത്പേസ്റ്റിന്റെ കാര്യമല്ലേ ഇപ്പൊ പറഞ്ഞത്, ഇതുപോലെ തന്നെ മെഡിമിക് സോപ്പ് ഭയങ്കര നൊസ്റ്റു അടിക്കുന്ന ഒരു സോപ്പാണ്, പഴയ ആൾക്കാരൊക്കെ എപ്പോഴും
1: ആ മണം ഉണ്ടല്ലോ.
2: അതെ, അപ്പൊ അത് ഒരു 125 ഗ്രാം എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരു 199 രൂപ എടുത്തു. അത്രയും എമൗണ്ട് ഞാൻ പറയുന്നത് വെച്ചാൽ അത്ര എണ്ണത്തിനാണ്. യു എസിൽ അത് ഏതാണ്ട് ഒരു 8.2 ഇരട്ടിയാണ്, അതായത് $17.15.
1: ശരി, അപ്പൊ അത്രയും പ്രൈസാണ് യു എസിൽ അതിന് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ബൊറകളിൽ നോക്കുകയാണെങ്കിലും അതിന് 42 രൂപയാണ് ഇന്ത്യയിൽ പറയുന്നത്. യു എസ് വെളിയിലേക്ക് നോക്കുകയാണെങ്കിൽ 314 രൂപയാണ് വെളിയിലത്തെ പ്രൈസ് എന്ന് പറയുന്നത് അല്ലേ.
2: പിന്നെ നമ്മള് ഡാമറാവില ഹെയർ ഓയിൽ ഭയങ്കര മണമുള്ള, ഈ പറഞ്ഞ പോലെ മെഡിമിക് സോപ്പ് പോലെ തന്നെ ഭയങ്കര മണമുള്ള ഒരു ഹെയർ ഓയിലാണ് ഇത്. ഒരു 180 മില്ലി ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ 85 രൂപ അത്രേ ഉള്ളൂ. യു എസിൽ ആണെങ്കിൽ ഇതിന് 5.8 ഇരട്ടിയാവുന്നു, അതായത് $5.19 ആണ് കണക്കാക്കുന്നത്.
1: ഓ ശരി, അപ്പം ഏകദേശം 494 രൂപയാണ് കണക്ക് പറയുന്നത്. അങ്ങനെ കുറെ പാർലേജി ബിസ്ക്കറ്റ് ആയിക്കോട്ടെ, പാരച്യൂട്ടിന്റെ കോക്കനട്ട് ഓയിൽ ആയിക്കോട്ടെ, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾക്ക് ഇന്ത്യയിലെ വില വെച്ച് നോക്കുകയാണെങ്കിൽ ഇരട്ടി വിലയാണ്. ഇനി ഇതല്ലാതെ നിങ്ങൾ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളൊക്കെ പോയപ്പോഴോ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും വില വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റിൽ പറയാമെന്നാണ്.
3: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം.

0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
1: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: Home FM Headlines.
1: Brought to you by Divya Auto Spare Parts Trading, Genuine Parts Center for Japanese Cars.
2: പോലീസ് വീഴ്ചകൾ എന്നി പറഞ്ഞ ടി ജി മോഹൻദാസിന്റെ ജാമ്യ ഉത്തരവ്. നഷ്ടപരിഹാരം വേണം, പുതിയ ഉപാധിയുമായി ട്രംപ്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ്. പാർലമെന്റിനകത്തും പുറത്തും ഭരണ പ്രതിപക്ഷ വാക്പോരുണ്ടായി. പരസ്പര മുദ്രാവാക്യവുമായി ഭരണ പ്രതിപക്ഷം. പാർലമെന്റ് വളപ്പിൽ മുദ്രാവാക്യം വിളിച്ച് പ്രതിപക്ഷം. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി ഒളിച്ചോടരുതെന്ന ബാനറുമായി NDA എംപിമാരും രംഗത്തെത്തി. ഡൽഹി പ്രതിഷേധത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി നൽകുമെന്ന സർക്കാരിന്റെ നിർദ്ദേശം പ്രതിപക്ഷം പൂർണ്ണമായും തള്ളി. വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാൻ ആര് അനുമതി നൽകിയെന്ന് സർക്കാർ വ്യക്തമാക്കണം. സംഭവത്തിൽ പ്രധാനമന്ത്രി മാപ്പ് പറയണമെന്നും അയോധ്യ സംഭാവനക്കൊലയിൽ അടിയന്തര ചർച്ച വേണമെന്നുമുള്ള ആവശ്യങ്ങളിൽ പ്രതിപക്ഷം ഉറച്ചുനിന്നു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം വ്യാഴാഴ്ച അവസാനിക്കാനിരിക്കെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ നിലപാട് കടുപ്പിച്ച് പ്രതിപക്ഷം. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് അതിക്രമത്തിൽ അമിത്ഷായുടെ പ്രസംഗമല്ല പ്രസ്താവനയാണ് വേണ്ടതെന്ന് ജോൺ ബ്രട്ടാസ് MP. 17 ദിവസമായി ആഭ്യന്തരമന്ത്രി സഭയിൽ വരുന്നില്ല, ഇതാദ്യമായാണ്. അയോധ്യ സംഭാവനക്കുള്ള E20 പെട്രോൾ എന്നിവയിൽ ചർച്ച വേണമെന്നും ജോൺ ബ്രട്ടാസ് MP. പ്രതിപക്ഷ നിരന്തരം ആവശ്യങ്ങൾ മാറ്റിമറിക്കുകയാണെന്നും കോൺഗ്രസ് ഗോൾ പോസ്റ്റ് മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നും കേന്ദ്രമന്ത്രി JP നദ്ദ. മറ്റന്നാൾ പാർലമെന്റ് സമ്മേളനം അവസാനിക്കാനിരിക്കെ FCRA ഭേദഗതി ബിൽ കൊണ്ടുവരാൻ സർക്കാർ നീക്കം നടത്തുന്നതായി സൂചനയുണ്ട്. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി സ്ഥാനത്ത് വീണ്ടും മാറ്റം. നരേഷ് പാൽ ഗംഗ്വാറിന്റെ നിയമനം മരവിപ്പിച്ചു. നിയമനം പ്രഖ്യാപിച്ച 3 ആഴ്ചയ്ക്കുള്ളിലാണ് മാറ്റം. ഗംഗ്വാറിന് പകരം ദീപ്തി ഗൌർ മുഖർജി പുതിയ സെക്രട്ടറിയാകും. 93 ബാച്ച് മധ്യപ്രദേശ് കേഡർ IAS ഉദ്യോഗസ്ഥയായ ദീപ്തി ഗൌർ മുഖർജി നിലവിൽ കോർപ്പറേറ്റ്കാര്യ മന്ത്രാലയത്തിലെ സെക്രട്ടറിയാണ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പ്രതികളുടെ നുണ പരിശോധനാ ഹർജി തള്ളി കോടതി. പോളിഗ്രാഫ് ബ്രെയിൻ മാപ്പിംഗ് പരിശോധനയ്ക്ക് അനുമതി നൽകാതെ ഡൽഹി ഫാസ്റ്റ് ട്രാക്ക് കോടതിയാണ് ഹർജി തള്ളിയത്. 3 പ്രതികളാണ് പരിശോധന ആവശ്യപ്പെട്ടത്. അതേസമയം നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയിൽ NTAയുടെ ആഭ്യന്തര സംവിധാനങ്ങളിൽ വീഴ്ചയുണ്ടായെന്ന് കണ്ടെത്തൽ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ കരിങ്കൊടി പ്രതിഷേധത്തിൽ BJP യുവമോർച്ച പ്രവർത്തകർക്കെതിരെ കേസ്. 10 പ്രവർത്തകർക്കെതിരെയാണ് റെയിൽവേ പോലീസ് കേസെടുത്തത്. ഇന്നലെ രാത്രിയാണ് മന്ത്രി N. ശംസുദ്ദീനു നേരെ പ്രവർത്തകർ കരിങ്കൊടി കാട്ടിയത്. കാസർഗോഡ് സ്കൂളുകളിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരത്തിലെ ചോദ്യാവലി വിവാദത്തിൽ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തിരുന്നു. വിവാദ ചോദ്യം തയ്യാറാക്കിയ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തത് അച്ചടക്ക നടപടിയുടെ പ്രാഥമിക ഘട്ടം മാത്രമാണെന്നും സംഭവത്തിൽ വിശദമായ അന്വേഷണം നടന്നുവരികയാണെന്നും മന്ത്രി പറഞ്ഞിരുന്നു. കാസർഗോഡ് MDMA പിടിയിലായവർ മുഖ്യമന്ത്രി VD സതീശനുമായി അടുത്ത ബന്ധമുള്ളവരെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജിന്റെ ആരോപണം. VD സതീശന്റെ സോഷ്യൽ മീഡിയ പേജിന്റെ കോർഡിനേറ്ററാണ് പ്രതി മുഹമ്മദ് ഹുസൈൻ. ഹുസൈന്റെ വീട്ടിൽ പ്രതിപക്ഷ നേതാവായിരിക്കെ VD സതീശൻ വിരുന്നിന് പോയിട്ടുണ്ട്. അന്വേഷണ പരിധിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൊണ്ടുവരണമെന്ന് VK സനോജ് ആവശ്യപ്പെട്ടു. വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കണമെന്ന ചീഫ് സെക്രട്ടറിയുടെ കത്തിനെതിരായ വിമർശനം ശക്തമാക്കാൻ പ്രതിപക്ഷം. പൂർണ്ണമായും ആലപിക്കണമെന്ന നിലപാടിൽ ഗവർണർ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിലാണ് വിമർശനം കടുപ്പിക്കാൻ ധാരണയായത്. ഔദ്യോഗിക ചടങ്ങുകളിൽ വന്ദേമാതരം മുഴുവൻ പാടേണ്ടതില്ലെന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ. പ്രോട്ടോകോൾ വിഭാഗത്തിന് ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം വന്ദേമാതര വിവാദത്തിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ നിലപാട് വ്യക്തമാക്കിയിരുന്നു. സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകളിൽ വന്ദേമാതരം പൂർണ്ണമായി ചൊല്ലും, അതാണ് തന്റെ നിലപാട്. അതേസമയം വന്ദേമാതരം പൂർണ്ണമായി പാടാൻ നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന വിശദീകരണവുമായി ലോക് ഭവൻ രംഗത്തെത്തിയിരുന്നു. കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിയെന്ന കേസിൽ അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ എറണാകുളം റൂറൽ പോലീസ്. കോതമംഗലം കോടതിയിൽ 3 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ. എറണാകുളം റൂറൽ പോലീസ് എടുത്ത 2 കേസിലും അർജുന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. ജന്തർമന്ദറിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ കേസിൽ TG മോഹൻദാസ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരായി. ഇന്നലെ ജാമ്യം ലഭിച്ചെങ്കിലും ജാമ്യ വ്യവസ്ഥ പ്രകാരമാണ് ഹാജരായത്. തുടർച്ചയായ 3 ദിവസം ഹാജരാകണമെന്നാണ് ജാമ്യ വ്യവസ്ഥ. ഇതുകൂടാതെ എല്ലാ തിങ്കളാഴ്ചകളിലും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകേണ്ടതുണ്ട്. അധിക്ഷേപ പരാമർശത്തിൽ അറസ്റ്റിലായ RSS സഹയാത്രികൻ TG മോഹൻദാസിന്റെ ജാമ്യ ഉത്തരവ് പുറത്ത്. പോലീസിന്റെ വീഴ്ചകൾ എന്നി പറഞ്ഞാണ് തിരുവനന്തപുരം ACJM കോടതി ഉത്തരവ്. അറസ്റ്റ് സുപ്രീംകോടതി വിധിയുടെ ലംഘനം. സുപ്രീംകോടതിയുടെ ഭരണഘടനാപരമായ നിർദ്ദേശത്തെ പോലീസ് അവഗണിച്ചു. നോട്ടീസ് നൽകിയാൽ പ്രതി ഒളിവിൽ പോകുമെന്ന പോലീസ് വാദം അംഗീകരിക്കാൻ കഴിയില്ല. നോട്ടീസ് നൽകാത്തത് പോലീസിന് തൃപ്തികരമായി ന്യായീകരിക്കാനായില്ലെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. ജി സുധാകരന്റെ ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട സിപിഎം. ആലപ്പുഴ മെഡിക്കൽ കോളേജ് നിയമനത്തിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കോഴ വാങ്ങി എന്നായിരുന്നു ജി സുധാകരന്റെ ആരോപണം. ഈ ആരോപണം വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സിപിഎം പരാതി നൽകി. മുൻ എംഎൽഎ എച്ച് സലാമാണ് ആഭ്യന്തരമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയത്. അന്വേഷണം ഉണ്ടാകുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. ഒരു പൊതുപരിപാടിയിലായിരുന്നു സുധാകരൻ ആരോപണം ഉന്നയിച്ചത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എൽഡിഎഫ് സർക്കാരിന്റെ 5 വർഷക്കാലം 100 പേരെ നിയമിച്ചുവെന്നും ഒരാൾക്ക് 2 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയാണ് നിയമനം നടന്നതെന്നും കൈക്കൂലി വാങ്ങിയവരെ തനിക്കറിയാമെന്നുമായിരുന്നു ജി സുധാകരൻ പരസ്യമായി പറഞ്ഞിരുന്നത്. ഗൌതം അദാനിക്കെതിരെയുള്ള ക്രിമിനൽ കേസുകളിൽ യുഎസ് കോടതി തള്ളി. സോളാർ പ്ലാന്റുകളുടെ കരാറുകൾ ലഭിക്കുന്നതിന് ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകാൻ ശ്രമിച്ചെന്നും യുഎസ് നിക്ഷേപകരെ വഞ്ചിച്ചെന്നുമായിരുന്നു ആരോപണം. കമ്പനിയുടെ അഴിമതി വിരുദ്ധ നയങ്ങളെക്കുറിച്ച് യുഎസ് നിക്ഷേപകരെ തെറ്റിദ്ധരിപ്പിച്ചെന്നും ആരോപണമുണ്ട്. വിധിയെ സ്വാഗതം ചെയ്യുന്നുവെന്നും വലിയ ലക്ഷ്യങ്ങളുമായി മുന്നോട്ടു പോകുമെന്നുമാണ് ഗൌതം അദാനിയുടെ പ്രതികരണം. കൊളംബിയയിലുണ്ടായ വൻ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 200-നോടടുക്കുന്നു. 500-ലധികം പേർക്ക് പരിക്ക്. നിരവധി കെട്ടിടങ്ങൾ തകർന്നു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. മരണസംഖ്യ ഉയർന്നേക്കുമെന്ന് റിപ്പോർട്ട്. റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന് പിന്നാലെ കൊളംബിയയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ സമാധാന ചർച്ചയ്ക്ക് പുതിയ ഉപാധിയുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിൽ നിന്ന് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ട്രംപ്. യുഎസുമായുള്ള തുടർ ചർച്ചകൾ നടക്കണമെങ്കിൽ ഈ നിബന്ധന പാലിക്കണം. ഹോർമസ് തുറക്കുന്നതിന് ഇറാൻ യുദ്ധത്തിലുണ്ടായ നാശനഷ്ടങ്ങൾക്ക് പരിഹാരം ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതേ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. മാധ്യമങ്ങൾക്കെതിരെ പരാതിയുമായി അർജന്റീനിയൻ ഇതിഹാസ താരം ലിയോണൽ മെസ്സി. പിതാവിന്റെ സംസ്കാര ചടങ്ങുകളിൽ മാധ്യമങ്ങൾ അതിക്രമിച്ചു കയറി തങ്ങളുടെ സ്വകാര്യത നശിപ്പിച്ചുവെന്ന് മെസ്സി. ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോയ്ക്ക് പിന്തുണയുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇൻഫാന്റിനോയെ പുറത്താക്കേണ്ട കാര്യമില്ല, തന്റെ പിന്തുണ അദ്ദേഹത്തിനെന്ന് ട്രംപ്. അടുത്ത വാർത്ത 12 മണിക്ക്.
1: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
0: Time check.
1: Brought to you by Ozone Cargo.
3: Good morning, ഇപ്പോൾ സമയം 11:07.
0: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
0: Weather update.
1: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
3: Dubai ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 38%.
0: Weather update.
1: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Mid Morning with Nitya.
1: ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഓഗസ്റ്റ് 11 ചൊവ്വാഴ്ചയിലെ മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക്. അപ്പൊ ഈ മിഡ് മോർണിംഗ് ടൈം നമ്മൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ സമയത്ത് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്, കാരണം രാവിലെ സാൻഡ് ട്യൂൺസ് കൃത്യമായിട്ട് എല്ലാവരും ഓഫീസിൽ എത്തിച്ചിട്ടുണ്ട്. ഇനി ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആൾക്കാരുമായിട്ട് 2 ഞാനുണ്ടാവും. പാട്ടുകളും കുറെ കുറെ വിശേഷങ്ങളും നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്. അതുപോലെ ഇന്ന് ആരൊക്കെയാണ് ഇന്നലെ ഞാൻ പറയാൻ ബാക്കി വെച്ചൊരു വിശേഷത്തിന്റെ എന്തായി നിത്യ എന്ന് ചോദിക്കാൻ ഇതുവരെയും പറയില്ല. എനിക്കറിയാം നിങ്ങളും പറയാൻ പോകുന്നില്ല, ഞാൻ തന്നെ പറയണമെന്ന്. എനിവേ, ആരെങ്കിലും ഓർക്കുന്നുണ്ടെങ്കിൽ പറയൂ കേട്ടോ. കാരണം 1-2 ടൈമിൽ എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ട് നമ്മളൊരു ചായയുടെ വിശേഷം ബാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ചായ കുടിക്കാനുള്ള ടൈം എന്നൊക്കെ പറഞ്ഞാൽ ഒരു 11:30 അല്ലെങ്കിൽ ഒരു 12:30 അകത്താണ് നമുക്ക് ഇനി ഒരു ചായ കുടിക്കാനുള്ള ഒരു ആഗ്രഹം തോന്നുന്നത് അല്ലെ. ആ സമയത്ത് ആരെങ്കിലും ഓർക്കുകയാണെങ്കിൽ ചോദിച്ചാൽ ഒരു 5 മെസ്സേജെങ്കിലും വന്നാൽ ഉറപ്പായിട്ട് നമ്മളത് ഷെയർ ചെയ്യും. ഇല്ലെങ്കിൽ ഇന്ന് എനിക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. യെസ്, അപ്പൊ ഇന്നലെ തുടക്കത്തിൽ ഇന്നത്തെ ദിവസം ചൊവ്വാഴ്ചയാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അതുകൊണ്ടല്ലാതെ തന്നെ വേറെ 2 കാര്യങ്ങൾ ഇന്നലെയും ഞാൻ പറയണമെന്ന് വിചാരിച്ചു മറന്നുപോയി. നമ്മുടെ ബദലഹീം കുടുംബ യൂണിറ്റും അതുപോലെ ഖലീഫയും ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ ഹോം സ്ക്രീനിലേക്ക് എത്തുകയാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് കാണാൻ പോവാണ്. 2021 സിനിമ, 2 റിലീസ്. ഇതിനെക്കുറിച്ച് 2 പറയുമ്പോൾ വൈശാഖും പൃഥ്വിരാജും കുറെ കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഒരുമിക്കുന്ന ഒരു പ്രത്യേകതയാണ് ഖലീഫയ്ക്കുള്ളത്. അതുപോലെ തന്നെ ബദൽഹീം കുടുംബ യൂണിറ്റ് ഞാൻ പറയുകയാണെങ്കിൽ നിവിൻ പോളിയും നമ്മുടെ മമിത ബൈജുവും ആദ്യമായിട്ട് ഒരുമിക്കുന്നു എന്നുള്ളതാണ്. മമിതയെ സംബന്ധിച്ച് ഇപ്പൊ കൈ നിറയെ സിനിമകളാണ് അല്ലെ. ഇപ്പൊ തന്നെ സൂര്യയുടെ കൂടെ തമിഴിൽ ഒരു മൂവി, അതും നമ്മൾ ഏറെ കാത്തിരുന്നതാണ്. ഏറെ നാളുകളായിട്ട് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ ടൈലറൊക്കെ വരുമ്പോഴാണെങ്കിലും, സോറി, അതിന്റെ ടീച്ചറൊക്കെ ഇറങ്ങിയപ്പോഴാണെങ്കിലും ശരി, നമ്മൾ ഒരുപാട് ആസ്വദിച്ചതാണ്. കഴിഞ്ഞ ദിവസമാണ് ഞാനും നമ്മുടെ കൂടെയുള്ള കുറച്ച് പേരും കൂടി ഇരുന്ന് ഇവിടുത്തെ ടീച്ചർ, സോറി, ട്രെയിലർ കണ്ടത്. ആക്ച്വലി കണ്ടപ്പോ തന്നെ ആ സിനിമ കാണാനുള്ള ഒരു ആഗ്രഹം തോന്നിപ്പിക്കുന്ന തരത്തിലാണ് അത് ചെയ്തു വെച്ചേക്കുന്നത്. നല്ല രസമുണ്ട്. എന്തായാലും അത് റിലീസ് ചെയ്യുന്നത് ഓഗസ്റ്റ് 21 ഖലീഫ ഓഗസ്റ്റ് 23. അപ്പൊ 2 നമുക്ക് അടിച്ചു പൊളിച്ച് കാണാനുള്ള 2 സിനിമകളാണ് റിലീസാവാൻ പോകുന്നത്. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഏതൊക്കെ സിനിമയ്ക്കാണ് നിങ്ങൾക്ക് പോകാനുള്ളത്, എല്ലാവരും കൂടെ ഒരു സിനിമയ്ക്കോ അല്ലെങ്കിൽ എല്ലാവരും 2 അയക്കണ്ട. ഇഷ്ടമുള്ള സിനിമ നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാം, എന്നിട്ട് മെസ്സേജ് അയച്ചയക്കാം. വേറെ ഫോർമാറ്റ് ഒന്നും കൃത്യം ഞാൻ വേറെ ക്വസ്റ്റ്യൻസിലേക്കൊന്നും ഇന്ന് പോകുന്നില്ല. വേഗം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്നോ അത് ചൂസ് ചെയ്തിട്ട് മെസ്സേജ് അയക്കുക. ഹോം തിയേറ്റർ എന്നതിന്റെ HT Space ഖലീഫയാണെങ്കിൽ അത്, അതല്ല ബദലഹീം കുടുംബ യൂണിറ്റ് ആണെങ്കിൽ അത്, പിന്നെ നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് അയക്കേണ്ടത് 0585829220 എന്ന നമ്പറിലേക്കാണ്. തുടക്കത്തിൽ തന്നെ പറഞ്ഞ എന്താണെന്നറിയാമോ, വിശേഷങ്ങൾ കുറെ ഉള്ളതുകൊണ്ടേ ഞാൻ ഈ വിശേഷങ്ങളിൽ പെട്ടുപോകും പിന്നെ മറന്നു. അപ്പൊ അതുകൊണ്ട് നേരത്തെ അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ സിനിമയ്ക്കൊക്കെ മെസ്സേജസ് ഇപ്പൊ തന്നെ അങ്ങോട്ട് അയക്കുക. 2 അയച്ചുകൊണ്ടേ ഇരിക്കുക. ഞാൻ എപ്പ പറഞ്ഞാലും നിങ്ങൾ മെസ്സേജസ് അയക്കുക, എന്നിട്ട് ഞാൻ കൃത്യമായിട്ട് ആർക്കൊക്കെയാണ് ടിക്കറ്റ് കിട്ടിയെന്നുള്ളത് അറിയിക്കാം. കപ്ലെൻട്രി പാസ്സാണ്, 1 കപ്ലെൻട്രി പാസ്സാണ്. ഓരോ സിനിമയ്ക്ക് ഓരോ കപ്ലെൻട്രി പാസ് വീതമാണ് ഓരോ ഷോയിലും കിട്ടുന്നത്. സോ വേഗം ആയിക്കോട്ടെ, HT Space ഖലീഫയാണെങ്കിൽ അങ്ങനെ, അല്ല ബദലഹീം കുടുംബ യൂണിറ്റ് ആണെങ്കിൽ അങ്ങനെ, നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് അയക്കേണ്ട നമ്പർ 0585829220. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ട്രെൻഡിങ് സോങ്ങിലേക്ക് പോവാം. അതോടൊപ്പം തിരിച്ചു വരുമ്പോൾ നിങ്ങൾ എന്നോട് മറക്കാണ്ട് ഓർപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? അപ്പൊ നിങ്ങൾ നിത്യക്ക് എന്താ പറഞ്ഞാൽ പുരന്തിനെ ഓർപ്പിക്കുന്നത്, എന്നാലും അങ്ങനെ അല്ലല്ലോ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയല്ലേ. അപ്പൊ അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഒരു മെസ്സേജ് അയച്ചാൽ എന്റെ കൂടെ ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നും. ഇനി 3 ഞാൻ മാത്രം അവിടെ നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നില്ലേ? അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളും കൂടെ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞത്. പണ്ടൊരു ദിവസം ഇതുപോലെ പറഞ്ഞത് എനിക്ക് ഓർമ്മയുള്ളൂ, പിന്നെ ഞാൻ എയറിലായിരുന്നു. കാരണം ഞാനൊന്ന് പറഞ്ഞതിൽ എന്തോ ഒരു വാക്ക് വിഴുങ്ങിപ്പോയി. സ്വാഭാവിക മനുഷ്യരല്ലേ, ആ വാക്ക് വിഴുങ്ങിയ വാക്കിനെ എടുത്തുകൊണ്ട് ഒരാള് മെസ്സേജ് അയച്ച് എന്നെ കൊന്നു. അങ്ങനൊന്നും പാടില്ല, വളരെ സ്നേഹമായി വളരെ സൗഹാർദ്ദപരമായി നമുക്ക് സംസാരിച്ചു പോവാം. ഇനി 3 അപ്പൊ നമ്മൾ ആരംഭിക്കുകയാണ് ഹോം 92.2 FM മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
2: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് 92 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய். നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും എ ബി സി കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. എ ബി സി കാർഗോവൻ കൊറിയർ നമ്പർ 1 NGCC TNC അപ്ലൈ.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.

0: listening to Home 92.2 FM. Home is a feeling.
1: എന്നമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
2: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം, പ്രവാസി ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
2: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും,
3: വലിയൊരു ഓണാഘോഷം. സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, നമ്മുടെ ഓണം.
2: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948.
3: Brought to you by Volcano LED Display. Professional indoor and outdoor LED display solution providers in UAE. Call now 052-524-2017.
4: Gen Z ella nammude pillarokke chumma vibe ottu maatti pidikkam.
5: Malayilum veyililum kooda.

0: ഹൃദയഹാരിയായ മറ്റൊരു കുടുംബ ചിത്രവുമായി ഈ ഓണക്കാലത്ത് നിവിൻ പോളി എത്തുന്നു. ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ഫഹദ് ഫാസിൽ, ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ എന്നിവർ ചേർന്ന് നിർമ്മിച്ച് പ്രേമലവും തണ്ണീർമത്തൻ ദിനങ്ങളും ഒരുക്കിയ ജനപ്രിയ സംവിധായകൻ ഗിരീഷ് എ ഡി ഒരുക്കുന്ന ഏറ്റവും പുതിയ ഫാമിലി എന്റർടൈനർ ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
1: കിട്ടിയേണ്ടിരുന്നാൽ നമ്മൾ നിർത്തി പോകേണ്ടിരുന്നാൽ അത് കറക്റ്റ് സമയത്ത് അത് കറക്റ്റ് പ്ലാൻഡായിട്ട് തന്നെ ദൈവം നമുക്ക് കൊണ്ടുതരും.
0: നിവിൻ പോളിക്കൊപ്പം നായികയായി മമിത ബൈജുവും സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, സുരേഷ് കൃഷ്ണ, ശ്രീൻറ തുടങ്ങി ഒരു വലിയ താരനിരയും അണിനിരക്കുന്നു. ഓഗസ്റ്റ് 21 തിയേറ്ററുകളിലേക്ക് എത്തുന്നു സൂപ്പർ ഹിറ്റ് ഫാമിലി എന്റർടൈനർ ബെത്ലഹേം കുടുംബ യൂണിറ്റ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

0: പാരമ്പര്യത്തിന്റെ രുചിയോടും ഓണസദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടേരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ.
1: മിഡ് മോർണിംഗ് വിത്ത് നിത്യ. എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100
1: You are listening to Mid Mornings with Nitya.

0: Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.
9: Mid-morning with Nitya.

0: Home FM Headlines.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: പാർലമെന്റിൽ ഇന്നും പ്രതിഷേധം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ്. പാർലമെന്റിനകത്തും പുറത്തും ഭരണ പ്രതിപക്ഷ വാക്പോരുണ്ടായി. പരസ്പര മുദ്രാവാക്യവുമായി ഭരണ പ്രതിപക്ഷം. പാർലമെന്റ് വളപ്പിൽ മുദ്രാവാക്യം വിളിച്ച് പ്രതിപക്ഷം. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി ഒളിച്ചോടരുതെന്ന ബാനറുമായി NDA എംപിമാരും രംഗത്തെത്തി. ഡൽഹി പ്രതിഷേധത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി നൽകുമെന്ന സർക്കാരിന്റെ നിർദ്ദേശം പ്രതിപക്ഷം പൂർണ്ണമായും തള്ളി. വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാൻ ആര് അനുമതി നൽകിയെന്ന് സർക്കാർ വ്യക്തമാക്കണം. സംഭവത്തിൽ പ്രധാനമന്ത്രി മാപ്പ് പറയണമെന്നും അയോധ്യ സംഭാവനക്കൊലയിൽ അടിയന്തര ചർച്ച വേണമെന്നുമുള്ള ആവശ്യങ്ങളിൽ പ്രതിപക്ഷം ഉറച്ചുനിന്നു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം വ്യാഴാഴ്ച അവസാനിക്കാനിരിക്കെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ നിലപാട് കടുപ്പിച്ച് പ്രതിപക്ഷം. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് അതിക്രമത്തിൽ അമിത്ഷായുടെ പ്രസംഗമല്ല പ്രസ്താവനയാണ് വേണ്ടതെന്ന് ജോൺ ബ്രട്ടാസ് MP. 17 ദിവസമായി ആഭ്യന്തരമന്ത്രി സഭയിൽ വരുന്നില്ല, ഇതാദ്യമായാണ്. അയോധ്യ സംഭാവനക്കുള്ള E20 പെട്രോൾ എന്നിവയിൽ ചർച്ച വേണമെന്നും ജോൺ ബ്രട്ടാസ് MP. പ്രതിപക്ഷ നിരന്തരം ആവശ്യങ്ങൾ മാറ്റിമറിക്കുകയാണെന്നും കോൺഗ്രസ് ഗോൾ പോസ്റ്റ് മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നും കേന്ദ്രമന്ത്രി JP നദ്ദ. മറ്റന്നാൾ പാർലമെന്റ് സമ്മേളനം അവസാനിക്കാനിരിക്കെ FCRA ഭേദഗതി ബിൽ കൊണ്ടുവരാൻ സർക്കാർ നീക്കം നടത്തുന്നതായി സൂചനയുണ്ട്. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി സ്ഥാനത്ത് വീണ്ടും മാറ്റം. നരേഷ് പാൽ ഗംഗ്വാറിന്റെ നിയമനം മരവിപ്പിച്ചു. നിയമനം പ്രഖ്യാപിച്ച 3 ആഴ്ചയ്ക്കുള്ളിലാണ് മാറ്റം. ഗംഗ്വാറിന് പകരം ദീപ്തി ഗൌർ മുഖർജി പുതിയ സെക്രട്ടറിയാകും. 93 ബാച്ച് മധ്യപ്രദേശ് കേഡർ IAS ഉദ്യോഗസ്ഥയായ ദീപ്തി ഗൌർ മുഖർജി നിലവിൽ കോർപ്പറേറ്റ്കാര്യ മന്ത്രാലയത്തിലെ സെക്രട്ടറിയാണ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പ്രതികളുടെ നുണ പരിശോധനാ ഹർജി തള്ളി കോടതി. പോളിഗ്രാഫ് ബ്രെയിൻ മാപ്പിംഗ് പരിശോധനയ്ക്ക് അനുമതി നൽകാതെ ഡൽഹി ഫാസ്റ്റ് ട്രാക്ക് കോടതിയാണ് ഹർജി തള്ളിയത്. 3 പ്രതികളാണ് പരിശോധന ആവശ്യപ്പെട്ടത്. അതേസമയം നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയിൽ NTAയുടെ ആഭ്യന്തര സംവിധാനങ്ങളിൽ വീഴ്ചയുണ്ടായെന്ന് കണ്ടെത്തൽ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ കരിങ്കൊടി പ്രതിഷേധത്തിൽ BJP യുവമോർച്ച പ്രവർത്തകർക്കെതിരെ കേസ്. 10 പ്രവർത്തകർക്കെതിരെയാണ് റെയിൽവേ പോലീസ് കേസെടുത്തത്. ഇന്നലെ രാത്രിയാണ് മന്ത്രി N. ഷംസുദ്ദീനു നേരെ പ്രവർത്തകർ കരിങ്കൊടി കാട്ടിയത്. കാസർഗോഡ് സ്കൂളുകളിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരത്തിലെ ചോദ്യാവലി വിവാദത്തിൽ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തിരുന്നു. വിവാദ ചോദ്യം തയ്യാറാക്കിയ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തത് അച്ചടക്ക നടപടിയുടെ പ്രാഥമിക ഘട്ടം മാത്രമാണെന്നും സംഭവത്തിൽ വിശദമായ അന്വേഷണം നടന്നുവരികയാണെന്നും മന്ത്രി പറഞ്ഞിരുന്നു. ജന്തർമന്ദറിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ കേസിൽ TG മോഹൻദാസ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരായി. ഇന്നലെ ജാമ്യം ലഭിച്ചെങ്കിലും ജാമ്യ വ്യവസ്ഥ പ്രകാരമാണ് ഹാജരായത്. തുടർച്ചയായ 3 ദിവസം ഹാജരാകണമെന്നാണ് ജാമ്യ വ്യവസ്ഥ. ഇതുകൂടാതെ എല്ലാ തിങ്കളാഴ്ചകളിലും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകേണ്ടതുണ്ട്. അധിക്ഷേപ പരാമർശത്തിൽ അറസ്റ്റിലായ RSS സഹയാത്രികൻ TG മോഹൻദാസിന്റെ ജാമ്യ ഉത്തരവ് പുറത്ത്. പോലീസിന്റെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞാണ് തിരുവനന്തപുരം ACJM കോടതി ഉത്തരവ്. അറസ്റ്റ് സുപ്രീംകോടതി വിധിയുടെ ലംഘനം. സുപ്രീംകോടതിയുടെ ഭരണഘടനാപരമായ നിർദ്ദേശത്തെ പോലീസ് അവഗണിച്ചു. നോട്ടീസ് നൽകിയാൽ പ്രതി ഒളിവിൽ പോകുമെന്ന പോലീസ് വാദം അംഗീകരിക്കാൻ കഴിയില്ല. നോട്ടീസ് നൽകാത്തത് പോലീസിന് തൃപ്തികരമായി ന്യായീകരിക്കാനായില്ലെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. ജി സുധാകരന്റെ ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട CPM. ആലപ്പുഴ മെഡിക്കൽ കോളേജ് നിയമനത്തിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കോഴ വാങ്ങി എന്നായിരുന്നു ജി സുധാകരന്റെ ആരോപണം. ഈ ആരോപണം വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് CPM പരാതി നൽകി. മുൻ MLA H. സലാമാണ് ആഭ്യന്തരമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയത്. അന്വേഷണം ഉണ്ടാകുമെന്ന് മന്ത്രി ഉറപ്പ് നൽകി. ഒരു പൊതുപരിപാടിയിലായിരുന്നു സുധാകരൻ ആരോപണം ഉന്നയിച്ചത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ LDF സർക്കാരിന്റെ 5 വർഷക്കാലം 100 പേരെ നിയമിച്ചുവെന്നും ഒരാൾക്ക് 2 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയാണ് നിയമനം നടന്നതെന്നും കൈക്കൂലി വാങ്ങിയവരെ തനിക്കറിയാമെന്നുമായിരുന്നു ജി സുധാകരൻ പരസ്യമായി പറഞ്ഞിരുന്നത്. കൊളംബിയയിലുണ്ടായ വൻ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 200-നോടടുക്കുന്നു. 500-ലധികം പേർക്ക് പരിക്ക്. നിരവധി കെട്ടിടങ്ങൾ തകർന്നു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. മരണസംഖ്യ ഉയർന്നേക്കുമെന്ന് റിപ്പോർട്ട്. റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന് പിന്നാലെ കൊളംബിയയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ സമാധാന ചർച്ചയ്ക്ക് പുതിയ ഉപാധിയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിൽ നിന്ന് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ട്രംപ്. US തുടർ ചർച്ചകൾ നടക്കണമെങ്കിൽ ഈ നിബന്ധന പാലിക്കണം. ഹോർമസ് തുറക്കുന്നതിന് ഇറാൻ യുദ്ധത്തിലുണ്ടായ നാശനഷ്ടങ്ങൾക്ക് പരിഹാരം ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതേ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. സൌദി അറേബ്യയും തുർക്കിയും ചേർന്ന് രൂപം കൊടുത്ത ത്രികക്ഷി പ്രതിരോധ കരാർ ഇറാനുള്ള ഭീഷണിയല്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഗായ്. US പശ്ചിമേഷ്യയിലെ സമാധാനത്തെക്കുറിച്ചുമുള്ള ധാരണ മാറുന്നതിന്റെ തെളിവാണ് കരാറെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബസ് ഓൺ ഡിമാൻഡ് മൂന്നിടങ്ങളിൽ രണ്ടാഴ്ചത്തേക്ക് സൗജന്യ യാത്ര. യാത്രക്കാർക്ക് തങ്ങളുടെ ആവശ്യാനുസരണം ബുക്ക് ചെയ്ത് യാത്ര ചെയ്യാൻ കഴിയുന്ന ദുബായ് ആർ ടി ഐയുടെ ബസ് ഓൺ ഡിമാൻഡ് സേവനം പുതിയ മൂന്ന് പ്രദേശങ്ങളിലേക്ക് നേരത്തെ വ്യാപിപ്പിച്ചിരുന്നു. അൽകോ, സത്വ, മിർദിഫ് എന്നിവിടങ്ങളിലേക്കാണ് സേവനം ആരംഭിച്ചത്. ഇവിടങ്ങളിൽ ആദ്യഘട്ടത്തിൽ യാത്രക്കാർക്ക് സൌജന്യമായി പരിധിയില്ലാതെ യാത്ര ചെയ്യാം. സത്വയിലെ മിർദിഫിലും തിങ്കളാഴ്ച മുതൽ ഈ മാസം 23 വരെയും അൽകോസിൽ ഈ മാസം 16 വരെയും സൌജന്യമായി യാത്ര ചെയ്യാം. തിങ്കൾ മുതൽ വ്യാഴം വരെ രാവിലെ 5 മുതൽ അർദ്ധരാത്രി വരെയാണ് സമയം. വെള്ളി ശനി ദിവസങ്ങളിൽ രാവിലെ 5 മുതൽ പിറ്റേന്ന് പുലർച്ചെ 1 മണി വരെയും ഞായറാഴ്ച രാവിലെ 8 മുതൽ അർദ്ധരാത്രി വരെയും യാത്ര ചെയ്യാം. മഹാരാഷ്ട്രയിൽ സിബിഎസ്ഇ സൌത്ത് സോൺ തായ്ക്കൊണ്ടോ മത്സരത്തിനിടെ എതിരാളിയുടെ ചവിട്ടേറ്റ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ സംഭവത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ കുടുംബം. തൃശൂർ പെരുമ്പലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥി ഫൈസ് അബ്ദുൾ ജലീലിനെ ഗുരുതര പരിക്കുകളോടെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മാധ്യമങ്ങൾക്കെതിരെ പരാതിയുമായി അർജന്റീനിയൻ ഇതിഹാസ താരം ലിയോണൽ മെസ്സി. പിതാവിന്റെ സംസ്കാര ചടങ്ങുകളിൽ മാധ്യമങ്ങൾ അതിക്രമിച്ചു കയറി തങ്ങളുടെ സ്വകാര്യത നശിപ്പിച്ചുവെന്ന് മെസ്സി. ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോയ്ക്ക് പിന്തുണയുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇൻഫാന്റിനോയെ പുറത്താക്കേണ്ട കാര്യമില്ല, തന്റെ പിന്തുണ അദ്ദേഹത്തിനെന്ന് ട്രംപ്. വിശദവാർത്ത ഒരു മണിക്ക്.
0: Home FM News was brought to you by Danya Group of Companies since 1982.
3: Time check.
0: Brought to you by Ozone Cargo.
2: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 7 മിനിറ്റ്.
3: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
3: Weather update.
0: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 41%.
3: Weather update.
0: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
4: Mid morning with Nitya.
2: നമസ്കാരം, വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. കഴിഞ്ഞ മണിക്കൂറിൽ എന്തൊക്കെയോ പറഞ്ഞിട്ട് മുങ്ങിയെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് അല്ലെ. വളരെ അർജന്റായിട്ട് ഓണമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളിൽ പെട്ടുപോയി. മീറ്റിംഗ്, അതുപോലെ വീഡിയോ ഷൂട്ട്, അങ്ങനെയൊക്കെ ആയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളിൽ തിരക്കായി പോയിട്ട്. അതുകൊണ്ടാണ് പാട്ട് കേൾപ്പിക്കാനായിട്ട് പാട്ടൊക്കെ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടൊക്കെ കേൾപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എനിവേ, ഇപ്പത്തിരിക്കെ എത്തുമ്പോൾ നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM-ൽ മിഡ് മോർണിംഗ് ടൈമാണ്. ഓക്കെ, അപ്പൊ ഇന്നലെ എല്ലാവരും വളരെ സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞത് ഓർത്തിട്ട് എന്നോട് ചോദിച്ചത്, ചാവിശേഷം ചോദിച്ചുകൊണ്ട് സീമ എത്തിയിട്ടുണ്ടായിരുന്നു, അതുപോലെ ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനിതാ പറയാൻ പോകുന്നത് നമ്മുടെ ചായവിശേഷം. ഈ ഒരു സമയത്ത് ഒരു കപ്പ് ചായയൊക്കെ കയ്യിലിരുന്നാൽ നന്നായിരിക്കും അല്ലേ. ഞാനിപ്പോൾ എന്താണെന്നല്ലേ, വളരെ കുറച്ച് ദിവസങ്ങളായിട്ട് ചായ, പാലൊഴിച്ച് ചായ കുടിക്കാറേ ഇല്ല കേട്ടോ. എന്തൊരു ഇഷ്ടമായിരുന്നു എന്നറിയുമ്പോൾ എനിക്ക് ചായ, ദിവസം രണ്ട് ചായ അല്ലെ, കൂടിപ്പോയാൽ മൂന്ന്, അതിനപ്പുറത്തേക്കൊന്നും പോവില്ല. എന്താ പറയുക, ചായ കുടിക്കുന്ന ആ സമയത്ത് ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചായ കുടിക്കാൻ തോന്നില്ല കേട്ടോ. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചായ കുടിക്കാൻ തോന്നില്ല, നാരങ്ങവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ചായ കുടിക്കാൻ തോന്നില്ല. ചായ കുടിക്കുന്ന നേരത്ത് വേറെ ഒന്നും എനിക്ക് പറ്റത്തില്ല. അത് നല്ല കിടിലൻ ചായ ഊതി കുടിക്കണം. അത് ഒരു ഭയങ്കര ഇഷ്ടമുള്ള ഒരു, വൈകിട്ട് ഒരു 4, 5 മണിക്കകത്ത് ഒരു ചായ കുടിക്കണം. വൈകിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്, സോറി, രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു നല്ല ചായ കുടിക്കണം. അതിനപ്പുറത്തേക്ക് എനിക്ക് എപ്പോഴും ചായ കുടിക്കണമെന്നൊന്നുമില്ല. പിന്നെ നമ്മളെല്ലാവരും ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് ഫ്രീ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ മാത്രം ഒന്ന് വൈകിട്ട് പോയിട്ടൊരു ചായ കുടിക്കാറുണ്ട്. പിന്നെ വീട്ടിലും പോയിട്ട് അങ്ങനെയായിരുന്നു എൻ്റെ റുട്ടീൻ. ബട്ട് ഇപ്പോൾ ചായയോട് ഭയങ്കര ഒരു പാൽച്ചായയോട് ഭയങ്കര ഒരു ഇഷ്ടക്കുറവാണ് കേട്ടോ. അതേസമയം നല്ല ബ്ലാക്ക് ടീ കുടിക്കാറുണ്ട്, അതുപോലെ ഒരു ലൈറ്റ് കോഫി കുടിക്കാറുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളൂ. എന്തായാലും ശരി, നമ്മൾ ഇന്നലെ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഈ പൊന്നോണം നമുക്ക് ഒരുപാട് ആഘോഷങ്ങളുടെയും ആത്മനിർവൃതിയുടെയും ഒക്കെയാണ്. ഞങ്ങൾ ഇന്നലെ പറഞ്ഞില്ലേ, ശരിക്കും ഈ ഒരു ഓണക്കാലം എന്ന് പറയുന്നത് ഹോം 92.2 FM-നെ സംബന്ധിച്ച് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞാനേ പറയാൻ വന്ന സാധനങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
5: യെസ്. അപ്പോ ഇപ്രാവശ്യം നമ്മുടെ ഫസ്റ്റ് ആനിവേഴ്സറി കൂടിയാണല്ലോ, അപ്പൊ നിങ്ങളുടെയൊക്കെ ഒരു സ്നേഹവും സഹകരണവും ഒക്കെയാണ് നമുക്ക് ടെക്നിക്കലേക്ക് കുറെ കുറെ ഇഷ്യൂസ് ഒക്കെ വന്നിട്ട് പോലും നിങ്ങൾ ഞങ്ങളെ ചേർത്ത് പിടിച്ചില്ലേ. ഇനി അങ്ങോട്ടൊരു പുതിയ വർഷത്തിലേക്ക് ഞങ്ങൾ കാലെടുത്ത് വെക്കുമ്പോഴും നിങ്ങളുടെ ഈ സ്നേഹവും സഹകരണവും എപ്പോഴും ഞങ്ങളുടെ കൂടെ കാണണം. ഉണ്ടാവുമെന്നറിയാം, എന്നാലും പുതിയ പുതിയ ആൾക്കാരൊക്കെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യട്ടെ. ഇപ്പോ നമ്മുടെ നാട്ടിലൊക്കെ ഈ രാവിലെ എഴുന്നേറ്റാൽ അല്ലെങ്കിൽ വൈകുന്നേരം ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് നമ്മുടെ വീട്ടിലേക്ക് എത്തിയാൽ നമ്മൾ ആദ്യം ആഗ്രഹിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നല്ല ചൂടുള്ള ഒരു കപ്പ് ചായ ആയിരിക്കും അല്ലേ. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് കുടിക്കുന്ന ഗ്ലാസ്സും വളരെ പ്രാധാന്യം അർഹിക്കുന്നു കേട്ടോ. എനിക്ക് പേപ്പർ ഗ്ലാസ്സിൽ ചായ കുടിക്കുന്നത് ഇഷ്ടമേ അല്ല. എവിടെ പോയാലും ഞാൻ കുടിക്കാൻ അങ്ങനെ ഒരു അവസരം വന്നാൽ പരമാവധി ഒഴിവാക്കാറാണ് പതിവ്. അതുപോലെ യമണ്ടൻ വലിയ ഗ്ലാസ്സൊക്കെ ഇല്ലേ, നമ്മൾ ജ്യൂസ് കുടിക്കുന്ന ഗ്ലാസ്സിലൊക്കെ ചില വീടുകളിൽ ചെന്നാൽ ചായ തരും, ഇഷ്ടമേ അല്ല കേട്ടോ. അങ്ങനെയൊന്നും പറ്റില്ല. നമുക്ക് തമിഴ്നാട്ടിൽ കാണുന്ന ഒരു ഗ്ലാസ് ഉണ്ടല്ലോ ഇങ്ങനെ കട്ട്സൊക്കെ ഉള്ള പോലെ നീളത്തിൽ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനപ്പുറത്തേക്കാണെങ്കിൽ നല്ല മീൻസ് എന്താ ടീ മഗില്ലേ, അതും ചെറുത്, വലിയതൊന്നും എനിക്കിഷ്ടമല്ല. ചെറിയ മഗില് ആവശ്യത്തിന് ചായ, ഈ പതച്ച് നിറയെ ഗ്ലാസ്സിൽ കൊണ്ടുവരുന്ന ഒന്നും എനിക്കിഷ്ടമല്ല. ഒരു കുറച്ച് വളരെ മാന്യമായിട്ട് നോക്കി ഇങ്ങനെ ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ പണ്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ഒരു ഗ്ലാസ് ചായ കൊടുക്കുമ്പോൾ നിറഞ്ഞു തൂവി നമ്മുടെ ചുണ്ടൊക്കെ പൊള്ളുന്ന പോലെ ആർക്കും ചായ കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. പതപ്പിക്കുന്നതാണെങ്കിലും ഒരു നോർമൽ മതി. അതിനപ്പുറത്തേക്ക് പോകുന്നത് അതൊക്കെ ഒന്ന് നമുക്ക് ചായ കുടിക്കാനുള്ള ഇഷ്ടമാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് അങ്ങനെയൊക്കെയാണ് എൻ്റെ ഇഷ്ടങ്ങൾ. നിങ്ങളുടെ ഇഷ്ടങ്ങളും അങ്ങനെ തന്നെയാണോ? എന്തായാലും ശരി, ഞാൻ ചോദിക്കാൻ പോകുന്ന കാര്യം വെച്ചാൽ ചില ആൾക്കാർക്ക് ഒരു കപ്പ് ചായ ഉണ്ടാക്കാൻ 5 മിനിറ്റ് വേണം അല്ലേ, ചിലർക്ക് 10 മിനിറ്റ് വേണം. എന്നാൽ ഒരു മണിക്കൂറിൽ എത്ര കപ്പ് ചായ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പൊ കേട്ടോ, വെറും ഒരു മണിക്കൂറിൽ എണ്ണിയാൽ തീരാത്ത അത്രയും കപ്പ് ചായ തനിയെ ഉണ്ടാക്കി ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കി ഞെട്ടിച്ചിരിക്കുന്ന ഒരു മിടുക്കിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സൗത്ത് ആഫ്രിക്കൻ വംശജയായിട്ടുള്ള ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഇങ്കാ ഡേ വാലെ എന്ന സ്ത്രീയാണ് ഈ ഒരു അപൂർവ നേട്ടം കൈവരിച്ചിരിക്കുന്നത് കേട്ടോ. വെറും 60 മിനിറ്റ് കൊണ്ട് ഇങ്ക ഉണ്ടാക്കിയത് എത്ര കപ്പ് ചായയാണെന്ന് അറിയാമോ? കൃത്യം പറഞ്ഞാല് ആകെ മൊത്തം ടോട്ടൽ 249 കപ്പ് ചായയാണ് വെറും 60 മിനിറ്റ്സ് കൊണ്ട് ഇങ്ക ഉണ്ടാക്കിയത്. കേൾക്കുമ്പോൾ തോന്നാം ഒരു പക്ഷേ ഇറ്റ് വിൽ ബി ഈസി, ബട്ട് എന്താ പറയുക, സംഗതി എന്ന് പറയുന്നത് ചലഞ്ചിങ് ആയിരുന്നു. ഗിന്നസ് അധികൃതരുടെ ശക്തമായിട്ടുള്ള ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇതിന്റെ കൂടെ ഉണ്ടായിരുന്നു. അതായത് ഓരോ കപ്പിലും കുറഞ്ഞത് 142 മില്ലി ലിറ്റർ വെള്ളമെങ്കിലും ഉണ്ടായിരിക്കണം. അതുമാത്രമല്ല, ചായ തിളപ്പിച്ച് കപ്പിലേക്ക് ഒഴിച്ചതിന് ശേഷം പാലോ പഞ്ചസാരയോ ചേർത്ത് നന്നായി ഇളക്കി പാകപ്പെടുത്തിയിരിക്കണം. അപ്പൊ അത്രയും സമയം എടുക്കുന്നുണ്ട് അല്ലേ. അപ്പൊ ഇതെല്ലാം വെറും ഒരു മണിക്കൂറിനുള്ളിൽ ഇങ്ക തനിയെ ചെയ്ത് തീർക്കായിരുന്നു ഈ 249 ഗ്ലാസ് ചായ. അപ്പൊ ഈ ഒരു റെക്കോർഡ് അറ്റംപ്റ്റില് മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം കൂടിയുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, റെക്കോർഡ് കുറിച്ചതിന് ശേഷം ഉണ്ടാക്കിയ ഈ 249 കപ്പ് ചായയും അവിടെ ഉണ്ടായിരുന്ന കാണികൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ ഓഡിയൻസിന് വിസിറ്റേഴ്സിനൊക്കെ ഇങ്ക ഫ്രീ ആയിട്ട് കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ദിവസം ചായ പ്രേമികൾക്കായിട്ട് മാറ്റിവെച്ചാൽ പോലും ഇത്രയധികം കപ്പ് ചായ ഒരാൾക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല അല്ലേ. ഇങ്കയുടെ ഈ ഒരു അപാരമായിട്ടുള്ള എനർജിയും സ്പീഡും കണ്ടപ്പോൾ പല ആൾക്കാരും സോഷ്യൽ മീഡിയയിൽ കുറിച്ച് എന്താണെന്ന് അറിയാമോ, ഒരു ട്രൂ ടീ ലവർക്ക് മാത്രമേ ഇത് സാധിക്കൂ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു മണിക്കൂർ കിട്ടിയാൽ നമ്മുടെ പ്രിയപ്പെട്ട ജോലി എത്ര വേഗത്തിൽ നമുക്ക് ചെയ്തു തീർക്കാൻ സാധിക്കും എന്നുള്ളത്. അപ്പോൾ അതിന് ഇത്രയേ ഉള്ളൂ, ചായ ഉണ്ടാക്കുക എന്നുള്ളതല്ല. നമ്മുടെ ഈ ലോകത്തുള്ള എല്ലാ ജോലികളും ഇഷ്ടത്തോടുകൂടി നമ്മുടെ ജോലിയോട് അത്ര തന്നെ റെസ്പോൺസിബിലിറ്റി അതുപോലെ തന്നെ ഏറ്റെടുത്തുകൊണ്ട് അത്രയും റെസ്പെക്ട് ചെയ്തുകൊണ്ട് നമ്മൾ അതിനെ ചെയ്യാൻ ശ്രമിച്ചാൽ വിതിൻ 60 മിനിറ്റ്സ് നമുക്കത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ചായക്കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ പറയുമല്ലോ. അതോടൊപ്പം ഖലീഫയും നമ്മുടെ ബദൽഹേം കുടുംബ യൂണിറ്റും 20-21 തീയതികളിൽ റിലീസാകാൻ പോവുകയാണ്. നിങ്ങൾക്കിതിൽ ഏത് സിനിമയാണ് കാണാൻ ആഗ്രഹം? HT Space ഏത് സിനിമയാണോ ഇഷ്ടം, ഖലീഫയാണെങ്കിൽ അങ്ങനെ, ബദൽഹേം കുടുംബ യൂണിറ്റ് ആണെങ്കിൽ അങ്ങനെ, നിങ്ങൾ കൃത്യമായിട്ട് മെസ്സേജ് അയയ്ക്കുക 0585829220 എന്ന നമ്പറിലേക്ക്.
4: You're listening to Home 92.2 FM. Home is a feeling.

0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.

0: Mid Morning with Nitya.
1: Yes, Home 92.2 FM ൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ് ഷോ ആണ്. ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് നിത്യ. അപ്പോൾ ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. ഓരോരുത്തർ കരച്ചിലും വേളം കേട്ടോ, മൂവിയുടെ ടിക്കറ്റ് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഒന്നുമില്ല കല്ലി വല്ലി, നമ്മൾ 20-21 ഡേറ്റിലല്ലേ. ഞാൻ പറയുമ്പോഴൊക്കെ നിങ്ങൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കണമെങ്കിൽ മാത്രമേ എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു പ്രോസസ്സ് അങ്ങനെ നടന്നോട്ടെ. ഓക്കെ, എന്താണ് രണ്ട് പടവും ഇഷ്ടമാണ്? അയ്യോ, രണ്ട് പടവും പറ്റില്ല. ഏതെങ്കിലും ഒരു സിനിമയ്ക്ക് മെസ്സേജ് ആയി കേട്ടോ. സെലക്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് കാണും. നേരത്തെ ചായക്കഥ പറഞ്ഞപ്പോൾ, ഹായ് നിത്യ, ദാറ്റ്സ് എ ഗുഡ് സ്റ്റോറി, മീ ഓൾസോ സെയിം ലൈക്ക് യു, ഐ എം നോട്ട് എ ടീ ലവർ. രാവിലെ ഒരു ചായ അത് മാത്രം, പക്ഷെ ഞാൻ ഭയങ്കര ടീ ലവർ ആണ് ദേവി. പക്ഷേ ഈ പറഞ്ഞപോലെ അതിനകത്തൊരു എന്താ ഒരു ഒരു കൺട്രോൾ ഉണ്ടെന്ന് മാത്രം. രാവിലെയും വൈകുന്നേരത്തും കൂടിപ്പോയ മറ്റെന്തെങ്കിലും ഒക്കേഷനിൽ നമ്മൾ പുറത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്കോ വൈകിട്ടോ ചിലപ്പോൾ ഒന്നുകൂടെ കുടിച്ചെന്നിരിക്കും. എനിക്ക് അധികം ചായ കുടിക്കാൻ ഇഷ്ടമില്ല, പക്ഷേ എനിക്ക് ചായ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എൻ്റെ എനർജിയെ കീപ്പ് ചെയ്യുന്നത് മൊത്തവും ചായയാണ്. ആ ചായയുടെ നല്ല നിമിഷങ്ങളും നല്ല ഓർമ്മകളും, ചില പാട്ടുകളും സിനിമകളും നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നല്ല ഓർമ്മകൾ സമ്മാനിക്കുന്നത് പോലെ തന്നെ ഈ ചായ കുടിക്കുന്നത് നല്ല കുറേ ഓർമ്മകൾ സമ്മാനിക്കാറുണ്ട്. അതുകൊണ്ടൊരു ചായ ലവറാണ് കേട്ടോ ഞാനും. പിന്നെ ചായയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഒത്തിരി പേര് മെസ്സേജ് അയച്ചിരുന്നല്ലോ. എവിടെ എവിടെ പോയി എവിടെ? ആ പിന്നൊരു ഫ്രണ്ട് സത്യമണ്ഡല, പിന്നെ ഖലീഫ മൂവീസിൻ്റെ സെറ്റിൽ പുള്ളി വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആർട്ട് ഗ്രൂപ്പിൽ 4-5 days അവിടെ കുറച്ചു മീൻസ് വർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ സ്ക്രീനിൽ ചിലപ്പോൾ കാണാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. എനിവേ വരട്ടെ സത്യ, ഞങ്ങൾ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്നാണ് മൂവി കാണുന്നതെങ്കിൽ താങ്കളെ ഞങ്ങൾ നേരിട്ട് കാണും. ഞങ്ങൾക്കും ആ ഒരു ഭാഗ്യമില്ലേ. അപ്പോൾ ചായയുടെ ബന്ധപ്പെട്ട് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഞാനിപ്പോൾ കാണുന്നില്ല. എനിവേ എന്തായാലും അയച്ചതിൽ സന്തോഷം. ഇനിയും മെസ്സേജസ് അയച്ചുകൊണ്ടിരിക്കുക. 20 August ഖലീഫ മൂവി റിലീസ് ചെയ്യുന്നുണ്ട്. 21 August ബദൽഹേം കുടുംബ യൂണിറ്റ്. ബദൽഹേം കുടുംബ യൂണിറ്റിൽ മമിത ബൈജുവും അതുപോലെ നിവിൻ പോളി ഒരുമിച്ചെത്തുന്ന ഫസ്റ്റ് മൂവിയാണ് കേട്ടോ. പിന്നെ അതുപോലെ നമ്മുടെ വൈശാഖും പൃഥ്വിരാജും ഒരുമിക്കുന്നു എന്നുള്ള, അല്ലെങ്കിൽ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഒരു പോക്കിരി രാജയ്ക്ക് ശേഷം തോന്നുന്നു കേട്ടോ, ഒരുമിക്കുന്ന ഒരു മൂവി എന്നുള്ള പ്രത്യേകതയും ഖലീഫയ്ക്കുണ്ട്. ഖലീഫയിലെ പാട്ടുകളൊക്കെ ഇതിനോട്

0: തന്നെ ഹിറ്റ് ആയിട്ടുണ്ട്. പിന്നെ അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾക്ക് ഏത് ഏത് ഡേറ്റ്സിലാണ് ഈ സിനിമകൾ കാണാൻ പോകുന്നത് എന്നുള്ളത് ഞങ്ങൾ നിങ്ങളെ പതുക്കെ അറിയിക്കുള്ളൂ. നിങ്ങൾ എന്തായാലും മൂവി വെള്ളി ശനി ദിവസങ്ങളിൽ നിങ്ങൾ ആ മൂവിക്ക് വേണ്ടി മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾ ഫ്രീ ആയിരിക്കുക എന്നുള്ളത് കൂടി നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. എന്തെങ്കിലും കാരണവശാൽ ആ സമയത്ത് ഞാൻ വരുന്നില്ല എന്ന് തീരുമാനിക്കുകയാണെങ്കിലുള്ള പ്രശ്നം വെച്ചാൽ മറ്റൊരാളുടെ അവസരം നഷ്ടപ്പെടുകയാണ്. മാക്സിമം ആ ഡേറ്റിൽ ഇപ്പോഴേക്ക് അങ്ങ് ഫിക്സ് ചെയ്ത് വെച്ചോ കേട്ടോ. അപ്പം നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഒരുപാട് ആൾക്കാരിപ്പോൾ കുറേ നാളുകളായിട്ട് അൺസർട്ടനിറ്റി പല പ്രശ്നങ്ങൾ കൊണ്ട് ജോലിയില്ലാതെയും മറ്റ് പല ബുദ്ധിമുട്ടുകളും ഒക്കെ കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വലിയൊരു ആശ്വാസം തരുന്നൊരു വാർത്തയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ഗൾഫ് നാട്ടിലായിക്കോട്ടെ, പ്രത്യേകിച്ച് ഇവിടെ ദുബായിൽ ജോബ് തിരഞ്ഞ് നടന്ന് ക്ഷീണിച്ച അല്ലെങ്കിൽ ജോബ് മാർക്കറ്റിലെ ചില ഇഷ്യൂസ് കാരണം ഒരുപാട് വറി ചെയ്യുന്ന നമ്മുടെ പ്രവാസി ഫ്രണ്ട്സിന് ഒരു വലിയ ഹോപ്പ് തരുന്ന നല്ലൊരു ന്യൂസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. വളരെ വ്യക്തമായ കൃത്യമായ കണക്കുകളാണ് ഇപ്പോൾ ദുബായ് ഇക്കോണമി ആൻഡ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദുബായിൽ പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ വൻ ഗ്രോത്താണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ മാത്രം 10,000 പുതിയ ട്രേഡ് ലൈസൻസ് ആണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ ഈ ഒരു വൻ വർധനവിന് പിന്നിൽ പ്രധാനമായിട്ടും പ്രവർത്തിച്ചത് 3 സെക്ടേഴ്സ് ആണ്. അതേതൊക്കെയാണെന്ന് അറിയാമോ? ഒന്നാമത്തേത് പ്രൊഫഷണൽ ട്രേഡ് ലൈസൻസ് ആണ്. അതായത് കൺസൾട്ടൻസി സർവീസസ്, IT ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രൊഫഷണൽസിന് സ്വന്തമായിട്ട് ബിസിനസ് ആരംഭിക്കാൻ സാധിക്കുന്ന ലൈസൻസ്, അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഇതിൽ മാത്രം ഏകദേശം 47% വർധനവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ലൈസൻസ് ആണ്. ഫോർ എക്സാമ്പിൾ, അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ട്രേഡിംഗ് ആയിക്കോട്ടെ, റീറ്റെയിൽ ഷോപ്സ് ആയിക്കോട്ടെ, ഹോൾസെയിൽ ആയിക്കോട്ടെ, ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ബിസിനസ്സുകൾ ചെയ്യുന്ന മേഖല. അപ്പം ഇതിൽ മാത്രം 51%, അതായത് പകുതിയിലധികം പുതിയ ലൈസൻസുകളാണ് ഇപ്പോൾ അനുവദിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി തേർഡ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ കൂടാതെ ടൂറിസം സെക്ടേഴ്സിലും വലിയ രീതിയിലുള്ള ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ്, ട്രാവൽ ഏജൻസീസ്, മാനുഫാക്ചറിങ് യൂണിറ്റ്സ്, ഇതിലെല്ലാം പുതിയ ബിസിനസ്സുകൾ തുടരെ തുടരെ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒരു സിറ്റിയെ സംബന്ധിച്ച്, ഒരു സിറ്റിയിൽ പുതിയ ട്രേഡ് ലൈസൻസ് വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? അവിടെ പുതിയ ഓഫീസസ് ആയിക്കോട്ടെ, ഷോറൂംസ് ആയിക്കോട്ടെ, ഔട്ട്ലെറ്റ്സ് ആയിക്കോട്ടെ, ഇതൊക്കെ ഓപ്പൺ ആകുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഓരോ പുതിയ കമ്പനി ഓപ്പൺ ആകുമ്പോഴും അവിടെ മാനേജേഴ്സ്, അക്കൗണ്ടൻസ്, സെയിൽസ് എക്സിക്യൂട്ടീവ്സ്, ടെക്നീഷ്യൻസ് ആയിക്കോട്ടെ, പിന്നെ വിഭാഗം കസ്റ്റമർ സർവീസ് ഓഫീസേഴ്സ് തുടങ്ങി ഒരുപാട് പോസ്റ്റുകളിലേക്കാണ് പുതിയ ജോബ് വേക്കൻസീസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് കുറയുകയാണോ എന്നോർത്ത് സ്ട്രെസ് ആയിരുന്ന നമ്മുടെ പ്രവാസികൾക്ക് ഇത് നൽകുന്ന ഒരു പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ ചെറുതല്ല. അപ്പോൾ ദുബായ് ഭരണാധികാരികളുടെ നല്ലൊരു വിഷണറി എക്കോണമിക് പോളിസിയും അതുപോലെ ഏറ്റവും സേഫ് ആയിട്ടുള്ള ബിസിനസ് എൻവയോൺമെന്റുമാണ് ശരിക്കും ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സിനെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ സ്റ്റാർട്ടപ്പ് മുതൽ വലിയ മൾട്ടിനാഷണൽ കമ്പനീസ് വരെ അവരുടെ പ്രവർത്തനങ്ങൾ ഇവിടെ എക്സ്പാൻഡ് ചെയ്യാൻ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിയുമ്പോൾ തന്നെ മനസ്സിനകത്തൊരു എന്താ പറയുക, ഐസ് കഷ്ണം കോരിയിട്ടതുപോലെ അല്ലേ. അതുകൊണ്ട് നിലവിൽ ജോബ് സെർച്ചിൽ നിൽക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ മികച്ചൊരു കരിയർ ഷിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാരോ ഉണ്ടെങ്കിൽ ഒട്ടും ഹോപ്പ്ലെസ് ആവേണ്ടതില്ല. ദുബായ് വീണ്ടും വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ സ്കിൽസ് കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്യാനും നല്ലൊരു റെസ്യൂമി പ്രിപ്പയർ ചെയ്ത് അനുയോജ്യമായിട്ടുള്ള പോർട്ടൽസ് വഴി ആക്റ്റീവായി അപ്ലൈ ചെയ്യാനും ഈ ഒരു ടൈം തീർച്ചയായിട്ടും മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. തീർച്ചയായിട്ടും വലിയൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളെയും കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പറയുന്നത് വെച്ചാൽ ഇത് ഒരുപാട് പേർക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ഇതെല്ലാം കേട്ടിട്ട് ഒരു 20% ആൾക്കാർ പിന്നെ ഇതൊക്കെ എവിടുന്ന് എന്നുള്ള രീതിയിൽ തള്ളിക്കളയരുത്. നമ്മുടെ ജീവിതമാണ് കേൾക്കുന്ന ഓരോ വാർത്തകളും നമുക്ക് അല്പം നമ്മുടെ സ്ട്രെസ്സിൽ, നമ്മുടെ ടെൻഷനിൽ ഒരല്പം 1% സമാധാനം നൽകുന്നുവെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള പാതയിലുള്ള വെളിച്ചമാണെന്ന് കണ്ടെത്തുക. നിങ്ങൾ കൃത്യമായിട്ടുള്ള ജോലി കണ്ടെത്തി ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനൊക്കെ മാറി നമ്മൾ വീണ്ടും ആ പഴയ സന്തോഷത്തിലേക്ക് എത്തുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. നിങ്ങൾ സ്ട്രെസ്സായി പോകേണ്ടതില്ല, ഡിപ്രസ്ഡ് ആയി പോകേണ്ടതില്ല. കീപ് ലിസണിംഗ് ടു ഹോം 92.2 FM.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായി.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Traffic update. Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഇപ്പോ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ലിസണേഴ്സിനായിട്ട് ഒരു ക്വിക്ക് ട്രാഫിക് അപ്ഡേറ്റിലേക്ക് കടക്കുകയാണെങ്കിൽ, നമ്മളുടെ പ്രധാന ഹൈവേസ് വഴിയുള്ള ട്രാഫിക് പൊതുവേ ഒരു ശരാശരി രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും പ്രധാന സ്ട്രീറ്റ്സിലേക്കും ഇൻഡസ്ട്രിയൽ ഏരിയാസിലേക്കും ഒക്കെ എൻട്രി ചെയ്യുന്ന ചില റൂട്ടുകളിൽ അത്യാവശ്യം നല്ല വാഹനങ്ങളുടെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ്ലി നമ്മുടെ ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പ്രദേശങ്ങൾ നോക്കുമ്പോൾ, അൽസത്വ ഏരിയയിലെ പ്രധാന റോഡുകളിൽ വാഹനങ്ങളുടെ ഒരു ഒഴുക്ക് കാരണം ഗതാഗതം ഇപ്പോൾ മന്ദഗതിയിലാണ് പോകുന്നത്. പിന്നെ ഫസ്റ്റ് അൽകേൽ സ്ട്രീറ്റ് വഴി യാത്ര ചെയ്യുന്നവർക്കും ചില പോയിന്റ്സിലൊക്കെ അത്യാവശ്യം നല്ല തിരക്ക് കാണപ്പെടുന്നുണ്ട്. പിന്നെ നമ്മുടെ എവിടെയാണ് റാസൽകോർ ഇൻഡസ്ട്രി ഏരിയ ടൂയിലേക്ക് തിരിയുന്ന ഭാഗങ്ങളിൽ വാഹനങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ കാണാം. അതുപോലെ അൽസഫ വൺ റൂട്ടുകളിലും ചെറിയ രീതിയിലുള്ള ഡിലേ പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഈ ഭാഗങ്ങളിലൂടെയാണ് നിങ്ങളുടെ യാത്രയെങ്കിൽ നാവിഗേഷൻ ആപ്പൊക്കെ പരിശോധിച്ച് അനുയോജ്യമായിട്ടുള്ള ഓൾട്ടർനേറ്റ് റൂട്ട്സ് തിരഞ്ഞെടുക്കുന്ന സമയം ലാഭിക്കാൻ സഹായിക്കും. എല്ലാവരും സ്പീഡ് ലിമിറ്റൊക്കെ പാലിച്ച് സേഫ് ആയിട്ട് ഡ്രൈവ് ചെയ്യുക. കൂടുതൽ ട്രാഫിക് അപ്ഡേറ്റ്സും മറ്റ് വിശദവിവരങ്ങളുമായി ഞാൻ കൂടെ ഉണ്ട്. കീപ് ലിസണിംഗ് ടു ഹോം 92.2 FM.
1: Traffic update.
0: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, number 1 in GCC. TNC apply.
3: You are listening to Mid Mornings with Nitya.

0: യുഎഇയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
1: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട്ട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
2: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
0: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
3: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം അഫെയർ.
0: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യുഎഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
3: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Ood Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
0: Perfume Dubai, Moj Perfumes, a perfume supermarket for luxury inspired perfumes at affordable prices.

0: You're listening to Home 92.2 FM. Home is a feeling. Mid Morning with Nitya.
1: നമ്മുടെ ഹോം എഫ് എമ്മിന്റെ പുതിയ ജിംഗിൾ കേട്ടല്ലോ അല്ലേ? എനിക്കത് കേൾക്കുമ്പോൾ എല്ലാം കൂടെ ഇങ്ങനെ പാടാൻ തോന്നും കേട്ടോ. എനിവേ, എന്തായാലും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്ന ഓണപ്പാട്ട് ഏതാണ്? നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ സിനിമയുടെ വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ടും മെസ്സേജ് അയച്ചുകൊണ്ടും ഇരിക്കുമല്ലോ. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്ന ഓണപ്പാട്ട് ഏതാണ്? ഇതിപ്പോ ഏത് പാട്ട് മനസ്സിലുണ്ടെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു പാട്ട് കേട്ട് നമ്മൾ അതിന്റെ കൂടെ പോവല്ലേ. ഓണപ്പാട്ടിൽ താളം തുള്ളും തുമ്പപ്പൂവേ, നല്ല പാട്ടാണെന്നല്ലേ. എത്ര പാട്ടുകൾ വന്നാലും ചില പാട്ടുകൾ മനസ്സിൽ നിന്ന് പോവില്ല. ഓക്കെ ഓക്കെ, ശരി. അപ്പൊ നമ്മുടെ ഗൾഫ് നാട്ടിൽ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ ഉണ്ട് എന്നുള്ളത്. അതിനേക്കാളും വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഗൾഫ് നാട്ടിൽ, പ്രത്യേകിച്ച് നമ്മുടെ ദുബായിലിരുന്ന് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഫീൽഡോ അല്ലെങ്കിൽ ടെക്നോളജി ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ പറയുക, എന്തെങ്കിലും കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്നൊവേഷൻ ബിസിനസ് മേഖലകളിൽ അസാധാരണമായ നേട്ടങ്ങൾ ഉണ്ടാക്കിയ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, പ്രവാസി സുഹൃത്തുക്കൾ, അത്തരത്തിലുള്ള പ്രവാസി ഫ്രണ്ട്സിനൊക്കെ വേണ്ടി വലിയൊരു ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി നൽകുന്ന ഒരു വാർത്തയുണ്ട്. അതായത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രഖ്യാപനം, ഒരു അനൗൺസ്മെന്റ് ഇപ്പൊ ദുബായ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ടെക്നോളജി ആയിക്കോട്ടെ, ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ, ഇന്നൊവേഷൻ, ഈ മേഖലകളിലൊക്കെ മികവ് തെളിയിച്ച വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ആദരിക്കാനായി ദുബായ് ഗവൺമെന്റ് പുതിയൊരു ഗ്ലോബൽ അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ദുബായ് ഐ ടി അവാർഡ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഇന്നൊവേഷൻ അവാർഡ് എന്നാണ് ഈ ഒരു മികച്ച പദ്ധതിയുടെ പേര്, അല്ലെങ്കിൽ മികച്ച മുൻകൈയുടെ പേര്. അങ്ങനെയാണ് ദുബായ് ഗവൺമെന്റ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള നോമിനേഷൻസ് ഇപ്പോൾ ഒഫീഷ്യലി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ എ ഐ ടെക്നോളജീസ്, സൈബർ സെക്യൂരിറ്റി, ഡിജിറ്റൽ സൊല്യൂഷൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇന്നൊവേറ്റീവ് സ്റ്റാർട്ടപ്പ് ഐഡിയാസ് വികസിപ്പിച്ചെടുത്ത വ്യക്തിയാണോ എങ്കിൽ ഈ അംഗീകാരം യെസ് നിങ്ങൾക്കുള്ളതാണ്. അപ്പൊ ഈ അവാർഡിന് അപേക്ഷിക്കുന്നതിലൂടെ കേവലം ഒരു അവാർഡ് അല്ലെങ്കിൽ ഒരു ട്രോഫി മാത്രമല്ല കേട്ടോ നിങ്ങളെ കാത്തിരിക്കുന്നേ. പിന്നെന്തൊക്കെയായിരിക്കും? ഇതിൽ സെലക്ട് ചെയ്യപ്പെടുന്ന ആൾക്കാർക്കും അവരുടെ സ്ഥാപനങ്ങൾക്കും വലിയ രീതിയിലുള്ള ഗ്ലോബൽ റെക്കഗ്നീഷൻ ലഭിക്കും. മാത്രമല്ല ദുബായിലെ വൻകിട ഇൻവെസ്റ്റേഴ്സ് ആയിക്കോട്ടെ, ടെക് ലീഡേഴ്സ് ആയിക്കോട്ടെ, ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആയിക്കോട്ടെ, ഇവരുമായിട്ടൊക്കെ ബന്ധപ്പെടാനും അവരുടെ പ്രോജക്ട്സ് കൂടുതൽ വലിയ ലെവലിലേക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു വലിയ പ്ലാറ്റ്ഫോം കൂടിയായിരിക്കും ഒരുങ്ങുന്നതെന്ന് സാരം. ചെറിയൊരു കാര്യത്തെക്കുറിച്ചല്ല നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമതായി ഇപ്പോൾ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ, വ്യക്തിഗതമായി മികവ് കാട്ടിയവർക്കും ഇൻഡിവിജ്വൽസിനും ചെറിയ സ്റ്റാർട്ടപ്പ് മുതൽ വൻകിട കമ്പനികൾക്ക് വരെ വ്യത്യസ്ത കാറ്റഗറികളിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഇന്നൊവേഷൻ എത്രത്തോളം ഈ ഒരു കമ്മ്യൂണിറ്റിക്ക്, ഈ ഒരു സമൂഹത്തിന് ഉപകാരപ്രദമാണ്, അത് എത്രത്തോളം ക്രിയേറ്റീവ് ആണ് എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ആ ഒരു എന്താ പറയുക ഒരു മൂല്യനിർണയം നടക്കാം. പിന്നെ ദുബായ് സംബന്ധിച്ച് എപ്പോഴും ഒരു എന്താ പറയുക ഫ്യൂച്ചർ ടെക്നോളജീസിനും ക്രിയേറ്റിവിറ്റിക്കും ഒക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സിറ്റിയല്ലേ. സോ ലോകത്തിന്റെ ഏത് കോണിൽ നിന്നുള്ള ആളാണെങ്കിലും ശരി, നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ അവരെ അർഹിക്കുന്ന രീതിയിൽ ആദരിക്കാനും അവരെ പിന്തുണയ്ക്കാനും ഒക്കെ ദുബായ് ഭരണാധികാരികൾ എപ്പോഴും മുന്നിലാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മുന്നിലുണ്ടാവും. ആ ഒരു വലിയ വിഷന്റെ ഭാഗമാണ് ഈ ഒരു പുതിയ അവാർഡ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള മികച്ച ടെക് ഐഡിയാസ് അല്ലെങ്കിൽ അസാധാരണമായിട്ടുള്ള അച്ചീവ്മെന്റ്സ് ഉണ്ടെങ്കിൽ ഒട്ടും അടിച്ചു നിൽക്കേണ്ടതില്ല. കാരണം ഉടൻ തന്നെ നിങ്ങളുടെ എന്താ പറയുക ഈ ഒരു സംഭവത്തിന്റെ ഇതിന്റെ ഔദ്യോഗിക പോർട്ടൽ വിസിറ്റ് ചെയ്യുക, നിങ്ങളുടെ നോമിനേഷൻസ് കൃത്യമായ വിവരങ്ങളോടുകൂടി നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും കഴിവുകൾക്കും ഒക്കെ ഒരു പുതിയ ചിറകു നൽകാൻ ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഉപയോഗപ്പെടുത്തുക തന്നെ വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഒരു തീർച്ചയായിട്ടും നമുക്കിതൊരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. കാരണം പല ആൾക്കാരും ഒരുപാട് കഴിവുകൾ ഉണ്ടായിട്ടും ഇതുപോലെ എ ഐ ടെക്നോളജിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. നമുക്കതൊന്ന് സോഷ്യൽ മീഡിയ നോക്കിയാൽ തന്നെ അറിയാൻ സാധിക്കും ധാരാളം എ ഐ ടെക്നോളജീസും അതുപോലെ തന്നെ ഇന്നൊവേഷൻസും ആണ് നമ്മുടെ യു എയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലൊരു കൂടുതൽ മുന്തിയ ഭാഗവും മലയാളികൾ അതിൽ ഇൻവോൾവ് ആണ് എന്നുള്ള കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി നമുക്ക് പറയാനുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്ഥാപനത്തെയോ നിങ്ങളുടെ സുഹൃത്തുക്കളെയോ നിങ്ങളുടെ ഫാമിലിയോ മാത്രം കാണിച്ചുകൊണ്ടിരിക്കുകയല്ല, തീർച്ചയായിട്ടും വെബ്സൈറ്റിൽ കയറി നോക്കുക. കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് അനുസരിച്ച് തന്നെ നിങ്ങളിതിൽ അപ്ലൈ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളെ ലോകം അംഗീകരിക്കുന്ന ഒരു ദിവസം വരുമെന്ന് ഓർമ്മിച്ചുകൊണ്ട് നമ്മളടുത്ത എവർഗ്രീൻ ഹിറ്റിലേക്ക് കടക്കുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM ൽ മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്ബ്.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.

0: ഹോം എഫ് എം ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി.
1: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
2: പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം, സഭയിലെത്താതെ അമിത്ഷാ. റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം പിൻവലിച്ചു. വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിന് സ്റ്റേ. പശ്ചിമേഷ്യൻ സംഘർഷം, ഇറാനുമേൽ പുതിയ ഉപാധിയുമായി ട്രംപ്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ്. പാർലമെന്റിനകത്തും പുറത്തും ഭരണ പ്രതിപക്ഷം തമ്മിൽ വാക്പോരുണ്ടായി. അതിനിടെ ഇന്നും സഭയിലെത്താതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് അതിക്രമത്തിൽ അമിത്ഷാ മറുപടി പറയണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം ലോക്സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങി. പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുന ഖാർഗെയെ സംസാരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യസഭയിലും പ്രതിപക്ഷം ബഹളം വെച്ചു. ഇന്ന് സഭ സമ്മേളിക്കും മുൻപ് പാർലമെന്റ് കവാടത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിക്കെതിരെ മുദ്രാവാക്യങ്ങളുമായി NDA അംഗങ്ങളും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ പ്രതിപക്ഷവും മുഖാമുഖം എത്തുകയായിരുന്നു. രണ്ട് വിഭാഗങ്ങൾക്കും ഇടയിൽ ഉദ്യോഗസ്ഥർ സുരക്ഷാ വലയം തീർത്തു. മോദി സർക്കാർ അന്വേഷണ ഏജൻസിയെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുന്നുവെന്ന് കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധി കുറ്റപ്പെടുത്തി. അയോധ്യ സംഭാവന കൊള്ളയിൽ പ്രധാനമന്ത്രി മറുപടി പറയണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം വ്യാഴാഴ്ച അവസാനിക്കാനിരിക്കെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ നിലപാട് കടുപ്പിച്ച പ്രതിപക്ഷം. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് അതിക്രമത്തിൽ അമിത്ഷായുടെ പ്രസംഗമല്ല പ്രസ്താവനയാണ് വേണ്ടതെന്ന് ജോൺ ബ്രട്ടാസ് MP. 17 ദിവസമായി ആഭ്യന്തരമന്ത്രി സഭയിൽ വരുന്നില്ല, ഇതാദ്യമായാണ്. അയോധ്യ സംഭാവനക്കുള്ള, E20, പെട്രോൾ എന്നിവയിൽ ചർച്ച വേണമെന്നും ജോൺ ബ്രട്ടാസ് MP. ആഭ്യന്തരമന്ത്രിയെയും പോലീസിനെയും വെല്ലുവിളിച്ച് സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റിട്ട കേസിൽ അർജുൻ ആയങ്കിയെ 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. തെളിവെടുപ്പിനും ചോദ്യം ചെയ്യലിനുമായാണ് ടൗൺ സൈബർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. ഇതിനിടയിൽ കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിയെന്ന കേസിൽ ജയിലിലെത്തി പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി. അർജുനെതിരെ കാപ്പ ചുമത്താനുള്ള നടപടികളും ഊർജ്ജിതമാക്കി. തലശ്ശേരി CJM കോടതിയാണ് 3 ദിവസത്തെ കസ്റ്റഡി അനുവദിച്ചത്. തെളിവെടുപ്പിനും ചോദ്യം ചെയ്യലിനുമായി കണ്ണൂർ ടൗൺ സൈബർ പോലീസാണ് അർജുനെ കസ്റ്റഡിയിൽ വാങ്ങിയത്. പ്രശസ്ത ആണവശാസ്ത്രജ്ഞനും കമ്മ്യൂണിസ്റ്റ് തത്വചിന്തകനുമായ ഡോക്ടർ MP പരമേശ്വരൻ അന്തരിച്ചു. 92 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. തൃശൂരിലെ വീട്ടിലായിരുന്നു അന്ത്യം. പരമേശ്വരൻ അവതരിപ്പിച്ച നാലാം ലോക സിദ്ധാന്തം CPMലും കേരളത്തിലെ ഇടതുപക്ഷത്തിനിടയിലും ഒരുകാലത്ത് വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരുന്നു. 2004 അദ്ദേഹത്തെ CPM പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. LPST റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം പിൻവലിച്ചു. വിദ്യാഭ്യാസ മന്ത്രിയുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് സമരം പിൻവലിച്ചത്. 37 ദിവസം നീണ്ടുനിന്ന സമരമാണ് അവസാനിപ്പിച്ചത്. സമര നേതാവ് വളർമതിക്ക് മന്ത്രി N ശംസുദ്ദീൻ വെള്ളം നൽകിയാണ് സമരം അവസാനിപ്പിച്ചത്. September 24 പരിഹാരമുണ്ടായില്ലെങ്കിൽ വീണ്ടും സമരം തുടരുമെന്ന് വളർമതി അറിയിച്ചു. ആസൂത്രണ ബോർഡിലേക്ക് നടത്തിയ പരീക്ഷയുടെ വിവരങ്ങൾ അപേക്ഷകന് നൽകണമെന്ന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിന് സ്റ്റേ. PSC നൽകിയ ഹർജിയിൽ ഹൈക്കോടതിയുടേതാണ് നടപടി. 1 മാസത്തേക്കാണ് സ്റ്റേ. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. തിരുവനന്തപുരത്തും കൊല്ലത്തും കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായി 12-ാം ദിവസവും തെരച്ചിൽ. തെരച്ചിൽ നിർത്തിവെയ്ക്കില്ലെന്നാണ് സർക്കാർ അറിയിക്കുന്നത്. കൊല്ലം നീണ്ടകരയിൽ നിന്ന് കാണാതായ ഗൌതം കൃഷ്ണയുടെ കുടുംബാംഗങ്ങളെ ഫിഷറീസ് മന്ത്രി VE അബ്ദുൾ ഗഫൂർ സന്ദർശിച്ചു. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി സ്ഥാനത്ത് വീണ്ടും മാറ്റം. നരേഷ് പാൽ ഗംഗ്വാറിന്റെ നിയമനം മരവിപ്പിച്ചു. നിയമനം പ്രഖ്യാപിച്ച 3 ആഴ്ചയ്ക്കുള്ളിലാണ് മാറ്റം. ഗംഗ്വാറിന് പകരം ദീപ്തി ഗൌർ മുഖർജി പുതിയ സെക്രട്ടറിയാകും. 93 ബാച്ച് മധ്യപ്രദേശ് കേഡർ IAS ഉദ്യോഗസ്ഥയായ ദീപ്തി ഗൌർ മുഖർജി നിലവിൽ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിലെ സെക്രട്ടറിയാണ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പ്രതികളുടെ നുണ പരിശോധനാ ഹർജി തള്ളി കോടതി. പോളിഗ്രാഫ്, ബ്രെയിൻ മാപ്പിംഗ് പരിശോധനയ്ക്ക് അനുമതി നൽകാതെ ഡൽഹി ഫാസ്റ്റ് ട്രാക്ക് കോടതിയാണ് ഹർജി തള്ളിയത്. 3 പ്രതികളാണ് പരിശോധന ആവശ്യപ്പെട്ടത്. അതേസമയം നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയിൽ NTAയുടെ ആഭ്യന്തര സംവിധാനങ്ങളിൽ വീഴ്ചയുണ്ടായെന്ന് കണ്ടെത്തി. മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിൽ എത്തിക്കുന്നതിന്റെ പേരിൽ നടന്നത് വൻ കള്ളക്കളിയെന്ന റിപ്പോർട്ട്. കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്ത്. സ്പോൺസറെ തെരഞ്ഞെടുത്തതിൽ സർക്കാർ ചട്ടങ്ങൾ പാലിച്ചില്ല. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് വേണ്ടി സർക്കാർ സംവിധാനം ദുരുപയോഗം ചെയ്തു. സുതാര്യമല്ലാതെയാണ് സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടന്നത്. അർജന്റീന ടീം വരുമെന്ന സ്പോൺസറുടെ വാഗ്ദാനം ആധികാരിക രേഖകളില്ലാതെയെന്നും കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തി. റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ കരിങ്കൊടി പ്രതിഷേധത്തിൽ BJP യുവമോർച്ച പ്രവർത്തകർക്കെതിരെ കേസ്. 10 പ്രവർത്തകർക്കെതിരെയാണ് റെയിൽവേ പോലീസ് കേസെടുത്തത്. ഇന്നലെ രാത്രിയാണ് മന്ത്രി N ശംസുദ്ദീന് നേരെ പ്രവർത്തകർ കരിങ്കൊടി കാട്ടിയത്. കാസർഗോഡ് സ്കൂളുകളിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരത്തിലെ ചോദ്യാവലി വിവാദത്തിൽ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തിരുന്നു. വിവാദ ചോദ്യം തയ്യാറാക്കിയ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തത് അച്ചടക്ക നടപടിയുടെ പ്രാഥമിക ഘട്ടം മാത്രമാണെന്നും സംഭവത്തിൽ വിശദമായ അന്വേഷണം നടന്നു വരികയാണെന്നും മന്ത്രി പറഞ്ഞിരുന്നു. കാസർഗോഡ് MDMA പിടിയിലായവർ മുഖ്യമന്ത്രി VD സതീശനുമായി അടുത്ത ബന്ധമുള്ളവരെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജിന്റെ ആരോപണം. VD സതീശന്റെ സോഷ്യൽ മീഡിയ പേജിന്റെ കോർഡിനേറ്ററാണ് പ്രതി മുഹമ്മദ് ഹുസൈൻ. ഹുസൈന്റെ വീട്ടിൽ പ്രതിപക്ഷ നേതാവായിരിക്കെ VD സതീശൻ വിരുന്നിന് പോയിട്ടുണ്ട്. അന്വേഷണ പരിധിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൊണ്ടുവരണമെന്ന് VK സനോജ് ആവശ്യപ്പെട്ടു. വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കണമെന്ന ചീഫ് സെക്രട്ടറിയുടെ കത്തിനെതിരായ വിമർശനം ശക്തമാക്കാൻ പ്രതിപക്ഷം. പൂർണ്ണമായും ആലപിക്കണമെന്ന നിലപാടിൽ ഗവർണർ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിലാണ് വിമർശനം കടുപ്പിക്കാൻ ധാരണയായത്. ഔദ്യോഗിക ചടങ്ങുകളിൽ വന്ദേമാതരം മുഴുവൻ പാടേണ്ടതില്ലെന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ. പ്രോട്ടോകോൾ വിഭാഗത്തിന് ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം വന്ദേമാതര വിവാദത്തിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ നിലപാട് വ്യക്തമാക്കിയിരുന്നു. സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകളിൽ വന്ദേമാതരം പൂർണ്ണമായി ചൊല്ലും, അതാണ് തന്റെ നിലപാട്. അതേസമയം വന്ദേമാതരം പൂർണ്ണമായി പാടാൻ നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന വിശദീകരണവുമായി ലോക്ഭവൻ രംഗത്തെത്തിയിരുന്നു. കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിയെന്ന കേസിൽ അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ എറണാകുളം റൂറൽ പോലീസ്. കോതമംഗലം കോടതിയിൽ 3 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ. എറണാകുളം റൂറൽ പോലീസ് എടുത്ത 2 കേസിലും അർജുന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. ജന്തർമന്ദറിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ കേസിൽ TG മോഹൻദാസ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരായി. ഇന്നലെ ജാമ്യം ലഭിച്ചെങ്കിലും ജാമ്യവ്യവസ്ഥ പ്രകാരമാണ് ഹാജരായത്. തുടർച്ചയായ 3 ദിവസം ഹാജരാകണമെന്നാണ് ജാമ്യവ്യവസ്ഥ. ഇതുകൂടാതെ എല്ലാ തിങ്കളാഴ്ചകളിലും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകേണ്ടതുണ്ട്. അധിക്ഷേപ പരാമർശത്തിൽ അറസ്റ്റിലായ RSS സഹയാത്രികൻ TG മോഹൻദാസിന്റെ ജാമ്യ ഉത്തരവ് പുറത്ത്. പോലീസിന്റെ വീഴ്ചകൾ എണ്ണി പറഞ്ഞാണ് തിരുവനന്തപുരം ACJM കോടതി ഉത്തരവ്. അറസ്റ്റ് സുപ്രീംകോടതി വിധിയുടെ ലംഘനം. സുപ്രീംകോടതിയുടെ ഭരണഘടനാപരമായ നിർദ്ദേശത്തെ പോലീസ് അവഗണിച്ചു. നോട്ടീസ് നൽകിയാൽ പ്രതി ഒളിവിൽ പോകുമെന്ന പോലീസ് വാദം അംഗീകരിക്കാൻ കഴിയില്ല. നോട്ടീസ് നൽകാത്തത് പോലീസിന് തൃപ്തികരമായി ന്യായീകരിക്കാനായില്ലെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. ജി സുധാകരന്റെ ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട CPM. ആലപ്പുഴ മെഡിക്കൽ കോളേജ് നിയമനത്തിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കോഴ വാങ്ങി എന്നായിരുന്നു ജി സുധാകരന്റെ ആരോപണം. ഈ ആരോപണം വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് CPM പരാതി നൽകി. മുൻ MLA HSalamാണ് ആഭ്യന്തരമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയത്. അന്വേഷണം ഉണ്ടാകുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. ഒരു പൊതുപരിപാടിയിലായിരുന്നു സുധാകരൻ ആരോപണം ഉന്നയിച്ചത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ LDF സർക്കാരിന്റെ 5 വർഷക്കാലം 100 പേരെ നിയമിച്ചുവെന്നും ഒരാൾക്ക് 2 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയാണ് നിയമനം നടന്നതെന്നും കൈക്കൂലി വാങ്ങിയവരെ തനിക്കറിയാമെന്നുമായിരുന്നു ജി സുധാകരൻ പരസ്യമായി പറഞ്ഞിരുന്നത്. ഗൌതം അദാനിക്കെതിരെയുള്ള ക്രിമിനൽ കേസുകളിൽ US കോടതി തള്ളി. സോളാർ പ്ലാന്റുകളുടെ കരാറുകൾ ലഭിക്കുന്നതിന് ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകാൻ ശ്രമിച്ചെന്നും US നിക്ഷേപകരെ വഞ്ചിച്ചെന്നുമായിരുന്നു ആരോപണം. കമ്പനിയുടെ അഴിമതി വിരുദ്ധ നയങ്ങളെക്കുറിച്ച് US നിക്ഷേപകരെ തെറ്റിദ്ധരിപ്പിച്ചെന്നും ആരോപണമുണ്ട്. വിധിയെ സ്വാഗതം ചെയ്യുന്നുവെന്നും വലിയ ലക്ഷ്യങ്ങളുമായി മുന്നോട്ടു പോകുമെന്നുമാണ് ഗൌതം അദാനിയുടെ പ്രതികരണം. കൊളംബിയയിലുണ്ടായ വൻ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 200-നോടടുക്കുന്നു. 500-ലധികം പേർക്ക് പരിക്ക്. നിരവധി കെട്ടിടങ്ങൾ തകർന്നു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. മരണസംഖ്യ ഉയർന്നേക്കുമെന്ന് റിപ്പോർട്ട്. റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന് പിന്നാലെ കൊളംബിയയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ സമാധാന ചർച്ചയ്ക്ക് പുതിയ ഉപാധിയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിൽ നിന്ന് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ട്രംപ്. USമായുള്ള തുടർ ചർച്ചകൾ നടക്കണമെങ്കിൽ ഈ നിബന്ധന പാലിക്കണം. ഹോർമസ് തുറക്കുന്നതിന് ഇറാൻ യുദ്ധത്തിലുണ്ടായ നാശനഷ്ടങ്ങൾക്ക് പരിഹാരം ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതേ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. സൌദി അറേബ്യയും തുർക്കിയും ചേർന്ന് രൂപം കൊടുത്ത ത്രികക്ഷി പ്രതിരോധ കരാർ ഇറാനുള്ള ഭീഷണിയല്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഗായ്. USനെക്കുറിച്ചും പശ്ചിമേഷ്യയിലെ സമാധാനത്തെക്കുറിച്ചുമുള്ള ധാരണ മാറുന്നതിന്റെ തെളിവാണ് കരാറെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബസ് ഓൺ ഡിമാൻഡ് 3 ഇടങ്ങളിൽ 2 ആഴ്ചത്തേക്ക് സൌജന്യ യാത്ര. യാത്രക്കാർക്ക് തങ്ങളുടെ ആവശ്യാനുസരണം ബുക്ക് ചെയ്ത് യാത്ര ചെയ്യാൻ കഴിയുന്ന ദുബായ് RTAയുടെ ബസ് ഓൺ ഡിമാൻഡ് സേവനം പുതിയ 3 പ്രദേശങ്ങളിലേക്ക് നേരത്തെ വ്യാപിപ്പിച്ചിരുന്നു. അൽകോ, സത്വ, മിർദിഫ് എന്നിവിടങ്ങളിലേക്കാണ് സേവനം ആരംഭിച്ചത്. ഇവിടങ്ങളിൽ ആദ്യഘട്ടത്തിൽ യാത്രക്കാർക്ക് സൌജന്യമായി പരിധിയില്ലാതെ യാത്ര ചെയ്യാം. സത്വയിലും മിർദിഫിലും തിങ്കളാഴ്ച മുതൽ ഈ മാസം 23 വരെയും അൽകോസിൽ ഈ മാസം 16 വരെയും സൌജന്യമായി യാത്ര ചെയ്യാം. തിങ്കൾ മുതൽ വ്യാഴം വരെ രാവിലെ 5 മുതൽ അർദ്ധരാത്രി വരെയാണ് സമയം. വെള്ളി ശനി ദിവസങ്ങളിൽ രാവിലെ 5 മുതൽ പിറ്റേന്ന് പുലർച്ചെ 1 മണിവരെയും ഞായറാഴ്ച രാവിലെ 8 മുതൽ അർദ്ധരാത്രി വരെയും യാത്ര ചെയ്യാം. മഹാരാഷ്ട്രയിൽ CBSE സൌത്ത് സോൺ തൈക്കൊണ്ടോ മത്സരത്തിനിടെ എതിരാളിയുടെ ചവിട്ടേറ്റ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ സംഭവത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ കുടുംബം. തൃശൂർ പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥി ഫൈസ് അബ്ദുൾ ജലീലിനെ ഗുരുതര പരിക്കുകളോടെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മാധ്യമങ്ങൾക്കെതിരെ പരാതിയുമായി അർജന്റീനിയൻ ഇതിഹാസ താരം ലിയോണൽ മെസ്സി. പിതാവിന്റെ സംസ്കാര ചടങ്ങുകളിൽ മാധ്യമങ്ങൾ അതിക്രമിച്ചു കയറി തങ്ങളുടെ സ്വകാര്യത നശിപ്പിച്ചുവെന്ന് മെസ്സി. ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോയ്ക്ക് പിന്തുണയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇൻഫാന്റിനോയെ പുറത്താക്കേണ്ട കാര്യമില്ല, തന്റെ പിന്തുണ അദ്ദേഹത്തിനെന്ന് ട്രംപ്.
3: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
4: Time check.
3: Brought to you by Ozone Cargo.
5: Good afternoon, ഇപ്പോൾ സമയം 11:11.
4: Time check.
3: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
4: Weather update.
3: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
5: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 39 degrees Celsius, ഹ്യൂമിഡിറ്റി 45%.
4: Weather update.
3: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Mid Morning with Nitya. Nitya.
1: ഇപ്പൊ കേട്ട പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? തൊട്ട് തൊട്ട് പൗർണമി, തൊട്ട് തൊട്ട് നിൽക്കവി, പൂത്തുലഞ്ഞു വല്ലോ മാനസം. സൗണ്ട് കടിച്ചു പോയി. പോട്ടെ, ഈ പാട്ട് ബ്രോഡാഡിയിലല്ലേ? എനിക്ക് തെറ്റുപോയതല്ലോ അല്ലേ? ആണെങ്കിലൊന്ന് പറയൂ കേട്ടോ. ശരി, നമ്മൾ ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് തണുപ്പാണെങ്കിലും ചൂടാണെങ്കിലും എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കണം എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. വെള്ളം കുടിക്കുക കൃത്യമായ സമയങ്ങളിൽ. അത് നമ്മൾ ദാഹം നോക്കിയിരിക്കരുത്, സിപ്പ് ചെയ്ത് ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക, ഒറ്റയടിക്ക് വെള്ളം കുടിക്കരുത്, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ഞാൻ പോലും വെള്ളം കുടിക്കുന്ന നേരത്തിൽ കുറച്ച് ഈ ഒരാഴ്ചയായിട്ട് കുറച്ച് പിന്നിലേക്കാണ്. അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും നമുക്ക് എല്ലാവർക്കും വരുന്നുണ്ട്. നമ്മൾ എത്ര ഹർബറിയാണെന്ന് പറഞ്ഞാൽ ഇനി എന്തൊക്കെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വെള്ളം കുടിയുടെ കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. എന്തായാലും ഈ ഓഫീസിലും നമ്മൾ ഈ വഴിയിലൂടെയൊക്കെ നടക്കുമ്പോഴേ കയ്യിലൊരു വാട്ടർ ബോട്ടിൽ ഒക്കെ കയ്യിൽ കരുതാറുണ്ട്. പല ആൾക്കാരും അങ്ങനെ ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ അതൊക്കെ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ ഓഫീസിൽ തന്നെ വെച്ച് മറന്നു പോകുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. എങ്ങനെയൊക്കെ ആണെങ്കിലും നല്ലതുപോലെ ഒന്ന് ദാഹം തോന്നുമ്പോൾ മാത്രം അതിൽ നിന്ന് ഒരിറക്ക് വെള്ളം കുടിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മാത്രം, അത് വെള്ളത്തിന് വലിയ പ്രാധാന്യമില്ലാത്ത രീതിയിൽ കാണുന്ന ഒരാളാണ് എന്നെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹെൽത്ത് ടോപ്പിക്കാണ് ഞാനിപ്പം എടുത്തിരിക്കുന്നത്, പറയാൻ പോകുന്നത്. അതായത് നമ്മളിലുള്ള ആൾക്കാരിൽ ഭൂരിഭാഗം പേരും വിചാരിക്കുന്ന എന്താ, ദാഹം തോന്നുമ്പോൾ മാത്രം വെള്ളം കുടിച്ചാൽ മതി എന്നാ അല്ലേ. വെള്ളം കുടിച്ചോ നീ എന്ന് ചോദിച്ചാൽ എനിക്ക് ദാഹം തോന്നിയില്ല അതുകൊണ്ട് വെള്ളം കുടിച്ചില്ല എന്ന് പറയുന്നവരാണ് നമ്മളിൽ കൂടുതൽ ആൾക്കാരും. എന്നാൽ അതൊരു വലിയ എന്താ പറയുക മിസ്കൺസെപ്ഷൻ ആണ്. കാരണം നിങ്ങൾക്ക് തേർസ്റ്റ് അല്ലെങ്കിൽ ദാഹം അനുഭവപ്പെടുന്നത് തന്നെ നിങ്ങളുടെ ബോഡി ആകെ ഡീഹൈഡ്രേറ്റഡ് ആയി എന്നതിൻ്റെ ഒരു റോങ് സിഗ്നൽ അല്ലെങ്കിൽ ഒരു വാർണിംഗ് സിഗ്നലാണ് കേട്ടോ. സോറി, റോങ് സിഗ്നൽ അല്ല, വാർണിംഗ് സിഗ്നലാണ്. അതായത് നമ്മൾ ദാഹിക്കുന്നതിന് മുമ്പ് തന്നെ കൃത്യമായിട്ട് വാട്ടർ ഇൻടേക്ക് ഉറപ്പ് വരുത്തണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് നമ്മുടെ ഇപ്പോൾ നമ്മൾ ഗൾഫിലാണ് താമസിക്കുന്നത് അല്ലേ, നമ്മൾ ഈ ഒരു പ്രവാസ ലോകത്ത് താമസിക്കുന്ന സാഹചര്യങ്ങൾ, ഈ ഒരു ക്ലൈമറ്റ് അല്ലേ, എസ്പെഷ്യലി നമ്മൾ പോലും അറിയാതെ നമ്മുടെ ബോഡി ഫ്ലൂയിഡ് ഒരുപാട് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തുടർച്ചയായിട്ട് ഈ എ സി റൂമിലൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ, നമ്മളിപ്പോൾ നമ്മുടെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോൾ എ സിയാണ്, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് വരെ എ സി ഓഫ് ആക്കാറില്ല, ഓൺ തന്നെയാണ്. ഇറങ്ങുന്ന നേരത്ത് ഓൺ ഓഫ് ചെയ്യുന്നു, പിന്നെ കാറിൽ കയറുന്നു, അവിടെയും എ സി, നേരെ ഓഫീസിലേക്ക് വരുന്നു, അവിടെയും എ സി, ഫുൾ എ സി ആണ് അല്ലേ. ഈ എ സിയിലിരിക്കുന്ന നമ്മളെ സംബന്ധിച്ച് നമുക്ക് പലപ്പോഴും തേർസ്റ്റ് അനുഭവപ്പെടുന്നത് വളരെ കുറവായിരിക്കും. എന്തായാലും ശരി, അങ്ങനെ ഇപ്പോൾ എ സി റൂമിൽ കഴിയുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഡീഹൈഡ്രേഷൻ വളരെ സൈലൻ്റ്ലി ആയിട്ട് സംഭവിച്ചേക്കാം. കാരണം ഈ എയർ കണ്ടീഷൻ ചെയ്യുന്ന റൂമുകളിൽ ഇരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ദാഹം അനുഭവപ്പെട്ടു എന്ന് വരില്ല. ഓക്കെ, അത് കാരണം നമ്മൾ വെള്ളം കുടിക്കുന്ന വലിയ രീതിയിൽ ഇഗ്നോർ ചെയ്യുകയും ചെയ്യും. അത് പിന്നെ എങ്ങനെയാണ് ഇതൊന്ന് ഒഴിവാക്കുന്നത് വെച്ചാൽ നടക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. എനിക്ക് ജിമ്മിലൊക്കെ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പകല് പോകുന്നവരും രാത്രി പോകുന്നവരും ഈവനിങ് ഒക്കെ പോകുന്ന ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ച് അവർ ജിമ്മിൽ പോകുന്നെങ്കിലും അറ്റ്ലീസ്റ്റ് 1 ലിറ്റർ വെള്ളം കൃത്യമായിട്ട് കുടിക്കുക. അല്ലെങ്കിലും പല ആൾക്കാർ ജിമ്മിൽ പോകുന്ന ആൾക്കാർ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആണ്. സോ അവർ വെള്ളം കൃത്യമായിട്ട് ഇൻടേക്ക് ചെയ്യാറുണ്ട്. ഇനി എന്തൊക്കെയാണ് കൃത്യമായിട്ട് വെള്ളം കുടിച്ചില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി, എന്തൊക്കെ പ്രോബ്ലംസിനെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും എന്നുള്ളതിനെ കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആരെങ്കിലും പറയുമ്പോൾ ശരിയാ എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം നമ്മളെല്ലാവരും കൂടിയിരുന്നിട്ട് ഇന്ന് വെള്ളം കുടിക്കണം കേട്ടോ, നാളെ 5 ലിറ്റർ, ഇന്ന് 3 ലിറ്റർ എന്നൊക്കെ പറയും. പക്ഷെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ വലിയൊരു ഫാറ്റിഗ് തന്നെ നമ്മുടെ എപ്പോഴും ഒരു ടയർഡ്നെസ് നമുക്കിങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കും. പലപ്പോഴും ഉച്ചയ്ക്ക് ശേഷം ജോലി ചെയ്യുമ്പോൾ വലിയ രീതിയിൽ ലാക്ക് ഓഫ് എനർജി അല്ലെങ്കിൽ ഒരു സ്ലീപ്പിനെസ് തോന്നുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അതിൻ്റെ ഏറ്റവും മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ആവശ്യത്തിന് ഹൈഡ്രേറ്റഡ് ആകാത്തത് കൊണ്ടാണ്, ഹൈഡ്രേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് അത്രയും ഒരു സ്ലീപ്പി മോഡിൽ നമ്മളിങ്ങനെ പോകുന്നത്. ഇനി സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് വില്ലനായി എത്തുന്ന ഒന്നാണ് ഈ ഹെഡേക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ബ്രെയിനിൽ പോലും വലിയൊരു ശതമാനം വാട്ടർ കണ്ടന്റ് ആണുള്ളത് അല്ലേ. അപ്പോൾ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ് കുറയുമ്പോൾ അത് പെട്ടെന്ന് തന്നെ സിവിയർ ഹെഡേക്ക് ആയിട്ടോ അല്ലെങ്കിൽ ലാക്ക് ഓഫ് ഫോക്കസ് ആയിട്ടോ അത് പുറത്തു വരും. ഇനി അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കിൻ ഹെൽത്തിന്റെ കാര്യവും. വലിയ വലിയ എക്സ്പെൻസീവ് സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒക്കെ ഉപയോഗിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ ബോഡിയിലേക്ക് ആവശ്യത്തിന് വാട്ടർ ചെന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ പെട്ടെന്ന് ഡ്രൈ ആകാനും ഡൽനെസ് വരാനും ഒക്കെ വലിയ ചാൻസ് ഉണ്ട് ഗൈസ്. സോ നല്ല ഗ്ലോയിങ് സ്കിൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ സിമ്പിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താ, പ്രോപ്പർ ആയിട്ടുള്ള ഹൈഡ്രേഷൻ ആണ്. സോ ഇനി എപ്പോഴും ഇങ്ങനെ വെള്ളം കുടിക്കാൻ മടിക്കുന്ന ആൾക്കാർക്ക് ചെയ്യാൻ പറ്റിയ ചില ഈസി ഹെൽത്ത് ടിപ്സ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. വിറക് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ഒരു ഗ്ലാസ് ചെറിയ ചൂടുവെള്ളം കുടിച്ച് ദിവസം ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക, ഈ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുക. അതിന് നിങ്ങളുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാൻ വലിയ രീതിയിൽ അത് ഹെൽപ്പ് ചെയ്യും. സോ പിന്നെ നിങ്ങളുടെ ഡെസ്കിലോ അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്തോ ഒക്കെ എപ്പോഴും ഒരു വാട്ടർ ബോട്ടിൽ റീഫിൽ ചെയ്ത് വെക്കുന്നതിനുള്ള, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എല്ലാം, ഇപ്പം ഞങ്ങൾ രണ്ട് റേഡിയോ സ്റ്റേഷൻസാണ്, ഇപ്പം തമിഴ് FM ഉണ്ട്, മലയാള FM ഉണ്ട്. സോ ഞങ്ങൾ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. കാരണം ഞങ്ങളെ സംബന്ധിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ 10 കട്ട ചുമന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരെ പോലെ അതിനേക്കാൾ കൂടുതൽ ഈ ശബ്ദം സംസാരിക്കുമ്പോൾ എനർജി വേസ്റ്റ് ആവുന്ന അല്ലെങ്കിൽ എനർജി നഷ്ടപ്പെട്ടു പോകുന്നത് വലിയ സംഭവമാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മളെപ്പോഴും ഈ വാട്ടർ ബോട്ടിൽ റീഫില്ല് വെക്കുന്നതോടൊപ്പം തന്നെ കൺമുന്നിൽ വെള്ളം ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഇടയ്ക്കൊന്ന് സിപ്പ് ചെയ്യാൻ തോന്നും. ഓക്കെ, അതൊരു തിങ്. ദെൻ പ്ലെയിൻ വാട്ടർ കുടിക്കാൻ മടിയുള്ളവരാണെങ്കിൽ അതിലേക്ക് കുറച്ച് ലെമൺ സ്ലൈസോ അല്ലെങ്കിൽ ക്യൂക്യുംബോ അല്ലെങ്കിൽ മിൻറ്റ് ലീവ്സ് ഒക്കെ ഇട്ട് നല്ലൊരു ഡീടോക്സ് വാട്ടർ ആക്കി മാറ്റി വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് കുടിക്കാൻ കൂടുതൽ റിഫ്രഷിംഗും ആയിരിക്കും. സോ അതുകൊണ്ട് ഇനി മുതൽ ദാഹിക്കുന്നത് വരെ കാത്തിരിക്കരുത് ഗായ്സ്. നിങ്ങളുടെ ഹെൽത്തും സ്കിന്നും അതുപോലെ ഡെയിലി എനർജി ലെവലൊക്കെ വളരെ ആക്റ്റീവായിട്ട് നിലനിർത്താൻ ഇപ്പം തന്നെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചോ. ഈ ഒരു യൂസ്ഫുൾ ഹെൽത്ത് ടിപ്പ് ഇനി കേട്ടില്ല കണ്ടില്ല എന്ന് കരുതരുത്. എനിക്ക് ഈ പച്ച വെള്ളം കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടക്കേടുള്ള കാര്യമാണ്. ഞാനതുപോലെ ഈ ഡീറ്റോക്സ് വാട്ടർ കുടിക്കാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ആളാണ്. ഒരു ദിവസം ഒരു വലിയ ബോട്ടിൽ നിറച്ച് ഡീറ്റോക്സ് വാട്ടറൊക്കെ സെറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നു. അയ്യോ, ഈ നാരങ്ങ കുറേ നേരം ഇട്ട് കഴിഞ്ഞപ്പോഴല്ലോ അതിൻ്റെ തൊലിയുടെ ആ സ്കിന്നിൻ്റെ ഒരു കയ്പില്ലേ, ബിറ്റർ ടേസ്റ്റ്, അതിറങ്ങിയിട്ട് എനിക്ക് ആ വെള്ളം കുടിക്കാനേ പറ്റിയില്ല. പക്ഷെ അങ്ങനെ നോക്കരുത്, വെള്ളം കുടിക്കാൻ കിട്ടുന്ന ചാൻസ് ഒഴിവാക്കുക ചെയ്യരുത്. അപ്പോൾ നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. ഏത് പാട്ടാണെന്ന് അറിയാമോ? ഒരു അടിപൊളി പാട്ടാണ് ഈ സമയത്ത് നമ്മൾ കേൾക്കാൻ പോകുന്നത്. എൻജോയ് ദി സോങ് ഓൺ ഹോം 90.2 FM.

0: Mid Morning with Nitya.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM ആണ്. നമ്മൾ നേരത്തെ വാട്ടർ ഇൻടേക്കിന്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നല്ലോ. കുറെ പേര് മെസ്സേജ് അയച്ചു, നിത്യ ശരിക്കും ദാഹം തോന്നിയിരുന്ന സമയത്താണ് നിത്യയുടെ ഈ മെസ്സേജ് ഈ ഒരു എന്താ പറയുക ടോക്ക് കേട്ടത്. സോ അതുകൊണ്ട് ദാഹം തോന്നിച്ചിട്ട് വെള്ളം കുടിക്കാൻ ഒരു പേടി എന്ന് പറഞ്ഞിട്ട് സുനിൽ വിളിച്ചിരുന്നു അജ്മാനിൽ നിന്ന്. ഇപ്പോൾ ആള് യാത്രയിലാണ് ദുബായിലേക്ക്. എനിവേ എന്തായാലും ദാഹം തോന്നി, എന്തായാലും ആ സമയത്ത് വെള്ളം കുടിക്കാതിരിക്കാൻ നിവർത്തിയില്ല, വെള്ളം കുടിച്ചോളൂ കേട്ടോ. പക്ഷെ ദാഹം തോന്നുന്നത് വരെ പിന്നെ വെയിറ്റ് ചെയ്യേണ്ട എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. എപ്പോഴും നമ്മൾ രാവിലെ എണീക്കുമ്പോൾ മുതലേ കുടിക്കുന്ന വെള്ളത്തിൻ്റെ ആ ഒരു ഇൻടേക്ക് എന്ന് പറയുന്നത് കൃത്യമായിട്ടൊരു 3 ലിറ്റർ എത്തുന്നത് വരെ നിങ്ങൾ സിപ്പ് ചെയ്ത് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് ആ അളവറിയാലോ, അപ്പോൾ അതനുസരിച്ച് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കും കൂടെയുള്ള ഉപദേശം എന്നോട് തന്നെയാണ് കേട്ടോ. ഞാനും ഈ പറയണക്ക് വെള്ളം കുടിക്കുന്ന കാര്യത്തിനകത്ത് കുറച്ചൊക്കെ ഇങ്ങനെ മടി കാണിക്കുന്ന ഒരാളാണ്. കാരണം ഈ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, അതിന് നമ്മൾ ഓണെയർ ഒന്നും വെള്ളമൊന്നും ഞാൻ കുടിക്കുന്ന ഒരു സ്വഭാവക്കാരിയല്ല. അപ്പോൾ ഈ 3 മണിക്കൂർ എൻ്റെ ലൈഫിലെ 24 hours എന്ന് നഷ്ടപ്പെടുകയാണ് വെള്ളം കുടിക്കുന്ന കാര്യത്തിന്. അത് കഴിയുമ്പോൾ മാത്രമാണ് നമ്മൾ വെള്ളം കുടിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏർലി മോർണിംഗ് കുറച്ച് അധികം വെള്ളം കുടിക്കും. പക്ഷെ അങ്ങനെ അധികം ഒരു നേരം തന്നെ വെള്ളം കുടിക്കുന്നതും ശരിയല്ല. പക്ഷെ അത്രയെങ്കിലും വെള്ളം ചെല്ലട്ടെ എന്ന് വെച്ചാണ് ഞാൻ കുടിക്കുന്നത്. പക്ഷെ എന്നെ ആരും അനുകരിക്കരുത്, അതിനൊരു കൃത്യമായ രീതിയുണ്ട്, അതനുസരിച്ച് മാത്രം ചെയ്യാം. ശരി, അതൊക്കെ വിടുക. നമ്മൾ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോഴേ പെട്ടെന്നൊരു അടി തട്ടിയതുപോലെ വിമാനം ഒന്ന് ഒലയുകയും നമ്മൾ സീറ്റിൽ നിന്ന് അല്പം ഉയർന്നു പോവുകയും ചെയ്യുന്ന ആ ഒരു നിമിഷം ഓർത്ത് നോക്കിയിട്ടുണ്ടോ? യെസ്, അതാ ഒരു എന്താ പറയുക എയർ ടർബുലൻസ് ആണ്. അത് സത്യത്തിൽ ഈ അടുത്ത കാലത്തായിട്ട് ഭയങ്കരമായിട്ട് ഒരു 10 years ബിഫോർ അങ്ങനത്തെ ഒരു വലിയ പ്രശ്നങ്ങളുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നാട്ടിൽ പോകുമ്പോഴൊന്നും നമുക്ക് അങ്ങനെ ഒരു പേടിച്ചിരിക്കേണ്ട ഒരു ആവശ്യമേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എപ്പോൾ നാട്ടിലേക്ക് പോയാലും ഇതുപോലത്തെ ടർബുലൻസ് വലിയൊരു പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. എന്തായാലും ഫ്ലൈറ്റ് യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പോലും നമ്മളിൽ ഭൂരിഭാഗം പേരെയും ഈ ഒരു നിമിഷം എന്ന് പറയുന്നത് ഭയപ്പെടുത്തുന്നതാണ് ഈ എയർ ടർബുലൻസ് എന്ന് പറയുന്നത്. പലപ്പോഴും വാർത്തകളിൽ നമ്മൾ കാണാറില്ലേ ഈ ഒരു കടുത്ത ടർബുലൻസ് കാരണം ഫ്ലൈറ്റിനുള്ളിലെ സാധനങ്ങൾ തെറിച്ചു വീഴുന്നതും യാത്രക്കാർക്ക് പരിക്കേൽക്കുന്ന കാര്യങ്ങളൊക്കെ. പക്ഷേ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സിവിയർ ടർബുലൻസ് അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും ബംപി ആയിട്ടുള്ള ചില ഫ്ലൈറ്റ് റൂട്ട്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? യെസ്, അത്തരത്തിലുള്ള ലോകത്തിലെ ഏറ്റവും മോശം top 10 ടർബുലൻസ് റൂട്ടിനെ കുറിച്ചുള്ള ഒരു രസകരമായ റിപ്പോർട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ചാണ് നിങ്ങളോട് ഇപ്പോൾ പറയാൻ പോകുന്നത്. കേൾക്കുമ്പോൾ ഒരു കൗതുകം തോന്നിയേക്കാം. കാരണം ഇപ്പം എന്നെ സംബന്ധിച്ച് ഫ്ലൈറ്റ് യാത്ര എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഇത് തന്നെയാണ്. കുറച്ച് മര്യാദയ്ക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞു എന്ന് ഉറങ്ങി കഴിയുമ്പോഴത്തേന് ഈ സാധനം കാരണം ഉറക്കമില്ല, ടെൻഷനാണ്. അപ്പോൾ ഇങ്ങനെ അടുത്തിരിക്കുന്ന ആരാന്ന് വെച്ചാൽ അവരുടെ കൈ പിടിച്ചുകൊണ്ടിരിക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ്. അയ്യോ, എനിക്ക് പേടിയാ. നിങ്ങളും അങ്ങനെ ഈ ടർബുലൻസിനെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം. എൻ്റെ കൂടെ ഭയപ്പെടാൻ വേറെ ആൾക്കാരുണ്ടെന്ന് പറയുമ്പോൾ ഒരു സമാധാനം. അത്രേ ഉള്ളൂ. എന്തായാലും റിപ്പോർട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പട്ടികയിൽ മുന്നിൽ നിൽക്കുന്ന ഭൂരിഭാഗം റൂട്ടുകളും ഈ എന്താ പറയുക ഉയർന്ന മൗണ്ടൻ റേഞ്ചസ് ഇല്ലേ, മൗണ്ടനുകൾക്ക് മുകളിലൂടെയോ അല്ലെങ്കിൽ വലിയ വെതർ കണ്ടീഷൻസ് മാറിക്കൊണ്ടിരിക്കുന്ന എന്താ പറയുക കടലുകൾക്ക് മുകളിലൂടെയോ കടന്നു പോകുന്നതാട്ടോ. പ്രധാനമായിട്ട് സാന്റിയാഗോ ടു സാന്റാക്രൂസ്, അതുപോലെ അൽമാട്ടി ടു ബിഷ്കേക്ക്, പിന്നെ ലാൻസോ ടു ഷെങ്കു തുടങ്ങിയിട്ടുള്ള റൂട്ടുകളിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള എയർ ടർബുലൻസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ പർവ്വതനിരകൾക്ക് മുകളിലൂടെ ഈ കാറ്റ് ശക്തമായിട്ട് വീശുമല്ലോ, അപ്പം അങ്ങനെ ഉണ്ടാവുന്ന മൗണ്ടൻ വേവ്സ് ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ വില്ലനാവുന്നത്. പക്ഷേ ഇതിൽ പലർക്കും ഉള്ള വലിയൊരു സംശയം എന്ന് വെച്ചാൽ എന്താണ് യഥാർത്ഥത്തിൽ ഈ ടർബുലൻസ് എന്നുള്ളതാണ്. ഇത് വിമാന അപകടങ്ങൾക്ക് കാരണമാകാനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളതും ഞാൻ ചിന്തിക്കാറുണ്ട്, അതുപോലെ നിങ്ങളും ചിന്തിക്കാറുണ്ടെന്ന് തോന്നുന്നു. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ റോഡില്ലേ, ഈ റോഡിലെ കുഴികളിലൂടെയോ അല്ലെങ്കിൽ വലിയ തിരമാലകളിലൂടെയൊക്കെ ഒരു എന്താ പറയുക കുഴികളിലൂടെ പോകുന്ന വണ്ടികൾ, തിരമാലകളിലൂടെ പോകുന്ന കപ്പൽ അല്ലെങ്കിൽ ബോട്ടുകൾ, ഇങ്ങനെയൊക്കെ കടന്നുകൊണ്ടാവുന്ന ഒരു ഉലച്ചിലില്ലേ, അത് തന്നെയാണിതും. അപ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിലെ ടെമ്പറേച്ചറിലുണ്ടാകുന്ന പെട്ടെന്നുള്ള വ്യതിയാനങ്ങൾ, ചേഞ്ചസ്, അത് ഈ കാറ്റിൻ്റെ എന്താ പറയുക വിൻഡിൻ്റെ ഷെയർ അല്ലെങ്കിൽ ആ ദിശയും വേഗതയും മാറുന്നത്, പിന്നെ മേഘാവൃതമായിട്ടുള്ള അന്തരീക്ഷമൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ ആധുനിക കാലത്തെ എയർക്രാഫ്റ്റ്സൊക്കെ വളരെ അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ളതാണ്. ഇനി എത്ര വലിയ സിവിയർ ടർബുലൻസ് വന്നാലും അത് താങ്ങാനുള്ള വലിയ ഫ്ലെക്സിബിലിറ്റി ഇപ്പോഴത്തെ ഫ്ലൈറ്റുകളുടെ ചിറകുകൾക്കും അല്ലെങ്കിൽ അതിൻ്റെ ആ വിങ്സിനും ബോഡിക്കൊക്കെ ഉണ്ട്. പിന്നെ കൂടാതെ പരിചയസമ്പന്നരായിട്ടുള്ള പൈലറ്റ്സ് കൃത്യമായിട്ടുള്ള റഡാർ സിസ്റ്റം ഉപയോഗിച്ച് ഇത്തരം മേഖലകൾ മുൻകൂട്ടി കണ്ട് ഒഴിവാക്കാൻ അവർ പരമാവധി ശ്രമിക്കാറുമുണ്ട്. എങ്കിലും ഒരു ട്രാവലർ എന്ന രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട സേഫ്റ്റി ടിപ്സുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊന്ന് പറയട്ടെ. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ സീറ്റ് ബെൽറ്റ് സൈൻ ഓഫ് ആയാൽ പോലും എന്നാൽ നിങ്ങളുടെ സീറ്റിലിരിക്കുമ്പോൾ എപ്പോഴും സീറ്റ് ബെൽറ്റ് അയച്ച് ലൂസായിട്ടാണെങ്കിലും ധരിച്ചിരിക്കുക, ഊഴിക്കളയാതിരിക്കുക. കാരണം മുൻകൂട്ടി അറിയിപ്പില്ലാതെ വരുന്ന ഈ ക്ലിയർ എയർ ടർബുലൻസ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ സീറ്റിൽ നിന്ന് ഉയർന്ന് വീഴാനൊക്കെ സാധ്യതയുള്ളത്. സോ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലഗേജുകൾ കൃത്യമായിട്ട് ഓവർഹെഡ് ബിൻ ലോക്ക് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഈ പെട്ടെന്നുണ്ടാവുന്ന ഈ ഒരു ഉലച്ചിലില്ലേ, അത് താഴേക്ക് വീണ് പരിക്കേൽക്കാതിരിക്കാൻ ഇത് വളരെ വലിയ രീതിയിൽ സഹായിക്കും. അതുകൊണ്ട് ഇനി യാത്ര ചെയ്യുമ്പോൾ ചെറിയ രീതിയിലുള്ള ടർബുലൻസ് അനുഭവപ്പെട്ടാലൊന്നും ഒട്ടും പാനിക് ആകേണ്ടതില്ല. ഇതൊരു എന്താ പറയുക, ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രതിഭാസം മാത്രമാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള സേഫ്റ്റി റൂൾസ് ഒക്കെ പാലിച്ചാൽ ഏത് യാത്രയാണെങ്കിലും വളരെ നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും. ഞാൻ എന്നെ തന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കട്ടെ, ഇപ്പം ഫ്ലൈറ്റ് കയറുമ്പോഴേ ഞാൻ ഒപ്പം തുടങ്ങും, ഫ്ലൈറ്റ് ഒന്ന് ഷേക്കി ആയി കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ടെൻഷനാണ്. അപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരൊന്നും ഇനി ടെൻഷൻ ആവേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഇന്നത്തെ ഒരു സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് അങ്ങനെ വലിയ അപകടങ്ങളും കാര്യങ്ങളും ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. പിന്നെ ഇത്തരത്തിലുള്ള സാധനങ്ങൾ വലിയ ടർബുലൻസിലൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ മാത്രം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. എങ്കിലും പൈലറ്റ്സ് അതൊക്കെ ഹാൻഡിൽ ചെയ്തോളും, കാലം മാറിയല്ലോ. അപ്പം അതനുസരിച്ച് യാത്രയിൽ ഇങ്ങനെയുള്ള പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ള എല്ലാ ഫ്ലൈറ്റുകൾക്കും അതനുസരിച്ചുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞ് മനസ്സിലാക്കി, അല്ലെങ്കിൽ അവർ അത് കൃത്യമായിട്ടുള്ള എന്താ പറയുക സുരക്ഷാ നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ സുരക്ഷ കൃത്യമായിട്ടൊക്കെ അവർ പാലിക്കും. അതുകൊണ്ട് നമ്മൾ ടെൻഷൻ അടിക്കേണ്ടതാണ്. ശരി, ഒരു തമിഴ് പാട്ട് കേൾക്കാം. ശ്വാസം മുട്ടിപ്പോയി.
2: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേൾക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആകത്തീർ ബിൽഡിംഗ് അൽവൻകോൾ പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update.
2: Traffic update.
3: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
4: I'm going to quick traffic update. Yes. I'm തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സമയം ഏകദേശം ഒരു 1:40 ആയിട്ടുണ്ട് അല്ലേ. ഈ ഒരു സമയത്ത് നമ്മുടെ റോഡുകളിലെ നിലവിലെ അവസ്ഥ എന്താ നോക്കിക്കഴിഞ്ഞാൽ, യാത്രയിലുള്ള ആൾക്കാർക്ക് വേണ്ടി ഒരു ക്വിക്ക് ലൈവ് ട്രാഫിക് അപ്ഡേറ്റ് നോക്കാം. നിലവിൽ ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഷാർജ 125 സ്ട്രീറ്റിലും മലിഹ റോഡിലും വാഹനങ്ങളിൽ ഒരു തിരക്ക് കാരണം ഗതാഗതം മന്ദഗതിയിലാണ്. അതുപോലെ ഉംറമൂൽ ഏരിയയിലും റാസൽകോർ ഇൻഡസ്ട്രിയൽ 2, റാസൽകോർ ഇൻഡസ്ട്രിയൽ 3 ഈ റൂട്ടുകളിലൊക്കെ വാഹനങ്ങളുടെ വലിയൊരു നിര കാണപ്പെടുന്നുണ്ട്. അൽകരാമ സ്ട്രീറ്റിൽ നിന്ന് അൽഖൂസ് ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്ക് പോകുന്ന വഴികളിലൊക്കെ നല്ല തിരക്ക് കാണാം. ഫസ്റ്റ് അൽഖയിൽ സ്ട്രീറ്റ് വഴി യാത്ര ചെയ്യുന്നവർക്കും ജബൽ അലി ഇൻഡസ്ട്രിയൽ ഫസ്റ്റ് ഭാഗങ്ങളിൽ യാത്രാ തടസ്സം പ്രതീക്ഷിക്കാം. അതുപോലെ അൽ ഖലീജ് റോഡ്, അൽ സത്വ സ്ട്രീറ്റ് പോലെയുള്ള, അതുപോലെ അൽ റൌദത്ത് സബബ് അതുപോലെ അവിടെയൊക്കെ വാഹനാധിക്യം കാണപ്പെടുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ വരുമ്പോൾ എനിക്കൊന്നും വായിൽ കൊള്ളുന്നില്ല. അപ്പം ഈ വഴികളിലൂടെയൊക്കെ യാത്ര പ്ലാൻ ചെയ്യുന്നവർ കൃത്യമായിട്ടൊക്കെ ഓൾട്ടർനേറ്റ് റൂട്ടൊക്കെ എടുത്ത് യാത്ര ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ പോകുന്ന വഴിക്ക് ഏതെങ്കിലും ട്രാഫിക് കൂടുതലായിട്ട് എവിടെയെങ്കിലുമോ അതല്ലെന്നുണ്ടെങ്കിൽ ആക്സിഡൻസോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കുക. 0585829220.
3: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, number 1 in GCC. TNC apply.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkum swandam.
2: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
3: എന്റമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
4: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
5: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
4: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
5: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
4: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948.
5: Brought to you by Volcano LED Display. Professional indoor and outdoor LED display solution providers in UAE. Call now 052-524-2017. ഹൃദയഹാരിയായ മറ്റൊരു കുടുംബ ചിത്രവുമായി ഈ ഓണക്കാലത്ത് നിവിൻ പോളിയെത്തുന്നു. ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ഫഹദ് ഫാസിൽ, ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ എന്നിവർ ചേർന്ന് നിർമ്മിച്ച് പ്രേമലവും തണ്ണീർമത്തൻ ദിനങ്ങളും ഒരുക്കിയ ജനപ്രിയ സംവിധായകൻ ഗിരീഷ് ഏടി ഒരുക്കുന്ന ഏറ്റവും പുതിയ ഫാമിലി എന്റർടൈനർ ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
6: കിട്ടിയണ്ടിരുന്നാൽ നമ്മൾ നിർത്തി പോകേണ്ടിരുന്നാൽ അത് കറക്റ്റ് സമയത്ത് അത് കറക്റ്റ് പ്ലാൻഡ് ആയിട്ട് തന്നെ ദൈവം നമുക്ക് കൊണ്ടുതരും.
5: നിവിൻ പോളിക്കൊപ്പം നായികയായി മമിത ബൈജുവും സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, സുരേഷ് കൃഷ്ണ, ശ്രീൻജ തുടങ്ങി ഒരു വലിയ താരനിരയും അണിനിരക്കുന്നു. ഓഗസ്റ്റ് 21 തിയേറ്ററുകളിലേക്ക് എത്തുന്നു സൂപ്പർ ഹിറ്റ് ഫാമിലി എന്റർടൈനർ ബെത്ലഹേം കുടുംബ യൂണിറ്റ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

0: Home 92.2 FM. Home is a feeling. Mid morning with Nitya.
1: യെസ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ ചായയുടെ കാര്യം, അത് ഇന്നാണ് എനിക്ക് പറയാൻ സമയം കിട്ടിയത്. അതുപോലെ ഇന്നും ഞാനൊരു കാര്യം, ഒരു ഹുക്ക് ഇട്ട് വന്നിട്ട് പോവാണ്. നാളെ ഓർത്ത് ആരൊക്കെ ചോദിക്കുന്നു, അപ്പം ഞാൻ ആ കഥ പറഞ്ഞുതരാം. വേറെ ഒന്നുമല്ല, നമ്മുടെ മുന്നിൽ ഒരു ചൂട് സൂപ്പ് കൊണ്ടുവയ്ക്കുന്നു. ആ ചൂട് സൂപ്പിൽ നമ്മളൊരു സ്പൂൺ വെച്ച് പതുക്കെ ഒരു സ്പൂൺ കോരിയെടുത്ത് വായിലിട്ട് വയ്ക്കാൻ നേരത്തെ അതിൽ കുറേ കുഞ്ഞു മനുഷ്യർ, നിങ്ങൾക്ക് എന്തായിരിക്കും തോന്നുക? നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ഈ ഭൂമിയിലൊന്നുമല്ല, വേറെ എവിടെയോ മാജിക് വേൾഡിലാണെന്ന് വിചാരിക്കും. അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാനാകാത്തൊരു സിറ്റുവേഷനിൽ പെട്ടുപോയാൽ എന്ത് ചെയ്യും? അത് കേൾക്കണമെങ്കിൽ നാളെ മിഡ് മോർണിംഗ് എത്തി എന്തായാലും കേൾക്കണം. എന്നോട് ചോദിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സീമയെങ്കിലും മെസ്സേജ് അയക്കുമല്ലോ അല്ലേ? എനിവേ, എന്തായാലും ഈ കഥ കേൾക്കാൻ നാളെ വരെ കാത്തിരിക്കണം. അപ്പം ഇന്ന് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് 1:52 ആയി. നിങ്ങളുടെ മെസ്സേജസ് ഒക്കെ ഇഷ്ടമുള്ള പാട്ടുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മാറ്റിവെക്കാനുള്ള സമയമായി കഴിഞ്ഞു. 2 to 4 മലയാളി ഡായുമായിട്ട് ഷീബ്സ് ഇവിടെ റെഡി ആയിട്ട് വന്നിരിപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മെസ്സേജസ് ഒക്കെ അയച്ചോളൂ. നമ്മുടെ ഈ വിശേഷം ഇനി പറയാനുള്ള ടൈമില്ല. നമുക്ക് പാട്ടുകളൊക്കെ ആയിട്ട് ടാറ്റ ബൈ ബൈ ഫ്രം മിഡ് മോർണിംഗ് വിത്ത് നിത്യ, ഓൺലി ഓൺ ഹോം 92.2 FM.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to Mid Mornings with Nitya.

0: Home FM Headlines.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം, സഭയിലെത്താതെ അമിത്ഷാ. വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിന് സ്റ്റേ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ്. പാർലമെന്റിനകത്തും പുറത്തും ഭരണ പ്രതിപക്ഷം തമ്മിൽ വാക്പോരുണ്ടായി. അതിനിടെ ഇന്നും സഭയിലെത്താതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് അതിക്രമത്തിൽ അമിത്ഷാ മറുപടി പറയണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം ലോക്സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങി. പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുന ഖാർഗെയെ സംസാരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യസഭയിലും പ്രതിപക്ഷം ബഹളം വെച്ചു. ഇന്ന് സഭ സമ്മേളിക്കും മുൻപ് പാർലമെന്റ് കവാടത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിക്കെതിരെ മുദ്രാവാക്യങ്ങളുമായി NDA അംഗങ്ങളും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ പ്രതിപക്ഷവും മുഖാമുഖം എത്തുകയായിരുന്നു. രണ്ട് വിഭാഗങ്ങൾക്കും ഇടയിൽ ഉദ്യോഗസ്ഥർ സുരക്ഷാ വലയം തീർത്തു. മോദി സർക്കാർ അന്വേഷണ ഏജൻസിയെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുന്നുവെന്ന് കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധി കുറ്റപ്പെടുത്തി. അയോധ്യ സംഭാവന കൊള്ളയിൽ പ്രധാനമന്ത്രി മറുപടി പറയണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം വ്യാഴാഴ്ച അവസാനിക്കാനിരിക്കെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ നിലപാട് കടുപ്പിച്ച പ്രതിപക്ഷം. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് അതിക്രമത്തിൽ അമിത്ഷായുടെ പ്രസംഗമല്ല പ്രസ്താവനയാണ് വേണ്ടതെന്ന് ജോൺ ബ്രട്ടാസ് MP. 17 ദിവസമായി ആഭ്യന്തരമന്ത്രി സഭയിൽ വരുന്നില്ല, ഇതാദ്യമായാണ്. അയോധ്യ സംഭാവനക്കുള്ള, E20, പെട്രോൾ എന്നിവയിൽ ചർച്ച വേണമെന്നും ജോൺ ബ്രട്ടാസ് MP. ആഭ്യന്തരമന്ത്രിയെയും പോലീസിനെയും വെല്ലുവിളിച്ച് സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റിട്ട കേസിൽ അർജുൻ അയങ്കിയെ 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. തെളിവെടുപ്പിനും ചോദ്യം ചെയ്യലിനുമായാണ് ടൗൺ സൈബർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. ഇതിനിടയിൽ കോതമംഗലം SHO ഭീഷണിപ്പെടുത്തിയെന്ന കേസിൽ ജയിലിലെത്തി പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി. അർജുനെതിരെ കാപ്പാ ചുമത്താനുള്ള നടപടികളും ഊർജിതമാക്കി. തലശ്ശേരി CJM കോടതിയാണ് 3 ദിവസത്തെ കസ്റ്റഡി അനുവദിച്ചത്. തെളിവെടുപ്പിനും ചോദ്യം ചെയ്യലിനുമായി കണ്ണൂർ ടൗൺ സൈബർ പോലീസാണ് അർജുനെ കസ്റ്റഡിയിൽ വാങ്ങിയത്. പ്രശസ്ത ആണവശാസ്ത്രജ്ഞനും കമ്മ്യൂണിസ്റ്റ് തത്വചിന്തകനുമായ ഡോക്ടർ MP പരമേശ്വരൻ അന്തരിച്ചു. 92 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. തൃശൂരിലെ വീട്ടിലായിരുന്നു അന്ത്യം. പരമേശ്വരൻ അവതരിപ്പിച്ച നാലാം ലോക സിദ്ധാന്തം CPMലും കേരളത്തിലെ ഇടതുപക്ഷത്തിനിടയിലും ഒരുകാലത്ത് വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരുന്നു. 2004 അദ്ദേഹത്തെ CPM പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. LPST റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം പിൻവലിച്ചു. വിദ്യാഭ്യാസ മന്ത്രിയുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് സമരം പിൻവലിച്ചത്. 37 ദിവസം നീണ്ടുനിന്ന സമരമാണ് അവസാനിപ്പിച്ചത്. സമര നേതാവ് വളർമതിക്ക് മന്ത്രി N ഷംസുദ്ദീൻ വെള്ളം നൽകിയാണ് സമരം അവസാനിപ്പിച്ചത്. September 24 പരിഹാരമുണ്ടായില്ലെങ്കിൽ വീണ്ടും സമരം തുടരുമെന്ന് വളർമതി അറിയിച്ചു. ആസൂത്രണ ബോർഡിലേക്ക് നടത്തിയ പരീക്ഷയുടെ വിവരങ്ങൾ അപേക്ഷകന് നൽകണമെന്ന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിന് സ്റ്റേ. PSC നൽകിയ ഹർജിയിൽ ഹൈക്കോടതിയുടേതാണ് നടപടി. 1 മാസത്തേക്കാണ് സ്റ്റേ. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. തിരുവനന്തപുരത്തും കൊല്ലത്തും കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായി 12-ാം ദിവസവും തെരച്ചിൽ. തെരച്ചിൽ നിർത്തിവെയ്ക്കില്ലെന്നാണ് സർക്കാർ അറിയിക്കുന്നത്. കൊല്ലം നീണ്ടകരയിൽ നിന്ന് കാണാതായ ഗൌതം കൃഷ്ണയുടെ കുടുംബാംഗങ്ങളെ ഫിഷറീസ് മന്ത്രി VE അബ്ദുൾ ഗഫൂർ സന്ദർശിച്ചു. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി സ്ഥാനത്ത് വീണ്ടും മാറ്റം. നരേഷ് പാൽ ഗംഗ്വാറിന്റെ നിയമനം മരവിപ്പിച്ചു. നിയമനം പ്രഖ്യാപിച്ച 3 ആഴ്ചയ്ക്കുള്ളിലാണ് മാറ്റം. ഗംഗ്വാറിന് പകരം ദീപ്തി ഗൌർ മുഖർജി പുതിയ സെക്രട്ടറിയാകും. 93 ബാച്ച് മധ്യപ്രദേശ് കേഡർ IAS ഉദ്യോഗസ്ഥയായ ദീപ്തി ഗൌർ മുഖർജി നിലവിൽ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിലെ സെക്രട്ടറിയാണ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട പ്രതികളുടെ നുണ പരിശോധനാ ഹർജി തള്ളി കോടതി. പോളിഗ്രാഫ്, ബ്രെയിൻ മാപ്പിംഗ് പരിശോധനയ്ക്ക് അനുമതി നൽകാതെ ഡൽഹി ഫാസ്റ്റ് ട്രാക്ക് കോടതിയാണ് ഹർജി തള്ളിയത്. 3 പ്രതികളാണ് പരിശോധന ആവശ്യപ്പെട്ടത്. അതേസമയം നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയിൽ NTAയുടെ ആഭ്യന്തര സംവിധാനങ്ങളിൽ വീഴ്ചയുണ്ടായെന്ന് കണ്ടെത്തൽ. മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിൽ എത്തിക്കുന്നതിന്റെ പേരിൽ നടന്നത് വൻ കള്ളക്കളിയെന്ന റിപ്പോർട്ട്. കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്ത്. സ്പോൺസറെ തെരഞ്ഞെടുത്തതിൽ സർക്കാർ ചട്ടങ്ങൾ പാലിച്ചില്ല. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് വേണ്ടി സർക്കാർ സംവിധാനം ദുരുപയോഗം ചെയ്തു. സുതാര്യമല്ലാതെയാണ് സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടന്നത്. അർജന്റീന ടീം വരുമെന്ന സ്പോൺസറുടെ വാഗ്ദാനം ആധികാരിക രേഖകളില്ലാതെയെന്നും കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തി. റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ കരിങ്കൊടി പ്രതിഷേധത്തിൽ BJP യുവമോർച്ച പ്രവർത്തകർക്കെതിരെ കേസ്. 10 പ്രവർത്തകർക്കെതിരെയാണ് റെയിൽവേ പോലീസ് കേസെടുത്തത്. ഇന്നലെ രാത്രിയാണ് മന്ത്രി N ഷംസുദ്ദീന് നേരെ പ്രവർത്തകർ കരിങ്കൊടി കാട്ടിയത്. കാസർഗോഡ് സ്കൂളുകളിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരത്തിലെ ചോദ്യാവലി വിവാദത്തിൽ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തിരുന്നു. വിവാദ ചോദ്യം തയ്യാറാക്കിയ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തത് അച്ചടക്ക നടപടിയുടെ പ്രാഥമിക ഘട്ടം മാത്രമാണെന്നും സംഭവത്തിൽ വിശദമായ അന്വേഷണം നടന്നു വരികയാണെന്നും മന്ത്രി പറഞ്ഞിരുന്നു. കാസർഗോഡ് MDMA പിടിയിലായവർ മുഖ്യമന്ത്രി VD സതീശനുമായി അടുത്ത ബന്ധമുള്ളവരെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജിന്റെ ആരോപണം. VD സതീശന്റെ സോഷ്യൽ മീഡിയ പേജിന്റെ കോർഡിനേറ്ററാണ് പ്രതി മുഹമ്മദ് ഹുസൈൻ. ഹുസൈന്റെ വീട്ടിൽ പ്രതിപക്ഷ നേതാവായിരിക്കെ VD സതീശൻ വിരുന്നിന് പോയിട്ടുണ്ട്. അന്വേഷണ പരിധിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൊണ്ടുവരണമെന്ന് VK സനോജ് ആവശ്യപ്പെട്ടു. വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കണമെന്ന ചീഫ് സെക്രട്ടറിയുടെ കത്തിനെതിരായ വിമർശനം ശക്തമാക്കാൻ പ്രതിപക്ഷം. പൂർണ്ണമായും ആലപിക്കണമെന്ന നിലപാടിൽ ഗവർണർ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിലാണ് വിമർശനം കടുപ്പിക്കാൻ ധാരണയായത്. ഔദ്യോഗിക ചടങ്ങുകളിൽ വന്ദേമാതരം മുഴുവൻ പാടേണ്ടതില്ലെന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ. പ്രോട്ടോകോൾ വിഭാഗത്തിന് ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം വന്ദേമാതര വിവാദത്തിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ നിലപാട് വ്യക്തമാക്കിയിരുന്നു. സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകളിൽ വന്ദേമാതരം പൂർണ്ണമായി ചൊല്ലും, അതാണ് തന്റെ നിലപാട്. അതേസമയം വന്ദേമാതരം പൂർണ്ണമായി പാടാൻ നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന വിശദീകരണവുമായി ലോക്ഭവൻ രംഗത്തെത്തിയിരുന്നു. കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിയെന്ന കേസിൽ അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ എറണാകുളം റൂറൽ പോലീസ്. കോതമംഗലം കോടതിയിൽ 3 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ. എറണാകുളം റൂറൽ പോലീസ് എടുത്ത 2 കേസിലും അർജുന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. അധിക്ഷേപ പരാമർശത്തിൽ അറസ്റ്റിലായ RSS സഹയാത്രികൻ TG മോഹൻദാസിന്റെ ജാമ്യ ഉത്തരവ് പുറത്ത്. പോലീസിന്റെ വീഴ്ചകൾ എന്നീ പറഞ്ഞാണ് തിരുവനന്തപുരം ACJM കോടതി ഉത്തരവ്. അറസ്റ്റ് സുപ്രീംകോടതി വിധിയുടെ ലംഘനം. സുപ്രീംകോടതിയുടെ ഭരണഘടനാപരമായ നിർദ്ദേശത്തെ പോലീസ് അവഗണിച്ചു. നോട്ടീസ് നൽകിയാൽ പ്രതി ഒളിവിൽ പോകുമെന്ന പോലീസ് വാദം അംഗീകരിക്കാൻ കഴിയില്ല. നോട്ടീസ് നൽകാത്തത് പോലീസിന് തൃപ്തികരമായി ന്യായീകരിക്കാനായില്ലെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ സമാധാന ചർച്ചയ്ക്ക് പുതിയ ഉപാധിയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിൽ നിന്ന് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ട്രംപ്. US തുടർ ചർച്ചകൾ നടക്കണമെങ്കിൽ ഈ നിബന്ധന പാലിക്കണം. ഹോർമസ് തുറക്കുന്നതിന് ഇറാൻ യുദ്ധത്തിലുണ്ടായ നാശനഷ്ടങ്ങൾക്ക് പരിഹാരം ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതേ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. സൌദി അറേബ്യയും തുർക്കിയും ചേർന്ന് രൂപം കൊടുത്ത ത്രികക്ഷി പ്രതിരോധ കരാർ ഇറാനുള്ള ഭീഷണിയല്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായ്. US പശ്ചിമേഷ്യയിലെ സമാധാനത്തെക്കുറിച്ചുമുള്ള ധാരണ മാറുന്നതിന്റെ തെളിവാണ് കരാറെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
0: Was brought to you by Dhanya Group of Companies since 1982.
3: Time check.
0: Brought to you by Ozone Cargo.
4: Good afternoon, Dubai. Lepol. Samayam 2 mani kazhinju 8 minute.
3: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
3: Weather update.
0: Brought to you by Aldra's Auto AC Parts, #1 auto AC spare parts in the Middle East.
4: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 44°C, ഹ്യൂമിഡിറ്റി 41%.
3: Weather update.
0: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
3: Stay connected with Home 92.2 FM. Home is a feeling.

മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: ഞാനല്ല, സത്യമായിട്ട് ഞാനല്ല ചൂളം അടിച്ചത് കേട്ടോ. പണ്ടൊക്കെ വീട്ടിൽ ചൂളം അടിക്കാൻ പാടില്ല എന്നേ, പ്രത്യേകിച്ച് നമ്മൾ പെൺകുട്ടികൾ എങ്ങാനും ഒന്നും അറിയാതെ എനിക്ക് വരൂല കാറ്റ് മാത്രം തീരെ മേടില്ലേ. അപ്പൊ എന്നാൽ ഈ ചൂളം വിളി പരിപാടി എന്ന് പറയുന്നത് അത് ആ പാട്ടിനകത്തുണ്ടായിരുന്നതാണ്. അവരാച്ചൻ ആൻഡ് സൺസ് എന്ന ചിത്രത്തിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. അപ്പൊ എന്തായാലും ഈ ചൂളം വിളിയെ പറ്റി പറഞ്ഞു വന്ന സ്ഥിതിക്ക് അത് കൃത്യമായിട്ട് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേക്കാം. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് പ്രത്യേകിച്ചും അമ്മമാരോ അച്ഛന്മാരോ അധികം പറയില്ല, അച്ഛന്മാരും മിക്കവാറും എപ്പോഴും പെമ്പിള്ളാരുടെ സൈഡാണ്. മക്കള് സൂപ്പറാണ്, എന്ത് ചെയ്താലും പറയും മക്കള് സൂപ്പറാണ് ഡാ, അങ്ങനെ ചെയ്തോ കേട്ടോ, ചൂളം അടിക്കണോ അടിച്ചോ എന്ന് പറയും. പക്ഷെ അമ്മമാരൊക്കെ പണ്ട് നമ്മളടുത്ത് പറയാറുണ്ട് കുട്ടികള് പ്രത്യേകിച്ചും പെൺകുട്ടികൾ ഇങ്ങനെ ചൂളമൊന്നും അടിക്കാൻ പാടില്ല, അത് ആൺകുട്ടികളാണ് ചൂളം അടിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചാലുണ്ടല്ലോ, എന്തിനാ ഇങ്ങനെ ചിരിക്കണേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അത് നമ്മുടെ അമ്മമാരെക്കാളും കൂടുതൽ അമ്മമ്മമാരൊക്കെ ഉണ്ടെങ്കിലാണ് കൂടുതൽ ചോദിക്കുന്നത്, അല്ലെങ്കിൽ വീട്ടിലെ മാമ്മമാർ, അവർ പിന്നെ എല്ലാത്തിനും ചോദ്യം ചെയ്യാൻ വരും, എന്താണ് അങ്ങനെയാണ്. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഒച്ചത്തിൽ ചിരിക്കുന്നതിനും അല്ലെങ്കിൽ വീട്ടിലെ ഗസ്റ്റൊക്കെ വന്നിരിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്ന് ചിരിക്കുക എന്തെങ്കിലുമൊക്കെ തമാശയൊക്കെ പറഞ്ഞാൽ അത് വഴക്കു പറയും. അതെനിക്ക് തോന്നിയിട്ടുണ്ട്, അത് നമ്മൾ ഗസ്റ്റിനെയൊക്കെ റെസ്പെക്ട് ചെയ്യണമല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഗസ്റ്റൊക്കെ വന്നിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറി നിന്ന് കളിയാക്കുന്നതും ചിരിക്കുന്നതും ഒന്നും ശരിയല്ല. പക്ഷെ അതൊക്കെ ഒരു ഒരു പ്രായത്തിലാണ് കുട്ടികളൊക്കെ ഇങ്ങനെ ഒക്കെ ബഹളം ഉണ്ടാക്കുന്നത്. പക്ഷേ ചൂളം അടിക്കുന്നൊക്കെ എനിക്ക് തോന്നും എന്താണ് ചൂളം അടിച്ചാലും പെമ്പിളർക്ക് കുഴപ്പം എന്ന് തോന്നും. അതുപോലെ ചിരിക്കുന്നതിനൊന്നും ഒരു പ്രശ്നമല്ല അല്ലേ. അപ്പം എന്തായാലും നമ്മൾ ചൂളം അടിച്ചാലും ചിരിച്ചാലും കളിയാക്കിയാലും ഒന്നും മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാൻ പാടില്ല, അത്രയേ ഉള്ളൂ പ്രശ്നം. അതിപ്പോൾ ഏത് കാലത്താണെങ്കിലും അങ്ങനെ തന്നെ മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അത് നല്ലല്ല അല്ലേ, ശരിയല്ലേ. കൊച്ചു കൊച്ചു തമാശയൊക്കെ ഓക്കെയാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഇപ്പോൾ നമ്മുടെ ഇവിടെയാണെങ്കിൽ എപ്പോഴും ഞങ്ങൾ കൂടുതൽ കളിയാക്കുന്ന ഒരാളാണ് നിത്യ. ടണ്ടറേങ് കമോൺ നിത്യ, കമോൺ ടണ്ടറേങ്. കുട്ടി എന്തൊക്കെയുണ്ട് വിശേഷം?
1: ടണ്ടറേങ്. 2 മണിക്കൂറുമല്ല, കഴിഞ്ഞ മണിക്കൂറോടെ ഇറങ്ങിപ്പോയത് ആൾക്കാർ തലയോ താ വീണ്ടും വന്നത്.
0: ഇല്ല, ഞാൻ പറഞ്ഞ് ശരിയല്ലേ, ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയായിരുന്നല്ലേ. മൂന്ന്
1: ആണല്ലേ. ആ പറഞ്ഞാട്ടെ പറഞ്ഞാട്ടെ. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ചൂളം അടിച്ചിട്ടുള്ളതിനും പൊട്ടിച്ചിരിച്ചിട്ടുള്ളതിനും ഏറ്റവും കൂടുതൽ അടിയും വഴക്കും കെട്ടിയിട്ടുള്ള ഒരാളാണ് ഈ ഞാൻ.
0: സത്യം? അയ്യോ, അപ്പൊ എനിക്ക് തെറ്റിയില്ല ആശാനെ, ഞാൻ വിളിച്ചോണ്ട് വന്നു.
1: ഓണെയറിലിരുന്ന് ചിരിച്ചതിന് വരെ എനിക്ക് ഒരു ദിവസം പണി കിട്ടി.
0: പണ്ട് റേഡിയോ തുടങ്ങിയ കാലത്ത്
1: എനിക്ക് ചിരിക്കാൻ മാത്രമേ അറിയുള്ളൂ. അപ്പൊ അത് മാത്രം പോരല്ലോ, ഓണെയറിലിരുന്ന് ചിരിച്ചോണ്ടിരുന്ന നല്ല വഴക്ക് കിട്ടത്തില്ലേ. വർത്താനം പറയുള്ളത് വർത്താനം പറയണ്ടേ.
0: പണ്ടൊക്കെ നമ്മള് ക്ലാസ്സിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കുട്ടികൾ തമ്മിലിരുന്ന് ഒരുപാട് വർത്തമാനം പറഞ്ഞ കുട്ടി മിണ്ടാണ്ടിരിക്കുട്ടി വർത്തമാനം പറയരുത് കുട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് വഴക്ക് കിട്ടുന്നു. പക്ഷെ ഇപ്പൊ നമ്മള് വർത്തമാനം പറഞ്ഞില്ല നമുക്ക് ശമ്പളം കിട്ടൂല.
1: സത്യം. ഇപ്പൊ കണ്ടോ ദൈവത്തിന്റെ ഒരു കാളികളെ ഏറ്റവും കൂടുതൽ അടികിട്ടിട്ടുള്ളത് ഈ കലവിലെ വർത്തമാനത്തിനാണ്. അത് തന്നെയായിരുന്നു നമ്മുടെ ഉപജീവന മാർഗം.
0: പക്ഷെ എന്താന്ന് അറിയില്ലോ, ഞാൻ ഭയങ്കര നല്ല കുട്ടിയായിരുന്നു നിത്യ.
1: സത്യം. മിണ്ടാപ്പൂച്ച. പക്ഷെ റേഡിയോ കയറി കഴിഞ്ഞ് മൈക്കിനുമ്പിലെത്തുമ്പോ ഈ മിണ്ടാപ്പൂച്ച കലവടക്കാം.
0: അല്ല, പൊതുവെ അങ്ങനെ ഭയങ്കര ബഹളം ക്ലാസ്സിൽ ഒത്തിരി സംസാരിക്കുന്നതിനൊന്നും വഴക്ക് പറഞ്ഞിട്ടില്ല.
1: ആണല്ലേ. എന്റെ ദൈവം, എനിക്ക് കിട്ടിയിട്ടുള്ള വഴക്കിന് വഴിക്കൊന്നും കൈ കണക്കൂല. എനിക്ക് പിന്നെ ഒരു സുഖമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടീച്ചർ പുതിയ ടീച്ചർ ഒരു ദിവസം ജോയിൻ ചെയ്ത സമയത്തെ എന്നെ കണ്ടപ്പോഴേ ഒരു ഇഷ്ടക്കേട്. എന്റെ വർത്താനം എന്റെ മുഖം കണ്ടപ്പോ ഫസ്റ്റ് ബെഞ്ചിൽ ഫസ്റ്റിൽ കയറി ഇരിക്കുക. നൈസായിട്ട് ഇവരെ മുഖത്തൊക്കെ ജാഡ കാണിച്ചപ്പോ ഞാനത് ഇത് പോയ പോക്കിന് സാരിയുടെ ഒരൊറ്റത്തൊരു തുമ്പി, മീൻസ് എന്താ പറയാ, സാരിയുടെ നൂലില്ലേ, അതിനെ പിടിച്ചു വെച്ചിരുന്നു. ഇവരെ അവിടെ പോയിട്ട് തിരിച്ചെന്നപ്പോഴത്തേന് ഓരോണ്ട നൂൽ എന്റെ കയ്യിൽ.
0: നിത്യക്കുറവി, ഇപ്പൊ മനസ്സിലായല്ലോ ഞങ്ങൾ എന്തിനാണ് ഇവിടെ നിത്യന് എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് കളിയാക്കുകയൊക്കെ ചെയ്യുന്നത്.
1: അല്ല, അപ്പൊ തന്നെ ഞാൻ പുറത്തായി, അത് വേറെ കാര്യം. ഇതൊക്കെ പിന്നെ എന്ത് ജീവിതം.
0: സത്യം സത്യം സത്യം. ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കുറുമ്പുകളൊക്കെ ചെയ്ത ഒരുപാട് കൂട്ടുകാർ ഇപ്പൊ ഇങ്ങനെ ഇരുന്ന് കേൾക്കുന്നുണ്ടായിരിക്കും നമ്മുടെ റേഡിയോ. അപ്പൊ എന്തായാലും അവരുടെ മനസ്സിലേക്കും കുറെ കാര്യങ്ങളൊക്കെ വരും. ഇങ്ങനെ ഓർത്ത് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനൊന്നും സമയം കിട്ടിയില്ലെങ്കിലും ഒന്ന് അങ്ങിച്ചിരിക്കുക. ആ പഴയ ഗുരുതക്കേടൊക്കെ ഓർത്തിട്ട് ഞാൻ അടുത്ത പാട്ട് പ്ലേ ചെയ്യട്ടെ.
1: പിന്നെന്താ,
0: ശരി, താങ്ക് യു. ഇവിടെ ഞങ്ങൾക്ക് ഓണക്കാലം തുടങ്ങിയത് കാരണം, അതുപോലെ തന്നെ നമ്മുടെ ഹോം എഫ് എമ്മിന്റെ ഫസ്റ്റ് ആനിവേഴ്സറി ആണ്. നമ്മൾ കുറച്ച് ബിസിയാണ് ശരിക്കും.
1: ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ട്,
0: ഉണ്ട്, കറങ്ങി നടക്കുന്നു. പോകുട്ടി വീട്ടിൽ. ശരി, ഞാൻ നിത്യ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഒത്തിരി പേരുടെ മെസ്സേജൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഓരോരോ മെസ്സേജിലേക്ക് ഞാൻ പോവാം. അപ്പൊ അടുത്ത ട്രെൻഡിങ് സോങ് ആണ് ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നത് ഈ മണിക്കൂറിലെ. നമ്മുടെ ഡി ക്യുവിന്റെ ഏറ്റവും പുതിയ സിനിമ ഐ ആം ഗെയിമിലെ പാട്ടാണ് പ്ലേ ചെയ്യാൻ പോകുന്നത്. നല്ല രസമുണ്ട് പാട്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് സമർപ്പിക്കുകയാണ്. ഓഗസ്റ്റ് 20th മൂവി റിലീസ് ആവുന്നത്. ജെയിംസ് ബിജോയാണ് മൂവിയുടെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ഇതിന്റെ മലയാളം അതുപോലെ തന്നെ കന്നഡ ഹിന്ദി ഈ മൂന്ന് ഭാഷയിലെ പാട്ടും ഞാൻ കേട്ടു കേട്ടോ, സെയിം സോങ്ങിന്റെ. പക്ഷെ നല്ല രസമുണ്ട് കേൾക്കാനായിട്ട്. മൂന്ന് പാട്ടും ഒന്നിനൊന്ന് മെച്ചം എന്ന് പറയുന്നത് പോലെയാണ്. അപ്പോൾ അർമാൻ മാലിക്കാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. നമുക്ക് കേൾക്കാം ഐ എം ഗെയിം എന്ന ചിത്രത്തിലെ പാട്ട്.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിട വിത്ത് ശിവ.
2: മത്സ്യത്തൊഴിലാളികളെ കാണാതായ സംഭവം, നീന്തകരയിലെത്തി മുഖ്യമന്ത്രി. സന്ദർശനം 11-ാം നാൾ. പ്രതിഷേധം അറിയിച്ച് കുടുംബങ്ങൾ. ആഭ്യന്തരമന്ത്രിയും ഫിഷറീസ് മന്ത്രിയും തീരദേശത്ത്. കടലിന്റെ മക്കളെ അറിയാൻ മുഖ്യമന്ത്രി വൈകിയോ?
3: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.

0: ഓണക്കാലത്ത് തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കാൻ എത്തുന്നു ഖലീഫ. ഇടിവെട്ട് ആക്ഷനും പ്രണയവും പ്രതികാരവും ഒക്കെയായി പൃഥ്വിരാജ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ മെഗാ മാസ് എന്റർടൈനർ ചിത്രം. പൃഥ്വിരാജിനൊപ്പം മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന ഹൈ വോൾട്ടേജ് കഥാപാത്രമായി മലയാളത്തിന്റെ മോഹൻലാലും, പുലിമുരുകനും പോക്കിരി രാജയും സമ്മാനിച്ച ഹിറ്റ് മേക്കർ വൈശാഖ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ഓഗസ്റ്റ് 20 ലോകമെമ്പാടുമായി റിലീസിനെത്തുന്നു. ഖലീഫ മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഗോ ടിവി. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.
3: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
4: Malayalita!
0: മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

തുടക്കത്തിലെ പാട്ട് എന്ന് കേൾക്കാനായിട്ട് നമ്മുടെ സീമ ഷാജിയാണ് മെസ്സേജ് അയച്ചത്. കേട്ടോണ്ടിരുന്നപ്പോൾ തന്നെ താങ്ക് യു പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു സീമ. സീമയ്ക്കും നന്ദി അറിയിക്കുകയാണ് പ്രത്യേകം പ്രത്യേകം പ്രത്യേകം കേട്ടോ. സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ജിജീൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഹായ് ജിജിൻ, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഫർഹാദിൻ്റെ മെസ്സേജ് ഉണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞിട്ട് ജംഷീർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ. ദേ കുട്ടി മിണ്ടുന്നില്ല. നീ ഏത് കുട്ടിയാണ് മിണ്ടാത്തത്? നമ്മുടെ നിർമ്മലാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഷിബി ഇന്ന് പാട്ടില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇന്ന് പാട്ടുണ്ടല്ലോ, പാട്ടൊന്നും കേൾക്കുന്നില്ലേ. പിന്നെ ഷംനയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. സന്തോഷ് കുമാർ പച്ചാട്ടിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ നമസ്കാരമൊക്കെ പറഞ്ഞുകൊണ്ട് നെൽസൺ പോൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് നെൽസൺ, സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഹലോ ഷീബ,

0: ആയിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ഒരു സുഹൃത്തിന്റെ മെസ്സേജ് ടണ്ടടൈങ്. നൗഫലാണോ ഇത്? ആ, നൗഫൽ നാസറാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുകൊള്ളാം. പലപ്പോഴും മെസ്സേജ് അയക്കാതെ അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാതെ എന്നോട് മെസ്സേജ് അയച്ച് ചോദിക്കുകയാണ് എവിടായിരുന്നു എന്ന്. ഇത് മറ്റേ താൻ ആരാ എന്ന് ചോദിച്ച പോലെയായി. താൻ ആരാന്ന് തനിക്ക് അറിഞ്ഞുകൂടെങ്കിൽ താൻ എന്നോട് ചോദിക്കുക താൻ ആരാണെന്ന്. അപ്പം ഞാൻ തനിക്ക് പറഞ്ഞുതരാം താൻ ആരാണെന്നും ഞാൻ ആരാണെന്നും. അതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. ശരി, പിന്നെ നൗഫൽ സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആ, അടുത്ത നൗഫൽ. ഓക്കെ ഓക്കെ, ഒരേ നൗഫൽ വന്നപ്പോൾ അടുത്ത നൗഫലും കൂടെ വന്നിട്ടുണ്ട്. എല്ലാ നൗഫൽമാർക്കും പ്രത്യേകം പ്രത്യേകം സ്വാഗതം അറിയിക്കുകയാണ്. പേര് വയ്ക്കാതെ കുറച്ച് കൂട്ടുകാരുടെ സന്ദേശങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഹരീഷിൻ്റെ മെസ്സേജും കിട്ടിയിട്ടുണ്ട്. ഹായ് ഹരീഷ്, നമസ്കാരം കേട്ടോ, സുഖം. ആ, പിന്നെ ഇന്ന് നമ്മൾ തുടക്കത്തിൽ അവരാജ് ആൻഡ് സൺസ് എന്ന ചിത്രത്തിലെ പാട്ട് പ്ലേ ചെയ്തപ്പോൾ അതിൻ്റെ അവസാന ഭാഗത്ത് ചൂളമടിക്കുന്ന പാട്ടിൽ കൂടെ ചൂളമടിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാനല്ല ചൂളമടിച്ചത്. പണ്ടൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് ചൂളം അടിക്കുന്ന സമയത്ത് അമ്മയൊക്കെ വഴക്കുറിയായിരുന്നു. പ്രത്യേകിച്ചും പെൺകുട്ടികൾ ചൂളം അടിക്കാൻ പാടില്ല, ഉറക്കച്ചിരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഒന്നുകിൽ ഞാൻ പറഞ്ഞു അച്ഛന്മാരങ്ങനെ വഴക്കുറിയില്ല, പ്രത്യേകിച്ച് പെൺകുട്ടികളെ, അവർക്ക് ഇങ്ങനെ ഭയങ്കര പുന്നാരമാണ് പെൺമക്കളോട്. പക്ഷെ അമ്മമാരാണ് കൂടുതൽ വഴക്കുറുന്നത്, എന്തിനാ ഇങ്ങനെ പൊട്ടി പൊട്ടിച്ചിരിക്കുന്നതെന്ന്. അപ്പം ആ സമയത്ത് നമ്മുടെ നിത്യം കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ മെഹബൂബ പറയാണ് പണ്ട് വീട്ടിൽ ചൂളം അടിച്ചാൽ അമ്മ പറയും ചൂളം അടിച്ചാൽ വീട്ടിൽ പാമ്പ് വരും എന്ന് പറയും. അങ്ങനെ കുറേ ചീത്ത കേട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ, ചൂളം അടിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ പാമ്പ് വരും. പിന്നെ ഇങ്ങനെ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ പാട്ട് കേൾക്കുമ്പോൾ കാലിങ്ങനെ മുട്ടൊക്കെ ഇങ്ങനെ ആട്ടിയാട്ടിയിരിക്കുമ്പോൾ കാലാട്ടുന്ന സമയത്ത് ഒക്കെ പറയും ഇങ്ങനെ ചെയ്യാൻ പാടില്ല കടം വരും എന്ന് പറയും. കുട്ടി വാപ്പാക്ക് കടം വരും, അതുകൊണ്ട് മിണ്ടാതിരി, കാലൊക്കെ വെച്ചിട്ട് നേരെ ഇരി എന്ന് പറയും. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെന്താ, സന്ധ്യയ്ക്ക് പടിയിൽ പോയി ഇരിക്കാൻ പാടില്ല എന്ന് പറയും. അങ്ങനെ കൊച്ചു അന്ധവിശ്വാസങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് അതൊന്നുമേ ഇല്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, പാട്ട് കേട്ടിട്ട് വരാം. തമിഴ് പാട്ടിന്റെ സമയമാണിനി.
1: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് ആഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഇപ്പോൾ ട്രാഫിക് അപ്ഡേറ്റ് നോക്കുമ്പോൾ ഫ്രം അൽഗസൈസ് ടു ടു അൽതവാർ വൺ ആ ഭാഗത്തെ ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഓൺ D72 അല്ലാസായൽ സ്ട്രീറ്റ് ആൻഡ് അൽഖൂസ് ഇൻഡസ്ട്രിയൽ തേർഡ് ആ ഭാഗത്ത് ബമ്പർ ടു ബമ്പർ ട്രാഫിക്കാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബമ്പർ ടു ബമ്പർ ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഓൺ D80 അൽ മക്തൂം ഹോസ്പിറ്റൽ സ്ട്രീറ്റ് ഇൻ അൽ റിഗ.
1: Traffic update.
3: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, number 1 in GCC. TNC apply.
4: You are listening to Malayalida with Shiba.
5: You're listening to Home 92.2 FM. Home is a feeling.
6: യുഎയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
7: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
8: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
6: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
9: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം അഫെയർ.
6: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യുഎഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
9: Onam with Home FM, hosted by Kadak Restaurant, Alwasil Road, Jumeirah. Brought to you by Right Way Accounting and Auditing, Oud Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai, your shipping partner to GCC.
6: Perfume Dubai, Moj Perfumes, a perfume supermarket for luxury-inspired perfumes at affordable prices.

0: എന്റെ വണ്ടിയുടെ കാര്യം.
1: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്, ഇതിനകത്ത് എ സിയെ ജെ എമ്മിന്റെ എസിയാ. ജെ എം എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ യുഎയിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാണ്. കാർ എ സി പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി യുഎയിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്
2: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

ഖലീഫയിലെ പാട്ട് കേൾക്കാനായിട്ടൊന്ന് നമ്മുടെ അനീസ് ആയിരുന്നു മെസ്സേജ് അയച്ചിരുന്നത്. അപ്പൊ അനീസ് പാട്ട് കേട്ടുകൊണ്ടിരുന്നപ്പോ തന്നെ സന്തോഷമായി എന്ന് പറഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്, ഖലീഫയിലെ പാട്ട് തന്നു സന്തോഷമായി, ടിക്കറ്റും കൂടെ തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഖലീഫ മൂവിയൊക്കെ വരുന്ന സമയത്ത് എല്ലാവരും നമ്മുടെ കൂടെ ടിക്കറ്റ് ചോദിക്കും, അത് നമുക്കറിയാം. പക്ഷെ നമ്മളൊരു ലക്കി ഡ്രോയിലൂടെയാണ് എല്ലാവരുടെയും ആ ഒരു ടിക്കറ്റ് ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ. ഇന്ന് ആരൊക്കെയാണ് മെസ്സേജ് അയക്കുന്നത്, അവസാനം നമ്മളൊരു കുഞ്ഞൊരു ലക്കി ഡ്രോ നടത്തിയിട്ട് അതിൽ നിന്നായിരിക്കും എടുക്കുന്നത്. പിന്നെ വേറൊരു കാര്യം തുറന്ന് പറയാം, കഴിഞ്ഞ ആഴ്ച മൂവി ടിക്കറ്റ് വന്നവർക്ക് ആർക്കും ഇപ്രാവശ്യം തരില്ല, കാരണം നമുക്ക് എല്ലാവർക്കും അവസരങ്ങൾ കൊടുക്കണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച തുടരുമല്ല തുടക്കം എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചവർ തന്നെ മനസ്സിലൊന്ന് വിചാരിക്കുക, ഞാൻ കഴിഞ്ഞ ആഴ്ച പോയതല്ലേ, കണ്ടതല്ലേ, അതുകൊണ്ട് ഖലീഫയ്ക്കുള്ള അവസരം മറ്റൊരു സുഹൃത്തിനായിട്ട് ഞാൻ കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് വിചാരിക്കുന്നത് ഒരു നല്ലതായിരിക്കില്ലേ. അതാണ് നല്ല കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ഹലോ നമസ്കാരം ഷീബ, ഞാൻ മുഹമ്മദ് റാഫി എന്ന് പറഞ്ഞിട്ടുണ്ട്. നമസ്കാരം മുഹമ്മദ് റാഫി, ഞാൻ ഷീബ. പിന്നെ ബിൽഡിംഗ് നമ്മുടെ ബിൽഡിങ്ങിന് താഴെ ഉണ്ടെന്ന്, ഇവിടെ ഹോം എഫ് എമ്മിൻ്റെ ഓഫീസിൻ്റെ താഴെ വന്നിട്ടുണ്ടെന്നാണോ പറഞ്ഞിരിക്കുന്നത്? അത് ശരി, സാധാരണ ഞാൻ കയറി വാടാ മക്കളെ കയറി വാ എന്ന് പറയാറുണ്ട്, ഇന്ന് ഞാൻ പറയണില്ല. അല്ലെങ്കിൽ കയറി പോരെ, വരുമ്പോഴത്തേക്ക് കയ്യിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള മധുരപലഹാരങ്ങൾ, പിന്നെ ചൂടല്ലേ, നല്ല ഫ്രഷ് ജ്യൂസ്, ഇതെല്ലാം കരുതാവുന്നതാണ് കേട്ടോ. വലിയ ഭാരമുള്ള സമ്മാനങ്ങൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ താഴെ നിന്ന് വല്ല കല്ലുമൊക്കെ എടുത്തുകൊണ്ട് വരും, അതുകൊണ്ട് വേണ്ട. എന്തായാലും സന്തോഷം മുഹമ്മദ് റാഫി മെസ്സേജ് അയച്ചതിൽ. പിന്നെ എനിക്ക് ലാസ്റ്റ് വീക്ക് കിട്ടിയില്ല ടിക്കറ്റ് എന്ന് മനുഷ്യത് പാവം, നോക്കാം മനുഷ്യാതെ നമുക്ക് കേട്ടോ. പിന്നെ ഷുഹൈബിൻ്റെ മെസ്സേജ്, ഹായ് ഷുഹൈബ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാനിവിടെ ഉണ്ട് ഷുഹൈബേ. പിന്നെ നമ്മുടെ അനീസിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, ഹായ് അനീസ്. അനീസും പറഞ്ഞിരിക്കുന്നു ലാസ്റ്റ് ടൈം ഞാൻ നിറയെ മെസ്സേജ് അയച്ചു പക്ഷെ കിട്ടിയില്ല, നമുക്ക് നോക്കാം കേട്ടോ. പിന്നെ സുധീറിൻ്റെ ഹലോ കിട്ടിയിട്ടുണ്ട്, ലിയാ സിൻഡോ മെസ്സേജ് അയച്ചിട്ടുണ്ട്, നൗഫൽ മാഹീൻ സുഖമല്ലേ എന്ന് ചോദിച്ചിരിക്കുകയാണ്, ഓണമൊക്കെ നിങ്ങൾ അടിച്ചു പൊളിക്കുമല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെ, ഓണമൊക്കെ നമ്മൾ അടിച്ചു പൊളിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്, കാരണം ഇപ്രാവശ്യം നമുക്ക് ഓണത്തിന് കുറച്ച് കൂടുതൽ സന്തോഷമുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി കൂടെയാണ്. അപ്പോൾ അതും ഓണക്കാലവും ഒക്കെ കൂടെ ഒരുമിച്ച് വരുമ്പം നമുക്ക് എല്ലാവർക്കും കുറച്ച് കൂടുതൽ സന്തോഷം ഉണ്ടാവില്ലേ, അതാണ്. പിന്നെ നമ്മുടെ നിഷ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഷീബ നമുക്ക് ഓണം ടച്ചുള്ള ഒരു പാട്ട് പ്ലേ ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓണം ടച്ചുള്ള പാട്ട് പ്ലേ ചെയ്യാം, ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ എവർഗ്രീൻ സോങ്ങിൻ്റെ സമയമാണ്, നല്ലൊരു കിള്ളൻ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഞാൻ പ്ലേ ചെയ്യുന്നു, കേട്ടോണ്ടിരിക്കുക ഹോം 92.2 FM. എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: Malayalita! Malayalita! Kerala, Kerala!

0: Home FM Headlines.
1: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
2: പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം, സഭയിലെത്താതെ അമിത്ഷാ. വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിന് സ്റ്റേ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ്. പാർലമെന്റിനകത്തും പുറത്തും ഭരണ പ്രതിപക്ഷം തമ്മിൽ വാക്പോരുണ്ടായി. അതിനിടെ ഇന്നും സഭയിലെത്താതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് അതിക്രമത്തിൽ അമിത്ഷാ മറുപടി പറയണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം ലോക്സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങി. പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുന ഖാർഗെയെ സംസാരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യസഭയിലും പ്രതിപക്ഷം ബഹളം വെച്ചു. ഇന്ന് സഭ സമ്മേളിക്കും മുൻപ് പാർലമെന്റ് കവാടത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിക്കെതിരെ മുദ്രാവാക്യങ്ങളുമായി NDA അംഗങ്ങളും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ പ്രതിപക്ഷവും മുഖാമുഖം എത്തുകയായിരുന്നു. രണ്ട് വിഭാഗങ്ങൾക്കും ഇടയിൽ ഉദ്യോഗസ്ഥർ സുരക്ഷാ വലയം തീർത്തു. മോദി സർക്കാർ അന്വേഷണ ഏജൻസിയെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുന്നുവെന്ന് കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധി കുറ്റപ്പെടുത്തി. അയോധ്യ സംഭാവന കൊള്ളയിൽ പ്രധാനമന്ത്രി മറുപടി പറയണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം വ്യാഴാഴ്ച അവസാനിക്കാനിരിക്കെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ നിലപാട് കടുപ്പിച്ച് പ്രതിപക്ഷം. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് അതിക്രമത്തിൽ അമിത്ഷായുടെ പ്രസംഗമല്ല, പ്രസ്താവനയാണ് വേണ്ടതെന്ന് ജോൺ ബ്രിട്ടാസ് MP. 17 ദിവസമായി ആഭ്യന്തരമന്ത്രി സഭയിൽ വരുന്നില്ല, ഇതാദ്യമായാണ്. അയോധ്യ സംഭാവനക്കുള്ള, E20, പെട്രോൾ എന്നിവയിൽ ചർച്ച വേണമെന്നും ജോൺ ബ്രിട്ടാസ് MP. ആഭ്യന്തരമന്ത്രിയെയും പോലീസിനെയും വെല്ലുവിളിച്ച് സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റിട്ട കേസിൽ അർജുൻ അയങ്കിയെ 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. തെളിവെടുപ്പിനും ചോദ്യം ചെയ്യലിനുമായാണ് ടൗൺ സൈബർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. ഇതിനിടയിൽ കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിയെന്ന കേസിൽ ജയിലിലെത്തി പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി. അർജുനെതിരെ കാപ്പാ ചുമത്താനുള്ള നടപടികളും ഊർജ്ജിതമാക്കി. തലശ്ശേരി CJM കോടതിയാണ് 3 ദിവസത്തെ കസ്റ്റഡി അനുവദിച്ചത്. തെളിവെടുപ്പിനും ചോദ്യം ചെയ്യലിനുമായി കണ്ണൂർ ടൗൺ സൈബർ പോലീസാണ് അർജുനെ കസ്റ്റഡിയിൽ വാങ്ങിയത്. പ്രശസ്ത ആണവശാസ്ത്രജ്ഞനും കമ്മ്യൂണിസ്റ്റ് തത്വചിന്തകനുമായ ഡോക്ടർ MP പരമേശ്വരൻ അന്തരിച്ചു. 92 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. തൃശൂരിലെ വീട്ടിലായിരുന്നു അന്ത്യം. പരമേശ്വരൻ അവതരിപ്പിച്ച നാലാം ലോക സിദ്ധാന്തം CPMലും കേരളത്തിലെ ഇടതുപക്ഷത്തിനിടയിലും ഒരുകാലത്ത് വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരുന്നു. 2004 അദ്ദേഹത്തെ CPM പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. LPST റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം പിൻവലിച്ചു. വിദ്യാഭ്യാസ മന്ത്രിയുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് സമരം പിൻവലിച്ചത്. 37 ദിവസം നീണ്ടുനിന്ന സമരമാണ് അവസാനിപ്പിച്ചത്. സമര നേതാവ് വളർമതിക്ക് മന്ത്രി N ശംസുദ്ദീൻ വെള്ളം നൽകിയാണ് സമരം അവസാനിപ്പിച്ചത്. September 24 പരിഹാരമുണ്ടായില്ലെങ്കിൽ വീണ്ടും സമരം തുടരുമെന്ന് വളർമതി അറിയിച്ചു. ആസൂത്രണ ബോർഡിലേക്ക് നടത്തിയ പരീക്ഷയുടെ വിവരങ്ങൾ അപേക്ഷകന് നൽകണമെന്ന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിന് സ്റ്റേ. PSC നൽകിയ ഹർജിയിൽ ഹൈക്കോടതിയുടേതാണ് നടപടി. 1 മാസത്തേക്കാണ് സ്റ്റേ. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. തിരുവനന്തപുരത്തും കൊല്ലത്തും കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായി 12-ാം ദിവസവും തെരച്ചിൽ. തെരച്ചിൽ നിർത്തിവെയ്ക്കില്ലെന്നാണ് സർക്കാർ അറിയിക്കുന്നത്. കൊല്ലം നീണ്ടകരയിൽ നിന്ന് കാണാതായ ഗൌതം കൃഷ്ണയുടെ കുടുംബാംഗങ്ങളെ ഫിഷറീസ് മന്ത്രി VE അബ്ദുൾ ഗഫൂർ സന്ദർശിച്ചു. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി സ്ഥാനത്ത് വീണ്ടും മാറ്റം. നരേഷ് പാൽ ഗംഗ്വാറിന്റെ നിയമനം മരവിപ്പിച്ചു. നിയമനം പ്രഖ്യാപിച്ച 3 ആഴ്ചയ്ക്കുള്ളിലാണ് മാറ്റം. ഗംഗ്വാറിന് പകരം ദീപ്തി ഗൌർ മുഖർജി പുതിയ സെക്രട്ടറിയാകും. 93 ബാച്ച് മധ്യപ്രദേശ് കേഡർ IAS ഉദ്യോഗസ്ഥയായ ദീപ്തി ഗൌർ മുഖർജി നിലവിൽ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിലെ സെക്രട്ടറിയാണ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട പ്രതികളുടെ നുണ പരിശോധനാ ഹർജി തള്ളി കോടതി. പോളിഗ്രാഫ്, ബ്രെയിൻ മാപ്പിംഗ് പരിശോധനയ്ക്ക് അനുമതി നൽകാതെ ഡൽഹി ഫാസ്റ്റ് ട്രാക്ക് കോടതിയാണ് ഹർജി തള്ളിയത്. 3 പ്രതികളാണ് പരിശോധന ആവശ്യപ്പെട്ടത്. അതേസമയം നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയിൽ NTAയുടെ ആഭ്യന്തര സംവിധാനങ്ങളിൽ വീഴ്ചയുണ്ടായെന്ന് കണ്ടെത്തി. മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിൽ എത്തിക്കുന്നതിന്റെ പേരിൽ നടന്നത് വൻ കള്ളക്കളിയെന്ന റിപ്പോർട്ട്. കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്ത്. സ്പോൺസറെ തെരഞ്ഞെടുത്തതിൽ സർക്കാർ ചട്ടങ്ങൾ പാലിച്ചില്ല. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കു വേണ്ടി സർക്കാർ സംവിധാനം ദുരുപയോഗം ചെയ്തു. സുതാര്യമല്ലാതെയാണ് സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടന്നത്. അർജന്റീന ടീം വരുമെന്ന സ്പോൺസറുടെ വാഗ്ദാനം ആധികാരിക രേഖകളില്ലാതെയെന്നും കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തി. റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ കരിങ്കൊടി പ്രതിഷേധത്തിൽ BJP യുവമോർച്ച പ്രവർത്തകർക്കെതിരെ കേസ്. 10 പ്രവർത്തകർക്കെതിരെയാണ് റെയിൽവേ പോലീസ് കേസെടുത്തത്. ഇന്നലെ രാത്രിയാണ് മന്ത്രി N ശംസുദ്ദീന് നേരെ പ്രവർത്തകർ കരിങ്കൊടി കാട്ടിയത്. കാസർഗോഡ് സ്കൂളുകളിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരത്തിലെ ചോദ്യാവലി വിവാദത്തിൽ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തിരുന്നു. വിവാദ ചോദ്യം തയ്യാറാക്കിയ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തത് അച്ചടക്ക നടപടിയുടെ അച്ചടക്ക നടപടിയുടെ പ്രാഥമിക ഘട്ടം മാത്രമാണെന്നും സംഭവത്തിൽ വിശദമായ അന്വേഷണം നടന്നു വരികയാണെന്നും മന്ത്രി പറഞ്ഞിരുന്നു. കാസർഗോഡ് എം ഡി എം എയുമായി പിടിയിലായവർ മുഖ്യമന്ത്രി വി ഡി സതീശനുമായി അടുത്ത ബന്ധമുള്ളവരെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജിന്റെ ആരോപണം. വി ഡി സതീശന്റെ സോഷ്യൽ മീഡിയ പേജിന്റെ കോർഡിനേറ്ററാണ് പ്രതി മുഹമ്മദ് ഹുസൈൻ. ഹുസൈന്റെ വീട്ടിൽ പ്രതിപക്ഷ നേതാവായിരിക്കെ വി ഡി സതീശൻ വിരുന്നിന് പോയിട്ടുണ്ട്. അന്വേഷണ പരിധിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൊണ്ടുവരണമെന്ന് വി കെ സനോജ് ആവശ്യപ്പെട്ടു. വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കണമെന്ന ചീഫ് സെക്രട്ടറിയുടെ കത്തിനെതിരായ വിമർശനം ശക്തമാക്കാൻ പ്രതിപക്ഷം. പൂർണ്ണമായും ആലപിക്കണമെന്ന നിലപാടിൽ ഗവർണർ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിലാണ് വിമർശനം കടുപ്പിക്കാൻ ധാരണയായത്. ഔദ്യോഗിക ചടങ്ങുകളിൽ വന്ദേമാതരം മുഴുവൻ പാടേണ്ടതില്ലെന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ. പ്രോട്ടോകോൾ വിഭാഗത്തിന് ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം വന്ദേമാതര വിവാദത്തിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ നിലപാട് വ്യക്തമാക്കിയിരുന്നു. സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകളിൽ വന്ദേമാതരം പൂർണ്ണമായി ചൊല്ലും, അതാണ് തന്റെ നിലപാട്. അതേസമയം വന്ദേമാതരം പൂർണ്ണമായി പാടാൻ നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന വിശദീകരണവുമായി ലോക്ഭവൻ രംഗത്തെത്തിയിരുന്നു. കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിയെന്ന കേസിൽ അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ എറണാകുളം റൂറൽ പോലീസ്. കോതമംഗലം കോടതിയിൽ 3 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ. എറണാകുളം റൂറൽ പോലീസ് എടുത്ത 2 കേസിലും അർജുന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. അധിക്ഷേപ പരാമർശത്തിൽ അറസ്റ്റിലായ RSS സഹയാത്രികൻ TG മോഹൻദാസിന്റെ ജാമ്യ ഉത്തരവ് പുറത്ത്. പോലീസിന്റെ വീഴ്ചകൾ എന്നീ പറഞ്ഞാണ് തിരുവനന്തപുരം ACJM കോടതി ഉത്തരവ്. അറസ്റ്റ് സുപ്രീംകോടതി വിധിയുടെ ലംഘനം. സുപ്രീംകോടതിയുടെ ഭരണഘടനാപരമായ നിർദ്ദേശത്തെ പോലീസ് അവഗണിച്ചു. നോട്ടീസ് നൽകിയാൽ പ്രതി ഒളിവിൽ പോകുമെന്ന പോലീസ് വാദം അംഗീകരിക്കാൻ കഴിയില്ല. നോട്ടീസ് നൽകാത്തത് പോലീസിന് തൃപ്തികരമായി ന്യായീകരിക്കാനായില്ലെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ സമാധാന ചർച്ചയ്ക്ക് പുതിയ ഉപാധിയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിൽ നിന്ന് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ട്രംപ്. USമായുള്ള തുടർ ചർച്ചകൾ നടക്കണമെങ്കിൽ ഈ നിബന്ധന പാലിക്കണം. ഹോർമസ് തുറക്കുന്നതിന് ഇറാൻ യുദ്ധത്തിലുണ്ടായ നാശനഷ്ടങ്ങൾക്ക് പരിഹാരം ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതേ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. സൌദി അറേബ്യയും തുർക്കിയും ചേർന്ന് രൂപം കൊടുത്ത ത്രികക്ഷി പ്രതിരോധ കരാർ ഇറാനുള്ള ഭീഷണിയല്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഗായ്. USനെക്കുറിച്ചും പശ്ചിമേഷ്യയിലെ സമാധാനത്തെക്കുറിച്ചുമുള്ള ധാരണ മാറുന്നതിന്റെ തെളിവാണ് കരാറെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
1: News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
0: Time check.
1: Brought to you by Ozone Cargo.
3: ഗുഡ് ആഫ്റ്റർനൂൺ. ദുബായിൽ ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ്
1: 9 മിനിറ്റ്.
3: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 44 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 46%.
1: Weather update. Was brought to you by Andras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit andras.me.
0: You're tuned into Home 92.2 FM. Home is a feeling.

മലയാളിഡ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

എന്നുള്ള ഈ ചക്കരപ്പാട്ട് ആകാശം ലോ ഒക്കെ താര എന്ന നമ്മുടെ ഡി ക്യുവിന്റെ മൂവിയിലെ പാട്ടാണ്. അപ്പോ ഈ പാട്ട് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും ഞാനങ്ങ് സമർപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ കേറിവാട മക്കളെ കേറിവാ, ഇത് ഹോമെടാ, നമ്മുടെ വീടിടാ, ഹോം 92.2 FM മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്താനം പറയാൻ ഷീബാടാ, അതെ നാന്താ ഷീബ. ഓക്കെ, അപ്പോ കഴിഞ്ഞ മണിക്കൂറിൽ കുറച്ച് കൂട്ടുകാരുടെ മെസ്സേജ് ഞാൻ വായിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, അത് ഈ മണിക്കൂറിൽ വിട്ടുപോകില്ല, വായിക്കാവുന്നതാണ് കേട്ടോ. ഷിബു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഷിബുവിനൊരു പാട്ട് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ കൽബ് എന്ന ചിത്രത്തിലെ പാട്ട് നിന്നെ കണ്ടെന്ന്. ഈ പാട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അത് കഴിഞ്ഞ ആഴ്ചയാണ്, അതുകൊണ്ട് ഈ ആഴ്ച ഇന്ന് പ്ലേ ചെയ്യില്ല എന്നൊന്നുമില്ല, ഞാൻ പ്ലേ ചെയ്ത് തരാം കേട്ടോ. ഷിബു കൊഞ്ചമൊന്ന് വെയിറ്റ് പണ്ട് ഷിബു. പിന്നെ ഷുഹൈബിന്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, എനിക്ക് ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നവാസ് അജ്മാനിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഫർഹാദിന്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് ഹബീബ് എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമസ്കാരം ഷീബ, നമസ്കാരം ഹബീബ്. അദ്ദേഹത്തിന്റെ മകൾ ഹന്ന ഹബീബ് ഇന്ന് ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ചെന്നൈയിലേക്ക് പോവാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണേ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷുവറായിട്ട് കേട്ടോ, നമ്മുടെ ഹോം എഫ് എം ഫാമിലി മെമ്പേഴ്സിൻ്റെ വകയായിട്ടുള്ള ആശംസകൾ ഞാൻ അറിയിക്കുകയാണ്. അപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഓക്കെ, നല്ലത് വരട്ടെ, മക്കളെ എല്ലാവരും പഠിക്കണം. അത് നമുക്ക് പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അവർ നല്ലതായിട്ട് പഠിച്ച് നല്ല ജോലിയൊക്കെ കിട്ടുന്നത് കാണാൻ, അത് കാണാനാണ് ഓരോ പാരൻസും ഇങ്ങനെ ആഗ്രഹിക്കുന്നത് അല്ലേ. ശരിക്കും നമ്മളെ നമ്മുടെ മക്കൾ ഇപ്പോൾ നമ്മുടെ പാരൻസ് നമ്മളെ കൊണ്ട് പ്രൗഡാവാൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെയാണ് നമ്മളും നമ്മുടെ മക്കൾക്ക് അവരെന്തൊക്കെ ചെയ്യും എന്നാണ് നമ്മളിങ്ങനെ ഉറ്റുനോയിക്കൊണ്ടേയിരിക്കുന്നത്. ശരി, ഒത്തിരി സന്തോഷം. ഹന മോളോട് അന്വേഷണം പറയുക ഹബീബ്. പിന്നെ മൻഷാദിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഹായ് മൻഷാദ്, മാഹീൻ ഓ നമ്മുടെ ഹോം എഫ് എമ്മിന് ബർത്ത്ഡേ വിഷസൊക്കെ അറിയിച്ചിരിക്കുകയാണ്. സെപ്റ്റംബർ 5 നമ്മുടെ ശരിക്കുള്ള ഒന്നാം വാർഷികം വരുന്നത് കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു എന്നേ ഉള്ളൂ, ഈ ഒരു ഓണക്കാലം എന്ന് പറഞ്ഞത് ഹോം എഫ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ സ്പെഷ്യലാണ്, നമ്മുടെ ഫസ്റ്റ് ആനിവേഴ്സറി കൂടിയാണ്. അപ്പം ഇനി ഭക്ഷണം കഴിച്ചാൽ എല്ലാവരും വിശന്ന് ആരെങ്കിലും ഇരിപ്പുണ്ടോ? അങ്ങനെ ഈ ഉച്ച സമയത്തൊക്കെ ഒരു ഉച്ച ഉച്ചരയൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വിശക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ദേറ ഭാഗത്തൊക്കെ ആണെങ്കിൽ നമ്മുടെ കേരണോവ റെസ്റ്റോറൻറ്റിൽ പോകും കേട്ടോ. നല്ല ഫുഡാണ്, കരാമ ദുബായിലാണ് കേരണോവ റെസ്റ്റോറൻറ്റ്. ഉച്ചയ്ക്ക് മീൽസിന് വെറും 8 ദിർഹമേ ഉള്ളൂ, അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ 5 ദിർഹമാണ് ഉള്ളത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പെഷ്യലായിട്ട് മെസ്സിൽ ചേരണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതുമെല്ലാം അവർ ശരിയാക്കി തരും. നമ്മുടെ കേരണോവ റെസ്റ്റോറൻറ്റ്, കേരണോവ റെസ്റ്റോറൻ്റ് ആണ് നിങ്ങൾക്കായിട്ട് മലയാളി സമർപ്പിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വാട്സാപ്പിലേക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്, മെസ്സിൻ്റെ കാര്യമാണെങ്കിലും. അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ മീൽസ് 8 ദിർഹമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ശരിയാണോ അത് ഞാൻ പറഞ്ഞതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. 0545410010 ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. 0545410010 ഈ വാട്സാപ്പിലേക്ക് വിളിക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ നേരിട്ട് വിളിച്ച് ചോദിക്കുകയും ചെയ്യാം. 0507931668 എന്ന നമ്പറിലേക്ക്, 0507931668 എന്ന നമ്പറിലേക്ക്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹോം എഫ് എമ്മിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്, മലയാളി ഡയലിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 4 മണിവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, എങ്ങും പോവില്ല. ഇനി ബദ്ലഹിം കുടുംബ യൂണിറ്റ് എന്ന ചിത്രത്തിലെ പാട്ടാണ് കേൾപ്പിക്കാൻ പോകുന്നത്, കേട്ടിട്ട് വരാം.

0: മത്സ്യത്തൊഴിലാളികളെ കാണാതായ സംഭവം നീന്തകരയിലെത്തി മുഖ്യമന്ത്രി. സന്ദർശനം 11-ാം നാൾ പ്രതിഷേധം അറിയിച്ച് കുടുംബങ്ങൾ. ആഭ്യന്തരമന്ത്രിയും ഫിഷറീസ് മന്ത്രിയും തീരദേശത്ത്. കടലിന്റെ മക്കളെ അറിയാൻ മുഖ്യമന്ത്രി വൈകിയോ?
1: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM ഓൺലി ഓൺ ഹോം 92.2 FM.
2: You are listening to Malayalida with Sheba.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: Malayalita!
6: Malayalita!
0: മലയാളിഡ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ്, ബിഹൈൻഡ് പാർക്ക് റിജീസ്, കരാമ.

നമ്മുടെ ഷിബു എന്ന സുഹൃത്തിന്റെ ആഗ്രഹമായിരുന്നു കൽബ് എന്ന ചിത്രത്തിലെ നിന്നെ കണ്ടെന്നുള്ള പാട്ട് കേൾക്കണം എന്നുള്ളത്. അപ്പൊ കേട്ടോണ്ടിരുന്നപ്പം താങ്ക് യു പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ, ഞാനും സ്വീകരിച്ചിരിക്കുകയാണ്. ആ നന്ദി. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇങ്ങനെ കേട്ടു.

0: ഇവിടെ പറയും കേട്ടോ, അതെ ഇങ്ങനെ ഒരു സുഹൃത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്ന്. എനിക്കൊരു സന്തോഷമാണ്. പിന്നെ ചിലപ്പോൾ പേര് വയ്ക്കാതെ അയക്കുമ്പോൾ ഞാൻ ലാസ്റ്റിലത്തെ നാല് നമ്പർ അങ്ങ് പറയും. ആ ഞാൻ കുറച്ച് പറഞ്ഞായിരുന്നു, നമ്മുടെ മലയാളിയുടെ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് സമർപ്പിക്കുന്നത് കേരനോവ റെസ്റ്റോറൻ്റ് ആണ്, കരാമ ദുബായിലാണ് കേരനോവ റെസ്റ്റോറൻ്റ് എന്ന്. അപ്പം നമ്മുടെ റഹിമീസ് ചോദിക്കുകയാണ്, ഞാൻ അവിടെ പോയിട്ട് ഷീബയുടെ പേര് പറഞ്ഞിട്ട് ഫുഡ് കഴിച്ചോട്ടെ എന്ന്. പിന്നെന്താ പോയി ഫുഡ് കഴിച്ചോളൂ, പോയിട്ട് ഇറങ്ങാൻ നേരത്ത് ബില്ല് തന്നാൽ പൈസ കൊടുക്കാൻ മറക്കട്ടെ കേട്ടോ. ഇല്ലെങ്കിൽ ഒരു ദിവസം ഒരു ഫുഡ് കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എൻ്റെ പേരിൽ പോയി കഴിച്ചോളൂ കേട്ടോ. എന്നൊരു പറഞ്ഞാൽ മതി ഞങ്ങൾ കാശ് വന്നിട്ടില്ല എന്ന്. അയ്യോ എല്ലാവരും കൂടെ കയറി പോവല്ലേ, ഓരോ ദിവസം ഓരോരുത്തർക്കും ഇത് വാങ്ങിത്തരാത്. ഓക്കെ, അതൊക്കെ സന്തോഷമാണ്. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മുടെ ഫ്രണ്ട്സിനെ അല്ലെ നമ്മളെ അറിയുന്നവർക്കൊക്കെ ഫുഡ് വാങ്ങിക്കൊടുക്കുക എന്ന് പറയുന്നൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ അല്ലേ. കഴിച്ചോ കേട്ടോ, ബില്ല് കൊടുക്കണേ മറക്കല്ലേ. പിന്നെ അടുത്ത് നമ്മുടെ നമ്മുടെ വി ജി എസ് നായർക്ക് പഴയ പാട്ടുകളാണ് ഇഷ്ടം. നമുക്ക് പഴയ പാട്ടുമുണ്ട് പുതിയ പാട്ടുമുണ്ട്. കുറച്ച് മുമ്പേ നമ്മുടെ ഓണപ്പാട്ടിൻ്റെ നമ്മുടെ വഞ്ചിപ്പാട്ടും കാലം ഒരു പുലർക്കാലം എന്നുള്ള പഴയ പാട്ടുമൊക്കെ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പോഴാണ് വന്നത് അല്ലേ. ഇപ്പോഴത്തെ പുതിയ പാട്ടുകൾക്കൊന്നും അർത്ഥമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരാ പറഞ്ഞിരിക്കുന്നതെന്ന് വളരെ സിമ്പിൾ. ഇപ്പം എന്താ നിന്നെ കണ്ടെന്ന് എൻ്റെ അമ്മ പറഞ്ഞു, ആ പാട്ടിന് അർത്ഥമില്ലേ. ഒരു അമ്മയുടെ കണ്ണെന്ന് ഒരു കുട്ടിയെ കാണുമ്പോൾ അല്ലെങ്കിൽ മകൻ സ്നേഹിക്കുന്നു എന്ന് തോന്നുന്ന ഒരു കുട്ടിയെ അമ്മ കാണുന്നു, അവളെ കണ്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് അമ്മ പറയുന്നതിൽ എന്താ അർത്ഥമില്ലാത്തത്. എല്ലാ പാട്ടും നല്ല പാട്ടുകളാണ്, നമ്മളതൊന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ മതി. ഇപ്പോഴത്തെ ചില വരികളൊക്കെ കുറച്ച് കൂടുതൽ സിമ്പിളായി പോയി എന്ന് നമുക്ക് വിചാരിക്കും. പണ്ടൊക്കെ നമ്മുടെ കവികളൊക്കെ ഓരോ വാക്കുകളൊക്കെ നമുക്ക് ചിലപ്പോഴും മനസ്സിലാക്കി എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ നമുക്ക് നല്ല പോലെ മലയാളം അറിയുന്നവരും തന്നെ ആരോടെങ്കിലേക്ക് ചോദിക്കേണ്ടി വരും. പ്രത്യേകിച്ച് നമ്മുടെ വയലാറിൻ്റെ വരികളൊക്കെ നല്ല മനോഹരമായിട്ട് ഇങ്ങനെ ഭയങ്കര കവിത പോലെ ഇങ്ങനെ ഒഴുകി ഒഴുകി വന്നുകൊണ്ടേയിരിക്കും. ഇപ്പം അങ്ങനെയല്ല, സിമ്പിളായിട്ട് നമ്മൾ സംസാരിക്കുന്ന രീതിയിലാണ് ഒരുപാട് പാട്ടുകളും വരുന്നത്. പക്ഷെ അതൊക്കെ നമ്മൾ എല്ലാവരും സ്വീകരിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്ന പാട്ടുകളൊക്കെയാണ് കേട്ടോ. എന്തായാലും എനിക്ക് മനസ്സിലായി വി ജി എസ് നായർക്ക് പഴയ പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ സഫീർ വാരോടാണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് സഫീർ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. മുഹമ്മദ് നൌഫൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ജിതിൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അടുത്ത മാസം 5-ാം തീയതി ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നവാസ് അജ്മാൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓ, നമ്മുടെ ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറിയാണ്, അപ്പം അന്ന് ഇങ്ങോട്ടേക്ക് വരാണോ. വന്നോളൂ വന്നോളൂ, ഒത്തിരി സന്തോഷം കേട്ടോ. ശരി, അപ്പം ഇനി നമുക്കിനി തമിഴ് പാട്ടിൻ്റെ സമയമാണ്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ആശംസകൾ പറയാനുണ്ടോ ഇന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെയോ ആരുടെയെങ്കിലുമൊക്കെ ബർത്ത്ഡേ ആണ്, അല്ലെങ്കിൽ നമ്മൾ തന്നെയായിരിക്കും സ്വന്തം ബർത്ത്ഡേ ഒക്കെ ആണെങ്കിൽ ആശംസകളൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 0585829220 എന്ന വാട്സാപ്പ് നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത്. അതുപോലെ ഇഷ്ടപ്പെട്ട പാട്ടുകൾക്ക് വേണ്ടിയിട്ടും പിന്നെ എന്തെങ്കിലുമൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ, ഇപ്പോൾ നമ്മുടെ വി ജി എസ് നായരൊക്കെ പറഞ്ഞതുപോലെ ഒരു പാട്ട് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മളെ ഒരു ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ചില പാട്ടുകൾ നമ്മൾ ഒരുപാട് തവണ കേൾക്കുന്ന പാട്ടുകളായിരിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് തമിഴ് പാട്ടിൻ്റെ സമയമാണ്, കേട്ടിട്ട് വരാം.
1: Presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.
1: Traffic update.
2: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: ഇപ്പോൾ ട്രാഫിക് അപ്ഡേറ്റ് നോക്കുമ്പോൾ ഓൺ ഡി 86 ഫസ്റ്റ് അൽഖയിൽ സ്ട്രീറ്റ് ഇൻ അൽഖോസ് ഇൻഡസ്ട്രിയൽ ഏരിയ 1 ഹെവി ട്രാഫിക് ആണ് ആ ഭാഗത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓൺ ഡി 73 സെക്കൻഡ് ഡിസംബർ സ്ട്രീറ്റ് ഇൻ അൽ ജുഫൈല ആ ഭാഗത്തും ബമ്പർ ടു ബമ്പർ ട്രാഫിക് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓൺ അൽ നാദ ഷാജ അറൌണ്ട് ഇ 11 അൽ ഇതിഹാസ് സ്ട്രീറ്റ് ആ ഭാഗത്തും ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഫ്രം അൽ ഗിസൈസ് 2 ടു അൽ തവാർ 1 ആ ഭാഗത്തും ഹെവി ട്രാഫിക് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.
2: ബ്രോട്ട് യു ബൈ എ ബി സി കാർഗോ ആൻഡ് കൊറിയർ. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും എ ബി സി കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. എ ബി സി കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 ഇൻ GCC, TNC apply.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ശിവ.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: മത്സ്യത്തൊഴിലാളികളെ കാണാതായ സംഭവം നീന്തകരയിലെത്തി മുഖ്യമന്ത്രി. സന്ദർശനം 11-ാം നാൾ. പ്രതിഷേധം അറിയിച്ച് കുടുംബങ്ങൾ. ആഭ്യന്തരമന്ത്രിയും ഫിഷറീസ് മന്ത്രിയും തീരദേശത്ത്. കടലിന്റെ മക്കളെ അറിയാൻ മുഖ്യമന്ത്രി വൈകിയോ?
3: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4-5 പി എം. ഓൺലി ഓൺ ഹോം 92.2 എഫ് എം.
4: എന്തമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
5: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
6: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
5: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
6: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6-ന് അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മടി തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, നമ്മുടെ ഓണം.
5: ഫോർ ഡീറ്റെയിൽസ് call 050-426-0948.
3: Brought to you by Volcano LED Display. Professional indoor and outdoor LED display solution providers in UAE. Call now 052-524-2017.

0: ഹൃദയഹാരിയായ മറ്റൊരു കുടുംബ ചിത്രവുമായി ഈ ഓണക്കാലത്ത് നിവിൻ പോളി എത്തുന്നു. ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ഫഹദ് ഫാസിൽ, ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ എന്നിവർ ചേർന്ന് നിർമ്മിച്ച് പ്രേമലവും തണ്ണീർമത്തൻ ദിനങ്ങളും ഒരുക്കിയ ജനപ്രിയ സംവിധായകൻ ഗിരീഷ് എഡി ഒരുക്കുന്ന ഏറ്റവും പുതിയ ഫാമിലി എന്റർടൈനർ ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
1: കിട്ടിയണ്ടിരുന്നാൽ നമ്മൾ നിർത്തി പോകേണ്ടിരുന്നാൽ അത് കറക്റ്റ് സമയത്ത് അത് കറക്റ്റ് പ്ലാൻഡായിട്ട് തന്നെ ദൈവം നമുക്ക് കൊണ്ടുതരും.
0: നിവിൻ പോളിക്കൊപ്പം നായികയായി മമിത ബൈജുവും സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, സുരേഷ് കൃഷ്ണ, ശ്രീൻജ തുടങ്ങി ഒരു വലിയ താരനിരയും അണിനിരക്കുന്നു. ഓഗസ്റ്റ് 21 തിയേറ്ററുകളിലേക്ക് എത്തുന്നു സൂപ്പർ ഹിറ്റ് ഫാമിലി എന്റർടൈനർ ബെത്ലഹേം കുടുംബ യൂണിറ്റ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: ഹലോ റജിൻ, റജിന്റെ ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്. അസലായവളെ ഖലീഫ എന്ന ചിത്രത്തിൽ ഈ പാട്ട് പ്ലേ ചെയ്യണമെന്ന് റജിൻ പറഞ്ഞിരുന്നു, ഞാൻ പ്ലേ ചെയ്തു. അതുപോലെ ഈ പാട്ട് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്, ഭയങ്കര ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ്. ഈ പാട്ട് കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു സുഹൃത്ത് എനിക്ക് മെസ്സേജ് അയക്കുകയും ചെയ്തു, ഇന്ന് ഷീബ ഇൻസ്റ്റയിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ട് ഈ പാട്ടല്ലേ ഇട്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓ, നമ്മുടെ ഇൻസ്റ്റയൊക്കെ നോക്കാറുണ്ട്. അപ്പോൾ താങ്ക് യു ബിച്ചു, ഒത്തിരി സന്തോഷം നോക്കിയതിനും മെസ്സേജ് അയച്ചതിനും ഒക്കെ കേട്ടോ. എനിക്ക് പാട്ടുകൾ ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ പാട്ട് പാടാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, എനിക്ക് എന്നെ തന്നെ ഇഷ്ടമായതുകൊണ്ട് എൻ്റെ ഫോട്ടോ അങ്ങിട്ടിട്ട് ഞാൻ ആ പാട്ടങ്ങിടും. വേറെ ആരുടെയെങ്കിലൊക്കെ ഫോട്ടോ ഇടുമ്പോൾ അതെ ഞാൻ നിങ്ങളുടെ ഫോട്ടോ ഇട്ടോട്ടെ എന്നൊക്കെ നമുക്ക് ചോദിക്കണ്ടേ, അനുവാദം ചോദിക്കണ്ടേ. ഇപ്പം മക്കളോട് പോലും ചോദിക്കണം, ചെറിയ പിള്ളേരോട് ചോദിക്കണം, ഇത്തിരി വലിയ പിള്ളേരായാലും ചോദിക്കണം, മക്കളെ ഇൻസ്റ്റയിൽ ഫോട്ടോ ഇട്ടോട്ടെ എന്ന് ചോദിക്കണം. അപ്പോൾ അവർ ചിലപ്പം വേണ്ടെന്നൊക്കെ പറഞ്ഞോളയും. അതുകൊണ്ട് ഞാൻ എൻ്റെ പടം അങ്ങിട്ടിട്ട് എനിക്കിഷ്ടമുള്ള പാട്ട് വാങ്ങിയിടും. എന്തായാലും സന്തോഷം മെസ്സേജ് അയച്ചതിന്. പിന്നെ അടുത്ത പാട്ടിൻ്റെ കാര്യം ഞാൻ പറയാൻ വരുമായിരുന്നു. അടുത്ത പാട്ട് പഴയ പാട്ടാണ്. ഇന്ന് മായയാണ് മെസ്സേജ് അയച്ചത്, ആരണ്യകത്തിലെ ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ എന്നുള്ള പാട്ട്. പഴയ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് പ്ലേ ചെയ്യണമെന്ന്. നമ്മുടെ നേരത്തെ വിജിയോസ് നായൊരു മെസ്സേജും അയച്ചിട്ടുണ്ടായിരുന്നു പഴയ പാട്ടുകളെ പറ്റി പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹം എനിക്ക് രണ്ടാമത് വീണ്ടും മെസ്സേജ് അയച്ചു, പഴയ പാട്ടുകൾ, പുതിയ പാട്ടുകളെ പറ്റി ഞാൻ കുറ്റം പറഞ്ഞതല്ല ഷീബ, പഴയ പാട്ടാണെങ്കിൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും നിൽക്കും, അതിങ്ങനെ നല്ല കവിത പോലെയല്ലേ എന്ന്. അതെന്താണെന്നറിയോ വിജയസ് നായർ, അത് നല്ല കവിത പോലെയുള്ള പാട്ടുകളാണ്. നമ്മൾ ഒരുപാട് തവണ ആ പാട്ട് പാടിയിട്ടുണ്ട്. ഇപ്പോൾ പുതിയ പാട്ട് എന്താണെന്നറിയോ, നമ്മുടെ ആ ഒരു എന്താ കുട്ടികളായിരിക്കുമ്പോഴാണ് നമ്മളൊരു പാട്ട് കേട്ട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അതിങ്ങനെ പാടി പാടി നടക്കുന്നത്. ഇപ്പം നമ്മളതിനെ ശ്രമിക്കുന്നില്ല, നമ്മൾ വരികളൊക്കെ കേട്ട് ജസ്റ്റ് ഒരു പ്രാവശ്യം കേട്ടിട്ട് അത് മറന്നു പോവാണ്, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് കൂടുതൽ ചിന്തിക്കുന്നില്ല. പണ്ടങ്ങനെയല്ല, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമുക്ക് കുറച്ച് കൂടുതൽ സമയം ഉണ്ടായിരുന്നു. ഒരു ഇഷ്ടപ്പെട്ട പാട്ട് കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വരികൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിച്ച് അത് നമ്മളിങ്ങനെ ആവർത്തിച്ച് നമ്മൾ ആ പാട്ട് കേൾക്കുവാനുള്ള സമയം കൊടുക്കുമായിരുന്നു, ആ വരികൾ പാടാനുള്ള സമയം കൊടുക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ പുതിയ ഏതെങ്കിലും ഒരു പാട്ട് വിജയസ് നായർ കേട്ടിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ആ പാട്ടിൻ്റെ വരികളൊക്കെ ഒന്ന് പഠിച്ചു നോക്കുക, ആ പാട്ടും വിജയസ് നായരുടെ മനസ്സിലുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇന്ന് പഴയ പാട്ടുകൾ കേൾപ്പിക്കുമ്പോൾ അടുത്ത പാട്ട് പഴയതാണ്, ആരണ്യകം എന്ന ചിത്രത്തിലെ പാട്ടാണ്. നമ്മൾ എവർഗ്രീൻ സോങ് ആണ് കേൾക്കാൻ പോകുന്നത്. ആ പാട്ട് നമ്മുടെ നളിനി അമ്മയ്ക്കൂടെ വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് പ്ലേ ചെയ്യാണ്. അമ്മയ്ക്കും ഒരുപാട് പഴയ പാട്ടുകളൊക്കെ ഇഷ്ടമാണ്. പഴയ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാ അമ്മമാർക്കും എല്ലാ അച്ഛന്മാർക്കും എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും ഞാൻ സമർപ്പിക്കുകയാണ്. പിന്നെ നമുക്ക് ഈ വീക്കെൻഡിൽ മൂവിയില്ല, അടുത്ത വീക്കെൻഡിലാണ് രണ്ട് മൂവി വരുന്നത്. അതെല്ലാം ഓണം റിലീസാണ്. ഒന്ന് ഖലീഫ നമ്മൾ ഓഗസ്റ്റ് 20th റിലീസ്, നമുക്ക് സ്പെഷ്യൽ സ്ക്രീനിങ് ഉള്ളത്. അതുപോലെ തന്നെ ബദ്ലഹം കുടുംബ യൂണിറ്റ് എന്നുള്ള മൂവിയും ഉണ്ട്. അപ്പോൾ ഖലീഫ മൂവി കാണാനായിട്ടുള്ള ടിക്കറ്റിന് വേണ്ടിയിട്ടും ബദ്ലഹം കുടുംബ യൂണിറ്റ് മൂവി കാണാനായിട്ടുള്ള ടിക്കറ്റിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ആദ്യം അയക്കുമ്പോൾ ഹോം 92.2 FM എന്ന് ടൈപ്പ് ചെയ്തിട്ട് അതിനുശേഷം മൂവിയുടെ പേര് പിന്നെ നിങ്ങളുടെ പേരും കൂടി ചേർത്തുകൊണ്ട് വേണം മെസ്സേജ് അയക്കാനായിട്ട്. 0585829220 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക്.
1: Brought to you by ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്.

0: Evergreen Partigal was brought to you by Bashabhai Biryani, Wasal Hub, Block 4, Karama. For corporate and bulk orders, call 052-803-1100. You are listening to Malayalita with Sheba.
1: മത്സ്യത്തൊഴിലാളികളെ കാണാതായ സംഭവം നീന്തകരയിലെത്തി മുഖ്യമന്ത്രി. സന്ദർശനം 11-ാം നാൾ. പ്രതിഷേധം അറിയിച്ച് കുടുംബങ്ങൾ. ആഭ്യന്തരമന്ത്രിയും ഫിഷറീസ് മന്ത്രിയും തീരദേശത്ത്. കടലിന്റെ മക്കളെ അറിയാൻ മുഖ്യമന്ത്രി വൈകിയോ?
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4-5 PM ഓൺലി ഓൺ ഹോം 92.2 FM.

പെട്ടെന്നാണെന്നറിയോ സമയം പോകുന്നതും മലയാളി ഡയൽ നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാനായിട്ട് വരുമ്പോൾ ഇന്ന് ഒരുപാട് പേരുടെ മെസ്സേജ് അവസാന ഭാഗത്ത് വന്നൊന്നും എനിക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല. എങ്കിലും ഒരു മെസ്സേജ് പറഞ്ഞോട്ടെ. നമ്മുടെ ഷാജഹാൻ കുന്നുമ്മൽ, അദ്ദേഹത്തിൻ്റെ മക്കള് രണ്ടുപേരും കൂടെ നാട്ടിൽ ഷോപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആശംസകൾ പറയണേന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് ഷാജഹാൻ, രണ്ട് മക്കൾക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് കേട്ടോ. ഇനി കുറച്ച് പേരുടെ പാട്ട് എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റിയിട്ടില്ല, ക്ഷമിച്ചേക്കണേ. അടുത്ത ദിവസങ്ങളിൽ ഇന്ന് പ്ലേ ചെയ്യാത്ത പാട്ട് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ട് ആദ്യം പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സമയമുള്ളപ്പോഴൊക്കെ കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM.

0: Home FM Headlines.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം, സഭയിലെത്താതെ അമിത്ഷാ. വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിന് സ്റ്റേ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ്. പാർലമെന്റിനകത്തും പുറത്തും ഭരണ പ്രതിപക്ഷം തമ്മിൽ വാക്പോരുണ്ടായി. അതിനിടെ ഇന്നും സഭയിലെത്താതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് അതിക്രമത്തിൽ അമിത്ഷാ മറുപടി പറയണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം ലോക്സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങി. പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുന ഖാർഗെയെ സംസാരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യസഭയിലും പ്രതിപക്ഷം ബഹളം വെച്ചു. ഇന്ന് സഭ സമ്മേളിക്കും മുൻപ് പാർലമെന്റ് കവാടത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിക്കെതിരെ മുദ്രാവാക്യങ്ങളുമായി NDA അംഗങ്ങളും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ പ്രതിപക്ഷവും മുഖാമുഖം എത്തുകയായിരുന്നു. രണ്ട് വിഭാഗങ്ങൾക്കും ഇടയിൽ ഉദ്യോഗസ്ഥർ സുരക്ഷാ വലയം തീർത്തു. മോദി സർക്കാർ അന്വേഷണ ഏജൻസിയെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുന്നുവെന്ന് കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധി കുറ്റപ്പെടുത്തി. അയോധ്യ സംഭാവന കൊള്ളയിൽ പ്രധാനമന്ത്രി മറുപടി പറയണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം വ്യാഴാഴ്ച അവസാനിക്കാനിരിക്കെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ നിലപാട് കടുപ്പിച്ച് പ്രതിപക്ഷം. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് അതിക്രമത്തിൽ അമിത്ഷായുടെ പ്രസംഗമല്ല പ്രസ്താവനയാണ് വേണ്ടതെന്ന് ജോൺ ബ്രട്ടാസ് MP. 17 ദിവസമായി ആഭ്യന്തരമന്ത്രി സഭയിൽ വരുന്നില്ല, ഇതാദ്യമായാണ്. അയോധ്യ സംഭാവനക്കുള്ള, E20, പെട്രോൾ എന്നിവയിൽ ചർച്ച വേണമെന്നും ജോൺ ബ്രട്ടാസ് MP. ആഭ്യന്തരമന്ത്രിയെയും പോലീസിനെയും വെല്ലുവിളിച്ച് സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റിട്ട കേസിൽ അർജുൻ ആയങ്കിയെ 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. തെളിവെടുപ്പിനും ചോദ്യം ചെയ്യലിനുമായാണ് ടൌൺ സൈബർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. ഇതിനിടയിൽ കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിയെന്ന കേസിൽ ജയിലിലെത്തി പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി. അർജുനെതിരെ കാപ്പ ചുമത്താനുള്ള നടപടികളും ഊർജിതമാക്കി. തലശ്ശേരി CJM കോടതിയാണ് 3 ദിവസത്തെ കസ്റ്റഡി അനുവദിച്ചത്. തെളിവെടുപ്പിനും ചോദ്യം ചെയ്യലിനുമായി കണ്ണൂർ ടൌൺ സൈബർ പോലീസാണ് അർജുനെ കസ്റ്റഡിയിൽ വാങ്ങിയത്. പ്രശസ്ത ആണവശാസ്ത്രജ്ഞനും കമ്മ്യൂണിസ്റ്റ് തത്വചിന്തകനുമായ ഡോക്ടർ MP പരമേശ്വരൻ അന്തരിച്ചു. 92 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. തൃശൂരിലെ വീട്ടിലായിരുന്നു അന്ത്യം. പരമേശ്വരൻ അവതരിപ്പിച്ച നാലാം ലോക സിദ്ധാന്തം CPMലും കേരളത്തിലെ ഇടതുപക്ഷത്തിനിടയിലും ഒരുകാലത്ത് വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരുന്നു. 2004 അദ്ദേഹത്തെ CPM പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. LPST റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം പിൻവലിച്ചു. വിദ്യാഭ്യാസ മന്ത്രിയുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് സമരം പിൻവലിച്ചത്. 37 ദിവസം നീണ്ടുനിന്ന സമരമാണ് അവസാനിപ്പിച്ചത്. സമര നേതാവ് വളർമതിക്ക് മന്ത്രി N ശംസുദ്ദീൻ വെള്ളം നൽകിയാണ് സമരം അവസാനിപ്പിച്ചത്. സെപ്റ്റംബർ 24 പരിഹാരമുണ്ടായില്ലെങ്കിൽ വീണ്ടും സമരം തുടരുമെന്ന് വളർമതി അറിയിച്ചു. ആസൂത്രണ ബോർഡിലേക്ക് നടത്തിയ പരീക്ഷയുടെ വിവരങ്ങൾ അപേക്ഷകന് നൽകണമെന്ന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിന് സ്റ്റേ. PSC നൽകിയ ഹർജിയിൽ ഹൈക്കോടതിയുടേതാണ് നടപടി. 1 മാസത്തേക്കാണ് സ്റ്റേ. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. തിരുവനന്തപുരത്തും കൊല്ലത്തും കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായി 12 ദിവസവും തെരച്ചിൽ. തെരച്ചിൽ നിർത്തിവെയ്ക്കില്ലെന്നാണ് സർക്കാർ അറിയിക്കുന്നത്. കൊല്ലം നീണ്ടകരയിൽ നിന്ന് കാണാതായ ഗൌതം കൃഷ്ണയുടെ കുടുംബാംഗങ്ങളെ ഫിഷറീസ് മന്ത്രി VE അബ്ദുൾ ഗഫൂർ സന്ദർശിച്ചു. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി സ്ഥാനത്ത് വീണ്ടും മാറ്റം. നരേഷ് പാൽ ഗംഗ്വാറിന്റെ നിയമനം മരവിപ്പിച്ചു. നിയമനം പ്രഖ്യാപിച്ച 3 ആഴ്ചയ്ക്കുള്ളിലാണ് മാറ്റം. ഗംഗ്വാറിന് പകരം ദീപ്തി ഗൌർ മുഖർജി പുതിയ സെക്രട്ടറിയാകും. 93 ബാച്ച് മധ്യപ്രദേശ് കേഡർ IAS ഉദ്യോഗസ്ഥയായ ദീപ്തി ഗൌർ മുഖർജി നിലവിൽ കോർപ്പറേറ്റ്കാര്യ മന്ത്രാലയത്തിലെ സെക്രട്ടറിയാണ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പ്രതികളുടെ നുണ പരിശോധനാ ഹർജി തള്ളി കോടതി. പോളിഗ്രാഫ്, ബ്രെയിൻ മാപ്പിംഗ് പരിശോധനയ്ക്ക് അനുമതി നൽകാതെ ഡൽഹി ഫാസ്റ്റ് ട്രാക്ക് കോടതിയാണ് ഹർജി തള്ളിയത്. 3 പ്രതികളാണ് പരിശോധന ആവശ്യപ്പെട്ടത്. അതേസമയം നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയിൽ NTAയുടെ ആഭ്യന്തര സംവിധാനങ്ങളിൽ വീഴ്ചയുണ്ടായെന്ന് കണ്ടെത്തൽ. മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിൽ എത്തിക്കുന്നതിന്റെ പേരിൽ നടന്നത് വൻ കള്ളക്കളിയെന്ന റിപ്പോർട്ട്. കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്ത്. സ്പോൺസറെ തെരഞ്ഞെടുത്തതിൽ സർക്കാർ ചട്ടങ്ങൾ പാലിച്ചില്ല. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് വേണ്ടി സർക്കാർ സംവിധാനം ദുരുപയോഗം ചെയ്തു. സുതാര്യമല്ലാതെയാണ് സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടന്നത്. അർജന്റീന ടീം വരുമെന്ന സ്പോൺസറുടെ വാഗ്ദാനം ആധികാരിക രേഖകളില്ലാതെയെന്നും കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തി. റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ കരിങ്കൊടി പ്രതിഷേധത്തിൽ BJP യുവമോർച്ച പ്രവർത്തകർക്കെതിരെ കേസ്. 10 പ്രവർത്തകർക്കെതിരെയാണ് റെയിൽവേ പോലീസ് കേസെടുത്തത്. ഇന്നലെ രാത്രിയാണ് മന്ത്രി N ശംസുദ്ദീന് നേരെ പ്രവർത്തകർ കരിങ്കൊടി കാട്ടിയത്. കാസർഗോഡ് സ്കൂളുകളിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരത്തിലെ ചോദ്യാവലി വിവാദത്തിൽ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തിരുന്നു. വിവാദ ചോദ്യം തയ്യാറാക്കിയ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തത് അച്ചടക്ക നടപടിയുടെ പ്രാഥമിക ഘട്ടം മാത്രമാണെന്നും സംഭവത്തിൽ വിശദമായ അന്വേഷണം നടന്നു വരികയാണെന്നും മന്ത്രി പറഞ്ഞിരുന്നു. കാസർഗോഡ് MDMA പിടിയിലായവർ മുഖ്യമന്ത്രി VD സതീശനുമായി അടുത്ത ബന്ധമുള്ളവരെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജിന്റെ ആരോപണം. VD സതീശന്റെ സോഷ്യൽ മീഡിയ പേജിന്റെ കോർഡിനേറ്ററാണ് പ്രതി മുഹമ്മദ് ഹുസൈൻ. ഹുസൈന്റെ വീട്ടിൽ പ്രതിപക്ഷ നേതാവായിരിക്കെ VD സതീശൻ വിരുന്നിന് പോയിട്ടുണ്ട്. അന്വേഷണ പരിധിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൊണ്ടുവരണമെന്ന് VK സനോജ് ആവശ്യപ്പെട്ടു. വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കണമെന്ന ചീഫ് സെക്രട്ടറിയുടെ കത്തിനെതിരായ വിമർശനം ശക്തമാക്കാൻ പ്രതിപക്ഷം. പൂർണ്ണമായും ആലപിക്കണമെന്ന നിലപാടിൽ ഗവർണർ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിലാണ് വിമർശനം കടുപ്പിക്കാൻ ധാരണയായത്. ഔദ്യോഗിക ചടങ്ങുകളിൽ വന്ദേമാതരം മുഴുവൻ പാടേണ്ടതില്ലെന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ. പ്രോട്ടോകോൾ വിഭാഗത്തിന് ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം വന്ദേമാതര വിവാദത്തിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ നിലപാട് വ്യക്തമാക്കിയിരുന്നു. സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകളിൽ വന്ദേമാതരം പൂർണ്ണമായി ചൊല്ലും, അതാണ് തന്റെ നിലപാട്. അതേസമയം വന്ദേമാതരം പൂർണ്ണമായി പാടാൻ നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന വിശദീകരണവുമായി ലോക് ഭവൻ രംഗത്തെത്തിയിരുന്നു. കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിയെന്ന കേസിൽ അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ എറണാകുളം റൂറൽ പോലീസ്. കോതമംഗലം കോടതിയിൽ 3 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ. എറണാകുളം റൂറൽ പോലീസ് എടുത്ത 2 കേസിലും അർജുന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. അധിക്ഷേപ പരാമർശത്തിൽ അറസ്റ്റിലായ RSS സഹയാത്രികൻ TG മോഹൻദാസിന്റെ ജാമ്യ ഉത്തരവ് പുറത്ത്. പോലീസിന്റെ വീഴ്ചകൾ എന്നിപ്പറഞ്ഞാണ് തിരുവനന്തപുരം ACJM കോടതി ഉത്തരവ്. അറസ്റ്റ് സുപ്രീംകോടതി വിധിയുടെ ലംഘനം. സുപ്രീംകോടതിയുടെ ഭരണഘടനാപരമായ നിർദ്ദേശത്തെ പോലീസ് അവഗണിച്ചു. നോട്ടീസ് നൽകിയാൽ പ്രതി ഒളിവിൽ പോകുമെന്ന പോലീസ് വാദം അംഗീകരിക്കാൻ കഴിയില്ല. നോട്ടീസ് നൽകാത്തത് പോലീസിന് തൃപ്തികരമായി ന്യായീകരിക്കാനായില്ലെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ സമാധാന ചർച്ചയ്ക്ക് പുതിയ ഉപാധിയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിൽ നിന്ന് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ട്രംപ്. US തുടർ ചർച്ചകൾ നടക്കണമെങ്കിൽ ഈ നിബന്ധന പാലിക്കണം. ഹോർമസ് തുറക്കുന്നതിന് ഇറാൻ യുദ്ധത്തിലുണ്ടായ നാശനഷ്ടങ്ങൾക്ക് പരിഹാരം ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതേ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. സൌദി അറേബ്യയും തുർക്കിയും ചേർന്ന് രൂപം കൊടുത്ത ത്രികക്ഷി പ്രതിരോധ കരാർ ഇറാനുള്ള ഭീഷണിയല്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഗായ്. US പശ്ചിമേഷ്യയിലെ സമാധാനത്തെക്കുറിച്ചുമുള്ള ധാരണ മാറുന്നതിന്റെ തെളിവാണ് കരാറെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
1: Was brought to you by Danya Group of Companies since 1982. You're tuned into Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: Let's talk with Mini Padma.
2: നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കളെ സ്വാഗതം ചെയ്യുന്നു. ഇന്നലെ ഒരു ദിവസം സമയത്തിന് ഓടി വന്നെന്ന് വിചാരിച്ചു, പക്ഷേ ഓണത്തിൻ്റെ ചില ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ച പോലെ തിരിച്ചെത്താൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അതുകൊണ്ടാണ് ഇന്നലെ ലെറ്റ്സ് ടോക്ക് ഇല്ലാതിരുന്നത്. ഇന്നലെ നിത്യയോടും ഷീബയോടൊക്കെ വിളിച്ചിട്ട് എന്താണ് ഇല്ലാതിരുന്നത് എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ക്ഷമ ചോദിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ദിവസത്തെ വിഷയത്തിലേക്ക് കടന്നാലോ. ഇന്ന് നിറയെ നിറയെ വിഷയങ്ങളുള്ള ഒരു ദിവസമാണെങ്കിലും മത്സ്യത്തൊഴിലാളികളെ കാണാതായതിൻ്റെ തെരച്ചിൽ ഇപ്പോഴും തുടരുന്നതുകൊണ്ട് ആ വിഷയം ഇന്ന് ചർച്ചയ്ക്കെടുക്കാൻ വിചാരിക്കുന്നു. മത്സ്യത്തൊഴിലാളികളെ കാണാതായ സംഭവത്തിൽ ഒടുവിൽ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ നീണ്ടകരയിലും കൊല്ലത്തും ഒക്കെ എത്തിയിരിക്കുന്നു. സന്ദർശനം 11-ാം നാളാണ്. അത്രയും ദിവസം കഴിഞ്ഞു എത്താൻ പ്രതിഷേധം അറിയിക്കുന്നു അതിൽ കുടുംബങ്ങളൊക്കെ. തീർച്ചയായിട്ടും നഷ്ടപ്പെട്ടതവർക്കാണ്, അവർക്ക് ആ പ്രതിഷേധം അറിയിക്കാനുള്ള എല്ലാ അവകാശവും അധികാരവും ഉണ്ടെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ സന്ദർശനത്തിന് ശേഷം പറഞ്ഞത്. അവരുടെ വാക്കുകൾ വേദനിപ്പിക്കുന്നതായാൽ പോലും ഈ സമയത്ത് അങ്ങനെയുള്ള വാക്കുകൾ അവർക്ക് ഉപയോഗിക്കാം. കാരണം നഷ്ടം അവർക്കാണ്. ഒരു വീട്ടിൽ പിതാവിനെയും ഭർത്താവിനെയും ഇപ്പോൾ മകനെയും കാണാതായ ഒരു സ്ത്രീയുടെ പേര് രേഷ്മ എന്നാണ്. അവരുടെ മകന് വേണ്ടിയുള്ള തെരച്ചിലും തുടരുകയാണ്. ആഭ്യന്തരമന്ത്രിയും ഫിഷറീസ് മന്ത്രിയും അടക്കം എല്ലാ മന്ത്രിമാരും രംഗത്തെത്തുന്നുണ്ട്. കടലിൻ്റെ മക്കളെ അറിയാൻ സർക്കാർ വൈകിയോ? അങ്ങനെയൊരു സംശയമുണ്ടോ? നേരത്തെ ഈ വിഷയത്തിൽ ഇടപെടേണ്ടതായിരുന്നോ? ഇടപെട്ടില്ലേ? മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ അവിടെ എത്തിയാൽ മാത്രമാണോ ഇടപെടൽ? എന്നിങ്ങനെ പല വിധത്തിൽ ഈ ചർച്ചയ്ക്ക് പല പല വ്യാഖ്യാനങ്ങൾ നൽകുന്നവരുണ്ട്. പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ അഭിപ്രായം എന്താണ് ഈ വിഷയത്തിൽ? മെസ്സിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ വന്ന ഒരു ദിവസമാണല്ലേ. മെസ്സി എടുക്കണമെന്ന് വിചാരിച്ചാണ്. അതോടൊപ്പം തന്നെ വന്ദേമാതരത്തിലെ വിവാദം, അതും ചർച്ചയ്ക്കെടുക്കാമെന്ന് വിചാരിച്ചതാണ്. വന്ദേമാതരം പോലുള്ള വിഷയങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ വിദേശ രാജ്യത്തിരുന്നാണ് ചർച്ച ചെയ്യുന്നത്. നമ്മൾ പാലിക്കേണ്ട കുറേ മര്യാദകളുണ്ട്. നമ്മുടെ രാജ്യത്താണെങ്കിലും ഇവിടെയാണെങ്കിലും വന്ദേമാതരമെന്ന അങ്ങേയറ്റം സെൻസിറ്റീവായിട്ടുള്ള ടോപ്പിക് എടുക്കുമ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളും അതോടൊപ്പം ചേർന്ന് നിന്നുകഴിഞ്ഞാൽ മാത്രമേ ആ ചർച്ച നല്ല രീതിയിൽ പോകാൻ സാധ്യതയുള്ളൂ. അതായത് ആരെയും വ്രണപ്പെടുത്താതെ, ആരെയും വിഷമിപ്പിക്കാതെ, എന്നാൽ ആ ഒരു വിഷയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള ഒരു ചർച്ചയായാൽ അത് എടുക്കാമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതുകൂടി ഒന്ന് നമ്മുടെ വാട്സാപ്പിലേക്കൊക്കെ അയക്കാം. 0582529220 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കാം. അല്ലെങ്കിൽ നമ്മുടെ ടോൾ ഫ്രീ നമ്പർ അറിയാലോ, 800-9220 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്കൊന്ന് ഞങ്ങൾക്ക് വിളിക്കാം. വാട്സപ്പായിട്ട് അയക്കുകയും ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ. ഏത് വിഷയമാണ് എടുക്കേണ്ടതെന്ന കാര്യം നിങ്ങൾക്കിവിടെ വാട്സപ്പ് അയക്കാവുന്നതാണ് കേട്ടോ. ചില വിഷയങ്ങൾ അങ്ങ് എടുക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഈ വിഷയം ചർച്ച ചെയ്താൽ നല്ലതായിരിക്കും. അത് രാഷ്ട്രീയം തന്നെ ആകണമെന്നില്ല, പ്രവാസി ക്ഷേമം പോലുള്ള വിഷയങ്ങൾ എടുക്കണമെന്ന് അദ്ദേഹം കുറേയായി പറയുന്നു. ആ വിഷയത്തിൽ ബന്ധപ്പെട്ട ഒരാളെ കിട്ടുമ്പോൾ അദ്ദേഹത്തെ കൊണ്ടുവന്നിരുത്തി ആ ചർച്ച ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അല്ലാതെ അത് മറന്നു പോയിട്ടല്ല. സുഖമാണ് എല്ലാവർക്കും. ഈവനിംഗ് ആണ്, 4 മണിയാണ്. നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട് വീട്ടിലേക്ക് ഒരു പക്ഷേ ഡ്രൈവ് ചെയ്ത് പോകുന്ന ഒരുപാട് പേര് ഈ സമയത്തുണ്ടാവും. ചില സമയത്ത് ഞാൻ ഈ നേരത്തെ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ നമ്മുടെ ഷാർജ ഭാഗത്തേക്കൊക്കെ ഒരുപാട് പേരിങ്ങനെ ഡ്രൈവ് ചെയ്ത് ട്രാഫിക്കിലൊക്കെ കുടുങ്ങി പാട്ടൊക്കെ കേട്ട് ഒന്ന് റിലാക്സ് ചെയ്തിട്ടൊക്കെ പോകുന്നുണ്ടാവും. പക്ഷേ പലർക്കും എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം എന്നുള്ളതാണല്ലേ ട്രാഫിക്കിലൊക്കെ ഇരിക്കുമ്പോൾ തോന്നാറുള്ളത്. അതിനിടയിൽ കുറച്ച് സമയം കണ്ടെത്തിയിട്ട് സേഫായിട്ടിരിക്കുന്ന സമയത്ത് നമ്മളെ വിളിക്കാം, ചർച്ചയിൽ പങ്കെടുക്കാം. ഇന്ന് കടലിൻ്റെ മക്കളെ അറിയാൻ സർക്കാർ വൈകി എന്ന് പ്രതിപക്ഷം ഉൾപ്പെടെ ആരോപിക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? നമസ്കാരം, ഗുഡ് ഈവനിംഗ്. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. നമസ്കാരം, രാമേന്ദ്രൻ ആണോ? സുഖായിരിക്കുന്നോ?
3: എന്താണ്
2: നമ്മുടെ നാട്ടിലെ മഴയൊക്കെ ഒന്ന് ഒതുങ്ങി തോന്നുന്നു അല്ലേ?
3: ആ, മഴയൊക്കെ ഒതുങ്ങി. ഇപ്പോ എന്നാലും നമ്മുടെ നാട്ടിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല നമുക്ക്.
2: അതെ അതെ, കാസർഗോഡ് അത്ര ഇല്ല. നമ്മൾ വിചാരിച്ച പോലെ ആദ്യത്തെ ആ ഒരു പ്രവചനം അനുസരിച്ച് അത്രയും വന്നില്ല.
3: അതെ അതെ, നമ്മൾ അതിനനുസരിച്ച് പ്രകൃതിനെ വലിയ ദ്രോഹിക്കാത്ത രീതിയിൽ പ്രകൃതിക്ക് വേണ്ടിട്ട് അതെ നമ്മുടെ തോടുകളും
2: മറ്റുകളെല്ലാം
3: നമ്മൾ അവർക്ക് വേണ്ടി വിട്ടു കൊടുക്കുന്നുണ്ട്.
2: നമ്മുടെ നാട്ടിലെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. പ്രത്യേകിച്ച് മലബാർ അത് കൂടുതലായിട്ട് കാണാനും ഉണ്ട്. കണ്ണൂർ കാസർഗോഡ് ഭാഗത്ത് കുറച്ചധികം ഉണ്ട്.
3: അതെ അതെ, അപ്പോഴും പിന്നെ ഈ ചെറിയ പണ്ട് പണ്ടല്ല നമ്മുടെ വീടിന്റെ എല്ലാം അതിരിനുണ്ടായിരുന്ന ചെറിയ ചെറിയ തോടുകളുണ്ട്. ഒരു പിന്നെ നമ്മുടെ ഭൂമിയുടെ ചെറിയ ചെറിയ രക്തധമനികൾ എന്ന് പറയുന്ന പോലുള്ള ചെറിയ ചെറിയ തോടുകളുണ്ട്. അത് മാത്രമേ ഇപ്പൊ പിന്നെ അധികം മൂടി വെട്ടപ്പെട്ട് പോയിട്ടുള്ളൂ. ബാക്കി കുറച്ച് വലിയ തോടുകളെല്ലാം ഇപ്പൊ സ്ഥിരമായിട്ട് വെള്ളം വരുന്ന, എല്ലാ വർഷത്തിലും വെള്ളം പോകുന്ന തോടുകൾ അതുപോലെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. പിന്നെ ഈ ഇത് മാത്രമേ പിന്നെ നമ്മുടെ കോറികൾ കൊണ്ട് മലമുകളിൽ അത് ഇടിക്കപ്പെടുന്നത് ഒരു പ്രശ്നം തന്നെയാണ്. പിന്നെ ഇപ്പൊ നമ്മളെ പിന്നെ ഇവിടുത്തെ പറയുകയാണെങ്കിൽ നമ്മുടെ കടലോരത്തുണ്ടായിരുന്ന ആ ഒരു പ്രശ്നത്തിന്റെ ഇത് പറയുകയാണെങ്കിൽ ഇത് എല്ലാ വർഷവും നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമാണ്. ഈ ഒരു മഴക്കാലം ഈ ആദ്യത്തെ ഒരു ഇത് വരുന്ന സമയത്ത് നമ്മളുടെ പിന്നെ ഒരു അതെ അതെ അതെ മത്സ്യബന്ധന തൊഴിലാളികൾ അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നം, ഇത് നമ്മള് ആ സമയത്ത് ഒന്ന് നമ്മുടെ മന്ത്രിമാരോ മുഖ്യമന്ത്രി അവിടെ പോയതുകൊണ്ട് പിന്നെ ഒരു തീരുന്ന ഒരു പിന്നെ പരിഹരിക്കപ്പെടുന്ന ഒരു ഒരു പ്രശ്നമല്ല. ഇതൊരു ശാശ്വതമായി ഇതിനൊരു പരിഹാരം വേണം. ശാശ്വതമായിട്ട് പിന്നെ ഇത് ഇത് കൈകാര്യം ചെയ്യണം. അതായത് നല്ലൊരു ആധുനിക രീതിയിൽ കൈകാര്യം ചെയ്യണം. ഇവിടെയൊക്കെ കണ്ടില്ല, ഇപ്പൊ ഒരു ഒരു തീപിടുത്തുണ്ടായാലും വേറെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാലും അതിന് ചെയ്യാനുള്ളതായ കൃത്യമായ പിന്നെ മാർഗങ്ങളുണ്ട്. അല്ലാണ്ട് ഇവിടുത്തെ പെട്ടെന്ന് ഒരു ദിവസം ഒരു പിന്നെ അവിടുന്ന് ഒരു മന്ത്രിമാരും ഒരു ഇതോ ഒന്നും ഇവിടത്തേക്കൊന്നും ഒന്നും വരുന്നില്ല. പക്ഷെ പരിഹരിക്കപ്പെടുന്ന പ്രശ്നങ്ങൾ പിന്നെ ഒരിക്കലും അങ്ങനെ ഇല്ലാത്ത രീതിയിൽ അത് അത് പരിഹരിക്കപ്പെടുന്നുണ്ട്. പക്ഷെ നമ്മള് അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പ്രാവശ്യം ഇത് വേണ്ടും. അപ്പൊ ആ സമയത്ത് ഓക്കെ, നമുക്കറിയാം പണ്ട് ആ ഓക്കെ ദുരന്തം ഉണ്ടായ സമയത്ത് നമ്മുടെ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മുടെ പിന്നെ പിണറായി വിജയനൊക്കെ അവിടെ പോയപ്പോ അവര് നല്ലോണം ഏത് നല്ല ഏതൊരു കാര്യത്തിലും ഈ മത്സ്യത്തൊഴിലാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അത് പിന്നെ അവരെ കൈകാര്യം ചെയ്യുന്നത് പിന്നെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അവരെപ്പോഴും എല്ലാത്തിനോട് ആത്മാർത്ഥത കാണിക്കുന്നവരാണ്. പെട്ടെന്ന് വികാരം കൊള്ളുന്നവരും പെട്ടെന്ന് അത് പ്രതികരിക്കുന്നവരും പെട്ടെന്ന് ഒരു ഇത് അങ്ങനെയുള്ള ഒരു ഇതിലുള്ളവരാണ്. അപ്പൊ ആ ഒരു അവർക്ക് എപ്പോഴും നമ്മൾ ശാശ്വതമായിട്ട് ഒരു പരിഹാരം കാണുന്നില്ല. വാഗ്ദാനങ്ങൾ കുറെ കൊടുത്തിട്ട് വരും, പിന്നെ അത് കഴിയുമ്പോൾ പിറ്റേത്ത വർഷം അതേപോലെ കടലിൽ കുറെ മണ്ണിട്ട് ആ മണ്ണ് കടലിൽ കുറെ കല്ല് കൊണ്ടിട്ട് അതൊക്കെ ഒലിച്ചു പോയി പിന്നെ അങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം വേണം. ഈ പിന്നെ അത് നമുക്കുള്ള ആ തീരദേശം നമുക്ക് ഏറ്റവും നമുക്ക് അനുഗ്രഹിച്ചു തന്നെയാണ് നമ്മുടെ കേരളത്തിന്റെ ഒരു അറ്റം തൊട്ട് മറ്റേ അറ്റം വരെയുള്ള നമ്മുടെ കടലോരം. ആ അവരുടെ ആ ഒരു ഇതിനെ നമ്മൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇനി വരുന്ന പ്രശ്നങ്ങളും വരുന്ന വർഷവും ഇതേപോലെ ഓരോ ഗവൺമെന്റ് ഇത് ഏത് ഗവൺമെന്റ് മാറി മാറി വന്നു കഴിഞ്ഞാലും ഈ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇതിനൊരു ശാശ്വതമായിട്ടുള്ള അതിനൊരു ഒരു തുറമുഖവും പിന്നെ വകുപ്പും ഫിഷറീസ് വകുപ്പും എല്ലാം കൂടി ഒന്നിച്ച് യോജിച്ചുകൊണ്ട് അവരെ അവിടുത്തെ ആൾക്കാർ മത്സ്യബന്ധന തൊഴിലാ അതിലത്തെ പ്രമുഖരെയും എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ശാശ്വതമായിട്ടൊരു പരിഹാരം വേണം.
2: മുൻപും കാലവർഷം എത്തുന്നതിന് മുമ്പും ഇതിനുള്ള മാർഗനിർദ്ദേശങ്ങളും മാർഗരേഖയൊക്കെ തയ്യാറാക്കേണ്ടതായിരുന്നു. അത് ഏത് സർക്കാരാണെങ്കിലും
3: അതെ അതെ കാലവർഷം തുടങ്ങുന്നതിന് മുമ്പ്. പക്ഷെ അത് ഇപ്പൊ നമ്മള് നമുക്ക് ഇപ്പൊ ഒരു വേറെ എവിടെയെങ്കിലും വെള്ളം കയറി കഴിഞ്ഞാൽ നമ്മള് ആശ്രയിക്കുന്നത് ഈ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളെയാണ്. അവരാണ് ബോട്ടും മറ്റതൊക്കെ ആയിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നത്.
2: പക്ഷെ ആ സമയത്തും
3: അതെ അതെ ആ സമയത്തും അവരെ കയ്യിലുള്ളത് അവരുടെ ഉപയോഗിക്കുന്നതായ അതിനും അതും ഒരു പിന്നെ ശാസ്ത്രീയമായിട്ടുള്ള മാർഗമല്ല. പക്ഷെ അവിടെ മറ്റു സ്ഥലങ്ങളിൽ വെള്ളം കുറവായതുകൊണ്ട് അവർ അവരുടെ പിന്നെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അവിടെ പെരുമാറുന്നു മാത്രം. അല്ലാണ്ട് ശാസ്ത്രീയപരമായിട്ട് ഒരു നല്ലൊരു കടലില് ആഴക്കടലിലേക്കോ മറ്റിടത്തേക്കോ പോയിട്ട് പരിഹരിക്കപ്പെടാൻ തക്ക രീതിയിലുള്ള ഒരു നൂതനമായ പദ്ധതി നമ്മൾ തയ്യാറാക്കുന്നില്ല. ആക്കാത്തതിന്റെ കുറവ് എല്ലാ പ്രാവശ്യവും നമ്മുടെ ഭരണകൂടങ്ങള് ഇവരുടെ ആ ഒരു വർഷക്കാലം ഈ ഒരു കാലവർഷം വരുന്ന സമയത്ത് അനുഭവിക്കേണ്ടി വരുന്നു. അപ്പൊ അത് എന്ത് തന്നെ ആയാലും പരിഹരിക്കപ്പെടേണ്ടതാണ്. ഇനി ഒരിക്കലും ഇങ്ങനെ ഇല്ലാതിരിക്കട്ടെ. അതിനുള്ള മാർഗങ്ങൾ നമ്മൾ ഗവൺമെന്റ് കണ്ടെത്തട്ടെ, അത് കണ്ടെത്തുമെന്ന്. അപ്പൊ പിന്നെ നമ്മളിപ്പോ പറയാം വി ഡി സതീശനൊക്കെ കുറെ പിന്നെ നല്ല ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തീരദേശത്തിന് നന്നായിട്ട് പിന്നെ പ്രാധാന്യം കൊടുത്തു കൊടുത്ത് കൊണ്ടുള്ള ഒരു കുറെ ഇതൊക്കെ പിന്നെ വിഷനൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. അതിൽ ഇവരുടെ പ്രശ്നം പരിഹരിക്കപ്പെടട്ടെ.
2: തീർച്ചയായിട്ടും അങ്ങനെ പരിഹരിക്കപ്പെട്ടിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിനെതിരായിട്ടുള്ള അവരുടെ പരാമർശങ്ങൾ വരെ ആ രീതിയിൽ അദ്ദേഹം കാണുന്നുള്ളൂ. രാമേന്ദ്രൻ അടുക്കാണ് സംസാരിച്ചത്, വളരെ വിശദമായിട്ട് പറഞ്ഞു. ഈ സമയത്ത് വൈകാരികമായിട്ട് പ്രതികരിക്കും, കാരണം നഷ്ടം അവർക്കാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ആ നഷ്ടത്തിലേക്ക് അവരെ നീക്കിവിടണ്ടോ അല്ലെങ്കിൽ തള്ളിവിടേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? അവരങ്ങനെ പോകേണ്ട അവസ്ഥയിലേക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ എത്തിക്കുന്നത്? പെട്ടെന്ന് തന്നെ ദുരിതാശ്വാസം അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം നടത്തിയോ? അതിലെന്തെങ്കിലും അപാകത വന്നോ? അവരെ കൈകാര്യം ചെയ്യേണ്ട അല്ലെങ്കിൽ അവരെ സമീപിക്കേണ്ട രീതി ഇതായിരുന്നു എന്ന രീതിയിലൊക്കെ പിന്നെ പരാമർശങ്ങൾ മുഖ്യമന്ത്രിയുടേതായാലും മന്ത്രിമാരുടെ ഭാഗത്തു നിന്നായാലുള്ള പരാമർശങ്ങളൊക്കെ ഈ ദുരന്തമുഖത്ത് കുറച്ചുകൂടി മിതത്വത്തോടെ വേണ്ടേ എന്നൊരു അഭിപ്രായമൊക്കെ ഉയരുന്നുണ്ട് കേട്ടോ. വിളിച്ചാലോ 800-9220 എൻ്റെ കണ്ണിങ്ങനെ പാർലമെന്റിലേക്ക് പോവുകയായിരുന്നു കേട്ടോ. ഇന്ന് പാർലമെന്റിലും പ്രതിപക്ഷ ബഹളമൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഇന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിലെത്തിയില്ല. നാളെ നമുക്കൊന്ന് പാർലമെന്റ് വിഷയമെടുത്താലോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം, കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ അഭിപ്രായം? കേരള പൊളിറ്റിക്സിലേക്ക് മാത്രം പോയാൽ മതിയോ? കണ്ണിങ്ങനെ പാർലമെന്റിലേക്ക് പോവുകയായിരുന്നു കേട്ടോ. ഇന്ന് പാർലമെന്റിലും പ്രതിപക്ഷ ബഹളമൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഇന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിലെത്തിയില്ല. നാളെ നമുക്കൊന്ന് പാർലമെന്റ് വിഷയമെടുത്താലോ? എന്താണ് നിങ്ങളുടെ

0: വിഷയമായി കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നൊക്കെ നിങ്ങളുടെയും കൂടി ഒരു ഒരു ഒരു എന്താ പറയുക, സജീവ പങ്കാളിത്തം വരുമ്പോഴല്ലേ ഒരു ചർച്ചയ്ക്ക് അതിൻ്റെ ഭംഗിയുണ്ടാവും. ഏകപക്ഷീയമായിട്ട് ഞാനൊരു വിഷയമെടുത്ത് ചർച്ച എടുത്തിട്ട് പോകുന്നത് അത്ര ശരിയല്ല എന്ന് തോന്നുന്നുണ്ട്. കാരണം ചിലപ്പോഴൊക്കെ നമ്മൾ കൂടുതലായിട്ടും കേരള പൊളിറ്റിക്സിലേക്ക് പോകും. കഴിഞ്ഞ ഒരു മാസം മുമ്പ് മുഴുവനായിട്ടും നമ്മൾ ഫുട്ബോൾ ലോകത്തായിരുന്നു അല്ലേ, വലിയ സങ്കടമുണ്ട് അപ്പോൾ ഫുട്ബോൾ തീർന്നപ്പോൾ. പിന്നെ വീണ്ടും നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. രാഷ്ട്രീയം എപ്പോഴും ഉണ്ടല്ലോ, എടുത്ത് സംസാരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം ഉണ്ടാവും, പ്രശ്നം ഉണ്ടാവും. നമുക്ക് ഏതെങ്കിലും ഒരു പക്ഷം പിടിക്കേണ്ടി വരും. അത് ഇടതുപക്ഷമോ വലതുപക്ഷമോ ബി ജെ പിയോ അങ്ങനെയല്ല. നമുക്ക് ചിലപ്പോൾ ഇതിലൊരു ന്യായമുണ്ടെന്ന് നമുക്ക് തോന്നുന്ന ഒരു ചില പക്ഷം ഉണ്ടാവുമല്ലോ. എന്ന് വെച്ചിട്ട് ഒരു ഏകപക്ഷീയമായിട്ടൊരു ചർച്ച പോകാനും പാടില്ല. അതുകൊണ്ട് തന്നെ വിവിധങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഒരു ചർച്ചയെ ഭംഗിയുള്ളതാക്കുന്നത്. ആ ഭംഗിയുള്ളതാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ആവശ്യമാണ്, സജീവമായിട്ടുള്ള പങ്കാളിത്തം വേണം. വിളിക്കാം 800-9220. നമ്മുടെ ടെലിഫോൺ ലൈനിലിടയ്ക്ക് പ്രശ്നങ്ങൾ വരുന്നുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് കോൾ എടുക്കാൻ പറ്റാത്ത, ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും നിങ്ങളൊന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. 800-9220 അതാണ് ടോൾ ഫ്രീ നമ്പർ. ഒരു കോൾ വരുന്നുണ്ടെന്ന് എടുത്ത് നോക്കാം, നമുക്ക് എടുക്കാൻ പറ്റുമെന്ന്. കണ്ടോ, എടുക്കാൻ പറ്റുന്നില്ല എന്നതാണ് അതിൻ്റെ ഒരു സത്യം. ചെറിയൊരു പ്രശ്നം ടെലിഫോൺ ലൈനിൽ, അതൊക്കെ പരിഹരിക്കുന്നുണ്ട്. എങ്കിലും നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷേ ആ സമയത്ത് അത് ശരിയായിട്ടുണ്ടോ, നമ്മുടെ ടെക്നീഷ്യൻ ഇവിടെ നിന്ന് തന്നെ നോക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ എഞ്ചിനീയേഴ്സൊക്കെ നോക്കുന്നുണ്ട്. ചില സമയത്ത് ഇത് സംഭവിച്ചു പോകുന്നതാണ്. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം, നമസ്കാരം. ജംഷീറാണോ? ജംഷീറേ, ജംഷീറെന്നെ കേൾക്കാമോ? ജംഷീറേ, ജംഷീർ താങ്കളെ കേൾക്കുന്നില്ലല്ലോ. ആ കോൾ ഡ്രോപ്പായി പോയി കേട്ടോ. നമ്മുടെ ടെലിഫോൺ ലൈനിൽ പ്രശ്നം തന്നെ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമസ്കാരം, ഗുഡ് ഈവനിങ്. കേൾക്കുന്നുണ്ടോ സുഹൃത്തെ? എന്നെ
1: കേൾക്കുന്നുണ്ട്.
0: ജംഷീറെ പറയൂ. വിഷയം നമ്മള് കഴിഞ്ഞ ദിവസം എടുത്ത വിഷയമാണ്, കടലിന്റെ മക്കളെ അറിയാം. മുഖ്യമന്ത്രി വൈകി എന്ന് പ്രതിപക്ഷവും ഒരു വിഭാഗം ആളുകളും പറയുമ്പോൾ താങ്കൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ?
1: ഞാൻ ഒരു എന്തായാലും ഒരു കാര്യം ഇടീ ചർച്ച നന്നായി. പക്ഷെ എനിക്ക് എന്റെ ഒരു ഓർമ്മയില് ചാവക്കാട് മോൻചക്കടവില് ഒരു 11 വർഷം മുൻപ് 5 യുവാക്കളെ കാണാതായി.
0: ചാവക്കാട് അല്ലേ?
1: ആ, മോൻചക്കടവില്.
0: ഓക്കെ.
1: അന്ന് ആധുനിക സജ്ജീകരണമായിട്ട് ഭവനപ്പെട്ട പിണറായി വിജയൻ സർക്കാരിന് മുമ്പും തോന്നുന്നു ആരായാലും 3 പേരെ ഇപ്പോഴും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോ പ്രകൃതിയുടെ ഒരു
0: ചില സമയത്തുള്ള ചെയ്യാൻ പറ്റില്ല.
1: കാരണം നമ്മൾ ചിന്തിച്ചു നോക്കി, നമ്മൾ ആരെയും കുറ്റപ്പെടുത്താനോ ഒന്നിനുമല്ല. നമ്മൾ ചൂരന്മലയിലൊക്കെ എത്രയോ പേര് ഇപ്പോഴും കിട്ടിയിട്ടില്ല.
0: തീർച്ചയായിട്ടും പ്രകൃതി ദുരന്തം ഉണ്ടാകും, അത് സ്വാഭാവികമാണ്. പക്ഷെ അത് വരാതിരിക്കാനുള്ള മുൻകരുതൽ, അല്ലെങ്കിൽ അവർക്ക് പോകാനുള്ള കാര്യത്തിലോ രക്ഷാപ്രവർത്തനം വൈകുന്നതിലോ മന്ത്രിമാരൊക്കെ എത്താൻ ഇത്രയും ദിവസം വൈകുന്നതിലോ ഒക്കെ ആയിരിക്കും എനിക്ക് വന്ന ജനങ്ങൾക്ക് കൂടുതൽ പ്രശ്നം.
1: ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോഴും തിരച്ചിൽ നടക്കുന്നത്, തിരച്ചിൽ നിർത്തിവെക്കുക അങ്ങനെയൊക്കെ ആണെങ്കിലാണ് നമ്മളൊരു സർക്കാരിനെ രൂക്ഷമായിട്ട് വിമർശിക്കേണ്ട കാര്യമുള്ളത്. കാരണം അതല്ലാതെ നമ്മള് എന്താ പറയാ, ഒരു കാലഘട്ടത്തിന്റെ രീതിയിലൊക്കെ അനുസരിച്ചിട്ടല്ല. കാരണം നമുക്കറിയാം, പോകരുത് എന്ന് പറഞ്ഞിട്ട് പോലും പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവിടെ സംഭവിച്ച എന്താ വെച്ചാല് കടലിലാണ്. പണ്ട് നമുക്കൊരു ചെല്ലുണ്ട് 3 പക്കം തിരികെ തരുന്നു, ഇപ്പൊ അതൊന്നും ഇല്ല. അപ്പോ സർക്കാരിന് ഒരു
0: പ്രകൃതി ദുരന്തങ്ങളിലൊന്നും നമ്മൾ പൊതുവെ, അതായത് ആ വീട്ടുകാർക്ക് നഷ്ടപ്പെട്ട
1: വീട്ടുകാർക്ക് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം അതിപ്പോ നമ്മളായാലും രൂക്ഷമായിട്ട് പ്രതികരിക്കുള്ള കാരണം
0: അല്ല. മുഖ്യമന്ത്രി അതുകൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ആ വീട്ടിൽ പോയപ്പോ അവരുടെ വികാരം ഉൾക്കൊണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഞാനത് എത്ര ആഴത്തിൽ മുറിവേൽക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചാലും അത് നിങ്ങൾ പറയും, സാരമില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്.
1: അല്ല, ഞാൻ കാര്യം, ഞാനതിനകത്ത് കുറേ കമന്റ് ഉണ്ട്, അതില് തെറ്റാണ്. യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും അത് ആ വീട്ടിൽ ഇപ്പൊ നാഥൻ പോകുമ്പോ അതിന്റെ വേദന ശരിക്കും അറിയുന്നവർ അവർ പ്രതികരിക്കും. അതിനവരെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമല്ല. അവരുടെ വേദന, അവരുടെ ഒരു ജീവിതത്തിന്റെ അത്താണിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അവർക്ക് അതിൻ്റെതായ വേദന നമുക്ക് കാണുമ്പോൾ തോന്നും, മഴയത്ത് വന്നിരുന്നു, റോട്ടിൽ വന്നിരുന്നു, ഇവർക്ക് ഇത് എന്തൊക്കെയോ കമന്റ്, വളരെ വേദനിപ്പിക്കുന്ന കമന്റാണ്. അത് നമ്മളെ വീട്ടിൽ നിന്ന് ഒരാൾ നഷ്ടപ്പെടുമ്പോൾ നമ്മളുടെ നിയന്ത്രണം പോകും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് നമുക്ക് തന്നെ അറിയില്ല.
0: തീർച്ചയായിട്ടും. അപ്പൊ ആ വിഷയത്തിൽ സർക്കാരിനെ നമുക്ക് കുറ്റപ്പെടുത്തണ്ട, എന്തായാലും ദുരന്തങ്ങൾ ഇല്ലാതിരിക്കാൻ നോക്കുക. താങ്കൾ പറഞ്ഞ പോലെ പ്രകൃതി ദുരന്തമാണ് ഇതുപോലത്തെ
1: കാര്യങ്ങൾ. ഞാൻ പറഞ്ഞത് ഒരിക്കലും ഇപ്പോഴും നമ്മളിപ്പോ സംസാരിച്ചിരിക്കുന്ന സമയത്ത് പോലും എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവിടെ തിരച്ചിൽ നടക്കുന്നുണ്ടോ?
0: അതെ, തീർച്ചയായിട്ടും. 11-ാം ദിവസം, ഇത് 12-ാമത്തെ ദിവസം, ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്.
1: അതിന്റെ ഒരു പേരിലാണ് ഞാൻ കുറ്റപ്പെടുത്തേണ്ടെന്ന് പറഞ്ഞു.
0: യെസ്, വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ജംഷീറേ, താങ്ക് യു സോ മച്ച്. അടുത്ത കോളിലേക്ക് പോയാലോ? വിളിക്കാം 800-9220 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക്. കടലിന്റെ മക്കളെ അറിയാൻ മുഖ്യമന്ത്രിയോ സർക്കാരോ വൈകി എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തോട്, വ്യാഖ്യാനത്തോട് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? സ്വാഭാവികമായിട്ടും നഷ്ടമുണ്ടാവുന്നവരുടെ കുടുംബത്തിന് ആ ഒരു വേദന താങ്ങാൻ പറ്റാതെ അവർ വൈകാരികമായി പ്രതികരിക്കും. അത് രാഷ്ട്രീയപരമായിട്ട് എടുക്കേണ്ട ആവശ്യമുണ്ടോ? മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ അവിടെ എത്താൻ വൈകിയോ, അവരുടെ പ്രതികരണങ്ങൾ ഈ പറഞ്ഞ പോലെ ദുരന്തത്തിനിരയായ കുടുംബത്തെ വേദനിപ്പിക്കുന്ന രീതിയിലായിട്ടുണ്ടോ? അങ്ങനെയുള്ള പരാമർശങ്ങൾ അതടക്കമുള്ള വിഷയങ്ങളിൽ ചർച്ചയായാലോ. നമസ്കാരം.
2: നമസ്കാരം. ഹലോ, നമസ്കാരം.
0: ആരാണിത്?
2: ഇത് ഇബ്രാഹിം ഷാർജിലാണ്.
0: ഇബ്രാഹിം ഷാർജിൽ കുറെ ദിവസമായില്ലേ?

0: താങ്കളെ കേട്ടിട്ട് എവിടെയായിരുന്നു?
1: നമ്മളിവിടെ കണ്ടു, എവിടെ പോവാനാ വിളിച്ചു കിട്ടണ്ടേ?
0: അത് ശരി, ഞാൻ ഇങ്ങനെ ഓർക്കായിരുന്നു. ചിലര്
1: നല്ലോണം വ്യത്യാസം വന്നിട്ടുണ്ടോ?
0: ആരുടെ? എന്റെ സൗണ്ട് മാറിയിട്ടുണ്ടോ?
1: ആഹാ,
0: നല്ല സൗണ്ട് ആയോ അതോ മോശമായോ? ചെലമ്പിക്കാണ് ചെയ്തത് അല്ലേ? മോശമാവാണ് ചെയ്തത്. അതായിരിക്കും കാരണം, നല്ല മാറ്റം ഉണ്ടല്ലോ പുറത്തിപ്പോ. താങ്കൾ സുഖായിരിക്കുന്നല്ലോ അല്ലേ? ആണല്ലേ. ആഹാ, ഇപ്പൊ വീട്ടിലെത്തിയോ അതോ യാത്രയിലാണോ? അത് ശരി. അപ്പൊ ഇതും കൂടി ഒന്ന് പറഞ്ഞിട്ട് പോവാം നമുക്കല്ലേ? എങ്ങനെയാണ് സംഭവത്തെ കാണുന്നത്?
1: നമ്മളൊരു വീട്ടിൽ നിന്ന് ആദരം നഷ്ടപ്പെട്ടു പോയാല്, ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മളിപ്പോ എങ്ങനെയാലും ഗവൺമെന്റിനെ കുറ്റം പറയല്ല. കാരണം വെച്ചാൽ നമ്മളിപ്പോ ഗവൺമെന്റ് ചെയ്യാത്തൊന്നുമില്ല, ഗവൺമെന്റ് എല്ലാം ചെയ്യുന്നുണ്ട്. ഇന്ന് 12 ദിവസം 13 ദിവസം ആയിട്ട് ഇപ്പോഴും തിരച്ചു നിർത്തിയിട്ടില്ല. പ്രതിപക്ഷത്തിനെന്ന് പറഞ്ഞത് പിന്നെ ഈ ഗവൺമെന്റ് അധികാരം കയറി അന്ന് മുതല് കുറ്റം പറഞ്ഞു ഓരോരോ കാര്യങ്ങൾക്ക്, ഓരോരോ കാര്യങ്ങൾ അവര് ചെയ്ത കുറ്റക്കെട്ടിലും ഇപ്പോഴും യു ഡി എഫിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ജനങ്ങൾക്ക് നമ്മൾ എടുക്കുന്നില്ല. കാരണം വെച്ചാല് മറ്റുള്ള കാര്യം, ഇപ്പൊ വിദ്യാഭ്യാസ മുഖ്യമന്ത്രി സാറേ അവര് പാടെ വിട്ടു പോയി, പിന്നെ ഫിഷറീസ് മന്ത്രി പോയി, എം എസ് ചെന്നിത്തല പോയി, എല്ലാരും പോയിന്നുണ്ട്. ആരെ പോകത്തുള്ളത്? അധികാരികൾ എല്ലാരും ചെല്ലുന്നുണ്ട്, കളക്ടർ ചെന്ന്, എല്ലാം ചെന്ന് ആ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞു. കാരണം ഇപ്പോഴും അന്വേഷിക്കുന്നു, എപ്പോഴും തെരച്ചിൽ നടത്തി നിർത്തിയിട്ടില്ലല്ലോ. അതുകൊണ്ട് ഗവൺമെന്റിന് കുറ്റം പറയാൻ ഞാൻ ഇല്ല. കാരണം ഗവൺമെന്റ് നമ്മൾ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഭാഷ എന്നും കുറ്റം പറയാം. കാരണം ഗവൺമെന്റ് അന്ന് കത്തുപത്തി ഇന്ന് വരെ കേട്ടിട്ട് ഇന്ന് വരെ കുറ്റം പറയത്തില്ല.
0: പ്രതിപക്ഷം കുറ്റം പറയും, പക്ഷെ അത് പിന്നെ ദുരന്തത്തിന് ഇരയായവരുടെ കുടുംബം തന്നെ, ചില പെൺകുട്ടികൾ, അവരുടെയൊക്കെ പ്രതികരണങ്ങൾ താങ്കൾ കേട്ടിട്ടുണ്ടാവും.
1: അത് പ്രതികരണം ഞാൻ കേട്ടു, അവരുടെ മകന്റെയും കേട്ടു, എല്ലാവരും കേട്ടു.
0: മന്ത്രിമാരുടെ ഭാഗത്തു നിന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ടല്ലേ പോയത്? അല്ലെങ്കിൽ മന്ത്രിമാരൊക്കെ കുറച്ചുകൂടെ ഒരു മിതത്വം വാക്കുകൾ ഉപയോഗിക്കുമ്പോ കുറച്ചൊന്നും ശ്രദ്ധിക്കേണ്ടിയിരുന്നില്ല?
1: അവരും മനുഷ്യരല്ലേ.
0: അതിലും വലിയ ദുരന്തത്തിന് ഇരയായവരെ ചേർത്ത് പിടിക്കേണ്ടതല്ലേ മന്ത്രിമാർ?
1: ചേർത്ത് പിടിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടല്ലേ നമ്മൾ തെരച്ചിലിപ്പോൾ നിർത്താത്തതും കാര്യങ്ങളും എന്തുമാണ് ചെയ്യാ എന്തുമാണ് ചെയ്യാന്ന് പറഞ്ഞതല്ലേ.
0: അപ്പൊ വാക്കുകളും ആ രീതിയിൽ ആ സമയത്ത് വേണം. നമ്മളൊരു ദുരന്തമുഖത്ത് നിൽക്കുന്ന ആളുകളോട് ഉപയോഗിക്കേണ്ട വാക്കുകളും, അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തോട് ഉപയോഗിക്കേണ്ട വാക്കുകളൊക്കെ നമ്മളും സൂക്ഷിച്ചില്ലെങ്കിൽ അവർക്ക് അത് വേദനയിൽ മേൽ വേദനയല്ലേ, മുറിവിന്മേൽ ഉപ്പ്.
1: വിഷമിച്ചിരിക്കണമെന്നല്ല, അതുകൊണ്ടാ പറഞ്ഞല്ല. അതെന്താണ് അവരുടെ മനസ്സിൽ എത്ര? നമ്മളെ വീട്ടിൽ നിന്ന് ഒരാൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കൊരു വിഷമം.
0: അപ്പൊ ആ വിഷമം മനസ്സിലാക്കുക, അതിന് രാഷ്ട്രീയമായിട്ട് ആരും ഏറ്റെടുക്കാതിരിക്കുക അല്ലേ? അങ്ങനെയാണ് താങ്കളുടെ അഭിപ്രായം. എന്തായാലും ഒരുപാട് ദിവസത്തിന് ശേഷം സംസാരിക്കാൻ വന്നതിലും സന്തോഷം
1: കേട്ടോ.
0: ഓക്കെ, താങ്ക് യു സോ മച്ച്. നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്താലോ? വളരെ പെട്ടെന്ന് തിരിച്ചു വരാം കേട്ടോ. വിളിക്കേണ്ട നമ്പർ ആരും മറന്നിട്ടില്ലല്ലോ, 800-9220 800-9220 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കാം, ചർച്ചയിൽ പങ്കെടുക്കാം. അതുപോലെ നിങ്ങൾ പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും ഒരു അൺയൂഷ്വൽ ട്രാഫിക്കോ എന്തെങ്കിലും സംഭവങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ, ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുന്ന രീതിയിൽ അതുകൂടി ഒന്ന് പറയാം കേട്ടോ.
2: Let's talk with Mini Padma.

0: Monday to Friday, evening 5 to 9pm. Back to home with Asif, only on Home 92.2 FM.
1: Back to home.
2: യുഎഇയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
3: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട്ട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
4: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
2: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
1: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
2: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യുഎഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
1: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Ood Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
2: Perfume Dubai, Moj Perfumes. A perfume supermarket for luxury-inspired perfumes at affordable prices. ഈ ഓണക്കാലത്ത് തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കാൻ എത്തുന്നു ഖലീഫ. ഇടിവെട്ട് ആക്ഷനും പ്രണയവും പ്രതികാരവും ഒക്കെയായി പൃഥ്വിരാജ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ മെഗാ മാസ് എന്റർടൈനർ ചിത്രം. പൃഥ്വിരാജിനൊപ്പം മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന ഹൈ വോൾട്ടേജ് കഥാപാത്രമായി മലയാളത്തിന്റെ മോഹൻലാലും, പുലിമുരുകനും പോക്കിരി രാജയും സമ്മാനിച്ച ഹിറ്റ് മേക്കർ വൈശാഖ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ഓഗസ്റ്റ് 20 ലോകമെമ്പാടുമായി റിലീസിനെത്തുന്നു. ഖലീഫ മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോ ടിവി. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM.

0: Let's talk with Mini Padma. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കളെ സ്വാഗതം ചെയ്യുകയാണ്. മെസ്സി കേരളത്തിലെത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നൊക്കെ യൂത്ത് ലീഗ് ആവശ്യപ്പെടുന്ന വാർത്തയൊക്കെയാണിപ്പോൾ നമ്മുടെ ചാനലുകളിലൊക്കെ ബ്രേക്കിംഗ് ന്യൂസായിട്ട് വലിയ രീതിയിൽ കാണിക്കുന്നത്. CPM അതുപോലെ യൂത്ത് ലീഗും ഒക്കെ ഈ വിഷയം വലിയ രീതിയിൽ, KM ഷാജി പറഞ്ഞു, വലിയ തട്ടിപ്പ് നടന്നിരിക്കുന്നു. മന്ത്രി, ബഹുമാനപ്പെട്ട മന്ത്രിയാണ് ശ്രീ KM ഷാജി. കായിക പ്രേമത്തെ അഴിമതിക്ക് വേണ്ടി ഉപയോഗിച്ചു എന്ന് മുസ്ലിം ലീഗ് അഭിപ്രായപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ ആ വിഷയമാണ് ഇന്ന് കത്തി നിൽക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം നമ്മൾ പക്ഷേ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന മഴക്കെടുതിയിൽ കടലിൻ്റെ മക്കൾ കാണാതായ കുറേ പേർക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും തെരച്ചിൽ തുടരുന്നുണ്ട്. ആ തെരച്ചിലിനിടെ രാഷ്ട്രീയ വിവാദങ്ങളും വരുന്നു. മത്സ്യത്തൊഴിലാളികളെ കാണാതായ സംഭവത്തിൽ നീണ്ടകരയിലെത്തുന്നു മുഖ്യമന്ത്രി. മന്ത്രിമാരും 11-ാം നാളാണ് അവരെത്തുന്നത്. താം വൈകിയതിൽ പ്രതിഷേധം അറിയിക്കുന്നു. കുടുംബത്തിൻ്റെ വൈകാരികത മനസ്സിലാക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്യുന്നുണ്ട്. കടലിൻ്റെ മക്കളെ അറിയാൻ സർക്കാരോ മുഖ്യമന്ത്രിയോ നമ്മുടെ സംവിധാനങ്ങളൊക്കെ വൈകിയോ വർഷാവർഷം ഇങ്ങനെയുണ്ടാകുന്ന ദുരന്തങ്ങൾ ഇല്ലാതാക്കാൻ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇങ്ങനെ ഓരോ വർഷവും എങ്ങനെയാണ് ഇവർക്ക് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുന്നത്? നഷ്ടപ്പെടുന്നതിന്റെ വേദന അറിയുന്നവരുടെ വികാരവും അതിനനുസരിച്ചായിരിക്കില്ലേ? നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം.
1: നമസ്കാരം.
0: അബ്ദുറഹ്മാൻ റാഷിദ്, സുഖായിരിക്കുന്നോ?
1: സുഖായിരിക്കുന്നു
0: അല്ലേ, പറയൂ.
1: ഉച്ചയ്ക്ക് ശേഷമുള്ളത് ബ്രേക്കിംഗ് ന്യൂസ് ഭയങ്കരമാണ്.
0: ഇന്നലത്തെ ഏത് ന്യൂസ് ആയിരുന്നു വേണ്ടിയിരുന്നു? കേക്കട്ടെ.
1: മോഹൻദാസിന് ജാമ്യം കിട്ടിയില്ലേ?
0: അത് ശരി. അതിനെന്താ ജാമ്യം കിട്ടില്ലേ?
1: ആ, ജാമ്യം കിട്ടി. അതാണ് കേട്ടോ, അദ്ദേഹത്തെ ഇപ്പൊ ഒരു ഹീറോ ആക്കി മാറ്റി കേരളത്തില്.
0: ആരോ ഹീറോ ആക്കിയത് അല്ല.
1: അറസ്റ്റ് ചെയ്താൽ ഇപ്പൊ BJP നേതാക്കന്മാർ എന്നെ അറസ്റ്റ് ചെയ്യൂന്ന് പറഞ്ഞിട്ട് അവർക്കൊരു ഹീറോ പിസ്സ വന്ന അതിലൂടെ കിട്ടുന്നേ. അത് മുഖ്യമന്ത്രി, നമ്മുടെ മുൻ മുഖ്യമന്ത്രി പിണറായി സഖാവ് അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇതുപോലുള്ള സാധനങ്ങൾ ഇങ്ങനെയുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനങ്ങനെ തള്ളിക്കളയുന്നത്. കാരണം അവർക്ക് ജാമ്യം കിട്ടി വന്നിട്ട് അവർ ഹീറോ ആവുന്നറിയാം. പക്ഷെ എന്ത് ചെയ്യാം, ഞങ്ങളുടെ ഇപ്പോഴത്തെ കേരളത്തിലുള്ള BJP ഗവൺമെന്റിന്റെ ബിനാമികള് അത് അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കും.
0: ഈ വിഷയത്തിൽ എങ്ങനെയാണ് താങ്കൾ പറഞ്ഞത്? ഈ വിഷയത്തില് TG മോഹൻദാസിനെതിരെ കേസെടുക്കുന്നു, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു, അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുന്നു. ജാമ്യത്തിന്റെ കാര്യത്തിൽ പറയുമ്പോ എന്താണ്, കോടതിയല്ലേ പറഞ്ഞത്? ഇതെങ്ങനെയാണ്?
1: ആ കോടതി തന്നെ ഇത് പറയുമെന്ന് അറിയുന്നത് കൊണ്ടാ. കാരണം പറയുന്നത് കൊണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്തായി, ഇനി BJP അല്ല ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാം, എന്ത് വർഗീയതയും നാട്ടിൽ ഇളക്കി വിടാം. ഒരു ജാമ്യം കിട്ടുമെന്നുള്ള ഒരു ഉറപ്പ് വന്നു.
0: ജാമ്യം മാത്രമേ കിട്ടിയിട്ടുള്ളൂ? ജാമ്യം കിട്ടാന്ന് പറഞ്ഞാൽ കേസിന് കുറ്റവിമുക്തനായെന്ന് താങ്കൾ കരുതിയോ?
1: അത് വീട്ടിലിരുന്നും കൊണ്ടിട്ടെന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടതൊക്കെ ചെയ്യാനറിയാം. കാരണം ഇത് അറസ്റ്റ് ചെയ്യാൻ വൈകിയതന്നെ എന്തിനാന്ന്, ഏത് വിധത്തിലാണ് കേസ് എടുക്കേണ്ടത്, ഏത് വിധത്തിൽ എടുത്താലാണ് ഇദ്ദേഹത്തിന് ജാമ്യം കിട്ടുക എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മളെ ഭൂക്കിയം നേതാവ് അതിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്.
0: താങ്കൾ ഇതിനെ രാഷ്ട്രീയപരമായിട്ടാണ് കാണുന്നത്, പക്ഷെ കോടതിക്ക് മുന്നിൽ ഒരു പ്രതിയെ ഹാജരാക്കുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങൾ, ചുമത്തപ്പെടുന്ന വകുപ്പുകൾ, ഉപയോഗിച്ച കാര്യങ്ങൾ, ഇതൊക്കെ കോടതിയുടെ മുന്നിൽ വരും. സ്വാഭാവികമായിട്ട് ഒരാൾക്ക് ജാമ്യം കൊടുക്കേണ്ടതാണെങ്കിൽ കൊടുക്കില്ലേ? അത് ശരി. അപ്പൊ അന്നത്തെ പോലീസ് തന്നെയല്ലേ ഇപ്പോഴും ഉള്ളത്? പോലീസ് മാറിയോ? ആഭ്യന്തര വകുപ്പല്ലേ മാറിയിട്ടുള്ളൂ? ആ മാറിയതിന്റെ കരുത്ത് കാണുന്നില്ലേ താങ്കള്?
1: മാഡം, ഇതുപോലെ ചെയ്യുമെന്ന് അറിഞ്ഞിട്ടാണ് പിണറായി ഇദ്ദേഹത്തെ പോലുള്ള ഈ ചാണ ഇല്ല ഞാൻ ഇതായിട്ട് പറയുന്നില്ല, ഇതുപോലുള്ള നേതാക്കന്മാരെ അങ്ങ് അറിഞ്ഞതോടെ തള്ളിക്കളഞ്ഞത്. പക്ഷെ ഈ ഗവൺമെന്റ് അവർക്ക് പ്രോത്സാഹനം, അറസ്റ്റ്, നേതാവ്, ഇതൊക്കെ ആയിട്ടുള്ള ചരിത്രങ്ങൾ ഉണ്ടായി.
0: എനിക്ക് താങ്കളെ മനസ്സിലാകുന്നില്ല. ഒരു സംസ്ഥാന സർക്കാര് ഒരു പിന്നെ ഡൽഹി പോലുള്ള ഒരു സ്ഥലത്ത് നടന്ന നീറ്റുമായിട്ട് ബന്ധപ്പെട്ട ആ CJPയുടെ ഒരു സമരത്തില് വിദ്യാർത്ഥികളെ അവരെയൊക്കെ പിന്നെ വെട്ടിനിർത്തുമെന്ന് പറയുകയും സമരത്തിൽ പങ്കെടുത്ത ആളുകൾ പിന്നെ ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണെന്ന രീതിയിലുള്ള അതിമോശമായ അധിക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയ ഒരു വ്യക്തിയാണ്.
1: അതെ, ഈ വ്യക്തിന്റെതല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ സമരത്തിന് ഇറങ്ങിയവരെ കേരളത്തിൽ നിന്ന് എത്ര പേര് അറസ്റ്റ് ചെയ്തിട്ട് കേസെടുത്തിട്ടുണ്ട്?
0: എന്താണ് സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാന്ന് പറഞ്ഞല്ലോ സുപ്രീം കോടതി.
1: എടുത്തിട്ടില്ല. അപ്പൊ നമുക്ക് ആവശ്യം, നമുക്ക് ഏതായാലും നിങ്ങളും അത് ചർച്ചയാക്കാതെ തള്ളിക്കളഞ്ഞ് നമ്മളെ പിണറായി സഖാവിനെ പോലെ അത് വിലയില്ലാതെ അങ്ങ് തള്ളിക്കളഞ്ഞതിൽ സന്തോഷം. അത് ചർച്ചയാക്കാത്തത്
0: ശരി. ഓക്കെ,
1: നന്ദി. ഇനി വിഷയത്തിലേക്ക് വരാം.
0: വിഷയത്തിലേക്ക്
1: അതെന്ന് പറഞ്ഞാ ഇത് സാധാരണ ഉണ്ടാവുന്നതാണ്, ഇതൊന്നും അത്ര വലിയ കാര്യമല്ല. ഇത് ജനങ്ങൾക്ക് അർഹതപ്പെട്ടത്, അവർ ചോദിച്ചു വാങ്ങിയതാണ്. അപ്പൊ അതിന് നമ്മൾ ചർച്ച നടത്തിയിട്ടുണ്ട്. ഈ ഗവൺമെന്റ് ഇപ്പൊ ഈ ഭരിക്കുന്ന പോലത്തെ ഗവൺമെന്റ് ഇതിന് മുൻപ് ഉണ്ടായിട്ടുണ്ടോ? ഇത്രയും നല്ലൊരു ഗവൺമെന്റ് അപ്പൊ ആ ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഇതൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടല്ലേ അവർക്കിത് ഇഷ്ടപ്പെടുന്നു. ഇങ്ങനെയുള്ള സഹായങ്ങളൊന്നും അവർക്ക് വേണ്ട, നന്മ വേണ്ട, തിന്മ മതി എന്ന് പറഞ്ഞും കൊണ്ട് ഈ ഗവൺമെന്റിനെ തെരഞ്ഞെടുത്തു. ഇപ്പൊ ഈ കടലിൽ പോയവരെല്ലാം കടലിന്റെ മുകളിലാ വെള്ളത്തിൽ കിടന്നിട്ട് എന്നെ രക്ഷപ്പെടുത്തുമെന്ന് പറയുന്നില്ലല്ലോ. അവരിനി ചിലപ്പോ എന്താണ് ചത്തോ മരിച്ചോ എന്താണ് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ, ആയൊന്നും അറിയത്തില്ല, ഒന്നും സംഭവിക്കാതിരിക്കട്ടെ, തിരിച്ചു വരട്ടെ അവര്, എവിടെങ്കിലും ഏതെങ്കിലും കപ്പലുകളോ എന്തെങ്കിലും അവരെ രക്ഷപ്പെടുത്തിയിരിക്കട്ടെ എന്നുള്ള ഒരു സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ ജനങ്ങൾ അവിടെ കഴിയുന്നത്. പക്ഷെ നമ്മുടെ ഗവൺമെന്റ്, ഈ ഗവൺമെന്റിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട. പക്ഷെ ഈ ഗവൺമെന്റിൽ നിന്ന് ഇതൊക്കെ പ്രതീക്ഷിച്ചും കൊണ്ട് തന്നെയാണ് ജനങ്ങൾ തെരഞ്ഞെടുത്തത്. അനുഭവിക്കട്ടെ.
0: ജോസഫൻ പറഞ്ഞ പോലെ ജനം അനുഭവിക്കട്ടെ എന്നാണ് തികഞ്ഞ ഒരു സി പി എം കാരനായിട്ടുള്ള അബ്ദുറഹ്മാൻ പറയുന്നത്. അടുത്ത കോളിലേക്ക് പോയാലോ, വിളിക്കാം 800-9220. വല്ലാതെ രാഷ്ട്രീയം പറയണ്ടല്ലേ നമുക്ക്. നമസ്കാരം, ഗുഡ് ഈവനിങ്.
2: നമസ്കാരം.
0: ആരാണിത്?
2: റിഷാദ് അജ്മാൻ.
0: റിഷാദ് അജ്മാനിൽ നിന്ന്.
2: കഴിഞ്ഞ
0: ദിവസം മഴയൊക്കെ ഉണ്ടായിരുന്നു റിഷാദ്? എവിടെ? ഇല്ല, ഷാർജയില് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. ശനി ഞായറൊക്കെ ശരി. ആ തന്നെ ഷാർജയിൽ തന്നെ കുറെ ഉള്ളിലേക്ക് പോകണം, ആ ഭാഗത്തൊക്കെയാണ് അല്ലേ. ശരി, നമ്മുടെ നാട്ടിലെ മഴ വാർത്തകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്.
2: ഞാന് വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ഇതിന് തൊട്ട് മുമ്പ് വിളിച്ച ഒരാളുടെ ഒന്ന് കണ്ടിക്കട്ടെ.
0: ഓ, തീർച്ചയായിട്ടും പറയാലോ നമുക്ക്. അദ്ദേഹത്തിന് മറുപടി വരുന്ന എനിക്ക് അറിയായിരുന്നു.
2: ഞാൻ തികച്ച ഒരു സിറ്റി അനുഭാവിയാണ്. പക്ഷെ അങ്ങേരു ഉപേക്ഷ ഒന്ന് രണ്ട് വാക്കുകള്, കടയിൽ പോയ ഒരു ചത്തോ.
0: അല്ല, അതൊരു സ്ലിപ്പ് ഓഫ് ടങ് ആണ്. അദ്ദേഹം സാധാരണ അങ്ങനെയൊന്നും പറയുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു തൊഴിലാളിയായിട്ടുള്ള ഒരു മനുഷ്യനാണ്. എനിക്കറിയുന്ന അങ്ങനെ ഒരു പരാമർശം വരില്ല. പക്ഷെ അതൊരു
2: നാക്കുപിഴയായിട്ട്
0: അത് പറഞ്ഞപ്പോ തന്നെ അദ്ദേഹം അല്ല എന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് അത് പിഴവ് മനസ്സിലായിട്ട് അദ്ദേഹം തന്നെ തിരുത്തുമ്പോ പിന്നെ ഞാൻ അതിലേക്ക് ഇടപെടേണ്ട. അത് ശരിയല്ല. അല്ല, അതെന്താന്ന് വെച്ചാൽ ആ അനുഭവിക്കട്ടെ ഒന്നും മത്സ്യത്തൊഴിലാളികളല്ല പറഞ്ഞത്. അത് മൊത്തത്തിലെ കേരള ജനതയെ ഒരു ഇടതുപക്ഷക്കാരൻ പറയുന്നതെന്ന്
2: ാണ് ഉദ്ദേശിച്ചത്. അതുപോലെ കടലിന് മുകളിൽ കിടക്കുന്നുണ്ടോ, കിട്ടിയോ, ഇല്ലേ, ഗവൺമെന്റ് നിന്ന് പ്രതീക്ഷിക്കാവൂ, അതല്ല. നമ്മള് ഒരു സി പി എം കാരനാണെന്നുണ്ടെങ്കിൽ ജനങ്ങളൊപ്പം നിൽക്കുന്നതായിരിക്കും.
0: ഉറപ്പായിട്ടും, ഉറപ്പായിട്ടും
2: ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന
0: ആളാണ്.
2: ഒരു ഭരണം അല്ല സി പി എം കാരന്റെ ഏറ്റവും പിന്നെ വലിയ സംഭവം എന്ന് പറഞ്ഞത്, ജനങ്ങളെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്.
0: അതെ, വളരെ കൃത്യമായിട്ട്. താങ്കളാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ്, അങ്ങനെ വേണം സംസാരിക്കാം. പക്ഷെ ഞാൻ അബ്ദുറഹ്മാൻ റഷീദിനെ എപ്പോഴും തിരുത്താത്ത എന്താണെന്നറിയാം. അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം തന്നെ അടുത്ത വാക്കിൽ അദ്ദേഹത്തിന് പറ്റിയ അബദ്ധവും അല്ലെങ്കിൽ തെറ്റോ മനസ്സിലാക്കിയിട്ട് അദ്ദേഹം തിരുത്തുന്നുണ്ട്. അതൊരു വലിയ കാര്യമാണ്. ഇനി വരുന്ന ചർച്ചകൾ അദ്ദേഹം കുറച്ചുകൂടെ മിതത്വം പാലിക്കട്ടെ എന്ന് വിചാരിക്കാം. അതെ, എന്തായാലും ഒരു നല്ല കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിൽ ഋഷാദ് പറഞ്ഞത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ദുരന്ത മുഖത്ത് നമ്മൾ വേറെ നോക്കണ്ട, മനുഷ്യത്വമായിരിക്കണം കമ്മ്യൂണിസ്റ്റുകാരന്റെ മുഖമുദ്ര.
2: തീർച്ചയായും നമുക്ക് അത്ര പാടു. ഭരണത്തിന്റെതോ മഴക്കാലം കെടുതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ രണ്ടു മാസം കൊണ്ട് ഏകദേശം പിന്നെ കോൺഗ്രസ് ഭരിച്ചാൽ എങ്ങനെ ഇരിക്കും ഏകദേശം ജനങ്ങൾക്ക് മനസ്സിലായി. ഏതായാലും ഒരു മാറ്റം അനിവാര്യമായിരുന്നു.
0: അത്തരത്തിലൊരു രാഷ്ട്രീയം സംസാരിക്കാം അല്ലേ നമുക്ക്.
2: അതെ, അത്രേ ഉള്ളൂ. കേരളത്തിലൊരു മാറ്റം, ഒരു ഭരണമാറ്റം അനിവാര്യമായിരുന്നു. ഒന്ന് സി പി എം അനുഭാവികൾക്കും സാധാ ജനങ്ങൾക്കും കമ്മ്യൂണിസ്റ്റുകൾക്കും ഒക്കെ ഭരണം ഇല്ലാതെ, ഇപ്പം പുതിയ വന്ന ജനസി പിള്ളേർക്കും ഭരണം ഇല്ലാതെ എസ് എഫ് ഐ എന്തായിരിക്കും, സി പി എം എന്തായിരിക്കും, ജനങ്ങൾ എന്തായിരിക്കും ഒക്കെ മനസ്സിലാക്കാനൊരു അനുഭവമാണ്. ഭരണത്തിലുള്ള കോൺഗ്രസ് എന്തായിരിക്കും എന്ന് പഠിക്കാനും രണ്ടു കൂട്ടർക്കും പഠിക്കാനും എന്തായിരിക്കണം എന്നുള്ളത് പഠിക്കട്ടെ, അത്രേ ഉള്ളൂ. മഴക്കാല കെടുതികളും കാര്യങ്ങളും ഇതുവരെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നമുക്ക് പൂർണ്ണമായിട്ടും അങ്ങനെ പറയാനൊന്നും പറ്റൂല. സർക്കാരുകൾക്കുള്ള പരിമിതികൾ ഉണ്ടാവും.
0: എന്തായാലും അതിൽ നിന്നൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അവരവിടെ എത്തിയിട്ടുണ്ട്. പറഞ്ഞ നാളെങ്കിലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തിയിട്ടുണ്ട്. ആശ്വാസവുമായിട്ട് ആ കുടുംബത്തിനെ കണ്ടിട്ടുണ്ട്. നമുക്ക് അങ്ങനെ കരുതാം,
2: അത്രേ ഉള്ളൂ.
0: താങ്ക് യു റിഷാദേ, സന്തോഷം കേട്ടോ വിളിച്ചതില്. അതെ, അബ്ദുറഹ്മാനെ ഒന്ന് തിരുത്തിയതിലും വളരെയധികം സന്തോഷം. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണിത്?
3: ഹലോ, നമസ്കാരം.
0: നമസ്കാരം ഉണ്ടല്ലോ, ഇത് പരിചയമുള്ള ശബ്ദമാണല്ലോ. ആരാണിത്? സെയ്ദ്, സുഖായിരിക്കുന്നോ? കൊറേ കാലായല്ലോ അല്ലെ നമ്മള് കേട്ടിട്ട്. അതെ, ശരി. നാട്ടിൽ പോയോ? അതെ, ശരി. അതെ അതെ, കൊറേ കാലായി അല്ലേ. അപ്പോ
3: പദ്ധതിയെ പറ്റി കുറച്ച്
0: ഓ, എനിക്ക് മനസ്സിലായി. സെയ്ദ് ഓർമ്മയുണ്ട്. എന്തായാലും സന്തോഷം. ഇപ്പൊ ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിലെ വാർത്തകളൊക്കെ നമുക്ക് സങ്കടം തരുന്നതാണ്. നമ്മുടെ കടലിന്റെ മക്കൾ പ്രളയകാലത്തൊക്കെ നമ്മളെ രക്ഷപ്പെടുത്തിയവര് ഇപ്പൊ കടലിൽ അകപ്പെട്ടു പോയിരിക്കുകയാണ്.
3: ആ ഒരു സമൂഹത്തെ അധിക്ഷേപിച്ച നമ്മുടെ മുഖ്യമന്ത്രിയുടെ നിലപാടും വളരെ വേദനാജനകമാണ്. അങ്ങനെ ഒരിക്കലും ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു വാക്കുകൾ ഉണ്ടാവാൻ പാടില്ലായിരുന്നു.
0: തീർച്ചയായിട്ടും ആ വിഷയമാണ് മിക്കവരും ചർച്ച ചെയ്യുന്നത്. എല്ലാവരും ഇതിൽ രാഷ്ട്രീയം കലർത്തിയിട്ട് എന്ന രീതിയിൽ കരുതണ്ട, ചില സ്ഥലങ്ങളിൽ നമ്മൾ ഉപയോഗിക്കേണ്ട പെരുമാറേണ്ട രീതികൾ കൂടി കുറച്ച് നല്ലതാകണം അല്ലേ?
3: അതെ, അതെ. അവര് സംസാരിക്കുന്ന രീതി ഉണ്ടല്ലോ, അവര് പറഞ്ഞല്ലോ എന്തിനാ കടപ്പുറത്ത് പോകേണ്ട, ഇപ്പോഴത്തെ സാഹചര്യം പോകുന്നത് ശരിയല്ലല്ലോ.
0: അതെ, അത്തരം പരാമർശങ്ങൾ അവർക്ക് വേദന ഉണ്ടാക്കിയിട്ടുണ്ട്.
3: വളരെ അവര് ശ്രദ്ധിക്കേണ്ടതായിരുന്നു.
0: അതെ, കെ മുരളീധരന്റെ പരാമർശങ്ങളും അത് തന്നെയാണ്. ആ ഒരു സമയത്ത്
3: പറഞ്ഞതും അങ്ങനെ തന്നെ, കടൽ പോയൊരു തിരിച്ചു വരാറുണ്ടോ, വന്നിട്ടില്ല, എന്തെല്ലോ ഒരു എന്ത് വെച്ച് ഇവർക്കെന്ന് അറിയില്ല. കാരണം ജനത്തില് തെരഞ്ഞെടുത്തത് അബദ്ധമുണ്ട്.
0: മുറിഞ്ഞു പോവാണല്ലോ സംസാരം. നമസ്കാരം, ഗുഡ് ഈവനിങ് സെയ്ദ്. താങ്കളെ മുറിഞ്ഞു മുറിഞ്ഞു പോവാണ് കേട്ടോ, അതുകൊണ്ട് ഞാനൊന്ന് കട്ട് ചെയ്യട്ടെ. നമസ്കാരം.
4: നമസ്കാരം.
0: ആരാണിത്?
4: സഫ്വാൻ.
0: സഫ്വാൻ എവിടുന്ന വിളിക്കുന്നത്?
4: ഞാൻ മലപ്പുറം.
0: മലപ്പുറം മുമ്പ് വിളിച്ച സഫ്വാൻ ആണോ? അതാണ്, വേൾഡ് കപ്പിന് പോയ കുറെ പേരെ കണ്ടുകിട്ടാനുണ്ട് കേട്ടോ. ഞാനൊരു പരസ്യം കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഫുട്ബോളിന്റെ ഒരു ഇത് വെക്കേണ്ടി വരും തോന്നുന്നു, ചർച്ച വെക്കേണ്ടി വരും തോന്നുന്നു. നിങ്ങളൊക്കെ തിരികെ
4: കൊണ്ടുവരാം.
0: ആ അത് ശരി. അതെ, അല്ല അവരുടെ ബോള് കിട്ടിയില്ല എന്നങ്ങനെ പറയരുത്, അവരുടെ ഗോളിക്ക് കിട്ടിയില്ലേ? അവരുടെ ഗോളിക്ക് ഇഷ്ടം പോലെ ബോള് കിട്ടിയിട്ടുണ്ട്, അവർക്കേ കിട്ടാതിരുന്നിട്ടുള്ളൂ. അതെ, രണ്ട് ഉറക്കം കഴിഞ്ഞ് അവിടെ തൊട്ടില് കെട്ടി ഉറങ്ങിയിട്ടാ പോയത്. താങ്കൾ ഇങ്ങനെ പ്രകോപിപ്പിക്കരുത് അവരെ. എന്നിട്ട് അവരുടെ ഒന്നാമത്തെ മാസത്തെ ഒരു ആഘോഷത്തിലേക്ക് അവർ നീങ്ങാണ്. അപ്പൊ താങ്കൾ ഒരു ബ്രസീലോ പോർച്ചുഗലോ ആയിരിക്കണല്ലോ. ബ്രസീലായിരിക്കും. ഇംഗ്ലണ്ട്. അയ്യോ, ഇംഗ്ലണ്ട് ആണെങ്കിൽ വലിയ ഒരു നഷ്ടമായി പോയല്ലേ. സാരമില്ല, എന്തായാലും ഇപ്രാവശ്യം ഒരു അർഹിച്ച ഒരു കരങ്ങളിൽ ആ ഒരു കപ്പ് ഇരിക്കുന്നുണ്ട് അല്ലേ. മെസ്സി അല്ലെങ്കിൽ അല്ലെങ്കിൽ അർജന്റീന തോറ്റു എന്നത് നമ്മൾ മൊത്തം മറ്റു മുന്നണിക്ക് കുറുമുന്നണിക്ക് ഒരു വിഷയമല്ലല്ലോ, കാരണം അവരെ തോക്കണമല്ലോ. എന്തായാലും നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് വന്നാലോ സഫ്വാൻ.
4: കേരളത്തിൽ നമ്മുടെ പ്രകൃതി ദുരന്തങ്ങളിൽ നമ്മുടെ സർക്കാർ വളരെ അനാസ്ഥയാണ്.
0: അനാസ്ഥ കാട്ടി.
4: മുന്നേ നമുക്കൊരു ക്യാപ്റ്റന്റെ ഒരു മാതൃക ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഒരു ആവേശത്തോടെ ഇപ്പൊ നമ്മുടെ നാട്ടിലെ സംഘടനകളാണെങ്കിലും എല്ലാവരും ഒത്തൊരുമിച്ച് അതിന്റെ ഒരു അത് ആ ഒരു പത്ത് വർഷം നമ്മൾ മുന്നേ കണ്ടിരുന്നത്. പക്ഷെ ഇപ്പം ഒരുപാട് സംഘടനകൾ അവരെ ഒന്നും പുറത്തേക്ക് അല്ലാണ്ട് കാണുന്നില്ല, അതിന് ഏകോപനമില്ല, കോർഡിനേഷൻ ഇല്ല. അത് ഇത് ആൾക്കാർക്ക് നോക്കിയിട്ട് മനസ്സിലാവും. ഹലോ,
0: കേൾക്കുന്നുണ്ട് സഫാൻ? അപ്പൊ ഒരു ഏകോപനമില്ലായ്മ കാണാനുണ്ട് അല്ലേ?
4: തീർച്ചയായിട്ടും പല പല പല വകുപ്പുകളിലും ഭയങ്കര എന്താ പറയാ ഒരു
0: ഒത്തൊരുമിച്ചിട്ട് അത് കൊണ്ടുപോകാൻ പറ്റാതെ ആളുകൾക്ക് സഹായം കിട്ടാതെ പോയി അല്ലേ.
4: ഇതിപ്പം ഇത് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ 2018 എത്രയോ ചെറിയ പ്രളയമാണ്.
0: അതെ, അതുപോലെ നേരിടാൻ കുറച്ച് പറ്റുന്നില്ല. എനിക്കൊന്നും വളരെ കുറഞ്ഞ കാലം കൊണ്ട് മാത്രം അധികാരത്തിലെത്തിയതല്ലേ.
4: സർക്കാരിന് അത് മാനേജ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അത് സർക്കാരിന്റെ വൻ പരാജയം തന്നെയാണ്.
0: എന്തായാലും അധികാരത്തിലെത്തിയ ഉടനെ വരുന്ന ഒരു പ്രളയമാണ്. 10 വർഷമായിട്ട് അധികാരത്തിൽ ഇല്ലാത്തൊരു പാർട്ടിയാണ് അല്ലെങ്കിൽ സർക്കാരാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, നമ്മൾ അതൊക്കെ പുറത്തു കൊടുക്കാം. പക്ഷെ ഉപയോഗിക്കുന്ന വാക്കുകൾ, നഷ്ടം വന്നവർക്ക് മേൽ ഉപയോഗിക്കുന്ന വാക്കുകളോ അല്ലെങ്കിൽ കടലോരത്തിന്റെ മക്കളെ ചേർത്ത് പിടിക്കേണ്ടതിന് പകരം ഉപയോഗിക്കുന്ന വാക്കുകൾ ചിലപ്പോൾ അവർക്ക് വേദന ഉണ്ടായേക്കാം. ചിലപ്പോൾ അത് ഉദ്ദേശിച്ചിട്ടായിരിക്കില്ല.
4: തീർച്ചയായിട്ടും നമ്മളിതിൽ അങ്ങനെ വേർതിരിവ് കഴിഞ്ഞ 10 വർഷം ആരും ഉണ്ടാക്കിയിട്ടില്ല. എല്ലാവരെയും ഒരുപോലെ ചേർത്ത് പിടിച്ചതാണ്.
0: പക്ഷെ മനപൂർവ്വം വി ഡി സതീശൻ സർക്കാർ അങ്ങനെ ഒരു വേർതിരിവ് ഉണ്ടാക്കുന്ന താങ്കൾക്ക് തോന്നുന്നുണ്ട്? അങ്ങനെ ഉണ്ടാവില്ല, പറഞ്ഞു വരുമ്പോ അത് അങ്ങനെ ആയി പോകുന്നതായിരിക്കും. പക്ഷെ അങ്ങനെ ആവാൻ പാടില്ല.
4: അല്ല, പുള്ളിയുടെ അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കമന്റാണ് നമ്മൾ കണ്ടത് എല്ലാവരും.
0: യെസ്, അങ്ങനെ
4: നമ്മളാ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാകുമ്പോൾ നമുക്ക് അതിന്റെ വേദന വളരെ വലുതായിരിക്കും. അപ്പൊ നമ്മൾ അവരോട് മനസ്സ് നമുക്ക് അറിയുമ്പോൾ നമുക്ക് തോന്നുന്നതാണ്.
0: യെസ്, എന്തായാലും അതൊക്കെ ആ ഒരു തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തിയിട്ട് നഷ്ടപ്പെട്ടവർക്ക് അവരുടെ വേദനയൊക്കെ പിന്നെ അവർ ചേർത്ത് പിടിക്കുന്നു, അവർക്ക് പിന്നെ തിരുത്താനും ദേഷ്യപ്പെടാനും അധികാരവും അവകാശം ഉണ്ടെന്ന് മുഖ്യമന്ത്രി പറയുന്നതോടുകൂടിയിട്ട് ആ വിഷമങ്ങളൊക്കെ മാറട്ടെ. അങ്ങനെ വിചാരിക്കാം.
4: എല്ലാവർക്കും മുഖ്യമന്ത്രി ചിരിക്കാനുണ്ടായിരുന്നു, ഇപ്പൊ എല്ലാവർക്കും ചിരിച്ചു മതിയായിട്ടുണ്ട്.
0: ചിരിച്ചു മതിയായെന്ന് പറയുന്നത് അല്ലേ, ചിരിക്കുന്ന മുഖ്യമന്ത്രിയെ കിട്ടി.
4: അതെ, പിണറായി വിജയൻ ആണെങ്കിൽ ചിരിക്കില്ല എന്നുള്ളൂ, പക്ഷെ അവളുടെ മനസ്സ് ശുദ്ധാണ്.
0: വി ഡി സതീശൻ ചിരിക്കുന്നുണ്ട്.
4: എന്റെ കൂടെ കൊളീഗുകളാണെങ്കിലും കോൺഗ്രസ്കാരനാണ്, അവര് പോലും സത്യം പറഞ്ഞാൽ ഇപ്പൊ മിണ്ടാട്ടില്ല. അവ എന്നോട് പരമാവധി രാഷ്ട്രീയ ചർച്ചകളിൽ നിന്ന് ഹൈഡായി കൊണ്ടിരിക്കുന്നു.
0: അതെ അല്ലേ, ചങ്ങായിന്റെ അടുത്ത് അന്വേഷണം പറയൂ കേട്ടോ. യെസ് താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. അപ്പൊ ശ്രദ്ധിച്ച് സൂക്ഷിച്ചൊക്കെ ഡ്രൈവ് ചെയ്തിട്ട് പോവും. നിങ്ങൾക്കായിട്ടൊരു നല്ല പാട്ടും കൂടി വെച്ചു തന്നിട്ട് എന്നൊരു ചർച്ച വൈൻഡ് അപ്പ് ചെയ്താലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. വിളിച്ച എല്ലാവരോടും സന്തോഷം, സ്നേഹം. അതുപോലെ അബ്ദുറഹ്മാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ആശയങ്ങളും അല്ലെങ്കിൽ ആ പാർട്ടിയോടുള്ള ഒരു ഏറ്റവും അടുത്ത സ്നേഹമൊക്കെ ആയിരിക്കാം, എങ്കിലും ഉപയോഗിക്കുന്ന വാക്കുകൾ എപ്പോഴും ആ ഈ പറഞ്ഞ പോലെ നമ്മൾ സർക്കാസ്റ്റിക് ആയിട്ടും ഉപയോഗിക്കുന്നെങ്കിലും എല്ലാ സ്ഥലത്തും ആ സർക്കാസ്റ്റും ചിലപ്പോൾ ശരിയായി പോകണമെന്നില്ല. നമസ്കാരം, ഗുഡ് ഈവനിങ്. സുഹൃത്തെ, താങ്കൾ എനിക്ക് കേൾക്കുന്നില്ലല്ലോ, ഇതെന്താണ്? ഹൈ, ഹലോ, കേൾക്കാമോ? കേൾക്കാമോ? കേൾക്കാമോ സുഹൃത്തെ? കേൾക്കുന്നില്ല അല്ലേ. നമസ്കാരം. കണ്ടോ, ഇതാണ് ചിലപ്പോൾ ഉള്ളൊരു പ്രശ്നം. ഞാൻ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾ പറയുന്നത് എനിക്ക് വളരെ നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇതുവരെ കോൾ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് സംസാരിക്കാനും പറ്റിയല്ലോ. അപ്പോൾ വിളിക്കുന്നവരെ ഒന്ന് ഡിവൈസൊക്കെ മാറ്റി വെച്ചിട്ട് വളരെ നല്ല രീതിയിൽ വിളിക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് ചർച്ചയിൽ ആരെങ്കിലും ആരോടെങ്കിലും ഒക്കെ പറഞ്ഞതൊക്കെ ആർക്കെങ്കിലും ഹേർട്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ വിട്ട് കളയുക. എല്ലാവരോടും സന്തോഷം, സ്നേഹം. അതിന് മുമ്പ് നിറച്ച ഒരാൾ വിളിക്കുന്നുണ്ടോ ഒന്ന് എടുത്തു നോക്കിയാലോ. ആരാണ്?
5: ഹലോ,
0: നമസ്കാരം. ആരാണ്?
5: ഇത് ഷെജിൽ പട്ടാമ്പി.
0: ഷെജിൽ പട്ടാമ്പി, പെട്ടെന്ന് പറഞ്ഞോളൂ.
5: സമയം കഴിയാനായില്ല,
0: സമയം
5: കഴിയാറാകുമ്പോൾ. ആദ്യമായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇതിനെ നമ്മള് ഒരു ഫൈസൽ പട്ടാമ്പി എന്ന് പറഞ്ഞിട്ട് ഇതിന് മുന്നേ നടന്ന ഒരു ചർച്ചയിൽ
0: ഫൈസൽ,
5: അത് ഓർമ്മയില്ലേ? അയാൾ അങ്ങനത്തെ ആളുകളോടൊക്കെ ഒറ്റ കാര്യം പറയാനുള്ള ഗുഡ് നൈറ്റ് എന്ന് പറയാം. അത്ര അതിന് പറയാനുള്ള മറുപടി
0: അത് മാത്രമേ ഉള്ളൂ അല്ലേ. ശരി, ഫൈസൽ പട്ടാമ്പി എന്ന് പറഞ്ഞതിനോട് പലരും വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും താങ്കളുടെ വിയോജിപ്പ് ഇപ്പൊ കേൾക്കുന്നുണ്ടാവും, കേൾക്കട്ടെ.
5: പിന്നെ ഈ ഒരു വിഷയത്തില് ഈ മുഖ്യമന്ത്രി എടുത്ത ഒരു നിലപാട് അതൊരു ശരിയായ നിലപാടല്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം.
0: എന്തുകൊണ്ടാണ്?
5: കാരണം അത് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കൂടി നമ്മളൊന്ന് സ്വയം ചിന്തിക്കുന്നത് നന്നാവുന്നതാണ് എന്റെ ഒരു അഭിപ്രായത്തിൽ.
0: തീർച്ചയായിട്ടും അങ്ങനെ അദ്ദേഹം ചിന്തിക്കട്ടെ കേട്ടോ. എന്തായാലും ഷിജിലെ പറഞ്ഞു കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്റെ സമയം കൂടി ഒന്ന് കഴിഞ്ഞുകൊണ്ട് ഞാനൊന്ന് വൈൻഡപ്പ് ചെയ്തോട്ടെ. നമുക്ക് 5 മണിയുടെ വാർത്തയൊന്ന് തയ്യാറാക്കേണ്ട ഒരുപാട് ബ്രേക്കിംഗ് ന്യൂസുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. വിളിച്ച എല്ലാവരോടും സന്തോഷം, സ്നേഹം.
6: Let's talk with Mini Padma. Okay.

0: Home FM Headlines.
1: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
2: KPCC ke pudhiya president venamenna Sunny Joseph. Namaskaram, Home 92.2 FM Varthagalumayi Mini Padma. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ഡൽഹിയിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിൽ കേരളത്തിന്റെ രാഷ്ട്രീയ കാര്യങ്ങളും കോൺഗ്രസിന്റെ സംഘടനാപരമായ വിഷയങ്ങളും ചർച്ചയായി. താൻ നിലവിൽ സംസ്ഥാന മന്ത്രിസഭയിൽ അംഗമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ KPCC പുതിയ ഫുൾടൈം പ്രസിഡന്റ് വരുന്നതാണ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് നല്ലതെന്ന അഭിപ്രായം രാഹുൽഗാന്ധിയെ അറിയിച്ചതായി മന്ത്രി സണ്ണി ജോസഫ്. മന്ത്രിസ്ഥാനമില്ലാത്ത വ്യക്തിയായിരിക്കണം പുതിയ അധ്യക്ഷനാകേണ്ടതെന്നും ഈ പദവിയിലേക്ക് MLA MPമാർക്കും ഒരുപോലെ യോഗ്യതയുണ്ടെന്നും മന്ത്രി സണ്ണി ജോസഫ്. ൾ ലഹരിക്കേസിൽ പിടിയിലായത് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ. സംഭവം ഗൌരവമുള്ളതാണെന്നും ആരാണെന്ന് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ പിടിക്കില്ലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ദൃശ്യങ്ങൾ സഹിതമായിരുന്നു പാർട്ടി സെക്രട്ടറിയുടെ വാർത്താസമ്മേളനം. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സ്ഥിരം സന്ദർശകരാണ് പിടിയിലായവർ. ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾ നടത്തേണ്ടവർ ലഹരിക്കടത്തിന് നേതൃത്വം നൽകുന്നു. സമൂഹമാധ്യമങ്ങളിൽ നിന്ന് ദൃശ്യങ്ങൾ നീക്കാൻ മെറ്റേ ബന്ധപ്പെട്ടിരിക്കുകയാണെന്നും ഗോവിന്ദൻ ആരോപിച്ചു. കൊല്ലം നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് കാണാതായ ഗൌതം കൃഷ്ണന്റെ കുടുംബത്തെ സന്ദർശിച്ച പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. അപകടത്തിന്റെ ആദ്യഘട്ടത്തിൽ നടന്ന തെരച്ചിലിൽ കാലതാമസമുണ്ടായത് നിർഭാഗ്യകരമാണെന്നും അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ന്യായീകരണങ്ങൾക്ക് ശ്രമിക്കാതെ സർക്കാർ ഫലപ്രദമായി വിഷയത്തിൽ ഇടപെടണം. കാണാതായ ഗൌതമിനെക്കുറിച്ച് ഇതുവരെ വിവരമൊന്നുമില്ലാത്ത പശ്ചാത്തലത്തിൽ കുടുംബത്തിന് ആവശ്യമായ എല്ലാ സംരക്ഷണവും സഹായവും നൽകാൻ സർക്കാർ തയ്യാറാകണം. ഗൌതമിന്റെ അമ്മ രേഷ്മയുമായി സംസാരിച്ച പിണറായി വിജയൻ കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യതകൾ കണക്കിലെടുത്ത് സഹായം നൽകണമെന്നും ഇളയ മകന് ജോലിയും കുടുംബത്തിന് വീടും നൽകണമെന്നും ആവശ്യപ്പെട്ടു. തിരുവനന്തപുരത്തും കൊല്ലത്തും കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായി 12-ാം ദിനവും തെരച്ചിൽ തുടരുന്നു. തെരച്ചിൽ നിർത്തിവെയ്ക്കില്ലെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. കൊല്ലം നീണ്ടകരയിൽ നിന്ന് കാണാതായ ഗൌതം കൃഷ്ണയുടെ കുടുംബാംഗങ്ങളെ ഫിഷറീസ് മന്ത്രി വി അബ്ദുൽ ഗഫൂർ സന്ദർശിച്ചു. NSSമായുള്ള തർക്കം നിലനിൽക്കുന്നതിനിടെ മുൻമന്ത്രി KB ഗണേഷ് കുമാർ പങ്കെടുക്കുന്ന പരിപാടിക്ക് വേദി നിഷേധിച്ച NSS. തിരുവനന്തപുരം മന്നം ക്ലബ്ബിൽ നടത്താനിരുന്ന പരിപാടിയാണ് പ്രസ് ക്ലബ്ബിലേക്ക് മാറ്റിയത്. മന്നം റിസർച്ച് ഫൌണ്ടേഷൻ തയ്യാറാക്കിയ ദേവദാരുവിലെ ഇത്തൽക്കണികൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങാണ് മന്നം ക്ലബ്ബിൽ നടത്താൻ തീരുമാനിച്ചിരുന്നത്. നായർ സംരക്ഷണ സമിതിയായിരുന്നു സംഘാടകർ. പരിപാടി KB ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യാനിരിക്കെയായിരുന്നു പുസ്തക പേര് അനുയോജ്യമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. ദേവദാരു വൃക്ഷത്തിൽ ഇത്തൽക്കണ്ണി പിടിച്ചാൽ വെട്ടുക ഇത്തൽക്കണ്ണിയാണ് ഈ പുസ്തകം. നായർ സമുദായ അംഗങ്ങൾ മാത്രമല്ല എല്ലാവരും വായിക്കണം. മന്നത്തിന്റെ മാതാവ് തുടങ്ങിവെച്ച പ്രസ്ഥാനം ഇന്ന് ചിലർ കൈയടക്കിയിരിക്കുന്നു. ഇതിൽ ഇന്ന് ജനാധിപത്യമില്ലെന്നും KB ഗണേഷ് കുമാർ പറയുന്നു. അർജന്റീനയ്ക്ക് ശ്രമിച്ചത് സർക്കാർ തലത്തിലുള്ള എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചെന്ന് മുൻമന്ത്രി വി അബ്ദുറഹ്മാൻ. ഒരു ചില്ലിക്കാശ് പോലും സംസ്ഥാന സർക്കാരിന് നഷ്ടമുണ്ടാക്കിയിട്ടില്ല. മത്സരം നടത്താൻ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും സ്പോൺസറും തമ്മിലാണ് കരാറൊപ്പിട്ടത്. കേന്ദ്ര കായിക ധനമന്ത്രാലയങ്ങളുടെ അനുമതി വാങ്ങിയാണ് അർജന്റീന ടീമിനെ കൊണ്ടുവരാൻ ശ്രമം തുടങ്ങിയത്. സ്പോൺസർക്ക് പണമടയ്ക്കുന്നതിന് റിസർവ് ബാങ്കിന്റെ അനുമതി ഉണ്ടായിരുന്നു. കലൂരിലെ നെഹ്റു സ്റ്റേഡിയം നവീകരിക്കുന്നതിന് പകരമായി സ്പോൺസർക്ക് സ്റ്റേഡിയത്തിന്മേൽ അവകാശം അനുവദിച്ചുവെന്ന പ്രചാരണം ദുരുദ്ദേശപരം ആണെന്നും അബ്ദുറഹ്മാൻ പ്രസ്താവനയിൽ പറഞ്ഞു. ഫുട്ബോൾ ഇതിഹാസ മെസ്സിയെ കേരളത്തിലെത്തിക്കുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ നടത്തിയ ദുരൂഹ ഇടപാടിനെക്കുറിച്ച് വിജിലൻസും കേന്ദ്ര ഏജൻസിയും അന്വേഷണം നടത്തണമെന്ന യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസ് MLA. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നടന്ന ഇടപാടായതിനാലാണ് കേന്ദ്ര ഏജൻസി കൂടി അന്വേഷണം നടത്തണമെന്ന് യൂത്ത് ലീഗ് ആവശ്യപ്പെടുന്നതെന്ന് PK ഫിറോസ്. കൊച്ചി സ്റ്റേഡിയം വിട്ടുകൊടുക്കുമ്പോൾ ഡെപ്പോസിറ്റ് വാങ്ങാത്തതിൽ ഉൾപ്പെടെ സ്പോൺസർ കമ്പനിയെ പിന്തുണച്ച അന്നത്തെ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ പ്രതികരിക്കാൻ തയ്യാറാകണമെന്നും PK ഫിറോസ് മാധ്യമങ്ങളോട് പറഞ്ഞു. മുട്ടിൽ പരമുറി കേസിൽ എറണാകുളം അമ്പലമേട് പോലീസ് എടുത്ത കേസിൽ പ്രതികൾക്ക് ജാമ്യമില്ലാ വാറണ്ട്. ചൊറ്റാനിക്കര മാജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതികളായ അഗസ്റ്റിൻ സഹോദരങ്ങൾക്ക് വാറണ്ട് പുറപ്പെടുവിച്ചത്. പ്രതികൾ കോടതിയിൽ ഹാജരാകാത്ത സാഹചര്യത്തിലാണ് കോടതി വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്. LPST റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം പിൻവലിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവന്ന സമരമാണ് വിദ്യാഭ്യാസ മന്ത്രിയുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെ പിൻവലിച്ചിരിക്കുന്നത്. കേരള തീരത്തെ MS എൽസ കപ്പൽ അപകടത്തിൽ കൂടുതൽ ചരക്കുകൾ കടലിനടിയിൽ തുടരുന്നുവെന്ന് കേന്ദ്ര സർക്കാർ. അപകടകരമായ ചരക്കുകൾ കടലിനടിയിൽ തുടരുന്നു. സമുദ്ര പരിസ്ഥിതിക്ക് ഭാവിയിൽ ദോഷമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കടലിനടിയിലെ പരിശോധനയ്ക്ക് നാവികസേനയുടെ സഹായം തേടിയിട്ടുണ്ട്. ആസൂത്രണ ബോർഡിലേക്ക് നടത്തിയ പരീക്ഷയുടെ വിവരങ്ങൾ അപേക്ഷകന് നൽകണമെന്ന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിന് സ്റ്റേ. PSC നൽകിയ ഹർജിയിൽ ഹൈക്കോടതിയുടേതാണ് നടപടി. ഒരു മാസത്തേക്കാണ് സ്റ്റേ. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഹൈക്കോടതിയെ സമീപിച്ചത്. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റിനകത്തും പുറത്തും ഭരണ പ്രതിപക്ഷ വാക്പോരുണ്ടായി. ഇന്നും സഭയിലെത്താതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് അതിക്രമത്തിൽ അമിത്ഷാ മറുപടി പറയണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ലോക്സഭയുടെ നടുത്തളത്തിലിറങ്ങി. പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുന ഖാർഗെയെ സംസാരിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് രാജ്യസഭയിലും പ്രതിപക്ഷം ബഹളം വെച്ചു.
0: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
3: Time check.
0: Brought to you by Ozone Cargo.
4: Good evening, Studio Clock. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 6 മിനിറ്റ്.
3: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
3: Weather update.
0: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
4: ദുബായിയുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 38 degrees Celsius and humidity stands at 59%.
3: Weather update.
0: Was brought to you by Aldra's Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: സച്ച് എ ബ്യൂട്ടിഫുൾ ട്രാക്ക് ഫ്രം ദ മൂവി ബദലഹേം കുടുംബ യൂണിറ്റ്. ഈ ഒരു ഓണക്കാലത്ത് കുടുംബ പ്രേക്ഷകരുടെ ആദ്യത്തെ ചോയ്സ് ആയിട്ട് തിരഞ്ഞെടുക്കാൻ പോകുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. ആൻഡ് ആ ഒരു സിനിമയുടെ ആത്മാവിനെ മൊത്തം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ആ ഒരു സോൾ കംപ്ലീറ്റ്ലി എന്താണ് സിനിമ എന്നുള്ളത് വ്യക്തമാക്കി തരുന്ന ഒരു പാട്ട് തന്നെയാണ്. ഇതിന്റെ വീഡിയോ വേർഷൻ കാണണം കേട്ടോ, കാരണം അതിൽ കുറെ നമ്മളിപ്പോൾ ഓഡിയോ ആയതുകൊണ്ട് തന്നെ ആ പാട്ടിലിന്റെ ഇടയിൽ വരുന്ന ചില ഡയലോഗുകൾ സംഗീത് പ്രതാപിന്റെയും സുരേഷ് കൃഷ്ണയുടെ ഒക്കെ കുറച്ച് എക്സ്ചേഞ്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ്, ഭയങ്കര നാച്ചുറൽ ആയിട്ടാണ്. ആൻഡ് ഓഫ് കോഴ്സ് അറിയാലോ, ഒരു ഗിരീഷ് എ ഡി പടം എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഏത് തരത്തിലുള്ളൊരു സിനിമയാണോ അക്ഷരാർത്ഥത്തിൽ അതേ അർത്ഥത്തിൽ, അതായത് ഒരു കുട്ടിയുടെ കഥ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സിനിമയിലേക്ക് കാലെടുത്ത് വെച്ചത്. നമുക്ക് എന്തായാലും സിനിമയുടെ ടിക്കറ്റ് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ആധികാരികമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കണം. എന്തായാലും ഇത് അതിൻ്റെ സമയമായതുകൊണ്ട് വെറുതെ അങ്ങ് പറഞ്ഞു. അതായത് തണ്ണീർമത്തൻ ദിനങ്ങളിൽ ഒരു പ്ലസ് ടുക്കാരൻ്റെ കഥ പറഞ്ഞിട്ടാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ചിത്രം ഏതാണ്ട് സൂപ്പർ ശരൺ എത്തിയപ്പോഴത്തേക്കും അത് കോളേജ് ലെവലിലെ കഥയായിരുന്നു. അതിനുശേഷം പ്രേമലൂരിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും കോളേജൊക്കെ കഴിഞ്ഞിറങ്ങിയിട്ട് ആ ജോലിക്ക് വേണ്ടിയിട്ടുള്ളൊരു ക്രൈസിസും ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ക്രൈസിസും ഒക്കെയാണ് ആ സിനിമയിൽ അഡ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് തൊട്ടടുത്ത പടമായിട്ട് വരുന്ന ബെത്ലഹേം കുടുംബ യൂണിറ്റിൽ അദ്ദേഹം പറയുന്നത് ഒരു കുടുംബസ്ഥനായ യുവാവിൻ്റെ കഥയാണ്. അതായത് അദ്ദേഹം സിനിമയിൽ ഉപയോഗിക്കുന്ന ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ നടന്മാർ മാറി മാറി വരുന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ആർക്ക് അല്ലെങ്കിൽ അദ്ദേഹം ഒരു ഗ്രോത്തിൻ്റെ സ്ട്രാറ്റജിയിൽ നമുക്ക് വേണമെങ്കിൽ ഒരേ നായകൻ തണ്ണീർമത്തനിലെ ആ ഒരു ജെയ്സൺ എന്നല്ലായിരുന്നു ക്യാരക്ടറിൻ്റെ പേര്, മാത്യു അവതരിപ്പിച്ച ക്യാരക്ടറിൻ്റെ ആ കഥാപാത്രം വളർന്നു വന്ന നാൾ വഴികൾ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഫിലിമോഗ്രഫിയെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. എന്തായാലും ഗംഭീരമായിട്ടുള്ള ഒരു ട്രാക്കാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. കാണാത്തവരുണ്ടെങ്കിൽ പാട്ട് എന്തായാലും നിങ്ങളിപ്പോൾ കേട്ടല്ലോ, കാണാത്തവരുണ്ടെങ്കിൽ ഇന്ന് വീട്ടിലെത്തിയിട്ട് കാണാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുമല്ലോ, ആ കൂട്ടത്തിൽ ഈ പാട്ടും കാണണം. ഞാൻ ഇന്നലെ ഓർപ്പിച്ചതായിരുന്നു കേട്ടോ. എനിവേ എന്തായാലും വെരി ഗുഡ് ഈവനിങ് നമസ്കാരം അസ്സലാമു അലൈക്കും. ദിസ് ഇസ് ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോമിന് സമയമായിരിക്കുകയാണ്. ആസിഫാണ് കൂടെയുള്ളത്. ചൂടേ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ കരച്ചിൽ, നമ്മുടെ തേങ്ങൽ, അത് എന്താ പറയുന്നത്, യൂണിവേഴ്സ് കേട്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ചൂട് ചെറിയ രീതിയിലൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഓഗസ്റ്റ് 24-നോ 25-നോ ഒക്കെയാണ് സുഹൈൽ വരുന്നത്. അത് കഴിഞ്ഞിട്ടായിരിക്കും ഒരു പരിധി വരെ ഈ പകലിൻ്റെ ദൈർഘ്യമെങ്കിലും കുറയുന്നത്. എക്സാക്ട്ലി ചൂട് വലിയ രീതിയിൽ കുറയില്ലെങ്കിലും പകലിൻ്റെ ദൈർഘ്യം കുറയുകയും ആൻഡ് ക്രമേണ നമ്മളെങ്ങനെ ആ ഒരു ഫേസിലേക്ക് കടന്നു പോകുന്നത്. പക്ഷേ ഇപ്പോൾ അതിനൊക്കെ മുൻപായിട്ട് തന്നെ പലയിടത്തും മഴ പെയ്യുന്നതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൊണ്ടാണെന്ന് തോന്നുന്നു. നമുക്ക് ഇന്നൊക്കെ നോക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ചയെ അപേക്ഷിച്ച് ടെമ്പറേച്ചറിലൊരു നല്ല ഡിപ്പ് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. കാരണം ലാസ്റ്റ് വീക്കെൻഡിനെ സംബന്ധിച്ചിടത്തോളം 50 ഡിഗ്രി, 51 ഡിഗ്രി, 52 ഡിഗ്രിയിലൊക്കെ നിന്ന് എടുത്തതെന്നും ഇന്നിപ്പോൾ ഇന്നത്തേക്ക് എത്തുമ്പോഴത്തേക്കും ഏതാണ്ട് 47 ഡിഗ്രിയിലേക്കൊക്കെ ടെമ്പറേച്ചർ താഴ്ന്നിട്ടുണ്ട്. വലിയൊരു താഴ്ചയൊന്നുമല്ല, പക്ഷേ എന്നിരുന്നാലും ചൂടിനൊരു ലേശം കുറവ് നമുക്ക് അനുഭവിക്കുന്നുണ്ട്. ആൻഡ് മാത്രമല്ല അത്യാവശ്യം തെളിഞ്ഞ കാലാവസ്ഥയാണ്. തീരദേശങ്ങളിലെ ടെമ്പറേച്ചറിലൊക്കെ ബീച്ചിൻ്റെ സൈഡിലേക്കൊക്കെ ഇപ്പോൾ രാത്രി ഫാമിലിയായിട്ടൊക്കെ പോയിട്ട് നമ്മുടെ ബീച്ച് സൈഡിലേക്കൊക്കെ കുറച്ചൊന്ന് ചുമ്മാ ഒരു കുറച്ച് നേരം ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവിടെയും ഒക്കെ ടെമ്പറേച്ചർ അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇൻസീമിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന അറിയിപ്പ് കേട്ടോ. അപ്പോൾ അത്തരത്തിൽ ഈ ബീച്ച് സൈഡിലേക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ഏറ്റവും സുരക്ഷിതമായിട്ട് തന്നെ നമ്മുടെ ആഘോഷവേളകളെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്തായാലും കുറേയധികം അപ്ഡേറ്റുകളും അതിനേക്കാൾ ഉപരി വലിയ രണ്ട് ചിത്രങ്ങൾക്കുള്ള ടിക്കറ്റ്സും ഒക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് അടിച്ചു പൊളിക്കണം. ഇനിയും ഒരുപാട് സർപ്രൈസുകൾ നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു ഓണക്കാലത്ത് നമ്മൾ കരുതി വെച്ചിട്ടുണ്ട്. ഓണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ഓണം മാത്രമല്ല, നമ്മുടെ ആദ്യത്തെ ആനിവേഴ്സറി കൂടിയാണ്. ഇതുപോലെ കഴിഞ്ഞ വർഷത്തെ തിരുവോണ ദിനത്തിലാണ് നിങ്ങളിലേക്ക് ഹോം എഫ് എം എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മുടെ ആനിവേഴ്സറി കൂടി ആയതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ടും കുറേ സമ്മാനങ്ങൾ, കുറേയധികം പരിപാടികൾ, കുറേയധികം സർപ്രൈസുകളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. എല്ലാം വഴിയെ ഓരോന്നായിട്ട് റിവീൽ ചെയ്ത് നിങ്ങളിലേക്ക് നമ്മൾ എത്തിക്കും. അപ്പോൾ ഇന്ന് ഒരു പാട്ടൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ എന്തായാലും ഖലീഫയിലെ ടിക്കറ്റ് തരാം, അത് കഴിഞ്ഞിട്ട് ബെത്ലഹേം കുടുംബ യൂണിറ്റിൻ്റെ ടിക്കറ്റ് തരാം, പിന്നെയും കുറേ വിശേഷങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ കേട്ടതുപോലെ തന്നെ ബെത്ലഹേം കുടുംബ യൂണിറ്റിൽ തന്നെ MG അണ്ണൻ്റെ വോയിസിൽ വന്നൊരു പാട്ട്, ശബ്ദത്തിൽ വന്ന ആ ഒരു പാട്ടുകൂടെ നമുക്ക് എന്തായാലും ട്രെൻഡിങ് ട്രാക്കായിട്ട് കേട്ടിട്ട് ഓടി തിരിച്ചു വരാം കേട്ടോ.
1: Trending song of the hour brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.
8: എന്റെ വണ്ടിയുടെ കാര്യം.
9: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വീർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എസിയെ JM-ന്റെ എസിയാ. JM എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
10: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ് of Dhanya Group since 1982.

Alright, it's time for home theater. Yes, home theater-ന്റെ ഭാഗമായിട്ട് ഈ ഓണക്കാലത്ത് നമ്മൾ കാണാനിരിക്കുന്ന സിനിമകൾക്കുള്ള ടിക്കറ്റ്സ്. സിനിമകൾ എന്ന് ഞാൻ പറയാൻ കാരണം രണ്ട് സിനിമകളുടെ ടിക്കറ്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ ഷോയിൽ തരുന്നത്. ഓഫ് കോഴ്സ് നേരത്തെ പറഞ്ഞ പോലെ ബെത്ലഹേം കുടുംബ യൂണിറ്റിന്റെ ടിക്കറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഓണക്കാലത്ത് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതായത് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ട്രെയിലർ വന്നിട്ടുള്ള കാത്തിരിപ്പ് നമുക്ക് മനസ്സിലാക്കാം, പാട്ടുകൾ വന്നിട്ടുള്ള കാത്തിരിപ്പ് മനസ്സിലാക്കാം, ഫസ്റ്റ് ലുക്ക് വന്നിട്ടുള്ള കാത്തിരിപ്പ് മനസ്സിലാക്കാം. പക്ഷേ ഒരു സിനിമയുടെ അനൗൺസ്മെന്റ് ടീസർ പുറത്തു വന്ന സമയം മുതൽ ഏതാണ്ട് കഴിഞ്ഞ വർഷം ഇതേ സമയത്താണ് ഖലീഫ എന്ന സിനിമയുടെ അനൗൺസ്മെന്റ് ടീസർ നമ്മൾ കാണുന്നത്. മമ്പറക്കൽ അമീർ അലി എന്ന് പറയുന്ന ഒരു എപ്പിക് ക്യാരക്ടർ വന്നിട്ടുള്ള കാത്തിരിപ്പ് മനസ്സിലാക്കാം, ഫസ്റ്റ് ലുക്ക് വന്നിട്ടുള്ള കാത്തിരിപ്പ് മനസ്സിലാക്കാം. പക്ഷേ ഒരു സിനിമയുടെ അനൗൺസ്മെന്റ് ടീസർ പുറത്തു വന്ന സമയം മുതൽ ഏതാണ്ട് കഴിഞ്ഞ വർഷം ഇതേ സമയത്താണ് ഖലീഫ എന്ന സിനിമയുടെ അനൗൺസ്മെന്റ്

0: എനിക്കറിയാം എല്ലാവർക്കും കാണണം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കപ്പിൾ ഇൻവൈറ്റ്സ് ആണ് തരാൻ വേണ്ടി പോകുന്നത് ഖലീഫ മൂവി കാണുന്നതിന് വേണ്ടിയിട്ട്. സോ നമ്മൾ ഈ ആഴ്ച ഈ ഒരു ടിക്കറ്റ് തരാൻ വേണ്ടിയിട്ട് കണ്ടുപിടിച്ചിരിക്കുന്ന കോണ്ടസ്റ്റ്, സിൻസ് ഖലീഫ ഒരു ഗ്യാങ്സ്റ്റർ സിനിമയാണ് എന്ന് നമുക്ക് തോന്നുന്നത് കൊണ്ട് ഗ്യാങ്സ്റ്റർ സിനിമയായിരിക്കുമല്ലോ, കാരണം അനൗൺസ്മെന്റ് ടീസറിൽ പറയുന്ന ഡയലോഗുകളിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ രക്തരൂഷിതമായ ചോരക്കളികൾ നിറയെയുള്ള ഒരു ഗ്യാങ്സ്റ്റർ മൂവി ആയതുകൊണ്ട് തന്നെ മലയാളത്തിലെ എണ്ണം പറഞ്ഞ ചില ഗ്യാങ്സ്റ്റർ സിനിമകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ ചോദ്യങ്ങളിൽ നിന്നും വേണം നിങ്ങൾ ഉത്തരം കണ്ടെത്താൻ. അങ്ങനെ ഉത്തരം കൃത്യമായി കണ്ടെത്താൻ വേണ്ടി പറ്റുകയാണെങ്കിൽ അറിയാലോ കയ്യിലേക്ക് വരും കപ്പിൾ ഇൻവൈറ്റ്സ് ടു വാച്ച് ദ മൂവി. റിലീസിൻ്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഖലീഫ നമുക്ക് ഹോം തിയേറ്ററിൻ്റെ ഭാഗമായി എല്ലാവരും ഒരുമിച്ചിരുന്ന് നമുക്ക് ഈ സിനിമ ആസ്വദിക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചോദ്യത്തിലേക്ക് കടകട്ടെ. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാൻ ചോദിക്കാൻ പോകുന്ന ഒരു സിനിമ, മലയാളത്തിലെ ഗ്യാങ്സ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എണ്ണം പറഞ്ഞ ചിത്രങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. അതിൽ നിന്നുള്ള ഒരു ഓഡിയോ ബൈറ്റ് ഞാൻ എന്തായാലും ഇപ്പോൾ ആദ്യമേ തന്നെ പ്ലേ ചെയ്യാം. അത് കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ ഈ ഗ്യാങ്സ്റ്റർ ആരാണ് എന്നുള്ളതല്ല, ഈ ഗ്യാങ്സ്റ്ററായിട്ട് നമുക്ക് മുന്നിലേക്ക് എത്തിയ നടനാര് എന്നുള്ളതുമല്ല, ഈ സിനിമ ഏത് എന്നുള്ളത് വേണം നിങ്ങൾ ഗസ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും പോയാലോ.
1: ഒറ്റിക്കൊടുത്താൽ കിട്ടുന്ന നക്കാപ്പിച്ച കാശിനായിരുന്നെങ്കിൽ ഞാനത് പിച്ചയായിട്ട് തരുമായിരുന്നല്ലോ. പക്ഷേ അതൊന്നും അല്ല തന്റെ ഉദ്ദേശം. നിന്റെ ബുദ്ധി എനിക്ക് മനസ്സിലാവും. നിന്റെ ചൂണ്ടലിൽ നീ എന്നെ ഇരയായിട്ട് കുരുത്തു. ബട്ട് മിസ്റ്റർ കൃഷ്ണദാസ്, ചൂണ്ടലിന് താങ്ങാവുന്നതിലും വലിയ ഇരക്കുരുക്കരുത്. വന്ന മീനൊട്ട് തിന്നാനും പറ്റില്ല, കൊളുത്തിയ ചൂണ്ടൽ ഒടിയുകയും ചെയ്യും.
0: യെസ്, എപ്പിക്കായിട്ടുള്ള ഈ ഒരു ഡയലോഗ് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഒറ്റ കൊടുത്താൽ കിട്ടുന്ന നക്കാപ്പിച്ചയ്ക്ക് വേണ്ടിയിട്ടായിരുന്നെങ്കിൽ നിനക്ക് ഞാനത് ഭിക്ഷയായി തരുമായിരുന്നു എന്ന് ചോദിക്കുന്നത് മറ്റാരുമല്ല നമ്മുടെ സ്വന്തം മമ്മൂക്കാണ്. അപ്പോൾ മമ്മൂക്ക ഒരു എപ്പിക്കായ അധോലോക നായകനായിട്ട് എത്തിയിരുന്ന ഒരു ചിത്രം. ആ ക്യാരക്ടറിൻ്റെ പേര് തന്നെ അലക്സാണ്ടർ എന്നാണ്. ഇതിൽ മധു അഭിനയിച്ചിട്ടുണ്ട്, ക്യാപ്റ്റൻ രാജുണ്ട്, അശോകൻ, വിജയരാഘവൻ, ശ്രീവിദ്യ തുടങ്ങി വലിയൊരു താരനിരയുമായിട്ട് 1990 റിലീസായ ഒരു ഗ്യാങ്സ്റ്റർ സിനിമയാണ്. ജോമോനാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. മലയാളത്തിലെ എവർഗ്രീൻ ഗ്യാങ്സ്റ്റർ സിനിമകളുടെ കൂട്ടത്തിൽ എടുത്തു പറയുന്ന സിനിമകളിലൊന്നാണ്. ഇതിലെ ആ മമ്മൂക്കയുടെ താടിയൊക്കെ വെച്ചിട്ടുള്ള ലുക്കുണ്ടല്ലോ, ആ ലുക്കും ആൻഡ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓട്ടോ ഒക്കെ ഭയങ്കര ആ ഒരു സമയത്ത് വലിയ ട്രെൻഡ് സെറ്ററായിരുന്നു ഈ സിനിമ. ഈ സിനിമയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ടും വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ സെക്കൻഡ് പാർട്ട് വന്നതും നിന്നതും പോയതും ഒന്നും ആരും അറിഞ്ഞിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ആ സെക്കൻഡ് പാർട്ടിനെ കുറിച്ച് മറക്കാനാണ് ഈ സിനിമ ആരാധകരൊക്കെ മനസ്സുകൊണ്ടാണെങ്കിലും ആഗ്രഹിക്കുന്നത്. കാരണം സെക്കൻഡ് പാർട്ടിൽ മമ്മൂട്ടി ആയിരുന്നില്ല അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, സെക്കൻഡ് പാർട്ടിൽ അഭിനയിച്ചത് ഉണ്ണിമുഖനായിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിക്കാണല്ലോ ഏതാണ് സിനിമ എന്നുള്ളത്. യെസ്, അലക്സാണ്ടർ എന്ന ഗ്യാങ്സ്റ്ററായി മമ്മൂക്ക അഭിനയിച്ച ആ സിനിമ അത് ഏതാണ്, 1990 ഇറങ്ങിയ ആ സിനിമ അത് ഏതാണ് എന്നുള്ളത് മാത്രമാണ് ചോദ്യം. ഉത്തരം മനസ്സിലായെങ്കിൽ ഉത്തരങ്ങൾ അയക്കാൻ ഒരു ഫോർമാറ്റ് കൂടിയുണ്ട്. ഹോം തിയേറ്ററിന്റെ HT ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220. ഈ സിനിമയുടെ ആദ്യത്തെ അക്ഷരം എസ് ആണ് കേട്ടോ, എസ്സിലാണ് തുടങ്ങുന്നത്. ഇംഗ്ലീഷിലാണ് ഞാൻ പറഞ്ഞത്, എസ്സിലാണ് തുടങ്ങുന്നതെന്ന്. ഇത്രയൊക്കെ ക്ലൂസ് തരാൻ പറ്റത്തുള്ളൂ. പെട്ടെന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിച്ചിട്ട് അയച്ചോ. HT ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220 സ്വന്തമാക്കാം. അടുത്ത ആഴ്ച ഖലീഫ കാണാനുള്ള കപ്പിൾ ഇൻവൈറ്റ്സ്.
2: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ഹവർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ RS, ആകത്തിർ ബിൽഡിംഗ്, അൽവൻകോൾ, പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update.
2: Traffic update.
3: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
4: All right, let's have a look onto the roads right now. ഈയൊരു സമയത്ത് റോഡിന്റെ സിറ്റുവേഷൻസ് നോക്കുകയാണെങ്കിൽ എസ്പെഷ്യലി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡിൽ ഒരു മേജർ ആക്സിഡൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് ഏരിയാസിൽ. പ്രത്യേകിച്ചും അത് തന്നെയാണ് അൺഫോർച്ചുനേറ്റ്ലി ഏറ്റവും ആദ്യം തന്നെ നമ്മൾ എടുത്ത് പറയേണ്ടത്. ആ ഒരു പ്രൊഡക്ഷൻ സിറ്റി ഭാഗത്ത് നിന്നൊക്കെ ഡ്രൈവ് ചെയ്ത് വരുന്നവരാണെങ്കിൽ ആ ഒരു സ്ട്രെച്ചിൽ തന്നെ രണ്ട് ആക്സിഡൻറ്റുകൾ ബാക്ക് ടു ബാക്ക് സംഭവിച്ചിട്ടുണ്ട്. സോ ആ ഒരു ഏരിയ അത്യാവശ്യം നല്ല രീതിയിൽ പാക്ഡ് ആണ്. സോ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു എക്സ്ട്രാ കെയർ എന്തായാലും റോഡിൽ കൊടുത്തോളൂ കേട്ടോ. ആൻഡ് ഹെസ സ്ട്രീറ്റ് സാധാരണ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ യൂഷ്വലി നല്ല കണ്ടീഷൻസ് ഉള്ള ഏരിയ ആണ്. പക്ഷേ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസം അത്യാവശ്യം ക്ലിയർ ആയിരുന്നു ഈ ഒരു സമയങ്ങളിൽ. പക്ഷേ ഇന്ന് ഹെസ സ്ട്രീറ്റിലും ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് ആ ഒരു ദുബായ് സ്റ്റുഡിയോ സിറ്റി ഭാഗത്ത് നിന്നൊക്കെ എക്സിറ്റ് എടുക്കുന്ന സമയത്തായിട്ടാണ് അവിടെ ആയിട്ടാണ്. സോ അവിടെ നിന്നും കണക്ട് ചെയ്ത് ഷെയ്ഖ് സായിദ് ബിൻ ഹംദാൻ അൽ നഹിയാൻ സ്ട്രീറ്റിലേക്ക് കയറുന്നിടത്തായിട്ട് നല്ല രീതിയിൽ കൺജസ്റ്റഡ് സിറ്റുവേഷൻസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കമ്മിങ് ഓൺ ടു അൽ കെ എൽ റോഡ്, സാമാന്യ ഭേദപ്പെട്ട നിലയിൽ തന്നെയാണുള്ളത്. ഒരു ഹെവിലി പാക്ഡ് സിറ്റുവേഷൻ അൽക്കൂസ് ഇൻഡസ്ട്രി ഏരിയ സെക്കൻഡ് ഭാഗത്തൊക്കെ എത്തുന്ന സമയത്ത് മാത്രമാണ് അൽ കെ എൽ റോഡിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ആൻഡ് അത് ഓൾമോസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. എവിടെ വരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാസൽഖോർ റോഡ് എത്തുന്നവരേക്കും ആ ഒരു ട്രാഫിക് സിറ്റുവേഷൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഷെയ്ഖ് സായദ് റോഡിലും ദുബായുടെ ഇന്നർ ഏരിയാസിലൊന്നും വലിയ പ്രശ്നങ്ങളില്ല. പക്ഷേ ഒരു സത്വ ഭാഗത്തൊക്കെ എത്തുമ്പോഴത്തേക്കും ഷെയ്ഖ് സായദ് റോഡിലും അത്യാവശ്യം നല്ല രീതിയിൽ കൺജസ്റ്റഡ് സിറ്റുവേഷൻസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദുബായ് ഡിസൈൻ ഡിസ്ട്രിക്റ്റിന്റെ ഭാഗത്തായിട്ട് ഊതുമേത്ത റോഡിൽ ആ ഒരു റാസൽഖോർ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഒക്കെ വരുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ, ആ ഒരു ഏരിയയിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ട് കുറച്ചധികം ഒരു കൺജസ്റ്റഡ് സിറ്റുവേഷൻ ബൂക്കുദ്ര ഇന്റർചേഞ്ചിന് മുൻപായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. റിബാ സ്ട്രീറ്റ് ആസ് യൂഷ്വൽ നല്ല രീതിയിൽ പാക്ഡ് ആണ്. ആൻഡ് എയർപോർട്ട് സ്ട്രീറ്റിലും നല്ല കഞ്ചഷൻസ് ഇന്ന് ഈ ഒരു സമയത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ദുബായ് ഷാർജ റോഡ്സിലേക്കുള്ള ട്രാഫിക് കഞ്ചഷൻസും സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനി മറ്റേതെങ്കിലും അൺയൂഷ്വൽ ആയിട്ടുള്ള ട്രാഫിക് സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ച് അറിയിച്ചു കഴിഞ്ഞാൽ പിറകെ വരുന്നവർക്ക് അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് മെസ്സേജ് അയക്കാൻ പറ്റുന്ന സൗകര്യമുള്ള ഇടത്താണെങ്കിൽ മാത്രം കേട്ടോ, അല്ലാതെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഫോൺ എടുത്ത് മെസ്സേജ് ഒന്നും അയക്കേണ്ട. പറ്റുന്നവർ ഇപ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ അല്ലാതെ ഇരിക്കുന്നവരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചൊന്ന്
2: അറിയിച്ചോളൂ.
3: ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, number 1 in GCC. TNC apply.

0: You're listening to Home 92.2 FM. Home is a feeling.
1: എന്റമ്മേ, ഞാനീ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
2: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം, പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
2: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും,
3: വലിയൊരു ഓണാഘോഷം. സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഇമ്മടെ തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഇമ്മടെ ഓണം.
2: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948.
3: Brought to you by Volcano LED Display. Professional indoor and outdoor LED display solution providers in UAE. Call now 052-524-2017.

0: ഹൃദയഹാരിയായ മറ്റൊരു കുടുംബ ചിത്രവുമായി ഈ ഓണക്കാലത്ത് നിവിൻ പോളി എത്തുന്നു. ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ഫഹദ് ഫാസിൽ, ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ എന്നിവർ ചേർന്ന് നിർമ്മിച്ച് പ്രേമലവും തണ്ണീർമത്തൻ ദിനങ്ങളും ഒരുക്കിയ ജനപ്രിയ സംവിധായകൻ ഗിരീഷ് ഏടി ഒരുക്കുന്ന ഏറ്റവും പുതിയ ഫാമിലി എന്റർടൈനർ ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
1: കിട്ടിയണ്ടിരുന്നാൽ മതി, നമ്മൾ നിർത്തി പോകേണ്ടിരുന്നാൽ മതി, അത് കറക്റ്റ് സമയത്ത് അത് കറക്റ്റ് പ്ലാൻഡ് ആയിട്ട് തന്നെ ദൈവം നമുക്ക് കൊണ്ടുതരും.
0: നിവിൻ പോളിക്കൊപ്പം നായികയായി മമിത ബൈജുവും സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, സുരേഷ് കൃഷ്ണ, ശ്രീൻജ തുടങ്ങി ഒരു വലിയ താരനിരയും അണിനിരക്കുന്നു. ഓഗസ്റ്റ് 21 തിയേറ്ററുകളിലേക്ക് എത്തുന്നു സൂപ്പർ ഹിറ്റ് ഫാമിലി എന്റർടൈനർ ബെത്ലഹേം കുടുംബ യൂണിറ്റ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

0: ഓൾറൈറ്റ്, നമ്മൾ ഇന്ത്യക്കാരുമായി ബന്ധപ്പെട്ടിട്ടില്ല, നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണല്ലോ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തിൽ അന്യരാജ്യക്കാരെങ്കിലും ഉണ്ടെന്ന് അത്ര അതിമോഹമൊന്നും എനിക്ക് ഒരിക്കലും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യൻസ് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട സംഗതികളിലൊന്നാണ്. പ്രത്യേകിച്ചും പ്രവാസികളായിട്ട്, എക്സ്പാക്ട് ആയിട്ട് നമ്മൾ കൂടുതൽ കാലം നമ്മൾ ഒരു വിദേശ രാജ്യത്ത് ജീവിച്ചിരിക്കുന്നവർ പലപ്പോഴും നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ചില IDs വരുന്ന പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളെ കുറിച്ച് അത്രമാത്രം ബോധവാന്മാരായിരിക്കില്ല. അതിൻ്റെ പണി എപ്പോഴാണ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാട്ടിലേക്കൊക്കെ എത്തിയതിന് ശേഷം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ലീവിനൊക്കെ പോകുന്ന സമയത്തായിരിക്കും നമ്മളൊരു ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ രജിസ്ട്രേഷൻ പ്രോസസ്സുകളുമായിട്ടോ അല്ലെങ്കിൽ ബാങ്കിങ് ഇടപാടുകളുമായിട്ടോ ഒക്കെ ബന്ധപ്പെട്ടിട്ട് കുറച്ച് സർക്കാർ ക്രയവിക്രയങ്ങളുമായിട്ട് ഇടപെടുന്നത്. പക്ഷേ ആ സമയത്തായിരിക്കും ഇത്തരത്തിലുള്ള ചില കല്ലുകടികൾ വന്ന് ചേരാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വക കാര്യങ്ങൾ നമ്മൾ എസ്പെഷ്യലി ശ്രദ്ധിച്ചിരിക്കണം. ഇപ്പോൾ ആധാർ സൗജന്യമായിട്ട് നമുക്കിപ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ ഇമെയിൽ ID ഒരു വെരിഫിക്കേഷൻ പ്രൂഫായിട്ട് അതുകൂടി ആഡ് ഓൺ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അതിൻ്റെ ഒരു അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടുണ്ട്, December 31 വരെ. സോ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആധാറിൻ്റെ ആപ്ലിക്കേഷൻ പലപ്പോഴും നമുക്കറിയാമല്ലോ, ഇപ്പോൾ നമുക്കുള്ള ഐഡൻറ്റിഫിക്കേഷൻ ഡോക്യുമെൻറ്റുകളിൽ ബീങ് ആൻ ഇന്ത്യൻ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള സംഗതികളിലൊന്നാണ് ആധാർ. ആൻഡ് ഈ ആധാറിൻ്റെ കാര്യത്തിൽ തന്നെ കുറേ അപ്ഡേറ്റുകൾ അവിടെയും ഇവിടെയൊക്കെ പറഞ്ഞു വരുന്നത് കൊണ്ടും, ആൻഡ് ആധാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഫോൺ നമ്പർ ലിങ്ക് ചെയ്യാനുള്ള, പാൻ ലിങ്ക് ചെയ്യാനുള്ള കുറേ അപ്ഡേറ്റുകൾ, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പലപ്പോഴും നമ്മൾ മിസ് ഔട്ടായി പോകാറുള്ള ചില പ്രധാനപ്പെട്ട സംഗതികളാണിത്. അതുകൊണ്ട് തന്നെയാണ് ശ്രദ്ധിച്ചിരിക്കാൻ വേണ്ടി പറഞ്ഞത്. സംഭവം വേറൊന്നുമല്ല, ആധാറിൻ്റെ ആപ്ലിക്കേഷനിലൂടെ നമുക്കിപ്പോൾ ഫ്രീ ആയിട്ട് ഇമെയിൽ ID ചേർക്കാനും അത് അപ്ഡേറ്റ് ചെയ്യാനും ഒക്കെയുള്ള ഒരു ഓപ്ഷനാണ് ഇപ്പോൾ ഒരു പ്രൊഡ്യൂസ് ഇപ്പോൾ ഒരു പുറത്തോട്ട് വിട്ടിട്ടുള്ളത്. ആൻഡ് നിലവിൽ ആധാറിൽ സജീവമായിട്ടുള്ള മൊബൈൽ നമ്പർ ചേർത്തിട്ടുള്ളവർക്കായിരിക്കും ഈ ഒരു സൗകര്യം കിട്ടാൻ വേണ്ടി പോകുന്നത്. ആധാറുമായിട്ട് ഇമെയിൽ ID ബന്ധിപ്പിക്കുന്നത് വഴി നമ്മുടെ ആധാർ ഒതൻറ്റിക്കേഷൻ നടക്കുന്ന ഓരോ തവണയും നമ്മുടെ ഇമെയിൽ വഴി നമുക്ക് നോട്ടിഫിക്കേഷൻസ് വരികയും, ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മൾ പ്രവാസികളായിട്ട് ഇവിടെ ജീവിക്കുന്നത് കൊണ്ട് തന്നെ നാട്ടിലെ നമ്പറിലേക്ക് ആക്റ്റീവ് OTP കാര്യങ്ങളോ വരാതെ നിൽക്കുന്ന സമയത്ത് നമുക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ വെരിഫിക്കേഷൻസും കാര്യങ്ങളും നമ്മൾ മെയിൽ ID ത്രൂ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും ഗവൺമെൻ്റൽ പ്രോസസ്സുകൾക്ക് നമ്മളിവിടെ നിൽക്കുകയും നമ്മുടെ ആധാർ നമ്മുടെ കയ്യിലിരിക്കുകയും നമ്മളത് വെച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ OTP വരാതിരിക്കുകയും ചെയ്യുന്ന ആ ഒരു ക്ലേശം, ആ ഒരു ബുദ്ധിമുട്ട് മാറ്റിക്കിട്ടും ഇതിലൂടെ എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതി. പക്ഷേ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആധാറിൻ്റെ UIDIA പോർട്ടൽ വഴി നമുക്ക് സൗജന്യമായിട്ട് ഇപ്പോൾ അത് പുതുക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ മെയിൽ ID ഒക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അതൊന്ന് കണക്ട് ചെയ്ത് കൃത്യമാക്കി വെച്ചോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നാട്ടിലൊരു വസ്തുവിൻ്റെ രജിസ്ട്രേഷൻ നടക്കുന്ന സമയത്താവട്ടെ, അങ്ങനത്തെ ചില സംഭവങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും എല്ലാ പ്രവാസികളുടെയും ജീവിതത്തിൽ നടക്കുമല്ലോ. ആ സമയത്തൊക്കെ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് വരുന്നൊരു സംഗതിയാണിത്. മറന്നു പോകണ്ട.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to Back to Home with Asif. Asif.
2: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
3: ശ്രദ്ധിക്കണ്ട.
2: എടാ മോനെ, പോടാ, പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
4: അണ്ണം പേടിക്കണ്ടാ,
5: വണ്ടി നേരെ അഡ്രസ്സിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രസ്സിലേ ഉള്ളൂ.
2: അമ്മാനെ, എന്നാ വേഗം പോ അൽറാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്മാനെ.
3: അണ്ണ ശ്രദ്ധിക്ക.
6: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എൻ ഇ.

0: ഹോം എഫ് എം ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം, സഭയിലെത്താതെ അമിത്ഷാ. എഫ് സി ആർ എ ബില്ലിൽ കേന്ദ്ര സർക്കാർ പിന്നോട്ടെന്ന്, ജെ പി സിയുടെ പരിഗണനയ്ക്ക് വിടും. മെസ്സിയെ കൊണ്ടുവരാൻ ശ്രമിച്ചതിൽ വിശദീകരണവുമായി മുൻമന്ത്രി. കേന്ദ്രതലത്തിൽ അന്വേഷണം വേണമെന്ന് യൂത്ത് ലീഗ്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മന്ത്രിയല്ലാത്ത ഒരാൾ കെ പി സി സി അധ്യക്ഷനാകണമെന്ന് നിലവിലെ കെ പി സി സി അധ്യക്ഷനും മന്ത്രിയുമായ സണ്ണി ജോസഫ്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് സണ്ണി ജോസഫ് നിലപാട് അറിയിച്ചത്. പദവി ഒഴിയാൻ സണ്ണി ജോസഫ് സന്നദ്ധത അറിയിച്ചു. കെ പി സി സി അധ്യക്ഷ തെരഞ്ഞെടുപ്പ് വൈകിയിട്ടില്ല. കോൺഗ്രസിൽ അഭിപ്രായങ്ങൾ ഉണ്ടാവുക സ്വാഭാവികം. നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. കൂടിക്കാഴ്ചകളിൽ ഈ വിഷയങ്ങൾ ചർച്ചയാകും. അർജന്റീനയെ കൊണ്ടുവരാനായി ശ്രമിച്ചത് സർക്കാർ തലത്തിലുള്ള എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചെന്ന് മുൻമന്ത്രി വി അബ്ദുറഹ്മാൻ. ഒരു ചില്ലിക്കാശ് പോലും കേരള സർക്കാരിന് നഷ്ടമുണ്ടാക്കിയിട്ടില്ല. മത്സരം നടത്താൻ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും സ്പോൺസറും തമ്മിലാണ് കരാറൊപ്പിട്ടത്. കേന്ദ്ര കായിക ധനമന്ത്രാലയങ്ങളുടെ അനുമതി വാങ്ങിയാണ് അർജന്റീന ടീമിനെ കൊണ്ടുവരാൻ ശ്രമം തുടങ്ങിയതെന്നും മുൻമന്ത്രി. സ്പോൺസർക്ക് പണമടയ്ക്കുന്നതിന് റിസർവ് ബാങ്കിന്റെ അനുമതിയുണ്ടായിരുന്നു. കലൂരിലെ നെഹ്റു സ്റ്റേഡിയം നവീകരിക്കുന്നതിന് പകരമായി സ്പോൺസർക്ക് സ്റ്റേഡിയത്തിന്മേൽ അവകാശം അനുവദിച്ചുവെന്ന പ്രചരണം ദുരുദ്ദേശപരമാണെന്നും മുൻമന്ത്രി പ്രസ്താവനയിലൂടെ പറഞ്ഞു. മെസ്സിയുടെ കേരള സന്ദർശന വിവാദത്തിൽ പ്രതികരണവുമായി മന്ത്രി കെ എം ഷാജി. തട്ടിപ്പ് നടന്നു, ആളുകളെ വിധിയാക്കുന്ന പരിപാടിയാണ് ഇതിന് പിന്നിലുണ്ടായത്. കായികപ്രേമികളുടെ ഇഷ്ടത്തെ മുതലാക്കുന്ന പരിപാടിയാണ്. കായികപ്രേമത്തെ അഴിമതിക്ക് വേണ്ടി ഉപയോഗിച്ചു. സർക്കാരിനെ മുന്നിൽ നിർത്തി കുറെ ആളുകൾ കളിക്കുന്നതിന് പിന്നിൽ ഉത്തരവാദിത്തമില്ല എന്ന് മുൻമന്ത്രിക്ക് പറയാൻ കഴിയില്ലല്ലോ എന്നും കെ എം ഷാജി. ഫുട്ബോൾ ഇതിഹാസം ലിയോണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ നടത്തിയ ദുരൂഹ ഇടപാടിനെക്കുറിച്ച് വിജിലൻസും കേന്ദ്ര ഏജൻസിയും അന്വേഷണം നടത്തണമെന്ന് യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസ് എംഎൽഎ. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നടന്ന ഇടപാടായതുകൊണ്ടാണ് കേന്ദ്ര ഏജൻസി കൂടി അന്വേഷണം നടത്തണമെന്ന് യൂത്ത് ലീഗ് ആവശ്യപ്പെടുന്നതെന്ന് പി കെ ഫിറോസ്. കൊച്ചി സ്റ്റേഡിയം വിട്ടുകൊടുക്കുമ്പോൾ ഡെപ്പോസിറ്റ് വാങ്ങാത്തതിൽ ഉൾപ്പെടെ സ്പോൺസർ കമ്പനിയെ പിന്തുണച്ച അന്നത്തെ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ പ്രതികരിക്കാൻ തയ്യാറാകണമെന്നും പി കെ ഫിറോസ്. മാധ്യമപ്രവർത്തകൻ കെ എം ബഷീർ വാഹനമിടിച്ചു മരിച്ച കേസിൽ ബഷീർ സഞ്ചരിച്ചിരുന്ന വാഹനഭാഗങ്ങളും ഹെൽമറ്റും സാക്ഷി കോടതിയിൽ തിരിച്ചറിഞ്ഞു. കേസിലെ 12-ാം സാക്ഷിയും ഓട്ടോ ഡ്രൈവറുമായ സജീറാണ് തിരിച്ചറിഞ്ഞത്. അപകടം നടന്ന ശേഷമാണ് താൻ സംഭവസ്ഥലത്തെത്തിയതെന്നും അതിനാൽ വാഹനം ഓടിച്ചിരുന്നത് ആരാണെന്നോ അപകടം സംഭവിച്ചത് എങ്ങനെയെന്നോ കണ്ടിട്ടില്ലെന്നും സാക്ഷി കോടതിയെ അറിയിച്ചു. അപകടസമയത്ത് ശ്രീറാം ധരിച്ചിരുന്ന രക്തം പുരണ്ട വസ്ത്രങ്ങൾ അദ്ദേഹത്തിന്റെ ക്വാർട്ടേഴ്സിലേക്ക് മാറ്റിയതായി സുഹൃത്തും ഡോക്ടറുമായ അനീഷ് രാജ് കഴിഞ്ഞ ദിവസം കോടതിയിൽ നിർണായക മൊഴി നൽകിയിരുന്നു. കൊല്ലം നീണ്ടകരയിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് കാണാതായ ഗൌതം കൃഷ്ണയുടെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ആദ്യഘട്ടത്തിലെ ഇടപെടലിൽ ഉണ്ടായ കാലതാമസം ഒരിക്കലും വരാൻ പാടില്ലാത്ത കാര്യമായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ്. കുടുംബത്തിന് സർക്കാരിന്റെ സംരക്ഷണം വേണം, ഇളയ മകൻ നേടിയിരിക്കുന്ന യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലി നൽകണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. എഫ് സി ആർ ഐ ബില്ലിൽ കേന്ദ്ര സർക്കാർ പിന്നോട്ടെന്ന റിപ്പോർട്ട്. ബിൽ സംയുക്ത സഭാസമിതിയുടെ പരിഗണനയ്ക്ക് വിടും. ഇത് സംബന്ധിച്ച പ്രമേയം നാളെ അവതരിപ്പിച്ചേക്കും. വിദേശത്തു നിന്നുള്ള ഫണ്ടിംഗ് തടയാനും മതപരിവർത്തനം പോലുള്ള പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് ദുരുപയോഗം ചെയ്യുന്നത് നിയന്ത്രിക്കാനും ഈ നിയമം ആവശ്യമാണെന്നാണ് സർക്കാർ വാദിക്കുന്നത്. എന്നാൽ ഇതിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തി. ഇത് സന്നദ്ധ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുമെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ്. പാർലമെന്റിനകത്തും പുറത്തും ഭരണ പ്രതിപക്ഷം തമ്മിൽ വാക്പോരുണ്ടായി. അതിനിടെ ഇന്നും സഭയിലെത്താതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് അതിക്രമത്തിൽ അമിത്ഷാ മറുപടി പറയണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം ലോക്സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങി. പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുന ഖാർഗെയെ സംസാരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യസഭയിലും പ്രതിപക്ഷം ബഹളം വെച്ചു. ഇന്ന് സഭ സമ്മേളിക്കും മുൻപ് പാർലമെന്റ് കവാടത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ മുദ്രാവാക്യങ്ങളുമായി എൻ ഡി എ അംഗങ്ങളും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ പ്രതിപക്ഷവും മുഖാമുഖം എത്തുകയായിരുന്നു. രണ്ട് വിഭാഗങ്ങൾക്കും ഇടയിൽ ഉദ്യോഗസ്ഥർ സുരക്ഷാ വലയം തീർത്തു. മോദി സർക്കാർ അന്വേഷണ ഏജൻസിയെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുന്നുവെന്ന് കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധി കുറ്റപ്പെടുത്തി. അയോധ്യ സംഭാവന കൊള്ളയിൽ പ്രധാനമന്ത്രി മറുപടി പറയണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം വ്യാഴാഴ്ച അവസാനിക്കാനിരിക്കെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ നിലപാട് കടുപ്പിച്ച പ്രതിപക്ഷം. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് അതിക്രമത്തിൽ അമിത്ഷായുടെ പ്രസംഗമല്ല പ്രസ്താവനയാണ് വേണ്ടതെന്ന് ജോൺ ബ്രട്ടാസ് എം പി. 17 ദിവസമായി ആഭ്യന്തരമന്ത്രി സഭയിൽ വരുന്നില്ല, ഇതാദ്യമായാണ്. അയോധ്യ സംഭാവനക്കുള്ള, E20, പെട്രോൾ എന്നിവയിൽ ചർച്ച വേണമെന്നും ജോൺ ബ്രട്ടാസ് എം പി. ആഭ്യന്തരമന്ത്രിയെയും പോലീസിനെയും വെല്ലുവിളിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ട കേസിൽ അർജുൻ ആയങ്കിയെ 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. തെളിവെടുപ്പിനും ചോദ്യം ചെയ്യലിനുമായാണ് ടൗൺ സൈബർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. ഇതിനിടയിൽ കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിയെന്ന കേസിൽ ജയിലിലെത്തി പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി. അർജുനെതിരെ കാപ്പ ചുമത്താനുള്ള നടപടികളും ഊർജിതമാക്കി. തലശ്ശേരി CJM കോടതിയാണ് 3 ദിവസത്തെ കസ്റ്റഡി അനുവദിച്ചത്. തെളിവെടുപ്പിനും ചോദ്യം ചെയ്യലിനുമായി കണ്ണൂർ ടൗൺ സൈബർ പോലീസാണ് അർജുനെ കസ്റ്റഡിയിൽ വാങ്ങിയത്. പ്രശസ്ത ആണവശാസ്ത്രജ്ഞനും കമ്മ്യൂണിസ്റ്റ് തത്വചിന്തകനുമായ ഡോക്ടർ MP പരമേശ്വരൻ അന്തരിച്ചു. 92 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. തൃശൂരിലെ വീട്ടിലായിരുന്നു അന്ത്യം. പരമേശ്വരൻ അവതരിപ്പിച്ച 4 ലോക സിദ്ധാന്തം CPMലും കേരളത്തിലെ ഇടതുപക്ഷത്തിനിടയിലും ഒരുകാലത്ത് വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരുന്നു. 2004 അദ്ദേഹത്തെ CPM പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. LPST റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം പിൻവലിച്ചു. വിദ്യാഭ്യാസ മന്ത്രിയുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് സമരം പിൻവലിച്ചത്. 37 ദിവസം നീണ്ടുനിന്ന സമരമാണ് അവസാനിപ്പിച്ചത്. സമര നേതാവ് വളർമതിക്ക് മന്ത്രി N ശംസുദ്ദീൻ വെള്ളം നൽകിയാണ് സമരം അവസാനിപ്പിച്ചത്. സെപ്റ്റംബർ 24 പരിഹാരമുണ്ടായില്ലെങ്കിൽ വീണ്ടും സമരം തുടരുമെന്ന് വളർമതി അറിയിച്ചു. ആസൂത്രണ ബോർഡിലേക്ക് നടത്തിയ പരീക്ഷയുടെ വിവരങ്ങൾ അപേക്ഷകന് നൽകണമെന്ന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിന് സ്റ്റേ. PSC നൽകിയ ഹർജിയിൽ ഹൈക്കോടതിയുടേതാണ് നടപടി. 1 മാസത്തേക്കാണ് സ്റ്റേ. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. തിരുവനന്തപുരത്തും കൊല്ലത്തും കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായി 12 തിരച്ചിൽ. തിരച്ചിൽ നിർത്തിവെയ്ക്കില്ലെന്നാണ് സർക്കാർ അറിയിക്കുന്നത്. കൊല്ലം നീണ്ടകരയിൽ നിന്ന് കാണാതായ ഗൌതം കൃഷ്ണയുടെ കുടുംബാംഗങ്ങളെ ഫിഷറീസ് മന്ത്രി VE അബ്ദുൾ ഗഫൂർ സന്ദർശിച്ചു. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി സ്ഥാനത്ത് വീണ്ടും മാറ്റം. നരേഷ് പാൽ ഗംഗ്വാറിന്റെ നിയമനം മരവിപ്പിച്ചു. നിയമനം പ്രഖ്യാപിച്ച 3 ആഴ്ചയ്ക്കുള്ളിലാണ് മാറ്റം. ഗംഗ്വാറിന് പകരം ദീപ്തി ഗൌർ മുഖർജി പുതിയ സെക്രട്ടറിയാകും. 93 ബാച്ച് മധ്യപ്രദേശ് കേഡർ IAS ഉദ്യോഗസ്ഥയായ ദീപ്തി ഗൌർ മുഖർജി നിലവിൽ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിലെ സെക്രട്ടറിയാണ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട പ്രതികളുടെ നുണ പരിശോധനാ ഹർജി തള്ളി കോടതി. പോളിഗ്രാഫ് ബ്രെയിൻ മാപ്പിംഗ് പരിശോധനയ്ക്ക് അനുമതി നൽകാതെ ഡൽഹി ഫാസ്റ്റ് ട്രാക്ക് കോടതിയാണ് ഹർജി തള്ളിയത്. 3 പ്രതികളാണ് പരിശോധന ആവശ്യപ്പെട്ടത്. അതേസമയം നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയിൽ NTAയുടെ ആഭ്യന്തര സംവിധാനങ്ങളിൽ വീഴ്ചയുണ്ടായെന്ന് കണ്ടെത്തി. മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിൽ എത്തിക്കുന്നതിന്റെ പേരിൽ നടന്നത് വൻ കള്ളക്കളിയെന്ന റിപ്പോർട്ട്. കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്ത്. സ്പോൺസറെ തെരഞ്ഞെടുത്തതിൽ സർക്കാർ ചട്ടങ്ങൾ പാലിച്ചില്ല. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് വേണ്ടി സർക്കാർ സംവിധാനം ദുരുപയോഗം ചെയ്തു. സുതാര്യമല്ലാതെയാണ് സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടന്നത്. അർജന്റീന ടീം വരുമെന്ന സ്പോൺസറുടെ വാഗ്ദാനം ആധികാരിക രേഖകളില്ലാതെയെന്നും കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തി. റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ കരിങ്കൊടി പ്രതിഷേധത്തിൽ BJP യുവമോർച്ച പ്രവർത്തകർക്കെതിരെ കേസ്. 10 പ്രവർത്തകർക്കെതിരെയാണ് റെയിൽവേ പോലീസ് കേസെടുത്തത്. ഇന്നലെ രാത്രിയാണ് മന്ത്രി N ശംസുദ്ദീന് നേരെ പ്രവർത്തകർ കരിങ്കൊടി കാട്ടിയത്. കാസർഗോഡ് സ്കൂളുകളിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരത്തിലെ ചോദ്യാവലി വിവാദത്തിൽ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തിരുന്നു. വിവാദ ചോദ്യം തയ്യാറാക്കിയ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തത് അച്ചടക്ക നടപടിയുടെ പ്രാഥമിക ഘട്ടം മാത്രമാണെന്നും സംഭവത്തിൽ വിശദമായ അന്വേഷണം നടന്നു വരികയാണെന്നും മന്ത്രി പറഞ്ഞിരുന്നു. കാസർഗോഡ് MDMA പിടിയിലായവർ മുഖ്യമന്ത്രി VD സതീശനുമായി അടുത്ത ബന്ധമുള്ളവരെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജിന്റെ ആരോപണം. VD സതീശന്റെ സോഷ്യൽ മീഡിയ പേജിന്റെ കോർഡിനേറ്ററാണ് പ്രതി മുഹമ്മദ് ഹുസൈൻ. ഹുസൈന്റെ വീട്ടിൽ പ്രതിപക്ഷ നേതാവായിരിക്കെ VD സതീശൻ വിരുന്നിന് പോയിട്ടുണ്ട്. അന്വേഷണ പരിധിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൊണ്ടുവരണമെന്ന് VK സനോജ് ആവശ്യപ്പെട്ടു. വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കണമെന്ന ചീഫ് സെക്രട്ടറിയുടെ കത്തിനെതിരായ വിമർശനം ശക്തമാക്കാൻ പ്രതിപക്ഷം. പൂർണ്ണമായും ആലപിക്കണമെന്ന നിലപാടിൽ ഗവർണർ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിലാണ് വിമർശനം കടുപ്പിക്കാൻ ധാരണയായത്. ഔദ്യോഗിക ചടങ്ങുകളിൽ വന്ദേമാതരം മുഴുവൻ പാടേണ്ടതില്ലെന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ. പ്രോട്ടോകോൾ വിഭാഗത്തിന് ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം വന്ദേമാതര വിവാദത്തിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ നിലപാട് വ്യക്തമാക്കിയിരുന്നു. സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകളിൽ വന്ദേമാതരം പൂർണ്ണമായി ചൊല്ലും, അതാണ് തന്റെ നിലപാട്. അതേസമയം വന്ദേമാതരം പൂർണ്ണമായി പാടാൻ നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന വിശദീകരണവുമായി ലോക് ഭവൻ രംഗത്തെത്തിയിരുന്നു. കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിയെന്ന കേസിൽ അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ എറണാകുളം റൂറൽ പോലീസ്. കോതമംഗലം കോടതിയിൽ 3 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ. എറണാകുളം റൂറൽ പോലീസ് എടുത്ത 2 കേസിലും അർജുന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. ജന്തർമന്ദറിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ കേസിൽ TG മോഹൻദാസ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരായി. ഇന്നലെ ജാമ്യം ലഭിച്ചെങ്കിലും ജാമ്യവ്യവസ്ഥ പ്രകാരമാണ് ഹാജരായത്. തുടർച്ചയായ 3 ദിവസം ഹാജരാകണമെന്നാണ് ജാമ്യവ്യവസ്ഥ. ഇതുകൂടാതെ എല്ലാ തിങ്കളാഴ്ചകളിലും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകേണ്ടതുണ്ട്. അധിക്ഷേപ പരാമർശത്തിൽ അറസ്റ്റിലായ RSS സഹയാത്രികൻ ടി ജി മോഹൻദാസിന്റെ ജാമ്യ ഉത്തരവ് പുറത്ത്. പോലീസിന്റെ വീഴ്ചകൾ എണ്ണി പറഞ്ഞാണ് തിരുവനന്തപുരം ACJM കോടതി ഉത്തരവ്. അറസ്റ്റ് സുപ്രീംകോടതി വിധിയുടെ ലംഘനം. സുപ്രീംകോടതിയുടെ ഭരണഘടനാപരമായ നിർദ്ദേശത്തെ പോലീസ് അവഗണിച്ചു. നോട്ടീസ് നൽകിയാൽ പ്രതി ഒളിവിൽ പോകുമെന്ന പോലീസ് വാദം അംഗീകരിക്കാൻ കഴിയില്ല. നോട്ടീസ് നൽകാത്തത് പോലീസിന് തൃപ്തികരമായി ന്യായീകരിക്കാനായില്ലെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. കൊളംബിയയിലുണ്ടായ ഭൂചലനത്തിൽ മരണസംഖ്യ ഉയരുന്നു. മരണസംഖ്യ 250 റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനത്തിൽ നിരവധി കെട്ടിടങ്ങൾ തകരുകയും നൂറുകണക്കിന് ആളുകൾ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങുകയും ചെയ്തിരുന്നു. പശ്ചിമേഷ്യയിലെ സമാധാന ചർച്ചയ്ക്ക് പുതിയ ഉപാധിയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിൽ നിന്ന് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ട്രംപ്. US തുടർ ചർച്ചകൾ നടക്കണമെങ്കിൽ ഈ നിബന്ധന പാലിക്കണം. ഹോർമസ് തുറക്കുന്നതിന് ഇറാൻ യുദ്ധത്തിലുണ്ടായ നാശനഷ്ടങ്ങൾക്ക് പരിഹാരം ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതേ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. സൌദി അറേബ്യയും തുർക്കിയും ചേർന്ന് രൂപം കൊടുത്ത ത്രികക്ഷി പ്രതിരോധ കരാർ ഇറാനുള്ള ഭീഷണിയല്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഗായ്. US പശ്ചിമേഷ്യയിലെ സമാധാനത്തെക്കുറിച്ചുമുള്ള ധാരണ മാറുന്നതിന്റെ തെളിവാണ് കരാറെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒമാൻ ഉൾക്കടലിൽ ചരക്ക് കപ്പലിന് നേരെ മിസൈൽ ആക്രമണം. UK മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഒമാൻ ഉൾക്കടലിലൂടെ സഞ്ചരിക്കുകയായിരുന്ന വെലനോവ എന്ന പനാമ ഫ്ലാഗ് ചെയ്ത കണ്ടെയ്നർ കപ്പലിന് നേരെയാണ് മിസൈൽ ആക്രമണം ഉണ്ടായത്. UAE റെസ്റ്റോറന്റുകളിലും ഹോട്ടലുകളിലും മാളുകളിലും കഫേകളിലും പാട്ട് കേൾപ്പിക്കാൻ ഇനി ഫീസ് നൽകണം. 2026 ഡിസംബർ മുതൽ ഫീസ് ഈടാക്കി തുടങ്ങും. UAE വാണിജ്യ ആവശ്യങ്ങൾക്ക് സംഗീതം ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് ഫീസ് ഏർപ്പെടുത്തിക്കൊണ്ട് സാമ്പത്തിക വിനോദസഞ്ചാര മന്ത്രാലയമാണ് പുതിയ മാർഗരേഖ പുറത്തിറക്കിയത്. Keep listening to Home 92.2 FM.
3: Home FM News was brought to you by Danya Group of Companies since 1982.
4: Time check.
3: Brought to you by Ozone Cargo.
5: ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 കഴിഞ്ഞ് 12. ഹോം 92.2 FM-ൽ ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്.
3: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
6: Weather update.
3: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
5: ദുബായിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 40°C ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 66%.
6: വെദർ അപ്ഡേറ്റ്
3: വാസ് ബ്രോട്ട് ടു യു ബൈ ആൽഡ്രാസ് ഓട്ടോ എസി പാർട്സ് വിത്ത് 25+ ഔട്ട്ലെറ്റ്സ് അക്രോസ് UAE, ഒമാൻ, ഖത്തർ, സൗദി ആൻഡ് ബഹ്റൈൻ. വിസിറ്റ് aldras.me.

0: ഏതൊരു ആഘോഷമാണെങ്കിലും സംഗീതം നമുക്ക് അതിന്റെ എല്ലാം ഭാഗമായിട്ടുള്ള ഒന്ന് തന്നെയാണല്ലേ. പ്രത്യേകിച്ചും ഈ ഒരു റംസാൻ സമയത്തൊക്കെ നോക്കുകയാണെങ്കിൽ കരാമേലേക്കൊക്കെ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ കടയ്ക്കും ഉള്ളിലും അത്രയധികം മ്യൂസിക് സിസ്റ്റംസ് വെച്ച് അത്രയധികം ഒരു പാട്ടും ആ ഓരോളവും കാര്യങ്ങളും ഒക്കെ തന്നെ ആയിരിക്കും. ആൻഡ് റിയൽ ലൈഫിലാണെങ്കിലും സ്വന്തമായിട്ടൊരു BGM വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാം അല്ലേ. കാരണം ഈ സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് സിനിമയിലൊരു ഒരാളെ പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിലൊരു BGM ഓടും, ദേഷ്യം വരുന്ന സമയത്ത്, ഡിപ്രസ്ഡ് ആവുന്ന സമയത്ത്, നമ്മൾ സങ്കടപ്പെടുന്ന സമയത്ത് എല്ലാം BGM നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. സംഗീതം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ്. പക്ഷേ ഇവിടെ പൊതുസ്ഥലങ്ങളിൽ നമ്മൾ ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലുമൊക്കെ സെലിബ്രേഷൻസിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ കച്ചവടത്തിന്റെ ഭാഗമായിട്ട് മറ്റ് ബിസിനസ്സുകളുടെ ഭാഗമായിട്ട് പാട്ട് വെക്കുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കണം. ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നിങ്ങളിതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഏതെങ്കിലുമൊക്കെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ സ്ഥാപനം നടത്തുന്നവരൊക്കെ ആണെങ്കിൽ ഈ കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ പണിയിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടൊന്ന് സ്പെഷ്യലി ശ്രദ്ധിച്ചോളൂ. വെരി ഗുഡ് ഈവനിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത്. റൈറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇപ്പോൾ കഫേസിലാവട്ടെ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റുകളാവട്ടെ അല്ലെങ്കിൽ മോളുകളിലോ ഒക്കെ തന്നെ പാട്ട് വെക്കുന്നതിന് ഇനി മുതൽ UAE ഫീസ് ഉണ്ട് എന്നുള്ളതാണ്. ഡിസംബർ മുതലാണ് ഈ ഒരു മ്യൂസിക് നിയമം പ്രാബല്യത്തിൽ വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനുശേഷമുള്ള ആഘോഷങ്ങളൊക്കെ വരുന്ന സമയത്ത് എസ്പെഷ്യലി ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. UAE കൊമേഴ്ഷ്യലായിട്ടുള്ള സ്ഥാപനങ്ങളിൽ സംഗീതം ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പുതിയ ലൈസൻസിങ് ഫീസ് ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സാമ്പത്തിക വിനോദസഞ്ചാര മന്ത്രാലയമാണ് മ്യൂസിക് റൈറ്റ്സ് ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു കളക്ടീവ് മാനേജ്മെന്റ് ഇൻ മ്യൂസിക് ഗൈഡ് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ഫീസ് ഈടാക്കാൻ പോകുന്നത് 2026 ഡിസംബർ മുതലായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ റെസ്റ്റോറൻസ് ആവട്ടെ അല്ലെങ്കിൽ കഫേസ് ആവട്ടെ, ഹോട്ടലുകളാവട്ടെ, ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, മോളുകൾ ആൻഡ് ജിമ്മുകൾ എസ്പെഷ്യലി ഇപ്പോൾ ഒരു പാട്ടുണ്ടെങ്കിൽ മാത്രം മോട്ടിവേറ്റഡ് ആയിട്ട് കുറച്ചധികം എക്സ്ട്രാ വർക്ക്ഔട്ട്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഫിറ്റ്നസ് സെൻ്ററുകളാവട്ടെ, എയർലൈൻസ് ആവട്ടെ ആൻഡ് റേഡിയോ വിമാന കമ്പനികൾ ആൻഡ് സ്റ്റേഷൻസ്, ടെലിവിഷൻ ചാനലുകൾ, കൺസേർട്ടുകൾ എല്ലാം തന്നെ ഈ ഒരു പുതിയ ഫീസ് ബാധകമായിട്ടുള്ള ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടീസിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുന്നവയാണ് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. സംഗീതത്തിന്റെ ആ ഒരു കോപ്പിറൈറ്റിന്റെ സംരക്ഷണം ഉറപ്പാക്കുക, ഏതൊരു ക്രിയേറ്ററുടെയും ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് അവരുടെ കോപ്പിറൈറ്റ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു പേറ്റന്റ് എന്ന് പറയുന്ന സംഗതി. ആ ഒരു കോപ്പിറൈറ്റ്, ആ ഒരു പകർപ്പവകാശത്തിന്റെ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പുതിയ നടപടി എന്നാണ് അതോറിറ്റീസ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്ന് സൂക്ഷിച്ചോ. ഇനി എന്തായാലും ഒരു ട്രെൻഡിങ് ട്രാക്ക് ആയിട്ട് ഓടി തിരിച്ചു വരാം. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും ഈ ഒരു വർഷം ഈ ഒരു സീസണിൽ ഏറ്റവും അധികം ട്രെൻഡായിട്ട് നിൽക്കുന്ന ട്രാക്ക് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കല്യാണി അല്ലാതെ മറ്റേ ആരാണ് മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു ട്രെൻഡിങ് ട്രാക്ക് കല്യാണി തന്നെ കേട്ടിട്ട്
1: വരാം. Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: You're listening to Home 92.2 FM. Home is a feeling.
1: You are listening to Back to Home with Asif. Asif.
2: യുഎയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
3: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
4: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
2: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
5: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
2: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യുഎഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
5: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസൽ റോഡ്, ജുമേറ. ബ്രോട്ട് യു ബൈ റൈറ്റ് വേ അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ്, ഊദ് മേത്ത ദുബായ്. റൈറ്റ് വേ, ഓൾവേസ് യുവർ റൈറ്റ് ചോയ്സ്. പവർഡ് ബൈ എയിംസ് ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ദുബായ്, യുവർ ഷിപ്പിംഗ് പാർട്ണർ ടു ജിസിസി.
2: പെർഫ്യൂം ദുബായ്, മോജ് പെർഫ്യൂംസ്, എ പെർഫ്യൂം സൂപ്പർ മാർക്കറ്റ് ഫോർ ലക്ഷറി ഇൻസ്പയർഡ് പെർഫ്യൂംസ് അറ്റ് അഫോർഡബിൾ പ്രൈസസ്. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് യുഎഇ വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
2: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
1: Home 92.2 FM. Home is a feeling.
7: ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒരു ജനം ഇല്ല.
2: ഇങ്ങനെ കരയിലാണോ? അങ്ങനെ പ്രശ്നം എന്താ? ലൈസൻസ് ഉണ്ടായിട്ടും കാറില്ലാത്തതല്ലേ? അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. യുഎയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം എസ് യു വിസ് വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
8: ഏറ്റവും
9: കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും. കോൾ 050-000-2918.

0: ഓൾറൈറ്റ്, തിരികെ എത്താം ഹോം 92.2 FM-ൽ. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്, ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ. എന്തായാലും ഈ ഒരു സമയത്ത് കൃത്യമായിട്ടൊരു 6:30 കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന, സ്ഥിരമായി പോകുന്ന ഒരു സംഗതിയുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ ആരോഗ്യത്തെ കുറിച്ചിട്ട് ഏറ്റവും ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി. ആൻഡ്
1: ഹെൽത്ത് ടിപ്സ് ബ്രോട്ട് ടു യു ബൈ MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് ദുബായ്. അഡ്വാൻസ് സ്കാൻ, അഷ്യൂർഡ് ഫ്യൂച്ചർ ഫോർ മെൻ ആൻഡ് വുമൻ.

0: ദാറ്റ്സ് റൈറ്റ്. എന്തായാലും ഹെൽത്ത് ടിപ്സിനുള്ള സമയമാണ്. പ്രത്യേകിച്ചും ഇത് സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ ശരീരത്തിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ജലം കുടിക്കുന്നുണ്ടോ, വെള്ളം എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് തന്നെ വളരെയധികം സംശയമുള്ള ഒരു സമയം കൂടിയായിരിക്കും. പലപ്പോഴും ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ഇഷ്യൂസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും ഈ ഒരു സമ്മർ സീസണിൽ തന്നെയായിരിക്കും. ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ളത് നമ്മുടെ ശരീരത്തിനും മനസ്സിനുമൊക്കെ ഒരുപോലെ ആവശ്യമായിട്ടുള്ള സമയം തന്നെയാണ് അല്ലേ. നമ്മുടെ ശരീരത്തിന് പക്ഷേ ആ ആവശ്യത്തിന് വെള്ളമുണ്ടോ അല്ലെങ്കിൽ ശരീരത്തിൽ വെള്ളം കുറവാണ് എന്നുള്ള ഒരു സാഹചര്യം വരുന്ന സമയത്ത് നമ്മുടെ ബോഡി തന്നെ കാണിക്കുന്ന ചില ഇൻഡിക്കേഷൻസ് ഉണ്ട്. ബോഡിയിൽ വെള്ളത്തിൻ്റെ അളവ് കുറയുന്ന സമയത്ത് ബോഡി കാണിക്കുന്ന ചില പ്രധാനപ്പെട്ട ഇൻഡിക്കേഷൻസ്, അതിൽ ചിലത് നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള കാര്യങ്ങളിലൊന്നാണ്. പ്രത്യേകിച്ചും ഈ യൂറിൻ്റെ കളർ ചേഞ്ചും കാര്യങ്ങളുമൊക്കെ അല്ലേ, ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു യെല്ലോ നിറത്തിലേക്കോ അല്ലെങ്കിൽ ഓറഞ്ച് നിറത്തിലേക്കൊക്കെ മാറുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി നമ്മുടെ ബോഡി ഡീഹൈഡ്രേറ്റഡ് ആണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണങ്ങളൊന്നാണ്. അതുപോലെ ഒന്നാണ് ഡ്രൈ മൗത്ത് ആൻഡ് ലിപ്സ് കേട്ടോ. നമ്മുടെ ചുണ്ടുകളും അതുപോലെ തന്നെ വായുമൊക്കെ ഉണങ്ങുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ആൻഡ് നമ്മുടെ സലൈവ ഉൽപാദനം കുറയുന്നത് കാരണം വായിലും തൊണ്ടയിലുമൊക്കെ വല്ലാത്തൊരു ഒരു ഉണങ്ങിയ ഒരു വരണ്ടൊരു അവസ്ഥ അനുഭവപ്പെടുകയാണെങ്കിൽ നമ്മുടെ ബോഡി ആക്ച്വലി ജലമില്ലാതെ കഷ്ടപ്പെടുകയാണ്, വെള്ളമില്ലാതെ കഷ്ടപ്പെടുകയാണ് എന്നുള്ളതിൻ്റെ വലിയൊരു സൂചനയാണ്. അതുപോലെ ഒന്നാണ് ഫറ്റീഗും നല്ല ഹെഡേക്കും. പലപ്പോഴും ഈ കുറച്ചൊന്ന് വെയിലത്തൊക്കെ നടന്നിട്ട് വരുന്ന സമയത്ത് നമുക്കൊരു ഹെഡേക്ക് ഉണ്ടാകുന്ന സമയത്ത് അത് വെയിൽ കൊണ്ടതിൻ്റെ ആണ് എന്ന് കരുതി നമ്മൾ തള്ളിക്കളയാറാണ് പതിവുള്ളത്. പക്ഷേ വേണ്ടത്ര വെള്ളം ലഭിക്കാതെ വരുന്ന സമയത്താണ് നമുക്ക് ഇത്തരത്തിൽ ക്ഷീണവും തലകറക്കവും ആൻഡ് കഠിനമായിട്ടുള്ള തലവേദനയും ഒക്കെ അനുഭവപ്പെടുന്നത്. ബോഡി തരുന്ന ഒരു ഇൻഡിക്കേഷൻ തന്നെയാണ് അത് എന്നുള്ളതാണ് കേട്ടോ. ഒരു ദിവസം നമ്മൾ കുറഞ്ഞത് 2.5 മുതൽ 3 ലിറ്റർ വരെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരിക്കണം. ആൻഡ് എക്സസൈസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ കുറച്ച് ഇപ്പോൾ സമ്മറൊക്കെ ആവുന്ന സമയത്ത് കുറച്ച് എക്സ്ട്രാ വെള്ളം കൂടി നമ്മൾ കൺസ്യൂം ചെയ്തിരിക്കണം. അതാണ് ഒരു പ്രോപ്പർലി ഒരു ഹെൽത്തി ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ജലം ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത് എന്നാണ് ഹെൽത്ത് എക്സ്പേർട്ടുകളെല്ലാം പറയുന്നത്. നമ്മൾ ഇത്ര കണ്ട് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പലപ്പോഴും നമുക്കറിയാം, സമ്മറൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെയൊക്കെ സർവീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരിക്കലും മറക്കാറില്ല. പക്ഷേ നമ്മുടെ ശരീരത്തിൻ്റെ സർവീസിനെ കുറിച്ചിട്ട് നമ്മൾ പലപ്പോഴും മറന്നു പോകാറാണ് ഉള്ളത്. അതാണ് പതിവ്. അങ്ങനെയാണല്ലോ ശീലം അല്ലേ. ഈ പ്രവാസ ജീവിതം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മറക്കുന്ന ഘടകങ്ങളിലൊന്ന് നമ്മുടെ ആരോഗ്യവും നമ്മുടെ ശരീരവും തന്നെ ആയിരിക്കും. പക്ഷേ അങ്ങനെ ഒരിക്കലും ആവരുത്, ഈ ജനറേഷനെങ്കിലും അങ്ങനെ ആവരുത് എന്നുള്ളതാണ് കേട്ടോ. പല ഗുരുതര രോഗങ്ങൾക്കും തുടക്കത്തിൽ ലക്ഷണങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണില്ല. പ്രത്യേകിച്ചും ഇപ്പോൾ ക്യാൻസർ ആവട്ടെ അല്ലെങ്കിൽ ചില ന്യൂറോളജിക്കൽ പ്രശ്നങ്ങളാവട്ടെ, നമ്മുടെ ഇന്നർ ഓർഗൻസിലുള്ള ചില മാറ്റങ്ങളാവട്ടെ, ഇവയൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ ചികിത്സിക്കാൻ ബുദ്ധിമുട്ടുന്നത് അത് അവസാന ഘട്ടത്തിൽ കണ്ടെത്തുന്ന സമയത്താണ്. പലപ്പോഴും അത് വൈകിയാണ് കണ്ടെത്തപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചുറ്റുവട്ടത്തു നിന്നും നമുക്കറിയാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളിലൊന്നും. അതുകൊണ്ട് തന്നെ പ്രിവെൻഷൻ ഇസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ എന്നത് ഏറ്റവും വലിയ ആരോഗ്യ മന്ത്രമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടുന്ന ഒന്നാണ്. 40 വയസ്സിന് മുകളിലോ അല്ലെങ്കിൽ കുടുംബത്തിലെ ഏതെങ്കിലും ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളുടെ ഹിസ്റ്ററി ഒക്കെ ഉള്ളവരാണെങ്കിൽ, ഇപ്പോൾ ഹെറിഡിറ്ററി അല്ലാത്ത രോഗങ്ങളാണെങ്കിൽ പോലും ഫാമിലി ഹിസ്റ്ററി പലപ്പോഴും പല രോഗങ്ങൾക്കും കോംപ്ലിമെൻറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് പലരുടെ കാര്യങ്ങളിലും. അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ടുള്ള ആരോഗ്യ പരിശോധനകൾ വളരെ അനിവാര്യമായിട്ട് നമ്മൾ ചെയ്തിരിക്കേണ്ട ഒന്ന് തന്നെയാണ്. ആ ഒരു സമയത്ത് ആ ഒരു അവിടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദുബായ് ഗറൂദിലുള്ള MVR റെലവൻസ് അത്രത്തോളം എത്തുന്നത്. കാരണം ഇത്തരം പല പ്രശ്നങ്ങൾ വരുന്ന സമയത്തും നാട്ടിലേക്ക് പോട്ടെ, ചിലപ്പോൾ 6 മാസമോ 7 മാസമോ കഴിഞ്ഞ് ലീവ് ഉണ്ടല്ലോ, അപ്പോൾ ലീവിന് നാട്ടിൽ പോകുന്ന സമയത്ത് ചെക്കപ്പ് ചെയ്യാം, അവിടെയാണല്ലോ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളൊരു ചിന്ത, ഒരു മിഥ്യാധാരണ പലപ്പോഴും പല പ്രവാസികൾക്കുമുണ്ട്. എന്നാൽ അങ്ങനെയല്ല, നമുക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് ഇവിടുത്തെ ഏറ്റവും പ്രീമിയം സൗകര്യങ്ങളിൽ നമുക്ക് പലതരത്തിലുള്ള ചെക്കപ്പുകൾ ചെയ്യാനുള്ള സൗകര്യമാണ് നമ്മുടെ ഗറൂദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്ക് ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ ബോഡി MRI സ്കാനിങ് ആവട്ടെ അല്ലെങ്കിൽ ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള ഡിഫ്യൂഷൻ പാക്കേജുകളാവട്ടെ, ബേസിക് പാക്കേജുകൾ, മെൻസിനും വിമൻസിനുമുള്ള സെപ്പറേറ്റ് പാക്കേജുകൾ ആൻഡ് അത്തരത്തിൽ കംപ്ലീറ്റ് നമ്മുടെ ഹെൽത്ത് പാക്കേജസുകളെല്ലാം തന്നെ 50% ഡിസ്കൗണ്ട്. 50% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50%ത്തിലധികം വലിയ ഡിസ്കൗണ്ടിൽ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇടമാണ് ഗറൂദിലുള്ള MVR. ആൻഡ് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ, സംശയങ്ങളുണ്ടെങ്കിൽ, നമുക്ക് ഏറ്റവും നല്ല കൺവീനിയൻ്റ് അല്ലെങ്കിൽ ഏറ്റവും മനസ്സമാധാനം കിട്ടുന്നൊരു സംഗതി നമ്മുടെ ശരീരം കംപ്ലീറ്റ്ലി ഓക്കെ ആണ് എന്നുള്ളൊരു തിരിച്ചറിവാണല്ലോ. ആ തിരിച്ചറിവിന് വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം 050-860-9611. നിങ്ങൾ ഈ സ്കാനിങ്ങളൊന്നും എടുക്കണമെന്നല്ല പറയുന്നത്, നിങ്ങളുടെ ശരീരത്തിൻ്റെ എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അതിൻ്റെ റൂട്ട് നിങ്ങൾക്ക് കൃത്യമാക്കി തരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് MVR സമീപിക്കാവുന്നതാണ്. അവരുടെ അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ തന്നെയുണ്ട് ഗറൂദിലാണ്. അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങൾക്ക് അതിനകത്ത് അവിടേക്ക് വിളിക്കാം. 050-860-9611 എന്നുള്ളതാണ് വിളിക്കേണ്ട നമ്പർ, മറക്കണ്ട.
1: ഹെൽത്ത് ടിപ്സ് വാസ് ബ്രോട്ട് ടു യു ബൈ കുടുംബത്തിന്റെ ആരോഗ്യവും സന്തോഷവും നിങ്ങളുടെ കൈകളിലാണ്. A healthy family is always a happy family. MVR Diagnostic Clinic. Advanced scan, assured future. Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

ഈ ഒരു ട്രാക്ക് എനിക്ക് പണ്ട് തീരെ ഇഷ്ടമല്ലാതിരുന്ന ഒരു പാട്ടാണ്. പക്ഷെ ചില പാട്ടുകൾ കേട്ട് കേട്ട് നമ്മൾ ഭയങ്കര ഒബ്സസ്ഡ് ആവത്തില്ലേ ആ സോങ്സുമായിട്ട്. അങ്ങനെ ഒരു പാട്ടാണ് ഈ ഒരു മില്ലേനിയം സ്റ്റാർസിലെ ഈ ഒരു പാട്ട്. ആൻഡ് മാത്രമല്ല, ഈ ഒരു നൂറ്റാണ്ട് തുടങ്ങിയ സമയത്ത് നമ്മളിലേക്ക് ആദ്യം എത്തിയ മലയാളം പാട്ടുമാണ് മില്ലേനിയം സ്റ്റാർസിലെ ഈ ഒരു ട്രാക്ക്. ആക്ച്വലി 2001 വാട്ടവർ, എന്താ 2000 തുടക്കത്തിലെന്ന് തോന്നുന്നു കേട്ടോ. 99 കഴിഞ്ഞ് 2000 തുടക്കത്തിൽ വന്നൊരു സിനിമയായിരുന്നു. ആൻഡ് സിനിമ ഇറങ്ങിയിട്ട് തന്നെ 26 വർഷം കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാജിയുടെ ആ ഒരു മ്യൂസിക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എപ്പിക് കോമ്പോസിഷൻ തന്നെയാണ് അല്ലേ. എനിവേ, എന്തായാലും ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സിനിമയ്ക്കുള്ള ടിക്കറ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഏതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം ഈ ഒരു ഓണക്കാലത്ത് കുടുംബ പ്രേക്ഷകർ ഏറ്റെടുക്കാൻ പോകുന്ന ഒരു ചിത്രം. എനിക്ക് തോന്നുന്നു ഒരു 2-3 കഴിഞ്ഞ ഓണക്കാലത്തും ഇതുപോലൊരു സിനിമയായിട്ട് കഴിഞ്ഞല്ല കഴിഞ്ഞതിൻ്റെ 2023 മറ്റോ എന്ന് തോന്നുന്നു രാമചന്ദ്ര ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ ഓണം റിലീസ് ഉണ്ടായിരുന്നു. അത് അത്ര വർക്കായില്ല. പക്ഷെ അതിന് മുൻപ് ഞണ്ടുകളുടെ നാട്ടിൽ ഇടവേള എന്ന് പറഞ്ഞിട്ട് ഓണം റിലീസായിട്ടാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അൽത്താഫ് സലീം സംവിധാനം ചെയ്ത ആ ഒരു സിനിമയുമായിട്ട് നിവിൻ പോൾ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്നും വലിയ ക്ലാഷ് സിനിമകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും അന്ന് ഓണം വിന്നറായിട്ട് മാറിയത് എനിക്ക് തോന്നുന്നു ഞണ്ടുകളാണെന്ന്. കാരണം അത്രമാത്രം ഫാമിലി ഓഡിയൻസ് ഏറ്റെടുത്തൊരു സിനിമയായിരുന്നു. അതുപോലെ തന്നെ ഈ ഓണക്കാലത്ത് നമ്മൾ ഇന്ന് തുടങ്ങിയ സമയത്ത് തന്നെ ആ ഒരു ബത്ലഹേമി കുടുംബ യൂണിറ്റിലെ പാട്ടൊക്കെ കേട്ടപ്പോൾ പറഞ്ഞിരുന്നല്ലോ, കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടിയുള്ള നമ്മൾ കണ്ട് ഒരുപാട് നമ്മുടെ നൊസ്റ്റാൾജിയുടെ ഭാഗമായിട്ടുള്ള പക്ക സത്യനന്ദക്കാട് സിനിമകളുടെയൊക്കെ ഒരു ടെംപ്ലേറ്റ് ആണ്. എനിക്ക് ഇന്നലെ ആ സിനിമയിലൊരു ട്രാക്ക് അതിൻ്റെ വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് തോന്നിയത് കേട്ടോ. ഒരുപാട് നമുക്ക് സ്ഥിരം പരിചിതമായിട്ടുള്ള, നമ്മൾ എവിടേക്കോ കണ്ടിട്ടുള്ള കുറേയധികം കഥാപാത്രങ്ങൾ വന്ന് നിൽക്കുന്ന ഒരു സിനിമ. സോ ആൻഡ് യെസ്, അപ്പോൾ ബത്ലഹേം കുടുംബ യൂണിറ്റ് അങ്ങനെ ഈ ഒരു ഓണക്കാലത്ത് നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ്. നമ്മൾ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എല്ലാവരും കാത്തിരിക്കുകയായിരിക്കും. അപ്പോൾ റിലീസിൻ്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഹോം തിയേറ്ററിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഈ പടം കാണണ്ടേ? യെസ്, അതിന് വേണ്ടിയിട്ടുള്ള കപ്പിൾ ടിക്കറ്റ് തരാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ചോദ്യം എന്താണ് എന്നുള്ളത് വ്യക്തമാക്കി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതായത് ഈ ഒരു ദിവസങ്ങൾ മൊത്തം നമ്മൾ നിവിൻ പോളിയുടെ കുറച്ച് എപ്പിക് BGMകളൊക്കെയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. നിവിൻ പോളി എന്ന് പറയുന്ന താരം കഴിഞ്ഞ 10-15 വർഷമായിട്ട് മലയാളികൾക്ക് സ്വന്തമായിട്ട് നിലനിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ ഈ ഒരു BGM കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് അദ്ദേഹം ഓടിയെത്തും. അപ്പോൾ ആദ്യം BGM കേട്ടിട്ട് അതിനുശേഷം എന്തായാലും എന്താണ് ചോദ്യം എന്നുള്ളതിലേക്ക് കടക്കാം കേട്ടോ.

മതി മതി, ഇത്രയും കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഏതാണ് ഈ BGM എന്നുള്ളത്. ഇതൊരു നായക പ്രാധാന്യമുള്ള സിനിമയല്ല, ഇതൊരു നായികാ പ്രാധാന്യമുള്ള സിനിമയാണ്. ആൻഡ് ഇപ്പൊ തിയേറ്ററുകളിൽ വൻ അഭിപ്രായം നേടി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു നായികാ പ്രാധാന്യമുള്ള സിനിമയുണ്ടല്ലോ തുടക്കം. തുടക്കത്തിന്റെ സംവിധായകൻ ജൂഡ് ആന്റണി ജോസഫ് തന്നെയാണ് നിവിൻ പോളി അഭിനയിച്ചിരിക്കുന്ന ഈ സിനിമയുടെയും മ്യൂസിക് ഡയറക്ടർ ആൻഡ് സോറി മ്യൂസിക് ഡയറക്ടർ അല്ല സംവിധായകൻ ആൻഡ് ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ ഷാൻ റഹ്മാനാണ്. ഇത്രയും ക്ലൂസ് മതിയായിരിക്കുമല്ലോ. ഇതിലെ ഈ ഒരു BGM ഇട്ട് ഈ BGMലാണ് നമ്മുടെ നായകന്റെ ഇൻട്രോ, നിവിൻ പോളിയുടെ ഗിരി എന്ന ക്യാരക്ടറിന്റെ ഇൻട്രോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും ഏതാണ് ഈ സിനിമ എന്നുള്ളത്. മനസ്സിലായെങ്കിൽ പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ചോ. ഉത്തരങ്ങൾ അയക്കുന്നതിന് ഒരു ഫോർമാറ്റ് കൂടിയുണ്ട്. ഹോം തിയേറ്ററിന്റെ HTT ദ റൈറ്റ് ആൻസർ HT മതി. ഹോം തിയേറ്ററിന്റെ HT ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ഇട്ട് നമ്പർ 0585829220 ലേക്ക് പെട്ടെന്ന് ഉത്തരങ്ങൾ അയക്കുക. സ്വന്തമാക്കാം ബത്ലഹേം കുടുംബ യൂണിറ്റ് കാണാനുള്ള കപ്പിൾ ഇൻവൈറ്റ്സ്.

Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

ഈ ഓണക്കാലത്ത് തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കാൻ എത്തുന്നു ഖലീഫ. ഇടിവെട്ട് ആക്ഷനും പ്രണയവും പ്രതികാരവും ഒക്കെയായി പൃഥ്വിരാജ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ മെഗാ മാസ് എന്റർടൈനർ ചിത്രം. പൃഥ്വിരാജിനൊപ്പം മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന ഹൈ വോൾട്ടേജ് കഥാപാത്രമായി മലയാളത്തിന്റെ മോഹൻലാലും പുലിമുരുകനും പോക്കിരി രാജയും സമ്മാനിച്ച ഹിറ്റ് മേക്കർ വൈശാഖ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ഓഗസ്റ്റ് 20 ലോകമെമ്പാടുമായി റിലീസിനെത്തുന്നു ഖലീഫ. Movie distributed by Homescreen Entertainment and associate partner SimplySouth.tv. Stay tuned to Home 92.2 FM to win invites.

0: ആരോഗ്യത്തിന്റെ രുചിയോടും ഓണ സദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടേരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്.

0: Home FM Headlines.
1: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
2: പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം, സഭയിലെത്താതെ അമിത്ഷാ. മെസ്സിയെ കൊണ്ടുവരാൻ ശ്രമിച്ചതിൽ വിശദീകരണവുമായി മുൻമന്ത്രി. കേന്ദ്രതലത്തിൽ അന്വേഷണം വേണമെന്ന് യൂത്ത് ലീഗ്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മന്ത്രിയല്ലാത്ത ഒരാൾ KPCC അധ്യക്ഷനാകണമെന്ന് നിലവിലെ KPCC അധ്യക്ഷനും മന്ത്രിയുമായ സണ്ണി ജോസഫ്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് സണ്ണി ജോസഫ് നിലപാട് അറിയിച്ചത്. പദവി ഒഴിയാൻ സണ്ണി ജോസഫ് സന്നദ്ധത അറിയിച്ചു. KPCC അധ്യക്ഷ തെരഞ്ഞെടുപ്പ് വൈകിയിട്ടില്ല. കോൺഗ്രസിൽ അഭിപ്രായങ്ങൾ ഉണ്ടാവുക സ്വാഭാവികം. നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. കൂടിക്കാഴ്ചകളിൽ ഈ വിഷയങ്ങൾ ചർച്ചയാകും. മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിൽ എത്തിക്കുന്നതിന്റെ പേരിൽ നടന്നത് വൻ കള്ളക്കളിയെന്ന റിപ്പോർട്ട്. കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്ത്. സ്പോൺസറെ തെരഞ്ഞെടുത്തതിൽ സർക്കാർ ചട്ടങ്ങൾ പാലിച്ചില്ല. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് വേണ്ടി സർക്കാർ സംവിധാനം ദുരുപയോഗം ചെയ്തു. സുതാര്യമല്ലാതെയാണ് സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടന്നത്. അർജന്റീന ടീം വരുമെന്ന സ്പോൺസറുടെ വാഗ്ദാനം ആധികാരിക രേഖകളില്ലാതെയെന്നും കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തി. റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. അർജന്റീനയെ കൊണ്ടുവരാനായി ശ്രമിച്ചത് സർക്കാർ തലത്തിലുള്ള എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചെന്ന് മുൻമന്ത്രി വി അബ്ദുറഹ്മാൻ. ഒരു ചില്ലിക്കാശ് പോലും കേരള സർക്കാരിന് നഷ്ടമുണ്ടാക്കിയിട്ടില്ല. മത്സരം നടത്താൻ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും സ്പോൺസറും തമ്മിലാണ് കരാറൊപ്പിട്ടത്. കേന്ദ്ര കായിക ധനമന്ത്രാലയങ്ങളുടെ അനുമതി വാങ്ങിയാണ് അർജന്റീന ടീമിനെ കൊണ്ടുവരാൻ ശ്രമം തുടങ്ങിയതെന്നും മുൻമന്ത്രി. സ്പോൺസർക്ക് പണമടയ്ക്കുന്നതിന് റിസർവ് ബാങ്കിന്റെ അനുമതിയുണ്ടായിരുന്നു. കലൂരിലെ നെഹ്റു സ്റ്റേഡിയം നവീകരിക്കുന്നതിന് പകരമായി സ്പോൺസർക്ക് സ്റ്റേഡിയത്തിന്മേൽ അവകാശം അനുവദിച്ചുവെന്ന പ്രചരണം ദുരുദ്ദേശപരമാണെന്നും മുൻമന്ത്രി പ്രസ്താവനയിലൂടെ പറഞ്ഞു. മെസ്സിയുടെ കേരള സന്ദർശന വിവാദത്തിൽ പ്രതികരണവുമായി മന്ത്രി KM ഷാജി. തട്ടിപ്പ് നടന്നു. ആളുകളെ വിഡ്ഢിയാക്കുന്ന പരിപാടിയാണ് ഇതിന് പിന്നിലുണ്ടായത്. കായികപ്രേമികളുടെ ഇഷ്ടത്തെ മുതലാക്കുന്ന പരിപാടിയാണ്. കായികപ്രേമത്തെ അഴിമതിക്ക് വേണ്ടി ഉപയോഗിച്ചു. സർക്കാരിനെ മുന്നിൽ നിർത്തി കുറെ ആളുകൾ കളിക്കുന്നതിന് പിന്നിൽ ഉത്തരവാദിത്തമില്ല എന്ന് മുൻമന്ത്രിക്ക് പറയാൻ കഴിയില്ലല്ലോ എന്നും KM ഷാജി. ഫുട്ബോൾ ഇതിഹാസം ലിയണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ നടത്തിയ ദുരൂഹ ഇടപാടിനെക്കുറിച്ച് വിജിലൻസും കേന്ദ്ര ഏജൻസിയും അന്വേഷണം നടത്തണമെന്ന് യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസ് MLA. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നടന്ന ഇടപാടായതുകൊണ്ടാണ് കേന്ദ്ര ഏജൻസി കൂടി അന്വേഷണം നടത്തണമെന്ന് യൂത്ത് ലീഗ് ആവശ്യപ്പെടുന്നതെന്ന് PK ഫിറോസ്. കൊച്ചി സ്റ്റേഡിയം വിട്ടുകൊടുക്കുമ്പോൾ ഡെപ്പോസിറ്റ് വാങ്ങാത്തതിൽ ഉൾപ്പെടെ സ്പോൺസർ കമ്പനിയെ പിന്തുണച്ച അന്നത്തെ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ പ്രതികരിക്കാൻ തയ്യാറാകണമെന്നും PK ഫിറോസ്. മാധ്യമപ്രവർത്തകൻ KM ബഷീർ വാഹനമിടിച്ചു മരിച്ച കേസിൽ ബഷീർ സഞ്ചരിച്ചിരുന്ന വാഹനഭാഗങ്ങളും ഹെൽമറ്റും സാക്ഷി കോടതിയിൽ തിരിച്ചറിഞ്ഞു. കേസിലെ 12-ാം സാക്ഷിയും ഓട്ടോ ഡ്രൈവറുമായ സജീറാണ് തിരിച്ചറിഞ്ഞത്. അപകടം നടന്ന ശേഷമാണ് താൻ സംഭവസ്ഥലത്തെത്തിയതെന്നും അതിനാൽ വാഹനം ഓടിച്ചിരുന്നത് ആരാണെന്നോ അപകടം സംഭവിച്ചത് എങ്ങനെയെന്നോ കണ്ടിട്ടില്ലെന്നും സാക്ഷി കോടതിയെ അറിയിച്ചു. അപകടസമയത്ത് ശ്രീറാം ധരിച്ചിരുന്ന രക്തം പുരണ്ട വസ്ത്രങ്ങൾ അദ്ദേഹത്തിന്റെ ക്വാർട്ടേഴ്സിലേക്ക് മാറ്റിയതായ സുഹൃത്തും ഡോക്ടറുമായ അനീഷ് രാജ് കഴിഞ്ഞ ദിവസം കോടതിയിൽ നിർണായക മൊഴി നൽകിയിരുന്നു. കൊല്ലം നീണ്ടകരയിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് കാണാതായ ഗൌതം കൃഷ്ണയുടെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ആദ്യഘട്ടത്തിലെ ഇടപെടലിൽ ഉണ്ടായ കാലതാമസം ഒരിക്കലും വരാൻ പാടില്ലാത്ത കാര്യമായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ്. കുടുംബത്തിന് സർക്കാരിന്റെ സംരക്ഷണം വേണം. ഇളയ മകൻ നേടിയിരിക്കുന്ന യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലി നൽകണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. FCRA ബില്ലിൽ കേന്ദ്ര സർക്കാർ പിന്നോട്ടെന്ന റിപ്പോർട്ട്. ബിൽ സംയുക്ത സഭാസമിതിയുടെ പരിഗണനയ്ക്ക് വിടും. ഇത് സംബന്ധിച്ച പ്രമേയം നാളെ അവതരിപ്പിച്ചേക്കും. വിദേശത്തു നിന്നുള്ള ഫണ്ടിംഗ് തടയാനും മതപരിവർത്തനം പോലുള്ള പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് ദുരുപയോഗം ചെയ്യുന്നത് നിയന്ത്രിക്കാനും ഈ നിയമം ആവശ്യമാണെന്നാണ് സർക്കാർ വാദിക്കുന്നത്. എന്നാൽ ഇതിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തി. ഇത് സന്നദ്ധ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുമെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ്. പാർലമെന്റിനകത്തും പുറത്തും ഭരണ പ്രതിപക്ഷം തമ്മിൽ വാക്പോരുണ്ടായി. അതിനിടെ ഇന്നും സഭയിലെത്താതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് അതിക്രമത്തിൽ അമിത്ഷാ മറുപടി പറയണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം ലോക്സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങി. പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുന ഖാർഗെയെ സംസാരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യസഭയിലും പ്രതിപക്ഷം ബഹളം വെച്ചു. ഇന്ന് സഭ സമ്മേളിക്കും മുൻപ് പാർലമെന്റ് കവാടത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ മുദ്രാവാക്യങ്ങളുമായി NDA അംഗങ്ങളും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ പ്രതിപക്ഷവും മുഖാമുഖം എത്തുകയായിരുന്നു. രണ്ട് വിഭാഗങ്ങൾക്കും ഇടയിൽ ഉദ്യോഗസ്ഥർ സുരക്ഷാ വലയം തീർത്തു. മോദി സർക്കാർ അന്വേഷണ ഏജൻസിയെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുന്നുവെന്ന് കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധി കുറ്റപ്പെടുത്തി. അയോധ്യ സംഭാവന കൊള്ളയിൽ പ്രധാനമന്ത്രി മറുപടി പറയണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ആഭ്യന്തരമന്ത്രിയെയും പോലീസിനെയും വെല്ലുവിളിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ട കേസിൽ അർജുൻ ആയങ്കിയെ 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. തെളിവെടുപ്പിനും ചോദ്യം ചെയ്യലിനുമായാണ് ടൗൺ സൈബർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. ഇതിനിടയിൽ കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിയെന്ന കേസിൽ ജയിലിലെത്തി പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി. അർജുനെതിരെ കാപ്പ ചുമത്താനുള്ള നടപടികളും ഊർജിതമാക്കി. തലശ്ശേരി CJM കോടതിയാണ് 3 ദിവസത്തെ കസ്റ്റഡി അനുവദിച്ചത്. തെളിവെടുപ്പിനും ചോദ്യം ചെയ്യലിനുമായി കണ്ണൂർ ടൗൺ സൈബർ പോലീസാണ് അർജുനെ കസ്റ്റഡിയിൽ വാങ്ങിയത്. പ്രശസ്ത ആണവശാസ്ത്രജ്ഞനും കമ്മ്യൂണിസ്റ്റ് തത്വചിന്തകനുമായ ഡോക്ടർ MP പരമേശ്വരൻ അന്തരിച്ചു. 92 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. തൃശൂരിലെ വീട്ടിലായിരുന്നു അന്ത്യം. പരമേശ്വരൻ അവതരിപ്പിച്ച നാലാം ലോക സിദ്ധാന്തം CPMലും കേരളത്തിലെ ഇടതുപക്ഷത്തിനിടയിലും ഒരുകാലത്ത് വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരുന്നു. 2004 അദ്ദേഹത്തെ CPM പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ആസൂത്രണ ബോർഡിലേക്ക് നടത്തിയ പരീക്ഷയുടെ വിവരങ്ങൾ അപേക്ഷകന് നൽകണമെന്ന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിന് സ്റ്റേ. PSC നൽകിയ ഹർജിയിൽ ഹൈക്കോടതിയുടേതാണ് നടപടി. 1 മാസത്തേക്കാണ് സ്റ്റേ. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. കൊളംബിയയിലുണ്ടായ ഭൂചലനത്തിൽ മരണസംഖ്യ ഉയരുന്നു. മരണസംഖ്യ 250ലേക്ക്. റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനത്തിൽ നിരവധി കെട്ടിടങ്ങൾ തകരുകയും 100 കണക്കിന് ആളുകൾ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങുകയും ചെയ്തിരുന്നു. സൌദി അറേബ്യയും തുർക്കിയും ചേർന്ന് രൂപം കൊടുത്ത ത്രികക്ഷി പ്രതിരോധ കരാർ ഇറാനുള്ള ഭീഷണിയല്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഗായ്. US-നെക്കുറിച്ചും പശ്ചിമേഷ്യയിലെ സമാധാനത്തെക്കുറിച്ചുമുള്ള ധാരണ മാറുന്നതിന്റെ തെളിവാണ് കരാറെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒമാൻ ഉൾക്കടലിൽ ചരക്ക് കപ്പലിന് നേരെ മിസൈൽ ആക്രമണം. UK മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഒമാൻ ഉൾക്കടലിലൂടെ സഞ്ചരിക്കുകയായിരുന്ന വെലനോവ എന്ന പനാമ ഫ്ലാഗ് ചെയ്ത കണ്ടെയ്നർ കപ്പലിന് നേരെയാണ് മിസൈൽ ആക്രമണം ഉണ്ടായത്. UAE-യിൽ റെസ്റ്റോറന്റുകളിലും ഹോട്ടലുകളിലും മാളുകളിലും കഫേകളിലും പാട്ട് കേൾപ്പിക്കാൻ ഇനി ഫീസ് നൽകണം. 2026 ഡിസംബർ മുതൽ ഫീസ് ഈടാക്കി തുടങ്ങും. UAE-യിൽ വാണിജ്യ ആവശ്യങ്ങൾക്ക് സംഗീതം ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് ഫീസ് ഏർപ്പെടുത്തിക്കൊണ്ട് സാമ്പത്തിക വിനോദസഞ്ചാര മന്ത്രാലയമാണ് പുതിയ മാർഗരേഖ പുറത്തിറക്കിയത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
0: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
3: Time check.
0: Brought to you by Ozone Cargo.
4: Good evening. Studio clock il ippol samayam 7 mani kazhinju 7 minute.
3: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
3: Weather update.
0: Brought to you by Aldra's Auto AC Parts, #1 auto AC spare parts in the Middle East.
4: ദുബായിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 40 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 68%.
0: വാസ് ബ്രോട്ട് യു ബൈ ആൾട്രാസ് ഓട്ടോ എസി പാർട്സ് വിത്ത് 25+ ഔട്ട്ലെറ്റ്സ് അക്രോസ് UAE, ഒമാൻ, ഖത്തർ, സൗദി ആൻഡ് ബഹ്റൈൻ. വിസിറ്റ് aldras.me.

ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടം എന്ന പെരുമ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് സൗദി അറേബ്യയിൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന ജിദ്ദ ടവർ. ആ ഒരു സമയത്താണ് നമ്മൾ ഇവിടെ ബുർജ് ഖലീഫ എത്ര കാലമായിട്ട്, എത്ര വർഷങ്ങളായിട്ട് ഈ ഒരു റെക്കോർഡ് സ്വന്തമാക്കി കയ്യിൽ വെച്ചിരിക്കുകയാണെന്നുള്ള കാര്യം തന്നെ ആലോചിച്ച് പോകുന്നത് അല്ലേ. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹോം 92.2 എഫ്എം. ഇത് ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്. ആസിഫാണ് കൂടെയുള്ളത്. റൈറ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന ആദ്യത്തെ വിഷയം, അതായത് സൗദി അറേബ്യയിൽ ഒരുങ്ങുന്ന ജിദ്ദ ടവർ എന്ന കെട്ടിടത്തെ കുറിച്ചാണ്. ബുർജ് ഖലീഫയുടെ ഏതാണ്ട് പകുതി ഉയരം ഇപ്പോൾ ആക്ച്വലി ജിദ്ദ ടവർ പിന്നിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും റീസെന്റ് ആയിട്ട്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവിടെ നിന്നും വരുന്ന അപ്ഡേറ്റുകൾ കേട്ടോ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം എന്ന റെക്കോർഡ് സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് സൗദി അറേബ്യയിൽ ഈ ഒരു ജിദ്ദ ടവറിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് 107 നിലകളുടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. 430 മീറ്റർ ഉയരം കൈവരിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ആക്ച്വലി. ആൻഡ് ഇതിൻ്റെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു കംപ്ലീറ്റ് പ്രമൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓൾമോസ്റ്റ് 1 കിലോമീറ്റർ അധികം ഉയരമുള്ള ഒരു കെട്ടിടമായിട്ട്, ഏതാണ്ട് 1000 മീറ്ററിലധികം ഉയരം തൊടുന്ന ലോകത്തിലെ ആദ്യ നിർമ്മിതിയാകുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുന്നത്. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം നമ്മൾ ചിന്തിക്കുന്നത് ബുർജ് ഖലീഫയെക്കുറിച്ച് തന്നെയായിരിക്കും. ദുബായ് എന്ന നഗരത്തിൻ്റെ അടയാളമായിട്ട്, ദുബായിയുടെ ലാൻഡ്മാർക്കായിട്ട് ഏതാണ്ട് കഴിഞ്ഞ 16 വർഷമായിട്ട് നിലകൊള്ളുകയാണ്. 2010 ജനുവരിയിലോ മറ്റോ ആണ് ബുർജ് ഖലീഫ ലോകത്തിന് മുൻപിലേക്ക് കണ്ണുകൾ തുറക്കുന്നത് അല്ലേ. 2004 ജനുവരി 6 ബുർജ് ഖലീഫയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് 6 വർഷം കൊണ്ട് 2010 ജനുവരി 4 ആ മഹാത്ഭുതം ലോകത്തിന് മുന്നിലേക്ക് തുറന്നു കൊടുക്കുകയായിരുന്നു. ഇപ്പോൾ 828 മീറ്ററാണ് ബുർജ് ഖലീഫയുടെ ഹൈറ്റ് കേട്ടോ. അപ്പോൾ ശരിക്കും നമ്മൾ, ഞാൻ എന്നെ ചിന്തിപ്പിച്ച കാര്യം വേറൊന്നുമല്ല, അതായത് ഇന്ന് ലോകത്തെ ബഹുരാഷ്ട്ര രാജ്യങ്ങൾ അല്ലെങ്കിൽ വലിയ രാജ്യങ്ങൾ അത്രയധികം ഉണ്ടായിരുന്നിട്ടും ഇന്നും കഴിഞ്ഞ 16 വർഷമായിട്ടും ഈ ബുർജ് ഖലീഫയെ വെല്ലാൻ വേണ്ടിയിട്ട് ഒരു കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആൻഡ് അതിൻ്റെ ആ ഒരു റെക്കോർഡ് മറികടക്കുന്നുണ്ടെങ്കിൽ അതും ഈ ഒരു മിഡിൽ ഈസ്റ്റേൺ മണ്ണിൽ തന്നെയാണ് സംഭവിക്കുന്നത് എന്നുള്ള ഒരു ഐറണി കൂടിയാണ്. സെക്കൻഡ് പൊസിഷനിലുള്ളത് ഷാങ്ഹായ് ടവറാണ്. 632 മീറ്റർ ഉണ്ട്, ഏതാണ്ട് 128 നിലയുള്ള ചൈനയിലെ ഷാങ്ഹായ് ടവറാണ് ഈ ഒരു ലിസ്റ്റിൽ ഇപ്പോൾ നിലവിൽ സെക്കൻഡ് പൊസിഷനിലുള്ളത് കേട്ടോ. Trending song of the hour. Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: അമ്മേ, ഞാൻ ഇത്ര ശുക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
1: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
2: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മടെ ഓണം.
1: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948.
2: Brought to you by Volcano LED Display. Professional indoor and outdoor LED display solution providers in UAE. Call now 052-524-2017. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
2: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling. Amma, what
4: is this? This
3: is the AC. This is the AC. പോയി വണ്ടിയുടെ എ സി അടിച്ചു പോയി.
5: അണ്ണം പേടിക്കണ്ട,
6: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
3: അമ്പാണ്, എന്നാ വേഗം പോ അൺറാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
4: അണ്ണ ശ്രദ്ധിക്ക.
7: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.

0: ഈ ഓണത്തിനുള്ള കോമ്പറ്റീഷൻ ആക്ച്വലി മലയാളത്തിലെ യുവതാരങ്ങൾ തമ്മിൽ മാത്രമല്ല തമിഴിൽ നിന്നും ദേ വരുന്നുണ്ട്. സൂര്യയും അതുപോലെ തന്നെ വിശാലിന്റെയും രണ്ട് വലിയ സിനിമകളും ഈ ഒരു വീക്കെൻഡിലേക്ക് തന്നെ റിലീസ് ആവുന്നുണ്ട് കേട്ടോ. അക്കൂട്ടത്തിൽ ഭയങ്കര ആകാംക്ഷയോടെ മലയാളികൾ, ഇപ്പോൾ കേരളത്തിലാണെങ്കിലും സൂര്യക്കുള്ള ഫാൻ ബേസിനെ കുറിച്ച് ഞാൻ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. കാരണം തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഫാൻ ഫൈറ്റ് നടക്കാറുള്ളത് ഇപ്പോൾ വിജയ് അജിത് ആയിരുന്നെങ്കിൽ കേരളത്തിലത് വിജയ് സൂര്യ ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അല്ലേ. സത്യമാണ്, കാരണം കേരളത്തിൽ ആ ഒരു ഗജനിയൊക്കെ വന്നതിന് ശേഷം സൂര്യക്കുള്ളൊരു ഫാൻ ബേസ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും വലുത് തന്നിരുന്നു. അപ്പോൾ എന്തായാലും സൂര്യയുടെ അടുത്ത റിലീസാകുമ്പോൾ വന്ന പടം വിശ്വനാഥ് ആൻഡ് സൺസ് ആണ്. അപ്പോൾ ആ സിനിമ സംവിധാനം ചെയ്തത് വെങ്കി അട്ലൂരിയാണ്. അപ്പോൾ അതിൻ്റെ പ്രൊമോഷൻസിനിടയിൽ പുള്ളിക്കാരൻ ഒരു കാര്യം അങ്ങോട്ട് കൺഫേം ആക്കിയിട്ടുണ്ട്. കേരളത്തിലുള്ള ദുൽഖർ സൽമാൻ ആരാധകരെ, കേരളത്തിലുള്ള മാത്രമല്ല ലോകമെമ്പാടുമുള്ള ദുൽഖർ സൽമാൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷം തരുന്നൊരു സംഗതി. കാരണം ബാക്ക് ഇൻ ബിസിനസ്, അതായത് ലക്കി ഭാസ്കർ എന്ന സിനിമ ദുൽഖറിൻ്റെ കരിയറിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള സിനിമകളിലൊന്നാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ 100 കോടി ചിത്രം കൂടിയായിരുന്നു ലക്കി ഭാസ്കർ. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കണേ, ഒരു മലയാള നടൻ അദ്ദേഹത്തിൻ്റെ മലയാള സിനിമയല്ല, അത് തെലുങ്കിൽ റിലീസായ ഒരു തെലുങ്ക് ചിത്രത്തിനാണ് ആ ഒരു റെക്കോർഡ് സ്വന്തമാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല ഭയങ്കര മോട്ടിവേഷണൽ ആയിട്ടുള്ളൊരു പടം കൂടിയാണ് ലക്കി ഭാസ്കർ അല്ലേ. അത് കണ്ടിട്ട് ആരും മോട്ടിവേഷൻ അടിക്കാൻ വേണ്ടി നിൽക്കണ്ട, അങ്ങനത്തെ പടമല്ല അത്, വേറൊരു കാലഘട്ടം. പിന്നെ അതൊരു ഫിക്ഷണൽ സ്റ്റോറി കൂടിയാണല്ലോ. അപ്പോൾ എന്തായാലും ലക്കി ഭാസ്കറിന് ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നതിനിടയിലാണ് അദ്ദേഹം കൺഫേം ചെയ്തിരിക്കുന്നത്. അഥവാ ഇനി സെക്കൻഡ് പാർട്ട് ഉണ്ടാവുകയാണെങ്കിൽ അത് ഈ ഭാസ്കറിൻ്റെ തന്നെ കഥയായിരിക്കുമോ, അത് ദുൽഖർ ആയിരിക്കുമോ ചെയ്യുന്നത്, അത് വേറൊരു ക്യാരക്ടർ ആയിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ പലതരം തട്ടിപ്പുകളുടെ അനദർ സെനേറിയോ, അനദർ വ്യക്തിയുടെ ഒരു ജീവിതം കാണിച്ചുകൊണ്ടുള്ള കഥയൊക്കെ വരാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ വെങ്കി അട്ലൂരി തന്നെ അതിലൊരു ക്ലാരിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്, ലക്കി ഭാസ്കറിന് സെക്കൻഡ് പാർട്ട് ഉണ്ടായിരിക്കും, അത് ഉറപ്പിക്കുകയാണ്. ആൻഡ് മാത്രമല്ല ദുൽഖർ ആയിരിക്കും ആ ഒരു ചിത്രത്തിൽ നായകനെന്നും ദുൽഖറിനെ അല്ലാതെ മറ്റാരെയും തനിക്ക് ചിന്തിക്കാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യമാണ് പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ഇയറിൽ അവർ ഈ ഒരു വർക്കുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഭാസ്കർ തിരിച്ചു വരും എനിക്ക് തോന്നുന്നു. ലക്കി ഭാസ്കർ സിനിമ അവസാനിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ അമേരിക്കയിൽ പോയി ഒരു ഹോട്ടലൊക്കെ വാങ്ങി, ഭയങ്കര വെൽ സെറ്റിൽഡ് ആണ്. ഇനി അവിടുന്ന് തിരിച്ചു വന്നിട്ട് പിന്നെ ഏതെങ്കിലും കുഴപ്പങ്ങളിൽ പോയി ചാടാനാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് കാത്തിരിക്കുന്ന ചിത്രങ്ങളുടെ കൂട്ടത്തിൽ ഒന്നുകൂടി ആയിട്ടുണ്ട് ലക്കി ഭാസ്കർ പാർട്ട് 2.
1: ഹോം FM presents തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? brought to you by ആരു ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകോൾ, പർത്തുബായ്.
0: It's just another beautiful
1: Tamil song of the hour. Tamil paattu kekkalama. Brought to you by Aru Ayurveda RS, Agathir Building, Alvankul, Parthubai.

0: ഹൃദയഹാരിയായ മറ്റൊരു കുടുംബ ചിത്രവുമായി ഈ ഓണക്കാലത്ത് നിവിൻ പോളി എത്തുന്നു. ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ഫഹദ് ഫാസിൽ, ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ എന്നിവർ ചേർന്ന് നിർമ്മിച്ച് പ്രേമലവും തണ്ണീർമത്തൻ ദിനങ്ങളും ഒരുക്കിയ ജനപ്രിയ സംവിധായകൻ ഗിരീഷ് ഏടി ഒരുക്കുന്ന ഏറ്റവും പുതിയ ഫാമിലി എന്റർടൈനർ ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
1: കിട്ടിയേണ്ടിരുന്നാൽ നമ്മൾ നിർത്തി പോകേണ്ടിരുന്നാൽ അത് കറക്റ്റ് സമയത്ത് അത് കറക്റ്റ് പ്ലാൻഡ് ആയിട്ട് തന്നെ ദൈവം നമുക്ക് കൊണ്ടുതരും.
0: നിവിൻ പോളിക്കൊപ്പം നായികയായി മമിത ബൈജുവും സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, സുരേഷ് കൃഷ്ണ, ശ്രീൻജ തുടങ്ങി ഒരു വലിയ താരനിരയും അണിനിരക്കുന്നു. ഓഗസ്റ്റ് 21 തിയേറ്ററുകളിലേക്ക് എത്തുന്നു സൂപ്പർ ഹിറ്റ് ഫാമിലി എന്റർടൈനർ ബെത്ലഹേം കുടുംബ യൂണിറ്റ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

പാരമ്പര്യത്തിന്റെ രുചിയോറും ഓണ സദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടേരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ.

0: ഇന്ന് ആക്ച്വലി രാവിലെ ഞാൻ ഉറക്കമുണർന്ന് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുന്നതിനിടയിൽ കണ്ട ആദ്യത്തെ വാർത്തകളൊന്നായിരുന്നു. മൊബൈൽ ഫോൺ ഉപയോഗം വീട്ടുകാർ വിലക്കിയതിൻ്റെ കാരണം വിലക്കിയതുകൊണ്ട് ഞാൻ കാശിക്ക് പോകുന്നു, ഇനിയുള്ള ജീവിതം അവിടെ ജീവിച്ച് ദൈവത്തോട് അലിയുമെന്നൊക്കെ ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ട് കണ്ണൂരിൽ നിന്നൊരു 17 വയസ്സുകാരൻ പയ്യൻ നാട് വിട്ടുപോയെന്ന്. സംഭവം വേറൊന്നുമല്ല, പുള്ളിക്കാരൻ്റെ അടുത്ത് മൊബൈൽ ഗെയിം വിലക്കിയതിനാണ് ഈ ഒരു നാട് വിട്ടുപോക്ക്. സംഭവം ഈ പറഞ്ഞ പോലെ ആത്മീയതയുടെ യാത്രയിലേക്ക് പോകുന്നതും അല്ലെങ്കിൽ കാശി പോലെ ഒരു സ്ഥലത്തേക്ക് എത്തുകയും അവിടെ അതിനുശേഷം ആത്മീയമായിട്ടുള്ള ഒരു പാത തിരഞ്ഞെടുക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുണ്ട്. പക്ഷേ അവർക്കൊക്കെ സോളിഡ് ആയിട്ടുള്ള ഒരു റീസൺ കാണും, അവർക്ക് ജീവിത അനുഭവങ്ങളിലൂടെ അവർ നേടിയെടുത്തിട്ടുള്ള ഒരു ഒരു സംഗതി ഉണ്ടായിരിക്കും കൂടെ പിൻബലമായിട്ട്. പക്ഷേ ഈ മൊബൈൽ ഫോണിൽ കളിച്ചതിന് വീട്ടുകാർ വഴക്കു പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളേർ ഈ പറഞ്ഞ പോലെ ഇത്ര വലിയ കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇത്ര വലിയ തീരുമാനങ്ങൾ ഇത്ര ചെറിയ പ്രായത്തിലൊക്കെ എടുക്കുമ്പോൾ ശരിക്കും വി കാണ്ട് ഇമാജിൻ അല്ലേ. ജെൻ ആൽഫയെ നമുക്ക് ഒരിക്കലും മനസ്സിലാക്കിയെടുക്കാൻ കഴിയില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇനിയും എന്തായാലും കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഗതി പറഞ്ഞതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് പേരൻസ് ആയിട്ടുള്ള ആളുകളോട് ഓർമ്മിപ്പിക്കാനുള്ള ഒരു സംഗതി, അതായത് നമ്മുടെ കുട്ടികളുടെയൊക്കെ ആത്മവിശ്വാസത്തെ തകർക്കുന്ന ഒരു സംഗതിയുണ്ട്. അതാണ് ഈ അമിതമായിട്ട് അവരുടെ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടുള്ള ശ്രദ്ധ എന്നുള്ളത് കേട്ടോ. അത് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോണം. കാരണം ഈ ഒരു സംഗതിക്ക് ഈ ഒരു ടേമിന് തന്നെ ആക്ച്വലി പറയുന്നത് ഹെലികോപ്റ്റർ പേരൻറ്റിംഗ് എന്നുള്ളതാണ്. കുട്ടികളുടെ ഓരോ ചെറിയ കാര്യങ്ങളിൽ പോലും അമിതമായിട്ട് ഇടപെടുന്ന രക്ഷകർത്താക്കളെ നമ്മൾ സർവത്ര നമ്മൾ എല്ലായിടത്തും കാണാറുള്ളതാണ്. നമ്മുടെ പേരൻസ് പോലും പലപ്പോഴും അങ്ങനെ ആയിരുന്നിരിക്കാം. ചിലപ്പോൾ നമ്മൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും അത്തരത്തിലുള്ള ഒരു പേരൻ്റ് ആയേക്കാം. ശ്രദ്ധ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിലും ശ്രദ്ധ വേണം, പക്ഷേ അതൊരു ഹിഡൻ ശ്രദ്ധയായിട്ടായിരിക്കണം പലപ്പോഴും അവർക്ക് കൂടെ തോന്നേണ്ടത്. കാരണം ഇന്ന് ഇന്നത്തെ ഈ ഒരു ജനറേഷൻ ആക്ച്വലി സോഷ്യലി വെരി മച്ച് എക്സ്പോസ്ഡ് ആയിട്ടുള്ള തലമുറയാണ്. സോ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രൈവസിയൊക്കെ വലിയ മാറ്ററായിട്ട് കണക്കാക്കുന്ന ഒരു ജനറേഷനാണ്. എന്നാൽ എല്ലാത്തിലും എന്ന് കരുതി കൺട്രോൾ ഇല്ലാത്തൊരു പരിപാടിയും അല്ല, എന്നാലോട്ട് അതിൻ്റെ ഇടയിൽ വേണം ഒരു സംഭവം നിലനിൽക്കാൻ. അതായത് നിഴല് പോലെ കുട്ടികളുടെ ഒപ്പമുണ്ട് അല്ലെങ്കിൽ അവരെ പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുക, കുട്ടികളുടെ പഠനത്തിലും കളികളിലും ഒക്കെ അല്ലെങ്കിൽ അവരുടെ സൗഹൃദങ്ങളിൽ പോലും അമിതമായിട്ട് ഇടപെടുക. ആ പയ്യനുമായിട്ടുള്ള കൂട്ട് വേണ്ട കേട്ടോ, അവന് അങ്ങോട്ട് ആൾ ശരിയല്ല, ഞാൻ അവനെ കുറിച്ചൊക്കെ അന്വേഷിച്ചത് ശരിയാകത്തില്ല, അത് വിട്ടാളാ, പിന്നെ നീ കളിക്കാനൊന്നും ഉടനെ പോകണ്ട കേട്ടോ. അപ്പം ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും ഇടപെടുമ്പോഴത്തേക്കും അവർക്ക് ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് കടന്നു പോകുന്നതെന്ന് കുട്ടികൾക്ക് തന്നെ ഒരു തോന്നലുണ്ടാക്കും. നമ്മുടെ തീരുമാനങ്ങൾ അവരെ അടിച്ചേൽപ്പിക്കുമ്പോൾ എന്ത് ധരിക്കണം, എന്ത് കളിക്കണം എന്ന് തുടങ്ങി എല്ലാ കാര്യങ്ങളും രക്ഷിതാക്കൾക്ക് തന്നെ തീരുമാനിക്കുന്നൊരു സാഹചര്യം. അപ്പോൾ പ്രശ്നങ്ങൾ സ്വയം പരിഹരിക്കാൻ അവരെ സമ്മതിക്കാതെ ചെറിയൊരു ബുദ്ധിമുട്ട് വരുമ്പോഴേക്കും കുട്ടികൾക്ക് ചിന്തിക്കാൻ പോലും സമയം നൽകാതെ രക്ഷിതാക്കൾ അത് ഇടപെടുകയും രക്ഷിതാക്കൾ അത് പരിഹരിക്കുകയും ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് തോൽക്കാനുള്ള ഭയമാണ് ജീവിതത്തിൽ കൊടുക്കുന്നത്. അതായത് തോൽക്കാനും തെറ്റുകൾ തിരുത്തി പഠിക്കാനുള്ള അവസരം നൽകാത്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരിൽ വലിയൊരു പരാജയ ഭീതി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് പല മനഃശാസ്ത്രജ്ഞരും പറയുന്നത്. ആൻഡ് ഇത് ആത്മവിശ്വാസക്കുറവിനും ഉത്കണ്ഠയ്ക്കും ഭാവിയിൽ ഒരുപാട് സ്ട്രെസ്സിനും ഒക്കെ തന്നെ കാരണമായി മാറും. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൃത്യമായിട്ട് ഏറ്റവും മികച്ചൊരു പേരൻ്റ് ആവുന്നതിന് കുട്ടികൾ സ്വന്തമായി കാര്യങ്ങൾ പഠിക്കാനുള്ള സൗകര്യം അവർക്ക് ചെയ്തു കൊടുക്കുക, തെറ്റുകൾ പറ്റുമ്പോൾ മാത്രം അവരെ തിരുത്തി വഴികാട്ടുക, ആൻഡ് ചെറിയ പ്രായം മുതലേ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനും ചെറിയ തീരുമാനങ്ങൾ എടുക്കാനും അവരെ പ്രാപ്തരാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചെറിയ ചെറിയ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ അവരെ ഏൽപ്പിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള മാതാപിതാക്കൾ അങ്ങനെയുള്ള പേരൻറ്റിംഗ് ആണെങ്കിൽ കുട്ടികൾക്കും അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും അവരുടെ ഭാവിയിലേക്ക് എന്നാണ് മനഃശാസ്ത്ര വിദഗ്ധരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. സോ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 052-803-1100.
1: You are listening to Back to Home with Asif.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: എന്നമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
2: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
2: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫ് എമ്മിനൊപ്പം ഇമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഇമ്മട ഓണം.
2: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948.
4: Brought to you by Volcano LED Display. Professional indoor and outdoor LED display solution providers in UAE. Call now 052-524-2017.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
0: You're tuned into Home 92.2 FM. Home is a feeling.

0: Home FM Headlines.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം, സഭയിലെത്താതെ അമിത്ഷാ. മെസ്സിയെ കൊണ്ടുവരാൻ ശ്രമിച്ചതിൽ വിശദീകരണവുമായി മുൻമന്ത്രി. കേന്ദ്രതലത്തിൽ അന്വേഷണം വേണമെന്ന് യൂത്ത് ലീഗ്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മന്ത്രിയല്ലാത്ത ഒരാൾ KPCC അധ്യക്ഷനാകണമെന്ന് നിലവിലെ KPCC അധ്യക്ഷനും മന്ത്രിയുമായ സണ്ണി ജോസഫ്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് സണ്ണി ജോസഫ് നിലപാട് അറിയിച്ചത്. പദവിയൊഴിയാൻ സണ്ണി ജോസഫ് സന്നദ്ധത അറിയിച്ചു. KPCC അധ്യക്ഷ തെരഞ്ഞെടുപ്പ് വൈകിയിട്ടില്ല. കോൺഗ്രസിൽ അഭിപ്രായങ്ങൾ ഉണ്ടാവുക സ്വാഭാവികം. നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. കൂടിക്കാഴ്ചകളിൽ ഈ വിഷയങ്ങൾ ചർച്ചയാകും. മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിൽ എത്തിക്കുന്നതിന്റെ പേരിൽ നടന്നത് വൻ കള്ളക്കളിയെന്ന റിപ്പോർട്ട്. കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്ത്. സ്പോൺസറെ തെരഞ്ഞെടുത്തതിൽ സർക്കാർ ചട്ടങ്ങൾ പാലിച്ചില്ല. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് വേണ്ടി സർക്കാർ സംവിധാനം ദുരുപയോഗം ചെയ്തു. സുതാര്യമല്ലാതെയാണ് സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടന്നത്. അർജന്റീന ടീം വരുമെന്ന സ്പോൺസറുടെ വാഗ്ദാനം ആധികാരിക രേഖകളില്ലാതെയെന്നും കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തി. റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. അർജന്റീനയെ കൊണ്ടുവരാനായി ശ്രമിച്ചത് സർക്കാർ തലത്തിലുള്ള എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചെന്ന് മുൻമന്ത്രി വി അബ്ദുറഹ്മാൻ. ഒരു ചില്ലിക്കാശ് പോലും കേരള സർക്കാരിന് നഷ്ടമുണ്ടാക്കിയിട്ടില്ല. മത്സരം നടത്താൻ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും സ്പോൺസറും തമ്മിലാണ് കരാറൊപ്പിട്ടത്. കേന്ദ്ര കായിക ധനമന്ത്രാലയങ്ങളുടെ അനുമതി വാങ്ങിയാണ് അർജന്റീന ടീമിനെ കൊണ്ടുവരാൻ ശ്രമം തുടങ്ങിയതെന്നും മുൻമന്ത്രി. സ്പോൺസർക്ക് പണമടയ്ക്കുന്നതിന് റിസർവ് ബാങ്കിന്റെ അനുമതിയുണ്ടായിരുന്നു. കലൂരിലെ നെഹ്റു സ്റ്റേഡിയം നവീകരിക്കുന്നതിന് പകരമായി സ്പോൺസർക്ക് സ്റ്റേഡിയത്തിന്മേൽ അവകാശം അനുവദിച്ചുവെന്ന പ്രചരണം ദുരുദ്ദേശപരമാണെന്നും മുൻമന്ത്രി പ്രസ്താവനയിലൂടെ പറഞ്ഞു. മെസ്സിയുടെ കേരള സന്ദർശന വിവാദത്തിൽ പ്രതികരണവുമായി മന്ത്രി KM ഷാജി. തട്ടിപ്പ് നടന്നു, ആളുകളെ വിഡ്ഢിയാക്കുന്ന പരിപാടിയാണ് ഇതിന് പിന്നിലുണ്ടായത്. കായികപ്രേമികളുടെ ഇഷ്ടത്തെ മുതലാക്കുന്ന പരിപാടിയാണ്. കായികപ്രേമത്തെ അഴിമതിക്കുവേണ്ടി ഉപയോഗിച്ചു. സർക്കാരിനെ മുന്നിൽ നിർത്തി കുറെ ആളുകൾ കളിക്കുന്നതിന് പിന്നിൽ ഉത്തരവാദിത്തമില്ല എന്ന് മുൻമന്ത്രിക്ക് പറയാൻ കഴിയില്ലല്ലോ എന്നും KM ഷാജി. ഫുട്ബോൾ ഇതിഹാസം ലിയോണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ നടത്തിയ ദുരൂഹ ഇടപാടിനെക്കുറിച്ച് വിജിലൻസും കേന്ദ്ര ഏജൻസിയും അന്വേഷണം നടത്തണമെന്ന് യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസ് MLA. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നടന്ന ഇടപാടായതുകൊണ്ടാണ് കേന്ദ്ര ഏജൻസി കൂടി അന്വേഷണം നടത്തണമെന്ന് യൂത്ത് ലീഗ് ആവശ്യപ്പെടുന്നതെന്ന് PK ഫിറോസ്. കൊച്ചി സ്റ്റേഡിയം വിട്ടുകൊടുക്കുമ്പോൾ ഡെപ്പോസിറ്റ് വാങ്ങാത്തതിൽ ഉൾപ്പെടെ സ്പോൺസർ കമ്പനിയെ പിന്തുണച്ച അന്നത്തെ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ പ്രതികരിക്കാൻ തയ്യാറാകണമെന്നും PK ഫിറോസ്. മാധ്യമപ്രവർത്തകൻ KM ബഷീർ വാഹനമിടിച്ചു മരിച്ച കേസിൽ ബഷീർ സഞ്ചരിച്ചിരുന്ന വാഹനഭാഗങ്ങളും ഹെൽമറ്റും സാക്ഷി കോടതിയിൽ തിരിച്ചറിഞ്ഞു. കേസിലെ 12-ാം സാക്ഷിയും ഓട്ടോ ഡ്രൈവറുമായ സജീറാണ് തിരിച്ചറിഞ്ഞത്. അപകടം നടന്ന ശേഷമാണ് താൻ സംഭവസ്ഥലത്തെത്തിയതെന്നും അതിനാൽ വാഹനം ഓടിച്ചിരുന്നത് ആരാണെന്നോ അപകടം സംഭവിച്ചത് എങ്ങനെയെന്നോ കണ്ടിട്ടില്ലെന്നും സാക്ഷി കോടതിയെ അറിയിച്ചു. അപകടസമയത്ത് ശ്രീറാം ധരിച്ചിരുന്ന രക്തം പുരണ്ട വസ്ത്രങ്ങൾ അദ്ദേഹത്തിന്റെ ക്വാർട്ടേഴ്സിലേക്ക് മാറ്റിയതായി സുഹൃത്തും ഡോക്ടറുമായ അനീഷ് രാജ് കഴിഞ്ഞ ദിവസം കോടതിയിൽ നിർണായക മൊഴി നൽകിയിരുന്നു. കൊല്ലം നീന്തകരയിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് കാണാതായ ഗൌതം കൃഷ്ണയുടെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ആദ്യഘട്ടത്തിലെ ഇടപെടലിൽ ഉണ്ടായ കാലതാമസം ഒരിക്കലും വരാൻ പാടില്ലാത്ത കാര്യമായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ്. കുടുംബത്തിന് സർക്കാരിന്റെ സംരക്ഷണം വേണം, ഇളയ മകൻ നേടിയിരിക്കുന്ന യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലി നൽകണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. FCRA ബില്ലിൽ കേന്ദ്ര സർക്കാർ പിന്നോട്ടെന്ന റിപ്പോർട്ട്. ബിൽ സംയുക്ത സഭാസമിതിയുടെ പരിഗണനയ്ക്ക് വിടും. ഇത് സംബന്ധിച്ച പ്രമേയം നാളെ അവതരിപ്പിച്ചേക്കും. വിദേശത്ത് നിന്നുള്ള ഫണ്ടിംഗ് തടയാനും മതപരിവർത്തനം പോലുള്ള പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് ദുരുപയോഗം ചെയ്യുന്നത് നിയന്ത്രിക്കാനും ഈ നിയമം ആവശ്യമാണെന്നാണ് സർക്കാർ വാദിക്കുന്നത്. എന്നാൽ ഇതിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തി. ഇത് സന്നദ്ധ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുമെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ്. പാർലമെന്റിനകത്തും പുറത്തും ഭരണ പ്രതിപക്ഷം തമ്മിൽ വാക്പോരുണ്ടായി. അതിനിടെ ഇന്നും സഭയിലെത്താതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് അതിക്രമത്തിൽ അമിത്ഷാ മറുപടി പറയണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം ലോക്സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങി. പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുന ഖാർഗെയെ സംസാരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യസഭയിലും പ്രതിപക്ഷം ബഹളം വെച്ചു. ഇന്ന് സഭ സമ്മേളിക്കും മുൻപ് പാർലമെന്റ് കവാടത്തിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ മുദ്രാവാക്യങ്ങളുമായി NDA അംഗങ്ങളും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ പ്രതിപക്ഷവും മുഖാമുഖം എത്തുകയായിരുന്നു. രണ്ട് വിഭാഗങ്ങൾക്കും ഇടയിൽ ഉദ്യോഗസ്ഥർ സുരക്ഷാ വലയം തീർത്തു. മോദി സർക്കാർ അന്വേഷണ ഏജൻസിയെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുന്നുവെന്ന് കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധി കുറ്റപ്പെടുത്തി. അയോധ്യ സംഭാവന കൊള്ളയിൽ പ്രധാനമന്ത്രി മറുപടി പറയണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ആഭ്യന്തരമന്ത്രിയെയും പോലീസിനെയും വെല്ലുവിളിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ട കേസിൽ അർജുൻ ആയങ്കിയെ 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. തെളിവെടുപ്പിനും ചോദ്യം ചെയ്യലിനുമായാണ് ടൗൺ സൈബർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. ഇതിനിടയിൽ കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിയെന്ന കേസിൽ ജയിലിലെത്തി പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി. അർജുനെതിരെ കാപ്പ ചുമത്താനുള്ള നടപടികളും ഊർജിതമാക്കി. തലശ്ശേരി CJM കോടതിയാണ് 3 ദിവസത്തെ കസ്റ്റഡി അനുവദിച്ചത്. തെളിവെടുപ്പിനും ചോദ്യം ചെയ്യലിനുമായി കണ്ണൂർ ടൌൺ സൈബർ പോലീസാണ് അർജുനെ കസ്റ്റഡിയിൽ വാങ്ങിയത്. പ്രശസ്ത ആണവശാസ്ത്രജ്ഞനും കമ്മ്യൂണിസ്റ്റ് തത്വചിന്തകനുമായ ഡോക്ടർ MP പരമേശ്വരൻ അന്തരിച്ചു. 92 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. തൃശൂരിലെ വീട്ടിലായിരുന്നു അന്ത്യം. പരമേശ്വരൻ അവതരിപ്പിച്ച 4 ലോക സിദ്ധാന്തം CPMലും കേരളത്തിലെ ഇടതുപക്ഷത്തിനിടയിലും ഒരുകാലത്ത് വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരുന്നു. 2004 അദ്ദേഹത്തെ CPM പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ആസൂത്രണ ബോർഡിലേക്ക് നടത്തിയ പരീക്ഷയുടെ വിവരങ്ങൾ അപേക്ഷകന് നൽകണമെന്ന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിന് സ്റ്റേ. PSC നൽകിയ ഹർജിയിൽ ഹൈക്കോടതിയുടേതാണ് നടപടി. 1 മാസത്തേക്കാണ് സ്റ്റേ. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. കൊളംബിയയിലുണ്ടായ ഭൂചലനത്തിൽ മരണസംഖ്യ ഉയരുന്നു. മരണസംഖ്യ 250ലേക്ക്. റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനത്തിൽ നിരവധി കെട്ടിടങ്ങൾ തകരുകയും 100 കണക്കിന് ആളുകൾ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങുകയും ചെയ്തിരുന്നു. സൌദി അറേബ്യയും തുർക്കിയും ചേർന്ന് രൂപം കൊടുത്ത ത്രികക്ഷി പ്രതിരോധ കരാർ ഇറാനുള്ള ഭീഷണിയല്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായ്. US-നെക്കുറിച്ചും പശ്ചിമേഷ്യയിലെ സമാധാനത്തെക്കുറിച്ചുമുള്ള ധാരണ മാറുന്നതിന്റെ തെളിവാണ് കരാറെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒമാൻ ഉൾക്കടലിൽ ചരക്ക് കപ്പലിന് നേരെ മിസൈൽ ആക്രമണം. UK മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഒമാൻ ഉൾക്കടലിലൂടെ സഞ്ചരിക്കുകയായിരുന്ന വെലനോവ എന്ന പനാമ ഫ്ലാഗ് ചെയ്ത കണ്ടെയ്നർ കപ്പലിന് നേരെയാണ് മിസൈൽ ആക്രമണം ഉണ്ടായത്. UAE-യിൽ റെസ്റ്റോറന്റുകളിലും ഹോട്ടലുകളിലും മാളുകളിലും കഫേകളിലും പാട്ട് കേൾപ്പിക്കാൻ ഇനി ഫീസ് നൽകണം. 2026 ഡിസംബർ മുതൽ ഫീസ് ഈടാക്കി തുടങ്ങും. UAE-യിൽ വാണിജ്യ ആവശ്യങ്ങൾക്ക് സംഗീതം ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് ഫീസ് ഏർപ്പെടുത്തിക്കൊണ്ട് സാമ്പത്തിക വിനോദസഞ്ചാര മന്ത്രാലയമാണ് പുതിയ മാർഗരേഖ പുറത്തിറക്കിയത്.
0: Home FM News was brought to you by Danya Group of Companies since 1982.

0: ഇപ്പൊ നാട്ടിലേക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ടിക്കറ്റ്സ് ബുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പ്ലാനിങ്ങിൽ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ വരുത്തി കഴിയുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന സംഗതികളിൽ ഒന്നാണ് ഈ ഫ്ലൈറ്റ് ടിക്കറ്റ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ മുടക്കിയിരിക്കുന്ന എമൗണ്ട്, അത് ലാപ്സായി പോകുമല്ലോ എന്നുള്ളത് അല്ലേ. എന്നാൽ അതിനൊരു പരിഹാരവുമായിട്ട് എത്തിയിരിക്കുകയാണ് എമിറേറ്റ്സ്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. ഇത് ഹോം 92.2 എഫ്എമ്മിൽ ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെ ഉള്ളത്. റൈറ്റ്, അപ്പോൾ യാത്രാ തീയതി മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റിക്കോളൂ. അതിന് വേണ്ടിയിട്ട് എമിറേറ്റ്സ് ഇപ്പോൾ ഒരു ഓഫർ തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേട്ടോ. എത്ര തവണ വേണമെങ്കിലും ദുബായ് യാത്രയ്ക്കുള്ള ടിക്കറ്റുകളിൽ സൗജന്യമായിട്ട് ട്രാവൽ ഡേറ്റ് മാറ്റാനുള്ള സൗകര്യമാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. ആർക്കൊക്കെയാണ് ഈ സൗകര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദുബായിലേക്ക് വരുന്ന എമിറേറ്റ്സിൻ്റെ യാത്രകളിൽ എക്കോണമി സേവർ മുതൽ ഫ്ലെക്സ് വരെയുള്ള നിരക്കുകൾക്ക് ഈ ഒരു ഡേറ്റ് ചേഞ്ച് സൗകര്യം കൊടുക്കുന്നുണ്ടായിരിക്കുമെന്നാണ് എമിറേറ്റ്സ് എയർലൈൻസിനെ സംബന്ധിച്ചുകൊണ്ട് അറിയിച്ചിട്ടുള്ളത്. ബിസിനസ് ക്ലാസ്സിലെ സ്പെഷ്യൽ സേവർ ഫ്ലെക്സ് നിരക്കുകൾക്കും ഇത് ബാധകമായിരിക്കും എന്നുള്ളതാണ്. റീഫണ്ടിനുള്ള ഫീസും കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ബിസിനസ് ക്ലാസ് ടിക്കറ്റാണ് നമ്മൾ റീഫണ്ട് ചെയ്യുന്നതെങ്കിൽ സ്പെഷ്യലിന് $50 മാത്രമേ ഇപ്പോൾ ചാർജ് ചെയ്യുന്നുള്ളൂ. എക്കോണമി ആണെങ്കിൽ അതിൽ $50 മാത്രമേ അതിനും ചാർജ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. ദുബായ് മാത്രമല്ല, എമിറേറ്റ്സിൻ്റെ നെറ്റ്വർക്കിലെ മറ്റ് യാത്രകൾക്കും ഒരു സൗജന്യ ഡേറ്റ് ചേഞ്ച് ലഭിക്കും എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. April 2 മുതൽ ബുക്ക് ചെയ്ത യോഗ്യമായിട്ടുള്ള എല്ലാ ടിക്കറ്റുകൾക്കും ഈ ഒരു ആനുകൂല്യം ബാധകമാണ് എന്നറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഫെയർ 24 hours വരെ സൗജന്യമായിട്ട് ഹോൾഡ് ചെയ്ത് വെക്കാനും അവസരമുണ്ട് എന്നുള്ളൊരു ഒരു ഒരു അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് നമുക്ക് യാത്രകൾ പ്ലാൻ ചെയ്യാനുള്ള ഒരു സൗകര്യമാണ് ഇപ്പോൾ എമിറേറ്റ്സ് ഒരുക്കി വെച്ചിട്ടുള്ളത്. ആൻഡ് ട്രാവൽ ഇൻഷുറൻസിലും മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. എമിറേറ്റ്സിൻ്റെ കോംപ്രഹെൻസീവ് ട്രാവൽ കവറിൽ കോൺഫ്ലിക്ട് റിലേറ്റഡ് പ്രൊട്ടക്ഷനും ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എമിറേറ്റ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഇവ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോളൂ.
1: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: You're listening to Home 92.2 FM. Home is a feeling. യുഎഇയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
1: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിയിട്ടാ. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
2: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
0: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
3: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം അഫെയർ.
0: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യുഎഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
3: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Ood Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
0: Perfumed by Moj Perfumes, a perfume supermarket for luxury inspired perfumes at affordable prices. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് യുഎഇ വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: നമ്മൾ മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ബാച്ചിലർ പാർട്ടിയുടെ സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട്. ബാച്ചിലർ പാർട്ടി ഡി എക്സ് അങ്ങനല്ലേ പടത്തിന്റെ പേര്. അപ്പൊ നെസ്ലിനൊക്കെ അഭിനയിക്കുന്ന നെസ്ലിൻ ഉണ്ട്, ടോവിനും ഉണ്ടെന്ന് പറയുന്നുണ്ട്, സൗബിൻ ശ്രീനാഥ് വാസ് അങ്ങനെ വലിയൊരു താരനിരയുണ്ട്. ബാച്ചിലർ പാർട്ടിയുടെ ഫസ്റ്റ് പാർട്ടി ഇപ്പോഴും അത് തിയേറ്ററിലൊന്നും വലിയൊരു വിജയമൊന്നും ആയിരുന്നില്ല എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, പക്ഷേ സ്റ്റിൽ വൺ ഓഫ് മൈ ഫേവറേറ്റ് മൂവി. കാരണം ഒരു ഗാങ് പടം എടുത്തു വെക്കുന്ന കൂട്ടത്തില് ശരിക്കും മലയാളത്തിലെ ഏറ്റവും സുശക്തമായിട്ടുള്ള ഗ്യാങ്ങുകളിൽ ഒന്നാണ് ബാച്ചിലർ പാർട്ടിയിൽ. ഇപ്പോൾ മണിച്ചേട്ടനാവട്ടെ, കലാഭവൻ മണി, റഹ്മാൻ, പിന്നെ വിനായകൻ, ആസിഫ് അലി, അവരുടെ ആ ഒരു ബെൽറ്റ് മാൻഡ്, അതിൻ്റെ കൂട്ടത്തിൽ ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് വന്ന് ചേർന്ന് പൃഥ്വിരാജും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഒരു കട്ടക്കെ കട്ട ഗ്യാങ് അല്ലേ. അതിലെ വില്ലന്മാർ പോലും ഒരു ഒരു മലയാളത്തിൽ നമ്മളങ്ങനെ കണ്ട് ശീലിച്ചിട്ടില്ലാത്ത തരം ഒരു പുതിയ പരീക്ഷണം തന്നെയായിരുന്നു നമ്മൾ നീര് നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിനെ പിന്നീട് കാലം ഏറ്റെടുക്കുകയും വലിയ രീതിയിൽ ആഘോഷമാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് അണിയറയിൽ ഒരുങ്ങുന്ന കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അത് ഈ വരുന്ന നവംബറിലാണ് പടത്തിൻ്റെ റിലീസ്, കുറച്ച് ഡിലേഡ് ആവും എന്നാണ് അറിയിച്ചിട്ടുള്ളത് കേട്ടോ. എനിവേ, എന്തായാലും ആ സിനിമയുടെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആക്ച്വലി നമ്മുടെ ഈ ക്ഷണിക്കപ്പെടാതെ കടന്നു വരുന്ന ചില അതിഥികളുണ്ടായിരിക്കുമല്ലോ, അതുപോലെ വന്ന് കയറുന്ന ചില അബദ്ധങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ ജീവിതത്തിൽ. നടൻ വിക്രം അത്തരത്തിലൊരു അബദ്ധത്തിൽ പെട്ടിരിക്കുകയാണ് കേട്ടോ. സംഗതി വേറൊന്നുമല്ല, വംശനാശ ഭീഷണി നേരിടുന്ന ഒരു കുരങ്ങുത്ത്. വിക്രമിൻ്റെ സോഷ്യൽ മീഡിയ പരിശോധിച്ചാൽ മനസ്സിലാവും ഇപ്പോൾ കുറച്ച് പൂക്കി കഴിഞ്ഞ ഫ്രീലുകളൊക്കെ പുള്ളിക്കാരൻ കുറച്ച് കൂടുതലാണ് ഇടുന്നത്. ഭയങ്കര രസമാണ് അതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത്തരത്തിൽ അത്തരത്തിലിട്ടൊരു റീലിൽ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു കുരങ്ങുത്ത് റീൽ ചെയ്തു പോയി. അപ്പോൾ അത് സംഭവം വിവാദമായി. അവസാനം വിക്രം റീലൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് സംഗതികൾ. വേറൊന്നുമല്ല, പുള്ളിക്കാരനൊരു റീല് പോസ്റ്റ് ചെയ്തു, അതിലൊരു കുരങ്ങുമായിട്ടുള്ള കുറച്ച് വിഷ്വൽസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ആ കുരങ്ങ് ആക്ച്വലി വംശനാശ ഭീഷണി നേരിടുന്ന ഒരു കുരങ്ങായിരുന്നു. അപ്പോൾ റീല് പുറത്തു വന്നതിന് പിറകെ ഇദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്തൃപിതാവിനെതിരെ തമിഴ്നാടിൻ്റെ വനം വകുപ്പ് അന്വേഷണം ആരംഭിച്ചു. ഇതിനെ തുടർന്ന് വിക്രം വീഡിയോ സോഷ്യൽ മീഡിയയിൽ നിന്നും ഡിലീറ്റ് ചെയ്തു. ലാർഗിബൺ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ പെടുന്ന കുരങ്ങായിരുന്നു ആ ഒരു കുരങ്ങ് കേട്ടോ. വന്യജീവി കച്ചവടത്തിനെതിരായിട്ടുള്ള ഇന്റർനാഷണൽ ഉടമ്പടിയായിട്ടുള്ള സൈറ്റ്സ് ആൻഡ് ഇന്ത്യയുടെ വന്യജീവി സംരക്ഷണ നിയമം എന്നിവയൊക്കെ പ്രകാരം ഇത്തരം വംശനാശ ഭീഷണി നേരിടുന്നതും അതിൻ്റെ സംരക്ഷിക്കപ്പെടേണ്ടതുമായിട്ടുള്ളൊരു ജീവവർഗ്ഗമാണ്. അപ്പോൾ അതെങ്ങനെ നിങ്ങളുടെ കയ്യിലെത്തി, എങ്ങനെ അതുമായിട്ട് റീൽ ചെയ്യാൻ വേണ്ടി പറ്റി എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് അന്വേഷണം ആരംഭിച്ചത്. വരുന്ന വള്ളികൾ നോക്കണേ, അവനവൻ കുരുക്കുന്നതൊക്കെ ഉരു കഴിച്ചെടുക്കുമ്പോൾ ഗുല്ലുമ. എനിവേ, വലിയ പ്രശ്നമാവാതിരിക്കട്ടെ അല്ലേ.
1: ഹോം എഫ്എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
1: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് ഇൻഫർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.

ഈ ഓണക്കാലത്ത് തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കാൻ എത്തുന്നു ഖലീഫ. ഇടിവെട്ട് ആക്ഷനും പ്രണയവും പ്രതികാരവും ഒക്കെയായി പൃഥ്വിരാജ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ മെഗാ മാസ് എന്റർടൈനർ ചിത്രം. പൃഥ്വിരാജിനൊപ്പം മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന ഹൈ വോൾട്ടേജ് കഥാപാത്രമായി മലയാളത്തിന്റെ മോഹൻലാലും പുലിമുരുകനും പോക്കിരി രാജയും സമ്മാനിച്ച ഹിറ്റ് മേക്കർ വൈശാഖ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ഓഗസ്റ്റ് 20 ലോകമെമ്പാടുമായി റിലീസിനെത്തുന്നു. ഖലീഫ മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

ആരോഗ്യത്തിന്റെ രുചിയോടും ഓണസദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടയരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ.

0: കീ ടു ഹാപ്പിനെസ്, നമ്മുടെ സന്തോഷത്തിന്റെ താക്കോൽ ആരുടെ പക്കലാണുള്ളത്, അല്ലെങ്കിൽ എന്തിലാണ് നമ്മുടെ സന്തോഷത്തിന്റെ താക്കോൽ ഉള്ളത്? പണമാണോ അല്ലെങ്കിൽ കരിയർ ആണോ? നമുക്ക് നമ്മുടെ സന്തോഷം ഒളിഞ്ഞിരിക്കുന്നത് എവിടെയാണ് എന്നുള്ളത് നമ്മൾ എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് തന്നെയാണ്. ഇപ്പോൾ സോഫാർ നമ്മളിൽ പലരും ചിന്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് വ്യക്തമായ ഒരു കരിയറും ആൻഡ് അത്യാവശ്യം നല്ല രീതിയിലുള്ള എമൗണ്ടും നമ്മുടെ പോക്കറ്റിലേക്ക് വന്നുകൊണ്ടിരുന്നാൽ നല്ലൊരു ബാങ്ക് ബാലൻസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സന്തോഷം സ്വാഭാവികമായിട്ടും സംഭവിച്ചോളും എന്നുള്ളത്. പക്ഷേ അടിസ്ഥാനപരമായി അത് വളരെ ആവശ്യം തന്നെയാണ്. മണി കാൺ ബ്രിങ് ഹാപ്പിനെസ് എന്നൊക്കെ ഈ സ്റ്റാറ്റസ് ഇടാനൊക്കെ ഭയങ്കര നല്ലതാണ്, പക്ഷെ അങ്ങനെയല്ല. ശരിക്കും പണം വേണം ജീവിക്കാൻ. ഏറ്റവും അനിവാര്യമായിട്ട് നമുക്ക് മറ്റൊരാളുമായി നമ്മളെ കമ്പയർ ചെയ്യേണ്ടാത്ത വിധം നമുക്ക് ആവശ്യമായിട്ടുള്ള സസ്റ്റൈനബിൾ ആയിട്ടുള്ള സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ അത്രമാത്രം ഡിപ്രസിംഗ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് തന്നെയാണ് കയ്യിൽ പൈസ ഇല്ലാത്തൊരു സാഹചര്യം. ആൻഡ് മാത്രമല്ല, കരിയറിലാണെങ്കിൽ നമ്മൾ വ്യക്തമായി നമ്മൾ സ്വപ്നം കാണുന്ന രീതിയിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മൾ സംതൃപ്തിയോടുകൂടി ജോലിക്ക് പോകുന്ന തരത്തിൽ സമാധാനമുള്ളൊരു ജോലിയും വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. പക്ഷേ സന്തോഷത്തിൻ്റെ താക്കോൽ അന്വേഷിച്ച് പോകുന്ന സമയത്ത് ഈ രണ്ട് കാര്യങ്ങളിൽ മാത്രമല്ല താക്കോൽ ഒളിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതി. കാരണം ഇതിനെ സംബന്ധമായിട്ട് ഹാർവാർഡ് സർവകലാശാല 85 വർഷത്തിലധികം നീണ്ടൊരു പഠനത്തിലൂടെ കണ്ടെത്തിയ ഈ സന്തോഷത്തിൻ്റെ രഹസ്യം, അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ ആ ഒരു കീയെ കുറിച്ചിട്ടുള്ള ഒരു സംഗതിയാണ് പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അതായത്, പണമോ അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു കരിയറോ നമ്മൾ ഏറ്റവും ലക്ഷൂറീസ് എന്ന് കരുതുന്ന ഒരു ജീവിതമോ അല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിലെ ആഴമുള്ളതും ആൻഡ് ഏറ്റവും ഊഷ്മളവുമായിട്ടുള്ള മനുഷ്യബന്ധങ്ങളുണ്ടെങ്കിൽ ആ ബന്ധങ്ങളിലാണ് നല്ല സൗഹൃദങ്ങളും ആൻഡ് സമാധാനപരമായിട്ടുള്ള സമാധാനം, ആ വേർഡ് വളരെ എഫിഷ്യൻ്റ് ആണ്, വളരെ വളരെ റിലവൻ്റ് ആണ്, സമാധാനപരമായിട്ടുള്ള കുടുംബ ബന്ധങ്ങളും കാത്തു സൂക്ഷിക്കുന്നവർക്കായിരിക്കും ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യവും ആൻഡ് ദീർഘായുസ്സും കൂടുതൽ സന്തോഷവും ലഭിക്കുന്നത് എന്നാണ് ഏതാണ്ട് ഈ ഒരു കഴിഞ്ഞ 85 വർഷക്കാലയളവിൽ 70,000-ത്തിലധികം ആളുകളിൽ നടത്തിയ ഒരു ദീർഘകാല ഗവേഷണത്തിൻ്റെ ഫലമായിട്ട് അവരെ കണ്ടെത്തിയിട്ടുള്ളത്. സോ സത്യം തന്നെയാണ്, കാരണം പണവും ഈ പറഞ്ഞ പോലെ നല്ലൊരു കരിയറും ഒക്കെ ഉണ്ടെങ്കിലും വ്യക്തമായിട്ട് നമ്മളൊരു വൈകുന്നേരത്ത് ഇതിൻ്റെയൊക്കെ സന്തോഷത്തിൽ നല്ലൊരു ജോലിയൊക്കെ കഴിഞ്ഞ് നല്ല സമാധാനത്തിൽ ഇറങ്ങി കാർ ഓടിച്ച് തിരികെ എത്തിക്കഴിഞ്ഞിട്ട് ഈ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ, ഒരു ചായ ഷെയർ ചെയ്യാൻ വേണ്ടി നല്ലൊരു ബന്ധം നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, നല്ലൊരു സൗഹൃദം ഇല്ല എന്നുണ്ടെങ്കിൽ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു നഷ്ടം തന്നെയായിരിക്കും, വലിയൊരു പോരായ്മ തന്നെയായിരിക്കും, നമ്മുടെ സമാധാനത്തോടുകൂടിയുള്ള ഉറക്കത്തെ ബാധിക്കുന്ന ഘടകങ്ങളൊന്നായിരിക്കും അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാത്തിലും ഇൻവെസ്റ്റ് ചെയ്യുക, ഇതിലൊന്ന് മതി എന്ന് പറഞ്ഞിട്ട് അതിന് മാത്രമായിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് പലപ്പോഴും നമുക്ക് ജീവിതത്തിൽ പണി കിട്ടുന്നത്. സോ ഡെഫിനറ്റ്ലി എല്ലാം വേണം, കരിയറിന് വേണ്ടിയിട്ട് വേണം. കരിയർ മാത്രമാണ് എൻ്റെ പാഷൻ, മാത്രമേ ഞാൻ കരിയർ ആക്കൂ എന്ന് കരുതി കരിയറിൻ്റെ പിറകെ പോകുമ്പോഴേക്കും നമുക്ക് പിന്നീട് അതിനകത്ത് ഒരു റിഗ്രറ്റ് സംഭവിക്കുന്നത് ചിലപ്പോൾ നമുക്ക് വേണ്ട രീതിയിൽ സമ്പാദിക്കാൻ പറ്റിയില്ലോ എന്ന് ആലോചിച്ചിട്ടായിരിക്കും. പണത്തിന് വേണ്ടി മാത്രം, പണം മാത്രം മതി എന്ന് കരുതി പോകുമ്പോൾ നമ്മൾ പിന്നീട് റിഗ്രറ്റ് അടിയുന്നത് ചിലപ്പോൾ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എനിക്ക് അതൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാൻ പോലും കഴിഞ്ഞില്ലല്ലോ എന്നുള്ളതിനെ കുറിച്ചിട്ടായിരിക്കും. അല്ലെങ്കിൽ ഈ അതേപോലെ തന്നെയാണ് ബന്ധങ്ങളുടെ കാര്യത്തിലും. ബന്ധം എന്ന് മാത്രം പറഞ്ഞ് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ശരിയാവില്ല, ജീവിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യത്തിലധികം പണം വേണം, അതും റിഗ്രറ്റ് സംഭവിക്കുന്ന കാര്യങ്ങളൊന്നാണ്. സോ എല്ലാത്തിനും എല്ലാത്തിൻ്റെതായിട്ടുള്ള ഒരു 30-30-30 നമ്മൾ ഡിവൈഡ് ചെയ്ത് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രയോറിറ്റീസ് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇനി എന്തായാലും ഈ ഒരു ലൈഫ് ലെസണോടുകൂടി നമ്മൾ ഇന്നത്തെ ഷോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഗൈസ്. നാളെ എന്ത്, ബുധനാഴ്ച അല്ലേ? അപ്പോൾ നാളെ വൈകുന്നേരത്ത്, ബുധനാഴ്ച ആണെങ്കിലും ചൊവ്വാഴ്ച ആണെങ്കിലും വെള്ളിയാഴ്ച ആണെങ്കിലും വ്യാഴാഴ്ച ആണെങ്കിലും എല്ലാം വൈകുന്നേരത്ത് 5 മണിക്ക് വെറുതെ നോക്കണ്ട, ഞാനുണ്ടായിരിക്കും. അപ്പോൾ നാളെ വൈകുന്നേരത്ത് വീണ്ടും കേട്ടുമുട്ടാം. ടിൽ ദെൻ, ദിസ് ഇസ് ആസഫ് വിത്ത് യു ഓൺ ഹോം 92.2 FM. ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേട്ടുകൊണ്ടേയിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to Back to Home with Asif.

0: യു എയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
1: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട്ട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
2: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
0: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
3: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം അഫെയർ.
0: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യു എ യുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
3: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Ood Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
0: Perfume Dubai, Moj Perfumes. A perfume supermarket for luxury-inspired perfumes at affordable prices. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: You're tuned into Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: എന്റമ്മേ, ഞാനീ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
2: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
2: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫ്എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
2: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948.
3: Brought to you by Volcano LED Display. Professional indoor and outdoor LED display solution providers in UAE. Call now 052-524-2017.

ആയിരത്തിന്റെ രുചിയോടും ഓണസദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടിയരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ.

0: Home 92.2 FM. Home is a feeling. ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
1: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and

ആരോഗ്യത്തിന്റെ രുചിയോടും ഓണ സദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടേരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ.

0: Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്ത് നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
3: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ?
2: പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
5: ഓടിക്കും. അതാ
4: പറഞ്ഞ് കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്കങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
5: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ചുട്ടു പൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനൊരു പ്രമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലം ഉണ്ടല്ലോ.
4: ബെസ്റ്റ് ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
5: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അതാ സമ്മതിക്കില്ല.
4: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.